ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 18. കൊല്ലവർഷം 1201, മിഥുനം 25. 2026 ജൂലൈ 9, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:49. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ. മഹാകവി അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിലെയാണ് ഈ കാവ്യശകലം. ഇതാണ് അഴകിതേ സത്യം, ഇത് ശീലിക്കൽ ധർമ്മവും എന്നാണ് അതിന്റെ പൂരണം. സവിശേഷമായ ഒരു സ്നേഹപ്രകീർത്തനമാണ് ഇത്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ

0: സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്വേഷിക്കുന്ന ജനത്തെയും. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്നിങ്ങനെ സ്നേഹമഹാത്മ്യം പാടിപ്പുകഴ്ത്തുന്ന അനേകം കാവ്യശകലങ്ങൾ ഭാഷയിലുണ്ട്. എന്നാൽ അക്കിത്തം സൂചിപ്പിച്ച നിരുപാധിക സ്നേഹം എന്ന പ്രയോഗം പ്രായേണ വേറെയെങ്ങും കണ്ടിട്ടില്ല. അൺകണ്ടീഷണൽ ലവ് എന്ന ആംഗലത്തിന്റെ മലയാള താൽപ്പര്യമാണത്. യാതൊരു ഉപാധിയും വയ്ക്കാതെയുള്ള സ്നേഹം എന്നർത്ഥം. നിരുപാധികം എന്ന പ്രയോഗം അക്കിത്തത്തിന് പ്രിയങ്കരമാണ്. ഇതിഹാസത്തിൽ തന്നെ ഒരിടത്ത് നിരുപാധികമാം ജീവപ്രേമമല്ലാതെയൊന്നുമേ മുന്നോട്ടൊഴുകിയിടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യസന്നിധിയിൽ എന്ന കവിതയിൽ മതമെന്തെങ്കിലുമാകട്ടെ മനുജാത്മാവെ കരഞ്ഞിരക്കുന്നേൻ, നിരുപാധികമാം സ്നേഹം നിന്നിൽ പൊട്ടിക്കിളർന്നു പൊന്തട്ടെ എന്നും കാണുന്നു. സ്വാർത്ഥചിന്തയില്ലാതെയുള്ള സ്നേഹസമർപ്പണം എന്നർത്ഥം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എന്നാത്മാവിൽ ആയിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി എന്ന പ്രശസ്തമായ വരികളുടെയും ആന്തരാർത്ഥം ഈ നിരുപാധിക സ്നേഹമാണല്ലോ. എന്നാൽ ഭൂമിയിലുള്ള സ്നേഹങ്ങളിലേറെയും ഉപാധികളുള്ളതാണ്. അച്ഛനും അമ്മയ്ക്കും മക്കളോട്, മക്കൾക്ക് അച്ഛനമ്മമാരോട്, ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുണ്ടാകുന്നത്, സഹോദരി സഹോദരർ തമ്മിൽ, ഗുരുവിന് ശിഷ്യരോട്, ശിഷ്യർക്ക് ഗുരുവിനോട്, അയൽക്കാർ തമ്മിൽ, സഹപാഠികൾ തമ്മിൽ. സ്വാഭാവികമായും സ്നേഹം പൂത്തുലയുന്ന ബന്ധങ്ങളാണിതെല്ലാം. എങ്കിലും ഈ സ്നേഹങ്ങൾക്കെല്ലാം ബോധപൂർവമല്ലെങ്കിൽ പോലും ചില ഉപാധികളുണ്ട്. ഈ ബന്ധങ്ങളിൽ സ്നേഹം പ്രകൃതിയും സ്നേഹമില്ലായ്മ വികൃതിയുമാണ്. മറിച്ച് ശത്രുക്കൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അവിടെ സ്നേഹരാഹിത്യം സ്വാഭാവികവും സ്നേഹം അസ്വാഭാവികവുമായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടിയതിന്റെ പേരിലും സ്നേഹം ഇനിയും കിട്ടുമെന്ന പ്രതീക്ഷയിലും ജനിക്കുന്ന സ്വാഭാവികമായ സ്നേഹങ്ങളെയാണ് ആദ്യം പരാമർശിച്ചത്. പക്ഷേ മറിച്ചൊന്നും ലഭിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹമാണ് അക്കിത്തം വിഭാവനം ചെയ്യുന്നത്. അവിടെയാണ് സ്നേഹം നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായി മാറുന്നത്. തുടർന്ന് അമ്മാതിരി സ്നേഹത്തിന് സംഭവിക്കുന്ന പരിണാമവും കവി സൂചിപ്പിക്കുന്നുണ്ട്. നിരുപാധിക സ്നേഹം ബലമായി വരും ക്രമം എന്നാണ് അദ്ദേഹത്തിന്റെ ഭാവന. അപകടത്തിൽപ്പെട്ട ദുർബലന്റെ ആയുധമോ അവലംബമോ ആയാണ് സ്നേഹത്തെ പലരും കരുതുന്നത്. കരുത്തിന്റെ ശക്തിയെയും വിജയത്തെയും ഘോഷിക്കുന്ന സമൂഹത്തിൽ സ്നേഹവും സ്നേഹപ്രചോദിത പ്രവർത്തനങ്ങളും ദൗർബല്യമായി കണക്കാക്കപ്പെടുന്നു. മറിച്ച് സ്നേഹത്താൽ പ്രചോദിതരായവർ കരുത്തരായി മാറുന്നു എന്നാണ് കവിയുടെ തീർപ്പ്. അത് ഉടനടി ഫലത്തെ നൽകിയേക്കില്ല. അത് വരുത്തുന്ന മാറ്റം ക്രമേണ സംഭവിക്കുന്നതാണ്. സ്നേഹം അവിടെ ബലവാന്റെ ആയുധമായി തീരുന്നു. ഗാന്ധിയുടെ കാര്യത്തിൽ അത് കാണാം. സ്നേഹത്തിന്റെ ബലം കൊണ്ടാണ് അദ്ദേഹം സാമ്രാജ്യശക്തിയെ അടിയറവ് പറയിച്ചത്. ബുദ്ധൻ, ക്രിസ്തു തുടങ്ങിയവരെല്ലാം മൈത്രി, കരുണ, അഹിംസ എന്നിങ്ങനെ സ്നേഹത്തിന്റെ പര്യായ ഭേദങ്ങളായ ഭാവങ്ങളാണ് കരുത്തായി മാറിയത്. ഇപ്രകാരം സ്നേഹത്താൽ കരുത്തരായി തീരുക എന്നത് ലളിതമായ കാര്യമല്ല. അതുകൊണ്ടാണ് കവി ഇതഴകിതേ സത്യം, ഇത് ശീലിക്കൽ ധർമ്മവും എന്ന് തന്റെ ആശയം പൂർത്തീകരിക്കുന്നത്. സ്നേഹത്തിന്റെ ഈ ബലം ശീലിക്കാത്തതുകൊണ്ടാണ് പല ലോകനേതാക്കന്മാരും മനുഷ്യ കുരുതിക്ക് തയ്യാറാകുന്നത്. ഈ ശീലിക്കൽ ബാല്യത്തിലേ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം സ്നേഹത്തിന്റെ ബലം ആർജിച്ചവരുടെ ജീവിതമേ ധാർമ്മികവും സത്യാധിഷ്ഠിതവുമാകൂ എന്നാണ് കവി വിശ്വസിക്കുന്നത്. ഗാന്ധിജി ജനിച്ച നാട്ടിലെ ഗാന്ധിജിയുടെ സന്ദേശത്തെ ഉൾക്കൊണ്ട ഒരു യഥാർത്ഥ കവിയുടെ വിശ്വാസം അങ്ങനെയായില്ല എങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് പ്രൊഫസർ എം ഹരിദാസ്.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. മെൽബണിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കർഷക ശാക്തീകരണത്തിന് തുടർച്ചയായി പ്രവർത്തിക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കാർഷിക നേതൃത്വ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം

0: ഇന്ന് സമാപിക്കും. കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ ആണ് പരിപാടി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വയനാട്ടിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി മന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരിമരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടകയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡി കെ ശിവകുമാർ ഉറപ്പു നൽകി. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. താമരശ്ശേരി ചുരത്തിൽ എട്ടാം വളവിന് സമീപം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. റോഡിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന ഭാഗത്താണ് 5 മീറ്റർ നീളത്തിൽ വിള്ളലുണ്ടായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. നാളെ പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇനി ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ സുഫല എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ ലോകകപ്പ് അപ്ഡേറ്റ്, 7 മണിക്ക് മഹിതം മലയാളം, സേവന വാർത്തകൾ, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും, സമകാലികം, നടപടി വേണ്ട നടപ്പാതകൾ, നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, എന്ത് പഠിക്കണം, എന്താകണം, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 ചിത്രപതംഗം, അഭിനേതാവ് ശ്രീജിത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുത്ത പരിപാടി അവസാന ഭാഗം, 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ, 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
2: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, നാടൻ പാട്ടുകൾ TR രഞ്ജനും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വിലവിവരം, ലളിതഗാനങ്ങൾ. 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിരാതൽ സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 6:50 കിസാൻ വാണി. സമ്മിശ്ര കൃഷിയിലൂടെ നിത്യവരുമാനം, പെരുമ്പാവൂർ വെങ്ങോലയിലുള്ള PV സോമന്റെ അനുഭവങ്ങളും ചിന്തകളും. 7:20 വിപണി, 7:35 FM ഇവനിംഗ്, ഇതിൽ സമകാലികം, നടപടി വേണ്ട നടപ്പാതകൾ. 7:55 ഒരിടത്തൊരിടത്ത്, 8:05 യുവവാണി, കൊങ്കണി ഗാനങ്ങൾ അവസാന ഭാഗം. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ അഖില. Prime Minister Narendra Modi will hold talks with his Australian counterpart Anthony Albanese in Melbourne today. Discussions between the two leaders are expected to focus on strengthening cooperation in trade, defence, critical technologies, education and people-to-people ties. His visit is expected to provide fresh momentum to the India-Australia Comprehensive Strategic Partnership. Prime Minister Modi is also scheduled to participate in the India-Australia CEOs Forum and address business leaders from both the countries. He will also interact with the Indian diaspora at a community event.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഗായകൻ എം ജി ശ്രീകുമാർ, രചന എം ആർ ഗോപിനാഥൻ നായർ, സംഗീതം ജയൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: പ്രഭാതഗീതത്തിൽ അവസാനമായി ചിത്ര ആലപിച്ച ഗാനം.

പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 58 സെക്കൻഡും. കാർഷിക വാർത്തകൾ. വെള്ളായണിയിലെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ CAITT എന്നിവ ശാസ്ത്രീയ പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ഈ മാസം 9-ന്, അതായത് ഇന്ന് രാവിലെ 9:30 മുതൽ 4 മണി വരെ വെള്ളായണി കാർഷിക കോളേജിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 88 91 54 07 78 എന്ന നമ്പറിലോ CAITT വെള്ളായണി @KAU.IN എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. 88 91 54 07 78. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതികവിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപ്പാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന അഗ്രിനെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്റ്റാർട്ടപ്പുകൾ agrinext.startupmission.in എന്ന വിലാസത്തിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 47 71 36 27, 94 47 71 36 27. കൃഷിവകുപ്പ് നടപ്പിലാക്കിയ 100,000 യുവജനങ്ങൾക്ക് തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായ കർഷകർ നാളേക്കകം കൃഷിഭവനിൽ എത്തി AIMS രജിസ്ട്രേഷൻ ചെയ്യണം. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് AIMS രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 93 83 47 03 49 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 93 83 47 03 49. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ അടുത്ത മാസം 4-ന് പരിശീലന പരിപാടി നടത്തുന്നു. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 80 89 07 68 98. 80 89 07 68 98. റബ്ബർ പാലിലെ റബ്ബറിൻ്റെ ഉണക്കത്തൂക്കം നിർണ്ണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് കോട്ടയത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ

0: റബ്ബർ ട്രെയിനിങ്ങിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കും. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481-2-35-31-27, 0481-2-35-31-27. കേരളം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഇ ലേണിംഗ് ഈ മാസം 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രഫിക് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി നാളെ. വിവരങ്ങൾക്ക് 98-95-77-67-30 എന്ന നമ്പറിൽ വിളിക്കുക. 98-95-77-67-30. വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 22,300 രൂപ, കൊപ്ര ക്വിൻ്റലിന് 13,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,600 രൂപ, അൺഗാർബിൾഡ് 69,600 രൂപ, റബ്ബർ RSS 4 27,300, RSS 5 26,900 രൂപ. ശ്രോതകൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി. ഇപ്പോൾ സമയം 6:32:10. പ്രധാന പത്രവാർത്തകൾ: PSEയിലെ ഗുരുതര ക്രമക്കേടുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. KIS പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അന്വേഷണ പരിധിയിൽ വരും. മന്ത്രിസഭയുടേതാണ് തീരുമാനം. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ അപകട സാധ്യതകളെല്ലാം പരിശോധിച്ച് തീരും വരെ തുരങ്കപാത നിർമ്മാണം നിർത്തിവയ്ക്കും. കേന്ദ്ര നിർദ്ദേശങ്ങൾ, നിർമ്മാണ കരാറുകൾ പാലിച്ചിട്ടുണ്ടോയെന്നും അപകട കാരണമെന്തെന്നും അന്വേഷിക്കും. വെടിനിർത്തൽ അവസാനിച്ചെന്നും ഇറാനുമായി ഇനിയൊരു ഇടപാടിനുമില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഞ്ചാവ് വിൽപ്പനക്കാരെന്നാരോപിച്ച് യുവാക്കൾക്ക് ആൾക്കൂട്ട വിചാരണ. നടുറോഡിൽ കുനിച്ചു നിർത്തി തലമൊട്ടിയടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ക്രൊയേഷ്യയുടെ ഫുട്ബോൾ പരിശീലക സ്ഥാനമൊഴിഞ്ഞ് ബ്ലാഡ്കോ ഡാലിച്ച്. ശ്രോതകൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കാവ്യധാര.
5: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: പ്രിയ ശ്രോതാക്കളെ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ സുഫല എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് ഇന്ന് കാവ്യധാരയിൽ

0: ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ സുഫല എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലാപനം ജെസ്സി ബെന്നി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
4: യെസ്,
3: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
4: മൾജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
3: കൊച്ചി മൾജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ ലോകകപ്പ് അപ്ഡേറ്റ്സ്, 7 മണിക്ക് മഹിതം മലയാളം, സേവന വാർത്തകൾ, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. FM ഡയറി തുടരും. സമകാലികം, നടപടി വേണ്ട നടപ്പാതകൾ, നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, എന്ത് പഠിക്കണം, എന്താകണം. 8:05 ചിത്രപതംഗം, അഭിനേതാവ് ശ്രീജിത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുത്ത പരിപാടി അവസാന ഭാഗം. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്.

ജഗുരുമണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഒങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. 0484 24 26 387, 0484 24 26 387, 94 46 45 58 88 എന്നീ നമ്പറുകളിൽ.

0: വൈകിട്ട് 6:50 കിസാൻ വാണി, സമ്മിശ്ര കൃഷിയിലൂടെ നിത്യവരുമാനം, പെരുമ്പാവൂർ വെങ്ങോലയിലുള്ള പി വി സോമന്റെ അനുഭവങ്ങളും ചിന്തകളും. രാത്രി 8:05 യുവവാണി, കൊങ്കണി ഗാനങ്ങൾ അവസാന ഭാഗം. ആലപിക്കുന്നവർ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷെനായ്, വിഷ്ണുപ്രിയ ഷെനായ്. ഒൻപത് 15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: അതിരപ്പള്ളിയിൽ പോയി വരും വഴി അതിനൂതനമൊരു ഹോട്ടലിനരികെ കാറു നിറുത്തി ചെറുചൂടുള്ളൊരു ചായ കുടിക്കാമെന്നു നിനച്ചേൻ.
1: കെ ആർ ടോണിയുടെ കവിതകൾ. നന്ദയുടെ മുറിയിൽ എങ്ങനെ ഇരിക്കുമ്പോൾ മാളുവിന്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നതെന്ന് എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. സി എസ് ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ ആ പുളിമരം.
3: പ്രതിഭ അഥവാ ജീനിയസ് ആണ് കലാസൃഷ്ടിയുടെ ഉറവിടമെന്നതിൽ ബാലകൃഷ്ണന് ഒട്ടും സംശയമില്ല.
1: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ഇപ്പോൾ സമയം 6 കഴിഞ്ഞ 43:50 സെക്കൻഡും. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോക

ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജെറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ

0: യൂക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജെറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവെയ്ക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷിപ്പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡി കെ ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും ഡി കെ ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ എസ്സി എസ്ടി വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാലാ പരീക്ഷകൾ, പിഎസ്സി പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന

0: എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് കെ യു ശശിധരൻ.
1: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി മൂഴിക്കര, ഇരിട്ടി വിളമന, കൊട്ടിയൂർ വെങ്ങലോടി, ആലക്കോട് പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 വരെ മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്. ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന എട്ടിലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാവുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്ത് വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12 പുലർച്ചെ 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികളെ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ LT സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KK രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 14 സെക്കൻഡും.

ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചിന്താശകലം. ഒരു സ്വതന്ത്ര സമൂഹത്തിന് ദരിദ്രരായ അനേകരെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സമ്പന്നരായ ചുരുക്കം ചിലരെ സംരക്ഷിക്കാനും കഴിയില്ല. ഒരു സ്വതന്ത്ര സമൂഹത്തിന് ദരിദ്രരായ അനേകരെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സമ്പന്നരായ ചുരുക്കം ചിലരെ സംരക്ഷിക്കാനും കഴിയില്ല. ജോൺ എഫ് കെന്നഡിയുടെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം. ഹരിതവിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഹരിതവിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്തുണ്ട്, 8:30 തൊട്ടു മുൻപ്. അതുവരെ കാത്തിരിക്കുക. അറിവ് പകരുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6:30 ഡോക്യുമെന്ററി സിനിമാ പ്രദർശനം. കൊച്ചി കണയന്നൂർ താലൂക്ക് മന്നം സ്മൃതി മണ്ഡപത്തിൽ രാവിലെ 9:30 നാരായണീയ അക്ഷരശ്ലോക മത്സരം. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം. ഇനി KICB അറിയിപ്പ്. തേവര സെക്ഷൻ പരിധിയിൽ കോന്തുരുത്തി പാർക്ക്, കോന്തുരുത്തി സൗത്ത്, ചെറിയാൻ ലൈൻ എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9:00 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും ശാന്തിനഗർ ഭാഗത്ത് വൈകിട്ട് 5 വരെയും വൈദ്യുതി മുടങ്ങും. തോപ്പുംപടി സെക്ഷൻ പരിധിയിൽ പരിപ്പ് ജംഗ്ഷൻ മുതൽ മഹാവീർ എൻക്ലേവ് വരെയും മുണാർക്ക് ട്രാൻസ്ഫോമറും പരിസര പ്രദേശങ്ങളിലും രാവിലെ 9:00 മുതൽ വൈകിട്ട് 5 വരെയും. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ ചേപ്പനത്ത് താഴം, കാവുമുകൾ കോളനി എന്നിവിടങ്ങളിൽ രാവിലെ 9:00 മുതൽ വൈകിട്ട് 5 വരെയും വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു.

0: play Underdog Vapes.
1: Let's play football.
2: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശം ഇനി വാനോളം. ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജൂലൈ 10 വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ടൂർണമെന്റ് ഫേവറേറ്റുകളും മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഫ്രാൻസ് ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെ ഈ വേൾഡ് കപ്പിലും ഡ്രീം റൺ തുടരുന്ന മൊറോക്കോയുമായി ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ 10th July 1:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
3: ഇപ്പോൾ സമയം 7:00.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
6: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
7: വാക്കറിവും നാട്ടറിവും പൊട്ടിയാട്ടുക എന്ന ശൈലി പ്രാചീനമായ നാട്ടുവഴക്കങ്ങളിലൊന്നാണ് പുരാവൃത്തം. മിത്ത് എന്നാണ് ഇപ്പോൾ നാം അതിനെ വ്യവഹരിച്ചു പോരുന്നത്. കാലാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വംശ കഥകളാണ് അവ. സാധാരണ ജീവിതത്തിൽ കഴിയാത്തത് സങ്കല്പത്തിലൂടെയും ഭാവനയിലൂടെയും മനുഷ്യൻ സാക്ഷാത്കരിക്കുന്നു. വിവിധ ശക്തികളുടെ ദേവന്മാരും ദേവിമാരും നന്മതിന്മകളുടെ മൂർത്തികളും എല്ലാം അതത് പുരാവൃത്തവുമായി ബന്ധപ്പെട്ടവയാണ്. അവയാണ് നമ്മൾ ആദിപ്രരൂപങ്ങൾ എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ സ്വപ്ന

0: ഉദാഹരണമാണ് പുരാവൃത്തം. മലയാള മിഥോളജിയിൽ ഐശ്വര്യത്തിൻ്റെ ദേവതയായി ലക്ഷ്മിയെ വാഴ്ത്തുന്നു. ലക്ഷ്മി തന്നെയാണ് ശ്രീഭഗവതി എന്ന ശിവോദി. ജീർണതയുടെ ദുർദേവതയാണ് അലക്ഷ്മി അഥവാ ജ്യേഷ്ഠ എന്ന ചേട്ട. നന്മതിന്മകളെ കണ്ടുകൊണ്ടുള്ള ഒരു മൂല്യസംഘർഷമാണ് പൊട്ടിപ്പുറത്ത് ശിവോദിയകത്ത് എന്ന വാങ്മയത്തിലുള്ളത്. ഒരു പുരാവൃത്തത്തിൻ്റെ ആധാര വാങ്മയമാണ് അവ. ഇടിയലിനും പൊടിയലിനും തകർച്ചയ്ക്കും കാരണം മനുഷ്യൻ്റെ ഉദാസീനതയും ആലസ്യവും അശ്രദ്ധയുമാണ്. ആ അവസ്ഥകളെ മൂർത്തീകരിച്ചതാണ് പൊട്ടി. പൊടിയിൽ നിന്നാണ് പൊട്ടി എന്ന പദം പിറക്കുന്നത്. പൊട്ടിച്ചൂട്ടിൻ്റെ വെട്ടം നേർവഴി കാട്ടിത്തരുന്നതല്ല, വഴിതെറ്റിക്കുന്നതാണ് എന്നാകുന്നു നമ്മുടെ നാട്ടറിവ്. പൊട്ടിയിൽ നിന്ന്, പൊട്ടിച്ചിതറലിൽ നിന്ന്, ശൈഥില്യത്തിൽ നിന്ന് സമഗ്രതയിലേക്ക്, സമ്പൂർണമായ ഉത്ഗ്രഥനത്തിലേക്കുള്ള സംക്രമണം, അതാണ് മലയാളക്കരയിലെ കർക്കടക സംക്രാന്തി നാളിലെ പൊട്ടിയാട്ടലും ശിവോദിയെ കുടിയിരുത്തലും കൊണ്ട് പ്രതീകാത്മകമായി സാധിക്കുന്നത്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അസത്തിൽ നിന്ന് സത്തിലേക്ക് നിരന്തരമായ ഉച്ചാടന പ്രക്രിയ വേണം എന്ന് ബോധിപ്പിക്കുന്ന ഒരു ആചാര അനുഷ്ഠാനമാണ് പൊട്ടിയാട്ടൽ. ഇത് മലയാളിയുടെ സാംസ്കാരികമായ ഉന്മേഷത്തിൻ്റെ പദമാകുന്നു. ആശയം എത്ര നല്ലതായാലും അത് ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എങ്കിൽ ജഡമാവും ജീർണമാവും. അപ്പോൾ ആ ജീർണതയെ തുരത്താൻ നാം പുതിയൊരു ഉണർവിൻ്റെ വാങ്മയ മന്ത്രം കൈക്കൊള്ളേണ്ടതാകുന്നു. നിരന്തരം പൊട്ടിയാട്ടിക്കൊണ്ടിരിക്കുക, അതാണ് നിരന്തര വിപ്ലവം. അതിനുള്ള മലയാള സംഭാവനയാകുന്നു ഈ പദം. ഇടശ്ശേരിയുടെ കവിതയിലെ വരികൾ തന്നെ ഓർക്കാം. വെളിച്ചം തൂകിടുന്നോളം പൂജാർഹം താനൊരാശയം, അത് ഇരുണ്ട് അഴൽചാറുമ്പോൾ പൊട്ടിയാട്ടുക താൻ വരം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI-കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI-കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: FM ഡയറിയിൽ ഇനി സേവന വാർത്തകൾ. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി ഓൺലൈൻ പേയ്മെന്റ് നടത്തി പ്രവേശനം നേടണം. ഇന്ന് രാവിലെ 9:00 വൈകിട്ട് 3:00 ഇടയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദിനങ്ങളിൽ എത്താനാകാത്തവർ നാളെ പ്രവേശനം നേടണം. ഹെൽപ്പ് ഡെസ്ക് നമ്പർ 89 21 33 52 61. 89 21 33 52 61. വാണിയംകുളം ഗവൺമെന്റ് ITI പ്രവേശനത്തിന് ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 2 വർഷം, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി 1 വർഷം എന്നിവയാണ് ട്രേഡുകൾ. അവസാന തീയതി നാളെ. യോഗ്യത SSLC. ഫോൺ നമ്പർ 04662277744. 04662277744. അസാപ് കേരളയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ആയുർവേദ ആശുപത്രികൾ, വെൽനസ് സെന്ററുകൾ, റിസോർട്ടുകൾ, ആയുർവേദ റിട്രീറ്റുകൾ, ക്ലിനിക്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. പ്രായപരിധിയില്ല. കോഴ്സ് ദൈർഘ്യം 9 മാസം. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പട്ടാമ്പി. ആയുർപാലന ഹോസ്പിറ്റൽ.

0: ഹോസ്പിറ്റൽ പാലക്കാട് എന്നിവയാണ് പരിശീലന കേന്ദ്രങ്ങൾ. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി ഈ മാസം 17. ഫോൺ നമ്പർ 62 38 09 42 32 62 38 09 42 32.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: എറണാകുളം ജില്ലയിലെ വേങ്ങൂർ ഗവൺമെന്റ് ഐ ടി ഐയിൽ പി എം കെ വി വൈ 4.0 പദ്ധതിയുടെ ഭാഗമായി സൗജന്യ സോളാർ LED ടെക്നീഷ്യൻ കോഴ്സ് നടത്തുന്നു. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള നിശ്ചിത യോഗ്യതയുള്ളവർക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാം. പ്ലസ് ടു ജയം അല്ലെങ്കിൽ 8-ാം ക്ലാസ് ജയവും 2 വർഷ NAC പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ 10-ാം ക്ലാസ് ജയവും 2 വർഷത്തെ NTC NAC പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ ട്രേഡിൽ NSQF Level 3 സർട്ടിഫിക്കറ്റും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. യോഗ്യതയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഇന്ന്. കൂടുതൽ വിവരങ്ങൾക്ക് 94 00 25 18 85 എന്ന നമ്പറിൽ വിളിക്കുക. 94 00 25 18 85. ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലേക്ക് അംഗത്വം നൽകുന്നതിനും നിലവിലുള്ള അംഗങ്ങൾക്ക് കുടിശ്ശിക തീർത്ത് അംഗത്വം പുതുക്കുന്നതിന് ക്യാമ്പ് നടത്തും. ആലത്തൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ഈ മാസം 16-നും ഒറ്റപ്പാലം അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ഈ മാസം 28-നും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. ഫോൺ നമ്പർ 85 47 65 53 36 85 47 65 53 36.
3: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്.
4: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
5: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
6: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മുട്ടിക്കുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ ആൺകുട്ടികൾക്ക് മ്യൂസിക്, മിമിക്രി എന്നിവ പരിശീലിപ്പിക്കുന്നതിന് യോഗ്യരായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കരാറടിസ്ഥാനത്തിലാകും നിയമനം. കൂടിക്കാഴ്ച ഈ മാസം 20-ന് രാവിലെ 10 മണിക്ക് KAP സെക്കൻഡ് ബറ്റാലിയന് സമീപമുള്ള ചിൽഡ്രൻസ് ഹോമിൽ നടക്കും. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേടിയിട്ടുള്ള യോഗ്യത സർട്ടിഫിക്കറ്റും പകർപ്പും കരുതണം. ഫോൺ നമ്പർ 04912 55 64 94 04912 55 64 94. വയലാർ ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകൃത കോഴ്സുകളായ ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിലേക്ക് പ്രവേശനത്തിനായി നാളെ വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷയുടെ ഓൺലൈൻ പ്രിന്റ് ഔട്ട്, ഒറിജിനൽ രേഖകൾ സഹിതം തൊട്ടടുത്ത ഗവൺമെന്റ് ITIയിൽ ഈ മാസം 13-നകം വെരിഫിക്കേഷന് വേണ്ടി ലഭ്യമാക്കണം. വെബ്സൈറ്റ് ITIadmissions.kerala.gov.in. ഫോൺ നമ്പർ 04782 81 30 35 04782 81 30 35.
6: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
5: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
6: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റും 8 സെക്കൻഡും. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
7: ഈ ഗാനം ഇന്നത്തെ ഗാനം. പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ജയറാം, രേവതി, ചിത്ര എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1992 പുറത്തിറങ്ങിയ ചിത്രമാണ് അദ്വൈതം. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ, പാടിയത് MG ശ്രീകുമാർ, ചിത്ര.

0: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
1: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
2: ആരോഗ്യക്കുറിപ്പുകൾ.
3: കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞ പേര് തന്നെ കുറച്ച് മിസ്ലീഡിംഗ് ആണ്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും കോസ്മെറ്റിക്കും ഗൈനക്കും ഈ പ്രൈവറ്റ് ഏരിയയിൽ എന്താണ് ഈ സൗന്ദര്യവർദ്ധനം നടത്താൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് മാത്രമല്ല, അതിനൊരു ഫങ്ഷണൽ ആസ്പെക്റ്റും കൂടിയുണ്ട്. എസ്തെറ്റിക്സ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഫങ്ഷണൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സാധാരണഗതിയിൽ നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ തന്നെ റിക്കറൻ്റ് ആയിട്ട് വജൈനൽ ഇൻഫെക്ഷൻസ് വരുന്നു, വജൈനൽ ലാക്സിസിറ്റി, സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് അമിതമായ വേദന, അല്ലെങ്കിൽ സെക്സ് അത്ര പ്ലഷറബിൾ അല്ലാത്തൊരു ഇവന്റ് ആയിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ യൂറിൻ ലീക്ക്, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ. ആക്ച്വലി സ്ത്രീകൾ ഡെയിലി സഫർ ചെയ്യുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. ഭൂരിഭാഗവും നമുക്ക് അതിൽ ഒരു ഫങ്ഷണൽ ആസ്പെക്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. കോസ്മെറ്റിക് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മെയിൻലി നമ്മൾ ഫങ്ഷണൽ ആസ്പെക്ട്സും കൂടി നമ്മൾ അതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ഡെയിലി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ. ഇപ്പം നമുക്കൊരു വജൈനൽ ഇൻഫെക്ഷൻ വരുന്നു, നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നു, ഓയിൻമെന്റ് തരുന്നു, തേക്കുന്നു, ഇൻഫെക്ഷൻ മാറും. ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ വരുന്നു, വീണ്ടും നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണും, മരുന്ന് മാറ്റിത്തരുന്നു. അപ്പം നമ്മൾ ഒന്ന് രണ്ട് മരുന്നുകളുടെ പേര് പഠിച്ചു. പിന്നെ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങാം. എന്തായാലും ഈ മരുന്ന് മൂന്നോ നാലോ ദിവസം വെച്ച് കഴിഞ്ഞാൽ മരുന്ന് ഇൻഫെക്ഷൻ മാറുന്നു. അപ്പം അതൊരു ഒരു റുട്ടീനാക്കി. ഓക്കെ, പിന്നെ ഇപ്പം നമുക്കൊരു യൂറിൻ ലീക്കുള്ള സ്ത്രീകളുണ്ട്. പ്രസവം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പെൽവിക് മസിൽസ് എല്ലാം കുറച്ച് റിലാക്സ്ഡ് ആവും, അവിടുത്തെ സ്ട്രെങ്ത് കുറയും, പ്ലസ് ഏജിങ് പ്രോസസ്സ്, ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം കാരണം സ്ത്രീകളുടെ പ്രൈവറ്റ് ഏരിയയിൽ ലാക്സിസിറ്റി വരും. അപ്പം യൂറിൻ കുറേ നേരം പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ തുമ്മുമ്പോഴും താനെ യൂറിൻ പാസ് ചെയ്യുക, ഈവൻ ഡെയിലി ഡയപ്പർ വെച്ചിട്ട് പുറത്തു പോകേണ്ടി വരുന്ന സ്ത്രീകൾ തന്നെയുണ്ട്. ഇവരൊക്കെ ഒരു അവസ്ഥ കഴിയുമ്പോൾ പിന്നെ ഫംഗ്ഷന് പോകാൻ മടിക്കും, അയ്യോ എനിക്ക് ഇനിയിപ്പോൾ യൂറിൻ്റെ സ്മെല്ല് വരുമോ, അങ്ങനെ പുറത്ത് പറയാൻ പേടിച്ച് കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്.
2: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാർ.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
6: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
7: ദീപസ്തംഭം മഹാശ്ചര്യം.
8: എന്റെ പൊന്നാശാനെ ഞാൻ തരത്തില്ലേ? എന്നെ വിശ്വാസമില്ലേ?
9: അവനവൻ അയച്ച വോയിസിനോട്ട് അവനവൻ തന്നെ വീണ്ടും കേൾക്കുന്നു.
8: അതൊരു സുഖമാണ്. ആദ്യം നമ്മുടെ കാഴ്ചപ്പാടിൽ, പിന്നെ അവന്റെ കാഴ്ചപ്പാടിൽ.
9: ഇതേ ഒരു അസുഖമാണ്, അസുഖം, കാഴ്ചപ്പാടല്ല.
8: എന്നെ വിശ്വാസമില്ലേ? തരും എന്ന് വെച്ചാ തരും, അത് നേരിട്ട് കൈ തരും, അതാ ഒരു സന്തോഷം.
10: എന്നെ വിശ്വാസമില്ലേ?
9: ഇതെപ്പോഴും ഇങ്ങനെയാണോ?
8: ഏത്
9: ഈ സ്പീഡിൽ കേൾക്കുന്നതേ
8: ജീവിതാന്ത്യം വരെ ഉണ്ടാവും.
9: എന്തായാലും 184 കോടി വർഷങ്ങൾ കൂടെ ഉണ്ടാവും.
8: എനിക്കോ?
9: അല്ല, ഈ ഭൂമിക്ക്.
8: ആര് പറഞ്ഞു?
9: ശാസ്ത്രജ്ഞര്. ആ കേട്ടോ, ഈ വർദ്ധിച്ചു വരുന്ന ചൂട് താങ്ങാനേ മനുഷ്യർക്കും മറ്റു ജീവികൾക്കും സാധിക്കില്ല.
8: ഓ, അതായത് ഈ കാർബൺ ഡയോക്സൈഡ് കുറയുമെന്നർത്ഥം?
9: സത്യം, പക്ഷേ സസ്യങ്ങൾ നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്.
8: അപ്പൊ മനുഷ്യനായാലും പിന്നെയും ജീവന് സാധ്യത കൂടുതലാണ് അല്ലേ?
9: അല്ലെന്നേ, നിങ്ങൾ ഈ വാട്സപ്പിലെ കാശ് കൊടുക്കാനുള്ള ആളിനോടാണോ സംസാരിക്കുന്നത്?
8: അതെ, കടം വാങ്ങിയ

0: തിരിച്ചു കൊടുക്കണ്ടേ?
1: അയ്യോ, ഒരു മാന്യൻ പറ്റുകാശേ ദിവസവും റോക്കറ്റ് പോകുന്ന പോലെയാ പോകുന്നേ.
0: അത് തരും. 184 കോടി വർഷങ്ങളല്ലേ, ഞാനല്ലേ എന്റെ പിന്തുടർച്ചക്കാർ തരും. ഇത് വെറും 2000 രൂപ ഞാൻ അങ്ങ് കൊടുത്തേക്കാന്ന് വെച്ച്.
1: അസുലഭ മുഹൂർത്തം കാണാൻ എനിക്ക് അവസരം ഉണ്ടോ വർഗിച്ചായ?
0: ഉണ്ടല്ലോ, അതല്ലേ അവനോട് കടയിലോട്ട് വരാൻ പറഞ്ഞ്. ഇവിടെ വെച്ച് കൊടുക്കുന്നത് തങ്കമ്മ നേരിൽ കാണണം.
1: എന്നാ?
0: ആ, നേരിൽ കാണണം.
1: ഓ, എനിക്കങ്ങ് കൊതിയായിട്ട് വയ്യ.
0: പക്ഷെ അവൻ വിളിച്ചിട്ട് വരണ്ടേ, ഞാൻ എന്നാ ചെയ്യാനാ? ഞാൻ നേരിട്ട് കയ്യിലേ കൊടുക്കും.
1: ആരാ ആള്?
0: നമ്മുടെ ആനന്ദ് വിളിച്ചിട്ട് വരുന്നില്ല.
1: പുത്തൻ വീട്ടിലെ
0: ആനന്ദ്? അത് അവൻ തന്നെ.
1: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ, കുവൈറ്റിലുള്ള അവൻ നേരിട്ട് വരണോ?
0: അതെ, കുവൈറ്റിലുള്ള അവൻ നേരിട്ട് വന്ന് അപ്പൊ തന്നെ 2000 രൂപ കയ്യിൽ അങ്ങ് വെച്ചു കൊടുക്കും.
1: നിങ്ങളൊരു മഹാനാണ്, കണ്ടതിൽ വളരെ സന്തോഷം.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397, 0484 24 26 387, 94 46 45 58 88 എന്നീ നമ്പറുകളിൽ വിളിക്കുക. ഷൊർണൂർ പെരിന്തൽമണ്ണ റോഡിൽ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷന് സമീപം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഈ വഴി ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്. ആലപ്പുഴ ചെറിയ കലവൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 25 ആരംഭിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കറ്റോടുകൂടിയ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സിലേക്ക് 5 സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ഈ മാസം 15 ചെറിയ കലവൂരുള്ള അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെത്തി അഡ്മിഷൻ ഉറപ്പാക്കണം. ഫോൺ നമ്പർ 94 95 99 96 82, 94 95 99 96 82. കേരള മീഡിയ അക്കാദമിയുടെ ഓഡിയോ പ്രൊഡക്ഷൻ ഡിപ്ലോമ കോഴ്സിൻ്റെ പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സൗണ്ട് എഞ്ചിനീയറിംഗ്, RJ ട്രെയിനിങ്, ഡബ്ബിംഗ്, പോഡ്കാസ്റ്റ്, വോയിസ് മോഡുലേഷൻ എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് കോഴ്സ്. തിരുവനന്തപുരം കൊച്ചി സെന്ററുകളിലെ റേഡിയോ കേരള സ്റ്റുഡിയോയിലാണ് ക്ലാസും പരിശീലനവും. 2.5 മാസമാണ് കാലാവധി. പ്രായപരിധി ഇല്ല. അടിസ്ഥാന യോഗ്യത +2. വിവരങ്ങൾക്ക് 62 82 91 93 98 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 62 82 91 93 98. വെബ്സൈറ്റ് വിലാസം www.kma.ac.in. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം സമാപിക്കുകയാണ്. FM ഡയറി തുടരും 7:35. അല്പസമയത്തിനകം വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരുരാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരുരാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന മൂന്നാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. രണ്ട് ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദുകൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശുവികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഈ വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ

0: സ്റ്റേഷൻ ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ജൂലൈ 13 മുതൽ സെപ്റ്റംബർ 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം, ചെങ്കോട്ടം വഴി താമ്പരത്തിനും ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാവും.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20 ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശപ്പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. യുഎസ് വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
2: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ യുഎസ് സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് യുഎസ് പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന 8 ഇടം പിടിച്ചത്. 36 വർഷത്തിനുശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35 20 സെക്കൻഡും. FM ഡയറിയുടെ തുടർഭാഗത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം
4: സമകാലികം.
5: നടപ്പാതകളിലൂടെ സുരക്ഷിതമായി നടക്കാനുള്ള അവകാശം ഓരോ പൌരനും ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികാവകാശമാണെന്ന് ഈ അടുത്തിടെ സുപ്രീംകോടതി പ്രസ്താവിച്ചു. റോഡുകളിലെ മോട്ടോർ വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തെക്കാൾ മുൻഗണന കാൽനടയാത്രക്കാരുടെ ഈ അവകാശത്തിനാണെന്നും കോടതി ഈ സാഹചര്യത്തിൽ വ്യക്തമാക്കി. കാൽനടയാത്രക്കാരുടെ സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഈ ഒരു വിധി പ്രസ്താവത്തിന്റെ സാഹചര്യം എന്തെന്നുവെച്ചാൽ, 5 വയസ്സുകാരനായ മകനുമായി സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനിടെ

0: പിന്നിൽ നിന്ന് ടാങ്കർ ലോറി ഇടിച്ച് കർണാടകയിൽ കുട്ടി മരിച്ച കേസ് പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം ഉണ്ടായത്. നമുക്കറിയാം, നടപ്പാതകൾ പല സ്ഥലത്തും പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടിയാണ്. പലപ്പോഴും ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നടപ്പാതയിലൂടെ പായുന്ന ഇരുചക്ര വാഹനങ്ങൾ നമ്മുടെ നിത്യ കാഴ്ചയാണ്. നടപ്പാതയിലൂടെ ഓടിച്ച ഇരുചക്ര വാഹനം ഒരു വയോധിക തടയുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടെ പ്രചരിച്ചത്. ഇങ്ങനെ നിസ്സാരമെന്ന് തോന്നുന്ന ഇത്തരം നിയമലംഘനങ്ങൾ നടപ്പാതയിൽ സൃഷ്ടിക്കുന്ന അപകടങ്ങളുടെ തോത് വലിയ രീതിയിലാണ്. ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു, നടപടി വേണ്ട നടപ്പാതകൾ. നടപ്പാതയിൽ കാൽനട യാത്രികർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പങ്കുവയ്ക്കുന്നു.
1: എന്റെ പേര് എം എം സലി, ഞാൻ ഒരു കായിക അധ്യാപകനാണ്. പള്ളുത്തി പെരുമ്പടപ്പിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ നടപ്പാത അനിവാര്യമായ കാര്യമാണ്. കാരണം പലപ്പോഴും ഈ നിരത്തുകളിലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീരിപ്പായാണ്. അത് ടൂ വീലർ മുതൽ വലിയ വാഹനങ്ങൾ വരെ. ഇപ്പൊ ഞാൻ പള്ളൂരി നിവാസിയാണ്. പടിഞ്ഞാറൻ കൊച്ചി മേഖലയിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 4 പേരുടെ ജീവനാകുള്ളൂ. അത് കാൽനടക്കാരൻ. അപ്പൊ അത് നടപ്പാതയില്ലാത്തതിന്റെ പേരിലാണ് അത് സംഭവിച്ചത്. നടപ്പാത ഇല്ലാതെ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഈ ബസ് മുട്ടിയും അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകും. നമ്മുടെ തോപ്പുംപടി മേഖല അടക്കമുള്ള സ്ഥലങ്ങളിൽ നടപ്പാതില്ല. അപ്പൊ അവർക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന റോഡിലൂടെ നടക്കേണ്ടതായിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് പുറകിൽ നിന്ന് വാങ്ങി വരുന്ന സ്വകാര്യ ബസ്സുകളടക്കം പിടിച്ചിട്ടുള്ള ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പുറകെയുള്ള വാഹനങ്ങളെ നമുക്ക് തിരിഞ്ഞു നോക്കാനാകില്ലല്ലോ. അവര് സൈഡിൽ കൂടെ പോയിക്കോളും എന്നുള്ള നമ്മുടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ വണ്ടി സുരക്ഷിതമായി കടന്നു പോകും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മള് കാൽനടക്കാർ മുമ്പോട്ട് നടന്നു പോകുന്നത്. പക്ഷെ പുറകിലൊന്നിരിക്കും. അങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത് വേണ്ട ഈ തിരക്കേറിയ ജംഗ്ഷനിലെല്ലാം ഈ നടപ്പാത അനിവാര്യമാണ്. അത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയാണ്. ഇനി നടപ്പാത ഉണ്ടായാലോ നടപ്പാതയിൽ കംപ്ലീറ്റ് കച്ചവടക്കാർ വന്ന് കയറി ഇത് നിയന്ത്രിക്കാനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വിവിധ അധികാരികളെല്ലാം മോനെ ഭിക്ഷിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളും എറണാകുളം സിറ്റി നോക്കിയാലും അടക്കം എല്ലാ സ്ഥലത്തും നോക്കിയാൽ ഈ നടപ്പാത കംപ്ലീറ്റ് ഇവർ കയ്യേറി വരിക. കച്ചവടക്കാർ ദിവസം ചെല്ലും തോറും ഇങ്ങനെ പെട്ടിക്കടകളും മടക്കടകളും ഒക്കെ നടപ്പാതകൾ കയ്യേറി വരിക. ഈ ഇതെല്ലാം നിയമലംഘനമാണ്. അപ്പൊ ഇവരെ നോയിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നടപ്പാത അനിവാര്യമാണ്. അതുപോലെ തന്നെ ഇത് ഈ നടപ്പാത നിലനിർത്തേണ്ടത് ഒരു അത്യന്താവശ്യമായ കടമയാണ്. അത് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത കാലത്തെ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത ഈ കേബിളുകൾ അത് മരണക്കുരുക്കായി മാറുന്നുണ്ട്. മിക്കവാറും ഈ നടപ്പാതയിലുള്ള പോസ്റ്റുകളിലൊക്കെ ആയിരിക്കും. ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും ഇല്ല. ശരിക്കും അത് സ്വന്തം പോസ്റ്റ് ഇടണം എന്നുള്ള നിയമം. കേബിള് നാട്ടുമ്പോൾ അത് പിന്നെ കൂടുതൽ കണക്ഷൻ വേണ്ടി വരേണ്ടി വന്നറിയോ. ഈ കേബിൾ ഇങ്ങനെ വളച്ചിടും. ഈ വളച്ചിടുന്ന കേബിള് പലപ്പോഴും താഴത്തേക്ക് വീണ് പിന്നെ കഴുത്തിലേക്ക് മുറുകയറില്ല. അത്തരത്തിൽ എത്രയോ മരണങ്ങൾ അപകടങ്ങൾ സംഭവിക്കുന്നു. ഇത് ഇപ്പം നമുക്ക് എറണാകുളം സിറ്റിയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ വളരെയേറെ സ്ഥലങ്ങളിൽ കേബിളുകൾ കുരുക്കുകയാണ്. ഇതൊന്ന് മുറിച്ച് മാറ്റി ആ അളവ് പ്രാപ്തമാക്കിയ വളവിൽ ഈ കേബിളൊക്കെ വലിച്ചുവിട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ ഈ കൂട്ടിയിടുന്ന ആ പ്രവണത അവസാനിപ്പിക്കണം. അത്യാവശ്യത്തിനുള്ള ലൈൻ മാത്രം വലിക്കുക. ഓവറായിട്ടുള്ള ഈ കൂട്ടിയിടുന്ന ഈ കേബിൾ ഇങ്ങനെ കൂട്ടി വട്ടം കൂട്ടിയിടുന്ന ഒരു പ്രവണത അതാണ് ഈ ജീവനെടുക്കുന്നത്. അത് ഇല്ലായ്മ ചെയ്യണം. അതിനൊക്കെ അധികാരികൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഈ നടപ്പാത പലയിടങ്ങളിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്ത് CSML കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ പദ്ധതിയായിട്ട് കുറെ നടപ്പാതകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതിനെ നടുക്കായിട്ട് ഡ്രെയിനേജ് സിസ്റ്റത്തിനായിട്ട് മുകളിൽ സ്ലാബ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്ലാബ് എല്ലാം മിക്കവാറും വല്ലാത്ത ഒരു ഗുണമേന്മയില്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചിരുന്നത്. അതെല്ലാം തകർന്നേ. മിക്കവാറും ഫോർട്ട് കൊച്ചിയിൽ തന്നെ ഈ അടുത്ത് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കുട്ടി വീണ് ഈ സ്ലാബ് കയർന്നു വീണ് പിന്നെ കൈയൊടിഞ്ഞു വിദ്യാർത്ഥിനി. അപ്രകാരം വളരെയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതൊന്നും തന്നെ അത് ചെറിയ പിന്നെ CSML നമ്മുടെ ഈ കുറെ സ്ലാബ് വലിയ സ്ലാബ് ഉണ്ടോ? ഈ സ്ലാബിനൊന്നും ഗുണമേന്മയില്ല. കുറച്ച് കളയുമ്പോൾ ഒഴിഞ്ഞു. അതൊന്നും തന്നെയല്ല പിന്നെ ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്ലാബ് വെക്കുമ്പോഴേ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടായിട്ടില്ല. കുറച്ച് പൊങ്ങി കുറച്ച് ഇറങ്ങി അങ്ങനെയൊക്കെ ഇതും നടന്നില്ലേ. ചിലപ്പോൾ എന്തായി ഈ നാട്ട് പിന്നെ കാൽനടക്കാർ ചിലപ്പം ധൃതിയിൽ പോയായിരിക്കും. കാരണം അവർക്ക് ഇത് ലക്ഷ്യസ്ഥാനത്തെത്താൻ ധൃതിയുണ്ടാവും. അപ്പൊ അവർ ഈ പൊങ്ങിക്കുന്നതോ അല്ലെങ്കിൽ സ്ലാബില്ലാത്തതോ ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോഴേക്കാണ് ഇതിൻ്റെ ഇടയിലേക്ക് പോകുന്നത്. അങ്ങനെ എത്രയോ എത്രയോ എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കൊച്ചി സിറ്റിയിൽ വെള്ളക്കെട്ട് ദൂഷ്യമാണ്. പ്രത്യേകിച്ച് കൊച്ചി എന്ന് പറഞ്ഞത് സമുദ്രനിരപ്പ് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതിന്റെ പേരിൽ വെള്ളം ഒഴുകി പോലെ ഇതിനുള്ള സംവിധാനങ്ങളുടെ ഒക്കെ പോരായ്മകൾ ഉണ്ടാകും. അത് വേറെ പ്രശ്നം. പക്ഷേ ഈ വെള്ളക്കെട്ട് ദൂഷ്യമാകുമ്പോൾ അതും വലിയൊരു ദുരിതത്തിനാണ് ഇടപെടുന്നത്. അത് നടപ്പാതെ മാത്രമല്ല ഈ റോഡിന്റെ സൈഡിലുള്ള കുഴികളൊക്കെ ഉണ്ടാവും. ഈ കുഴിയിലൊക്കെ പെട്ടുപോകുന്നുണ്ട്. അറിയില്ലല്ലോ വെള്ളം മൂടിയിരിക്കുന്നത്. ചെറിയൊരു മഴ പെയ്താൽ പോലും ഒരു ചാറിന മഴ പെയ്താൽ പോലും നമ്മുടെ കൊച്ചി പ്രദേശം വെള്ളക്കെട്ടിലാവും. അപ്പൊ പിന്നെ റോഡിലൊക്കെ വെള്ളമായി. ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഈ സ്ലാബില്ലാത്തതോ അതുപോലെ തന്നെ റോഡിലുള്ള കുഴികളോ ഒന്നും കാണാണ്ട് ഈ അതുപോയി സഞ്ചരിക്കുന്ന യാത്രക്കാർ അത് ടൂ വീലർ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇനി കാൽനടക്കാരും ടൂ വീലർക്കാരും എല്ലാം ഈ കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതും അടുത്ത കാലത്ത് വളരെയേറെ കാണപ്പെടുന്ന ഒരു സാധനമാണ്. ചെറിയൊരു മഴ പെയ്താൽ അപകടങ്ങൾ പതിവാണ്. ഇത്തരത്തിനെല്ലാം ഇതിനെല്ലാം ഒരു ശക്തമായ നടപടി ഉണ്ടായേ തീരും.
2: റോഡുകൾ സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള രീതി റോഡില്ലാത്ത വലിയ വിഷയം തന്നെയാണ്. നമുക്കറിയാലോ വാഹനങ്ങളുടെ പെരുപ്പം, എല്ലാ വാഹനങ്ങളും റോഡിന്റെ കപ്പാസിറ്റിയേക്കാളും കൂടുതലായിട്ട് പണ്ടുണ്ടായിരുന്ന ഉദാഹരണം വൈപ്പിക്കേണ്ട റോഡുകൾ. റോഡുകൾക്ക് ഒരിക്കലും വീതി കൂടിയിട്ടില്ല. കുറെ സൗന്ദര്യത്തിൽ നടത്തിയെന്നല്ല റോഡിന് വീതി കൂട്ടിയിട്ടില്ല. അതിന്റെ ഒരു പ്രയാസം കാൽനടക്കാർ വളരെ അനുഭവിക്കും.

0: ഉദാഹരണം പറഞ്ഞാല് സ്ലാബുകൾ, സ്ലാബുകളൊക്കെ അത് നമുക്ക് ഇവിടുത്തെ എല്ലായിടത്തും അറിയാവുന്നതാണ്. സ്ലാബുകളൊക്കെ പലപ്പോഴും നിലവാരം കൊണ്ട് സ്ലാബുകളാണ് പെട്ടത്. അത് പൊട്ടിപ്പൊളിഞ്ഞ് ഒരാളുടെ കാല് അതിൽ വീഴുമ്പായിക്കൊള്ളു, അത് കരുതി തിരിഞ്ഞു നോക്കണം. അപ്പൊ അത് ഈ വ്യവസ്ഥാപനമായിട്ട് അതിന്റെ മെയിൻ്റസ് ഒക്കെ നടത്തണമെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. പല സ്ഥലത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും സ്ലാബുകളുടെ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും. യാത്രക്കാർ ഒരുപക്ഷെ ശ്രദ്ധിച്ചോണമില്ല, അതൊന്ന് തട്ടി വീഴും. അതുപോലെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങളുടെ ഒരു സാക്ഷരത കുറവ്, വാഹന ഓടിക്കുന്നവർക്കും നമുക്കിപ്പോ സീബ്രാലിനൊക്കെ വായിച്ചാൽ അവിടെ ക്രോസ് ചെയ്യാന്നുണ്ടെങ്കിൽ ധൈര്യപ്പെട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം വാഹനം ഓടിച്ചങ്ങോട്ട് പോകും. ഇപ്പൊ ഒരുപാട് പുതിയ ലൈനുകൾ റോഡിൽ കിട്ടുന്നുണ്ട്, അതെന്താണെന്നൊരു ആർക്കും അറിയാൻ പാടില്ല. അപ്പൊ റോഡൊക്കെ സമയത്തുള്ള സൗകര്യങ്ങൾ നമുക്ക് കൂട്ടണം. ഇപ്പൊ വൈപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനുള്ള റോഡ് ഇല്ല. അപ്പൊ അതുപോലെ നടപ്പാതകളുടെ സൈഡിൽ തന്നെ പോകാണ് പല സ്ഥലത്തും ബാരിക്കേഡുകൾ വെച്ചിട്ട്, പെട്ടെന്ന് അറിയാത്തവരൊക്കെ അപകടത്തിപ്പെടുകയാണ്. അപ്പം ശരിക്കും മനുഷ്യന്റെ ഈ നടക്കാനുള്ള അവകാശത്തിനെ ഹനിക്കുന്ന തരത്തിലാണ് പല സ്ഥലത്തൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പൊ റോഡിന് വീതി ഇല്ലാത്ത സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് തന്നെ ഫുട്പാത്ത് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിപ്പോ കാണുവാണത്, അതിൽ കൂടി നടക്കാൻ പറ്റില്ല. കടകളുടെ മുമ്പിൽ കൂടി നടക്കാൻ സ്ഥലത്തെ അവസ്ഥയാണ് ഇപ്പൊ. അപ്പൊ വളരെയധികം സ്കൂൾ വരുന്ന സമയത്ത് കുട്ടികളും മാതാപിതാക്കളും വളരെയധികം കഷ്ടപ്പെട്ടു നടന്നു പോകാനാണ്. പിന്നെ ഈ അശാസനമായിട്ട് പറഞ്ഞതിന്റെ പേരിൽ വെള്ളക്കെട്ട്, അപ്പൊ സ്വാഭാവികമായിട്ടും കാലനടക്കാരും മാറി നടക്കുമ്പോഴേക്കും വാഹനങ്ങൾ വന്ന് വെള്ളം തെറിക്കുന്ന അവസ്ഥയുണ്ടാവും. പിന്നെ അതിന് അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ശാസ്ത്രീയ പഠനം നടത്താതെയാണ്. കാരണം ഇപ്പൊ ഈ വൈപ്പിങ്ങനെയുള്ള റോഡുകൾ വലിയ വികസനം നടത്തി നടപ്പാതയൊക്കെ പണിത്, പക്ഷെ നടപ്പാതയിൽ ഒരിക്കലും ആ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അവിടെ നടക്കാനുള്ള സ്ഥലമില്ല പല സ്ഥലങ്ങളിലും, ഇറങ്ങുന്ന തന്നെ റോഡിലേക്ക് അല്ലെങ്കിൽ കടയിലൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ ഒരു ബസ് ഇറങ്ങി ഒരു യാത്രക്കാരൻ ഫുട്പാത്ത് വഴി നടന്നു പോകുന്ന അസൗകര്യം പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് സിറ്റിയിൽ നമുക്കറിയാവുന്ന നടപ്പാതയിൽ അനുഭവിക്കുന്ന വർഷങ്ങൾ പണ്ടേ ഉള്ളതാണ്. എത്ര പേര് കാണേണ്ടതെന്ന് നമ്മൾ പത്രങ്ങളിൽ വായിക്കണം. പക്ഷെ അതിന് ഒരു അടിയന്തര നടപടി എന്നുള്ള നിലയ്ക്ക് തുടക്കത്തിൽ ചെയ്യേണ്ടത് ഒരാൾ ട്രാവലി കയ്യകാരൊടിഞ്ഞാൽ ആൾക്കാർ തിരിഞ്ഞു നോക്കും.
1: പൊതുവെ റോഡില് ഒരു ഫുട്പാത്ത് അഥവാ നടപ്പാത ഉണ്ടാവുന്നത് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായ കാര്യമാണ്. കാരണം വാഹനങ്ങളുടെ പാതയെന്ന് കാൽനടക്കാര് ഒഴിവായി കിട്ടുന്ന ഒരു ഇതാണ് അതുപോലെ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുട്പാത്ത് ഉണ്ടെങ്കിലും ആളുകൾ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. റോഡിന്റെ വശങ്ങളിൽ കാന ഉണ്ടാവും, കാനയുടെ മുകളിൽ സ്ലാബ് ഇട്ടിട്ടുണ്ടാവും. ഈ സ്ലാബ് ആ ഭാഗമാണ് പലപ്പോഴും നടപ്പാതയായിട്ട് മാറണം. അപ്പൊ അവിടെ സ്ലാബുകൾ ഉയർന്നും താഴ്ന്നു നോക്കിയിരിക്കും, ഇടയ്ക്ക് വിടവുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്വാഭാവികമായിട്ട് ആളുകൾ താരതമ്യേന നിരപ്പുള്ള റോഡിലേക്ക് ഇറങ്ങി നടക്കും. അതാണ് നമ്മുടെ പൊതുവെയുള്ള ഒരു രീതി. പിന്നെ പണ്ട് മുതലേ എല്ലായിടത്തും നടപ്പാത ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആളുകൾ റോഡിൽ കൂടെ തന്നെയൊക്കെയാണ് നടന്നിരുന്നത്. അത് ഇപ്പോഴും തുടരുന്നവരുണ്ട്. അത് നമ്മുടെ ഒരു പൊതുവെ ഒരു റോഡ് സംസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്തിരി പിന്നിലാണെന്നുള്ളതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതുകൊണ്ട് ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം. അപ്പൊ ഈ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഡ്രൈവർമാരെ ബോധവൽക്കരിക്കണം എന്ന് പറയുമ്പോ ഇങ്ങനെയുള്ള നടപ്പാത ഉപയോഗിക്കാനായിട്ട് നമ്മൾ കാൽനടക്കാരെയും ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അത് പലപ്പോഴും ഉണ്ടാവാറില്ല, അത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു റോഡുകൾ മിക്കതും പൊതുവെ വീതി കുറവാണ്. റോഡിനൊപ്പം തന്നെ ഒരു നടപ്പാത നിർമ്മിക്കുന്ന രീതി നമ്മുടെ നാട്ടിലില്ല. റോഡ് നിർമ്മിക്കും, കുറെ നാൾ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഫണ്ട് വരുമ്പോ നടപ്പാത നിർമ്മിക്കും. അപ്പൊ അങ്ങനെ നിർമ്മിക്കുമ്പോ പലപ്പോഴും റോഡിനുള്ള ഒരു സ്ഥലമാണ് നടപ്പാതക്ക് വേണ്ടി എടുത്തു പോകുന്നത്. അപ്പൊ പൊതുവെ റോഡിന്റെ വീതി രണ്ട് വശങ്ങളിൽ നടപ്പാത വരുമ്പോ റോഡിന്റെ വീതി കുറയും. അത് വാഹനയാത്ര ഡ്രൈവർമാർക്കാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ റോഡിലേക്ക് ഇറങ്ങി നടക്കുകയും കൂടി ചെയ്യുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടായി. കാരണം റോഡിന്റെ വശങ്ങളുടെ വശത്തുള്ള കാൽനടക്കാരനെയും എതിരെ വരുന്ന വാഹനവും നമ്മൾ നോക്കേണ്ടി വരും. അത് പലപ്പോഴും നമ്മുടെ റോഡുകളിൽ പ്രത്യേകിച്ച് ഹൈവേയുടെ കാര്യമല്ല പറയണത്, ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡുകളിൽ എപ്പോഴും സ്ഥിരമായി കാണുന്നൊരു പ്രശ്നമാണത്. പിന്നെ നമ്മൾ പലപ്പോഴും ഈ റോഡിന്റെ നിരപ്പിനേക്കാളും ഒരു മുക്കാലടിയോളം ഉയർത്തിയാണ് നമ്മളുടെ നടപ്പാത നിർമ്മിക്കുന്നത്. അതും പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം റോഡിലെ സ്ഥലം നഷ്ടമാകുന്നതിന് പുറമെ വാഹനങ്ങൾ അടിയന്തര സാഹചര്യങ്ങളിൽ വശങ്ങളിലേക്ക് ഒതുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. അത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്നത് ചെറിയ വാഹനങ്ങൾക്ക് ഇരുചക്ര വാഹനങ്ങൾക്കായിരിക്കും. കാരണം എതിരെ ഒരു എതിരവന്ന വണ്ടിയിൽ നിന്ന് നിയന്ത്രണം വിട്ട് വരികയാണെന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് വണ്ടി വശത്തേക്ക് മാറ്റി രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പൊ ഒരു നല്ല ആവശ്യത്തിനുണ്ടാക്കിയ നടപ്പാത നമുക്ക് തന്നെ നേരെ വിപരീതമായിട്ട് വന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ നടപ്പാത ഉപയോഗിക്കുന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് കൂടെ ഒരു ബോധവൽക്കരണം വേണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എങ്കിലും അവരതിൽ കൂടെ തന്നെ പോകണം. പിന്നെ ബാരിക്കേഡുകളൊക്കെ സൈഡിൽ സ്ഥാപിച്ച് റോട്ടിലേക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു ടെൻഡൻസി ഒഴിവാക്കാനുള്ള അങ്ങനെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചാൽ ഉണ്ടാവും. ഇപ്പൊ പുതുതായിട്ട് നിർമ്മിക്കുന്ന നടപ്പാതയിലൊക്കെ അത് ബാരിക്കേഡുകളും കൂടെ അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ബാരിക്കേഡുകൾ ഉള്ളത് കൊണ്ട് അതിനുള്ളിൽ നടക്കുന്നവർക്ക് പെട്ടെന്ന് തോന്നുമ്പോ തന്നെ റോട്ടിലേക്ക് ഇറങ്ങാതെ നടന്നു പോകും. അങ്ങനെയുള്ള ഒരു മുൻകരുതലുകളും എടുത്താൽ നല്ലതായിരിക്കും.
2: നടപ്പാതയുടെ രൂപകൽപ്പന, നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ്

0: സെന്റർ ഡയറക്ടർ ഡോക്ടർ ആശാലത.
1: നടപ്പാത അതായത് ഫുട്പാത്ത് എന്നത് റോഡിൽ കാൽനടക്കാരുടെ വാഹന ഗതത്തിൽ നിന്ന് സുരക്ഷിതമായി വേർതിരിച്ച് തുടർച്ചയുള്ളതും തടസ്സരഹിതവുമായ കാൽനട യാത്രയ്ക്കായി ഒരുക്കുന്ന പ്രത്യേക പാതയാണ്. ഇത് നഗര റോഡുകളിൽ മാത്രമല്ല കാൽനട സാധ്യം കൂടുതലുള്ള ഗ്രാമ പട്ടണവാസങ്ങളിലുള്ള പ്രദേശത്തും ഇത് ആവശ്യമാണ്. രൂപകൽപ്പനയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്കിംഗ് സോൺ അഥവാ തടസ്സരഹിത നടപ്പാത മേഖലയാണ്. തടസ്സരഹിത നടപ്പാതയ്ക്ക് കുറഞ്ഞത് ഏകദേശം 2 മീറ്റർ വീതി ഉണ്ടായിരിക്കണം. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പ്രകാരം സ്കൂളുകൾ, ആശുപത്രികൾ, മാർക്കറ്റുകൾ, ബസ് സ്റ്റോപ്പുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാൽനട യാത്രക്കാരുടെ എണ്ണം കൂടുതലായതിനാൽ IRC ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാർഗനിർദ്ദേശ പ്രകാരം കുറഞ്ഞത് 2.5 മീറ്റർ വീതിയുള്ള തടസ്സരഹിത നടപ്പാത നൽകണം. അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് ടെർമിനലുകൾ, പ്രധാന ഷോപ്പിംഗ് തെരുവുകൾ, മത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ കാൽനട യാത്രക്കാർ വളരെ കൂടുതലാണെങ്കിൽ അതനുസരിച്ച്

0: കുറഞ്ഞത് 2.5 മീറ്റർ വീതിയുള്ള തടസ്സരഹിത നടപ്പാത നൽകണം. അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് ടെർമിനലുകൾ, പ്രധാന ഷോപ്പിംഗ് തെരുവുകൾ, മത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ കാൽനട യാത്രക്കാർ വളരെ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ വീതിയുള്ള നടപ്പാതകളോ ആവശ്യമെങ്കിൽ പെഡസ്ട്രിയൻ പ്രയോറിറ്റി സ്ട്രീറ്റ് രൂപകൽപ്പന ചെയ്യണം. നടപ്പാതയുടെ രൂപകൽപ്പനയിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ, സൗകര്യം, യൂണിവേഴ്സൽ അക്സസിബിലിറ്റി എന്നിവയ്ക്ക് മുൻഗണന നൽകുകയും അനുയോജ്യമായ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം. നടപ്പാതകളുടെ മുകളിൽ കുറഞ്ഞത് 2.4 മീറ്റർ ക്ലിയർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതായത് മരക്കൊമ്പുകൾ, ബോർഡുകൾ, കേബിളുകൾ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഈ ഉയരത്തിന് താഴെ വരാൻ ഇടവിട്ട് മുറിഞ്ഞ് അവസാനിക്കുന്ന നടപ്പാതകൾ, പെട്ടെന്നുള്ള ഉയർച്ച താഴ്ചകൾ, പൊട്ടിയ നടപ്പാത പാളികൾ, തുറന്ന ഓടകൾ എന്നിവ ഒഴിവാക്കണം. തടസ്സരഹിത നടപ്പാത മേഖലകളിൽ വൈദ്യുതി പോസ്റ്റുകൾ, സൈൻ ബോർഡുകൾ, കേബിൾ ബോക്സുകൾ, മരങ്ങൾ, ട്രാൻസ്ഫോമറുകൾ, തെരുവ് കച്ചവടം എന്നിവയൊന്നും ഇല്ലാതെ കാൽനടക്കാർക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന ഭാഗങ്ങളായിരിക്കണം. മഴവെള്ളം കെട്ടിക്കിടക്കാത്ത ഡ്രെയിനേജ്, മതിയായ ലൈറ്റിംഗ്, ആവശ്യമായടുത്ത തണൽ എന്നിവയെ ഉൾപ്പെടുത്തണം. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, കുട്ടികൾ എന്നിവരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്യണം. ഭിന്നശേഷിക്കാർക്കും കാഴ്ച വൈകല്യമുള്ളവർക്കും സൗഹൃദപരമായ റാമ്പുകൾ, ടെക്സ്റ്റൈൽ പേവിംഗ് നൽകണം. യൂണിവേഴ്സൽ ഡിസൈൻ തത്വങ്ങൾ പാലിക്കണം. കാൽനട സുരക്ഷ ഉറപ്പാക്കുന്നതിനും സുരക്ഷിതമായ സ്ഥലങ്ങളിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ കാൽനടക്കാരെ നയിക്കുന്നതിനുമായി ആവശ്യമായ ഇടങ്ങളിൽ മാത്രം പെഡസ്ട്രിയൻ ഗാർഡ്രെയിൽ സ്ഥാപിക്കണം. നിർമ്മാണത്തിന് ശേഷം പരിപാലനവും അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ്. കാരിയേജ് വേയിൽ നിന്ന് കൃത്യമായി 15 സെന്റിമീറ്റർ ഉയരത്തിൽ ആണ് നടപ്പാത നിർമ്മിക്കേണ്ടത്. ഇത് വാഹനങ്ങൾ നടപ്പാതയിൽ കയറി പാർക്ക് ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ്. ജനങ്ങൾ കാൽനടയായി സഞ്ചരിക്കുന്ന എല്ലാ റോഡുകളിലും നടപ്പാത ആവശ്യമാണ്. പ്രത്യേകിച്ച് ദേശീയപാതകൾ, നഗരപ്രദേശങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഭാഗങ്ങൾ, സംസ്ഥാന പാതകൾ, പട്ടണങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഭാഗങ്ങൾ, നഗര പട്ടണ റോഡുകൾക്ക് മുൻഗണന നൽകണം. അതേസമയം നിയന്ത്രിത പ്രവേശനമുള്ള, എൻട്രി റെസ്ട്രിക്ഷൻ ഉള്ള എക്സ്പ്രസ് വേകൾ സാധാരണമായി അവിടെ കാൽനട യാത്ര അനുവദിക്കാറില്ല. എക്സ്പ്രസ് വേകളിൽ നടപ്പാതയ്ക്ക് പകരം സുരക്ഷിതമായ സർവീസ് റോഡുകളോ പ്രത്യേക കാൽനട സൗകര്യങ്ങളോ നൽകുന്നതാണ് പതിവ്. ഇന്ത്യ ഡോട്ട് കോൺഗ്രസിന്റെ മാർഗനിർദ്ദേശം പ്രകാരം വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ 15 കിലോമീറ്റർ കൂടുതലുള്ള എല്ലാ റോഡുകളിലും നടപ്പാത ഒരുക്കേണ്ടതാണ്. വേഗത 15 കിലോമീറ്റർ മണിക്കൂറിൽ 15 കിലോമീറ്റർ താഴെ നിയന്ത്രിക്കാൻ കഴിയാത്ത ചില ലോക്കൽ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഇടുങ്ങിയ വ്യാപാര വീഥികളിൽ ട്രാഫിക് കാമിംഗ് മെഷേഴ്സ് നടപ്പിലാക്കണം. എന്നാൽ ഓരോ റോഡിലും നിർബന്ധമായും കോൺക്രീറ്റ് നടപ്പാത വേണമെന്നല്ല, ഗ്രാമപ്രദേശങ്ങളിലെ വളരെ കുറഞ്ഞ ഗതാഗതമുള്ള റോഡുകളിലും കാൽനട യാത്ര വളരെ കുറവുള്ള പ്രദേശങ്ങളിലും വേറിട്ട നടപ്പാതയ്ക്ക് പകരം ട്രാഫിക് കാമിംഗ്, കുറഞ്ഞ വാഹന വേഗം, മതിയായ റോഡ് ഷോൾഡർ തുടങ്ങിയ പരിഹാരം അനുയോജ്യമാണ്. അതിനാൽ തീരുമാനം റോഡിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രം നോക്കിയല്ല, പെഡസ്ട്രിയൻ ഡിമാൻഡ്, അപകട സാധ്യത, സമീപ പ്രദേശത്തെ ഭൂവിനിയോഗം എന്നിവ വിലയിരുത്തിയാണ് തീരുമാനിക്കേണ്ടത്.
1: നടപ്പാത മൗലികാവകാശമാണെന്ന് കോടതി പറയുമ്പോൾ ജില്ലയിൽ എത്ര ശതമാനം റോഡുകൾക്ക് നടപ്പാതയുണ്ട്?
0: കേരളത്തിലെ ഒരു ജില്ലയിലോ സംസ്ഥാന ആകമാനമോ എത്ര ശതമാനം റോഡുകൾക്ക് നിലവാരമുള്ള നടപ്പാത ഉണ്ട് എന്നതിന് ഏകീകരിച്ച ഔദ്യോഗിക സമഗ്ര കണക്ക് നിലവിൽ ലഭ്യമല്ല. 2023 കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് തയ്യാറാക്കിയ കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ പഠനങ്ങൾ പ്രകാരം തിരുവനന്തപുരം കൊച്ചി നഗര പ്രദേശങ്ങളിലെ കാൽനട യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പര്യാപ്തമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ, സമീപ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പഠന മേഖലയിലെ പ്രധാന റോഡ് ശൃംഖലകളുടെ 14.2% മാത്രമാണ് നടപ്പാതകൾ ഉള്ളത്. ഇതിൽ 2 മീറ്റർ അധികം വീതിയുള്ള നടപ്പാതകൾ വെറും 5% റോഡുകളിൽ മാത്രമേ ഉള്ളൂ. അതേസമയം കൊച്ചി പഠന മേഖലയിൽ പ്രധാന റോഡുകൾ റോഡ് ശൃംഖലയുടെ 25% നടപ്പാതകൾ ഉണ്ട്. ഇതിൽ 2 മീറ്റർ അധികം വീതിയുള്ള നടപ്പാതകൾ വെറും 7% റോഡുകൾക്ക് മാത്രമേ ഉള്ളൂ. ഈ കണക്കുകൾ സുരക്ഷിതവും സൗകര്യപ്രദവുമായ കാൽനട യാത്ര ഉറപ്പാക്കുന്നതിനായി നടപ്പാത ശൃംഖല ഗണ്യമായി വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും കേരളത്തിൽ ചെയ്യേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നു.
1: ഫ്ലൈഓവർ, എക്സ്പ്രസ് ഹൈവേകൾ, മറ്റു വലിയ റോഡ് പദ്ധതികളെയൊക്കെ ആഘോഷിക്കുന്ന കാലത്ത് ഗതാഗത സംവിധാനത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗമായ കാൽനട യാത്രികരെ അവഗണിക്കുന്ന സമീപനം അങ്ങേയറ്റം അപമാനകരമാണ്. റോഡിലെ വാഹനത്തിരക്കിൽ നിന്നും കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി നടന്നുപോകാൻ സാധിക്കുന്ന നടപ്പാതാ സങ്കല്പം അതിന്റെ ആവശ്യങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നിറവേറ്റുമ്പോൾ കൂടിയാണ് പുരോഗമന സമൂഹത്തിലേക്ക്

0: നമ്മൾ എത്തിപ്പെടുന്നത്. നടപടി വേണ്ട, നടപ്പാതകൾ.
1: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഹസീന ഇബ്രാഹിം.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
6: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
5: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
6: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
7: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
8: ഗുരുവായൂർ അമ്പലക്കാര്യത്തിൽ സാമൂതിരി എടുത്ത അതേ നിലപാടായിരിക്കും കീഴൂർ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ വാഴുന്നവരും എടുക്കുക എന്ന് കുഞ്ഞിക്കേളുവിന് തോന്നിയിരുന്നു. എന്നാൽ അതയാൾ പറയുകയുണ്ടായില്ല. കീഴൂർ ക്ഷേത്രത്തിൽ അയിത്തജാതിക്കാർക്ക് പ്രവേശനം കൊടുക്കുന്നത് വലിയ കാര്യമാണ്. ചിലപ്പോൾ ഉത്സവത്തിന് മുമ്പ് തന്നെ കേളപ്പൻ എന്തെങ്കിലും ചെയ്തേക്കുമെന്നും അയാൾ വിചാരിച്ചു. മൈനറേയും കൂട്ടി രാമർ കിഴക്കോട്ടേക്ക് പോയപ്പോൾ കുഞ്ഞിക്കേളു ആലോചിച്ചത് മെറ്റിൽഡയെക്കുറിച്ചായിരുന്നു. കേളപ്പന് പിറകെ വളരെ മമതയോടെ മെറ്റിൽഡ ടീച്ചർ നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവരുടെ നിശബ്ദ പ്രണയത്തിന്റെ ഭാവിയെക്കുറിച്ചും അയാൾ ഓർത്തുപോയി. എന്തായിരിക്കും ഗാന്ധിജിയുടെ മറുപടി? ഗാന്ധിജി എതിർത്താൽ ഇവർ എന്ത് നിലപാടായിരിക്കും എടുക്കുക? ഗാന്ധിജി സ്വീകരിക്കുന്ന ഏത് തീരുമാനവും രണ്ടുപേരും അംഗീകരിക്കുമെന്ന് കുഞ്ഞിക്കേളുവിന് ഉറപ്പുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കട്ടെ അതെന്നും അയാൾ മോഹിച്ചു. ബാങ്കിൽ 10 മണിയുടെ സൈറൺ മുഴങ്ങുന്നതുവരെ കുഞ്ഞിക്കേളു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അത് പതിവില്ലാത്തതായിരുന്നു. പിറ്റേന്ന് വൈകിട്ടോടെ തക്ഷൻകുന്നിൽ പരന്ന പ്രധാന വാർത്ത കേളപ്പൻ വാഴുന്നവരെ കാണാൻ പോയതിനെക്കുറിച്ചായിരുന്നു. അന്ന് കാലത്ത് മുതൽ എല്ലായിടത്തും അതുതന്നെയായിരുന്നു സംസാര വിഷയം. കേളപ്പനെ വാഴുന്നവരുടെ ആളുകൾ അകത്തേക്ക് കടത്തിവിടുമോ എന്നും ചിലർക്ക് സംശയമുണ്ടായിരുന്നു. വളരെ മുമ്പ് നാട്ടിൽ നിന്നും പോകുമ്പോൾ അദ്ദേഹം കേളപ്പൻ നായരായിരുന്നു. ഇപ്പോൾ വെറും കേളപ്പനാണ്. ഏതോ ഒരിടത്ത് വെച്ച് തന്റെ പേരിനൊപ്പമുള്ള ജാതിപ്പേര് അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. തന്റെ പേരിനൊപ്പം ജാതിപ്പേര് ഒരിക്കലും ചേർത്ത് പോകരുതെന്ന് മറ്റുള്ളവർക്ക് അദ്ദേഹം കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേളപ്പൻ ജാതിപ്പേര് എടുത്തു കളയുകയാണെന്ന വിവരം അദ്ദേഹത്തിന്റെ തറവാട്ടിലെത്തിയപ്പോൾ കാരണവരുടെ വളരെ നിസ്സംഗമായ മറുപടി ഇങ്ങനെയായിരുന്നു: അയാൾ ജനിച്ചപ്പോ ജ്യോത്സ്യൻ ജാതകം ഗണിച്ച് പറഞ്ഞത് നാട് നീളെ യാചിച്ച് നടക്കാനുള്ള യോഗം കലശലായി കാണുന്നുണ്ട് എന്നായിരുന്നു. അതിപ്പോ ശരിയാന്ന് തെളിഞ്ഞു വരികയാണ്. ജാതി ഇല്ലാണ്ടായാല് ഇക്കാലത്ത് തെണ്ടുന്നതിന് തുല്യമല്ലേ? കേളപ്പൻ ജാതിപ്പേര് ഉപേക്ഷിച്ചതിൽ വാഴുന്നവർക്കും വലിയ നീരസമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അപ്പോൾ തന്നെ അദ്ദേഹം തന്റെ അനന്തരവന്മാരോട് പ്രതികരിക്കുകയും ചെയ്തു: പുലിയുടെ പുറത്തുള്ള പുള്ളി തുടച്ചാ പോകുമോ? അതുപോലെ തന്നെയാ ജാതിയും. അത് തുടച്ചാലും ഇല്ലാണ്ടാക്കിയാലും ഒന്നും പോവൂല. അതുകൊണ്ട് തന്നെ വാഴുന്നവർ കേളപ്പനോടൊരിക്കലും ഹൃദ്യമായി പെരുമാറുകയില്ല. കേളപ്പനോടൊപ്പം ശ്രീധരൻ ഡോക്ടറും രാമുണ്ണിക്കിടാവും ഗോവിന്ദൻ അടിയോടിയും വാഴുന്നവരെ കാണാനെത്തിയിരുന്നു. പടിപ്പുരയിൽ വെച്ച് തന്നെ വാഴുന്നവരുടെ ആളുകൾ അവരെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു: കേളപ്പൻ നായരും രാമുണ്ണിക്കിടാവും ഗോയിന്ദൻ അടിയോടിയും അകത്തേക്ക് വരിക. കേളപ്പൻ പറഞ്ഞു: ഞാൻ കേളപ്പൻ. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് മൂന്നാൾക്കും അകത്തേക്ക് വരാം. കേളപ്പൻ അകത്തേക്ക് കയറാതെ അവിടെ തറഞ്ഞു നിന്നു. ശ്രീധരൻ ഡോക്ടറെ പടിപ്പുരയ്ക്ക് പുറത്തു നിർത്തിയതിൽ കേളപ്പന് യോജിപ്പില്ലായിരുന്നു. ഡോക്ടറില്ലാതെ വാഴുന്നവരെ കാണാൻ പോവില്ലെന്ന തീരുമാനത്തിലായിരുന്നു അദ്ദേഹം. കേളപ്പന്റെ മനോഭാവം മനസ്സിലാക്കി ഡോക്ടർ പറഞ്ഞു: കേളപ്പജി പൊയ്ക്കോളൂ, ഇക്കാര്യത്തെ ചൊല്ലി ഒരു ചർച്ച മുടങ്ങരുത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടും സ്വീകാര്യമാവാത്ത മനോഭാവത്തോടെ കോവിലകത്തെ ഉൾവശത്തേക്ക് നോക്കി കേളപ്പൻ അങ്ങനെ നിന്നു. വാഴുന്നോർ അവിടെ എവിടെയോ. മുന്നോട്ട് കാലെടുത്ത് വെക്കുവാൻ കേളപ്പന് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. ജാതിയുടെ പേരിലാണ് ശ്രീധരൻ ഡോക്ടറെ പടിപ്പുരയ്ക്ക് പുറത്ത് നിർത്തിയത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കുവാനും കേളപ്പന് കഴിയുമായിരുന്നില്ല. അപ്പോഴും ശ്രീധരൻ ഡോക്ടർ പറഞ്ഞു: കേളപ്പജി പൊയ്ക്കോളൂ, ഞാനിവിടെ നിന്നോളാം. കേളപ്പൻ വീണ്ടും ചിന്താധീനനായി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ തന്നെ അധീരനാക്കുകയാണോ എന്ന് കേളപ്പൻ ഭയന്നു. വർഷങ്ങൾക്ക് മുമ്പും ഇത്തരത്തിലുള്ള ഒരവസ്ഥയെ താൻ അഭിമുഖീകരിച്ചിരുന്നു. സ്കൂൾ കെട്ടിടം പൂർത്തിയായെന്നുള്ള ഒരു രേഖയിൽ പ്രധാന അധ്യാപകനായ താൻ ഒപ്പിട്ട് കൊടുക്കണമെന്ന് മന്നത്ത് പത്മനാഭൻ ആവശ്യപ്പെടുന്നു. മന്നത്തിന്റെ സ്നേഹം തന്നെ എപ്പോഴും കീഴ്പ്പെടുത്തിയിരുന്നു. തറയിൽ നിന്നും ഉയരാത്ത സ്കൂൾ കെട്ടിടം

0: പൂർത്തിയായെന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഒപ്പിട്ട് കൊടുക്കുക? ഒടുവിൽ മന്നത്തിന്റെ സ്നേഹത്തിന് വഴങ്ങുന്നു. മൂന്നാമത്തെ ദിവസം വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും മറുപടി. പൂർത്തിയായ കെട്ടിടം പരിശോധിക്കുവാൻ അധികൃതർ വരുന്നു. പ്രധാന അധ്യാപകൻ എങ്ങനെയാണ് അവരെ അഭിമുഖീകരിക്കുക? ജോലി ഉപേക്ഷിച്ച് അന്നു രാത്രി അവിടെ നിന്ന് മുങ്ങിയതാണ്. ശ്രീധരൻ ഡോക്ടർ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്നു, കേളപ്പജി പൊയ്ക്കോളൂ. പോകാതെ നിർവാഹമില്ല, ചർച്ച മുടങ്ങുവാൻ പാടില്ലാത്തതാണ്. ഒടുവിൽ കേളപ്പൻ മുന്നോട്ട് നീങ്ങുന്നു. അന്ന് വൈകിട്ട് ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ കേളപ്പൻ പറയുന്നു, വാഴുന്നവർക്ക് കാലം മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ചുമതല. നാളെ തന്നെ അയിത്തജാതിക്കാർ കീഴൂർ ക്ഷേത്രത്തിലേക്ക് ആരാധന നടത്താൻ പോവുകയാണ്. പതിവ് പോലെ വളരെ പതിഞ്ഞ സ്വരത്തിലാണ് കേളപ്പൻ സംസാരിച്ചിരുന്നത്. എന്നാൽ അത് ഉച്ചത്തിലായിരുന്നുവെന്ന് കേൾവിക്കാർക്ക് തോന്നി. അതിന്റെ ശബ്ദം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
3: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
4: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
5: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
4: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
5: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
6: പ്രകാർ പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाए। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
4: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
5: യെസ്,
4: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
5: മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
4: കൊച്ചി മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
6: എന്ത് പഠിക്കണം, എന്താകണം?
7: കരിയർ ഗൈഡൻസ്.
6: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
8: ഹലോ,
9: എന്റെ പേര് സമുദായ പെരുമ്പാറിനാ. പ്ലസ് ക്ലിനിക്കാണ്.
8: അപ്പൊ
9: അത് ഞാൻ ഇനി മുമ്പോട്ട് ബികോം ഡാറ്റ അനലിറ്റിക്സ് പഠിക്കാൻ
8: ഓർത്താണ്. നല്ല സ്കോപ്പാണ്, കൂടുതൽ ആലോചിക്കേണ്ട, നല്ല സ്കോപ്പാണ്. എത്ര പെർസെന്റ് മാർക്ക്? പ്ലസ് ടുവിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു?
9: പ്ലസ് ടുവിന് 60% മാർക്ക് ഉണ്ടായിരുന്നു.
8: മാത്സ് ഉണ്ടായിരുന്നോ കൂടെ?
9: മാത്സ് ഉണ്ടായില്ല, ഞാൻ കമ്പ്യൂട്ടർ കൊമേഴ്സ് ആണ്
8: എടുത്തത്. അപ്പൊ ബികോം വിത്ത് ഡാറ്റ അനാലിറ്റിക്സ് പഠിക്കുമ്പോൾ മോൻ കൂടെ സൈഡിൽ ബേസിക് മാത്തമാറ്റിക്സ് സ്ട്രോങ് ആക്കണം കേട്ടോ. കൂടെ മാത്സ്, അതിനുവേണ്ടി മാത്സിന്റെ സബ്ജക്ട് ഒന്നും പഠിക്കേണ്ട ബികോമിന്റെ കൂടെ. പക്ഷേ ബേസിക് മാത്തമാറ്റിക്സ് ഒരു ആപ്പ് ഒക്കെ ഉപയോഗിച്ച് ഡാറ്റ അനാലിറ്റിക്സ് പറയുക, കുറച്ച് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് നല്ലതാണ് ജോലി കിട്ടാൻ. അപ്പൊ അവർ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കും, മാത്സ് അറിയാമോ, മാത്സിന്റെ അത്യാവശ്യം ക്വസ്റ്റൻ ഒക്കെ ചോദിക്കും. മാത്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ അനാലിറ്റിക്സ് നന്നായിട്ട് പ്രവർത്തിക്കാം. അപ്പൊ ആയതിനാൽ ഇതിന്റെ കൂടെ മാത്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഡിപ്ലോമോ സർട്ടിഫിക്കറ്റ് കോഴ്സ് കുറേ ഉണ്ട്, നമുക്ക് അത് ഓൺലൈനായിട്ട് പഠിക്കാം, അത് പഠിക്കുക. ബികോം വിത്ത് ഡാറ്റ അനാലിറ്റിക്സ് നല്ലതാണ്, ജോലി കിട്ടാൻ സാധ്യത കൂടുതലുള്ളതാണ്, പഠിച്ചോളൂ
9: കേട്ടോ.
8: അല്ല, ഡാറ്റ അനാലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് അനാലിറ്റിക്സ്, ജോലി ബികോമിന് പറ്റിയ കോമ്പിനേഷൻ ബിസിനസ് അനാലിറ്റിക്സ് ആണ്, ഡാറ്റ അനാലിറ്റിക്സ് അല്ല, ബിസിനസ് അനാലിറ്റിക്സ് ആണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ബിസിനസ് അനാലിറ്റിക്സ് എടുക്കുക, സെക്കൻഡ് ചോയ്സ് ഡാറ്റ അനാലിറ്റിക്സ് എടുക്കുക കേട്ടോ.
9: ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് നാലുവർഷത്തെ ഡിഗ്രി പി ജി എടുത്ത് എം ബി എ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്റേൺഷിപ്പ് പോയി ജോലി എടുക്കാം.
8: ബികോം വിത്ത് ബിസിനസ് അനാലിറ്റിക്സ് പഠിച്ചിട്ട് ഇന്റേൺഷിപ്പിന് പോയ ജോലി ഗ്യാരണ്ടീഡാ. എം ബി എ വേണമെങ്കിൽ എടുത്താൽ മതി, നിർബന്ധമില്ല കേട്ടോ.
9: താങ്ക്സ് സാർ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അൽബേനിസും മെൽബണിലെ CEO ഫോറത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലെയും വിവിധ വ്യവസായ പ്രമുഖരുമായി ഇരു നേതാക്കളും ചർച്ച നടത്തി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവൃത്തി താൽക്കാലികമായി നിർത്തിയത്. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പദ്ധതിക്ക് ജലവിഭാഗ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. മന്ത്രി രമേശ് ചെന്നിത്തലയാണ് യോഗം വിളിച്ചത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി. നമ്മുടെ ജീവിതത്തിൽ മഞ്ഞളിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ആരോഗ്യക്ഷേമ രംഗത്ത് ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്ന ഒരു താരമായി മാറിയിരിക്കുന്നു മഞ്ഞൾ. നമ്മുടെ ശരീരത്തിലെ ദഹനം, ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റൽ, വിഷാംശ ദൂരീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളെ ഒക്കെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സുഗന്ധ വ്യഞ്ജനമാണ് നമ്മുടെ അടുക്കളയിൽ നാം സുലഭമായി ഉപയോഗിക്കുന്ന മഞ്ഞൾ. ആധുനിക പോഷകാഹാര ഗവേഷണങ്ങൾ ഭക്ഷണം തന്നെയാണ് മരുന്ന് എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മഞ്ഞളിൻ്റെ പ്രസക്തി. കടും മഞ്ഞ നിറത്തിലുള്ള മഞ്ഞൾ ഇഞ്ചിയുടെ വർഗത്തിൽപ്പെടുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലം. ഇന്ത്യയിലും ചൈനയിലുമൊക്കെ വളരെ വർഷങ്ങളായി മഞ്ഞൾ ഭക്ഷണത്തിൽ സ്വാദിനായും കളറിനായും ഉപയോഗിച്ചു വരുന്നു. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള ക്യൂർക്യുമിൻ എന്ന ഘടകമാണ് ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്നത്. ശരീരത്തിലെ വിഷം നീക്കാനുള്ള മഞ്ഞളിൻ്റെ കഴിവ് നമ്മുടെ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജമേകുന്നു. ശരീരത്തിലെ വീക്കം, നീർക്കെട്ട് ഇവ കുറയ്ക്കാനുള്ള മഞ്ഞളിൻ്റെ കഴിവ് സന്ധിവാതം പോലെയുള്ള രോഗങ്ങൾക്ക് ശമനം കിട്ടാനായി ഉപകരിക്കുന്നു. രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് മുറിവ്, പൊള്ളൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും മഞ്ഞൾ ഉപകരിക്കുന്നു. ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും മഞ്ഞൾ ഉപകരിക്കും. തന്മൂലം ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ മാരക രോഗങ്ങളെ ഒരു പരിധിവരെ ചെറുക്കാൻ കാരണമാകുന്നു. പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹാനികരമായ തന്മാത്രകളെ നശിപ്പിച്ച് ശരീരകോശങ്ങളെ സംരക്ഷിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. മനുഷ്യരുടെ മാനസികാവസ്ഥയും സ്വഭാവവും ഒക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ സെറോട്ടോണിൻ, ഡോപ്പമൈൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാനുള്ള ശേഷിയും മഞ്ഞളിനുണ്ട്. അതുകൊണ്ട് വിഷാദം, അലർജി തുടങ്ങിയ രോഗങ്ങൾക്കും ക്യൂർക്യുമിൻ ഒരു പരിപൂരകമായി പരീക്ഷിച്ചു വരുന്നു. മഞ്ഞൾ ചൂടുവെള്ളവുമായി സംയോജിപ്പിച്ച് കുടിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും തുടർന്ന് ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കത്തിച്ചു കളയാനും ഭാരം കുറയ്ക്കാനും കാരണമാകും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1/2 teaspoon എന്ന നിലയിൽ രാവിലെയും രാത്രിയും ഈ പാനീയം കുടിക്കാവുന്നതാണ്. ശരീരത്തിന് അനുയോജ്യമായ മറ്റൊരു പാനീയമാണ് മഞ്ഞൾ പാൽ അഥവാ ഗോൾഡൻ മിൽക്ക്. ഇത് പാലിൽ മഞ്ഞളും കറുത്ത കുരുമുളകും കറുവപ്പട്ട അല്ലെങ്കിൽ ഇഞ്ചി എന്നിവയും ഇട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ്. ഈ ചൂടുപാനീയം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നീർവീക്കം തടയാനും ഹാനികരമായ തന്മാത്രകളെ നിർവീര്യമാക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ 1 gram മഞ്ഞളിൽ 30 മുതൽ 90 mg വരെ മാത്രമേ ക്യൂർക്യുമിൻ അടങ്ങിയിട്ടുള്ളൂ, അതായത് 3 മുതൽ 9% വരെ. അതുകൊണ്ട് സാധാരണയായി ക്യൂർക്യുമിൻ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നത് കുറവായിരിക്കും. ആഗിരണശേഷി കൂട്ടാനായി ക്യൂർക്യുമിൻ്റെ കൂടെ കുരുമുളക് പോലെ മറ്റു ചില വസ്തുക്കൾ ചേർക്കുകയോ അല്ലെങ്കിൽ ക്യൂർക്യുമിൻ്റെ രൂപമാറ്റം വരുത്തുകയോ വേണം. ആധുനിക ശാസ്ത്രത്തിൽ നാനോ ബയോടെക്നോളജി രീതികൾ ഉപയോഗിച്ച് ക്യൂർക്യുമിൻ്റെ നാനോ കണികകൾക്ക് ശരീരത്തിലെ രക്തത്തിൽ കൂടുതൽ ആഗിരണം ചെയ്യപ്പെടാനും തലച്ചോറിലെ തടസ്സത്തെ മറികടന്ന് മരുന്ന് ഉള്ളിലെത്തിക്കാനും അവിടുത്തെ കോശങ്ങളെ സംരക്ഷിക്കാനും കഴിയുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഈ കോശ സംരക്ഷണം അൾഷിമസ് പോലുള്ള മറവി രോഗങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നു. കേരളത്തിലെ വയോധികരുടെ ജനസംഖ്യാ വർധനവിനനുസരിച്ച് ഉണ്ടാകാനിടയുള്ള മറവി രോഗത്തെ ചെറുക്കാൻ ഈ ദിശയിലുള്ള ഗവേഷണം തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കുസാറ്റിലും വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നത് ആശ്വാസകരമാണ്.
3: ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ TL രമാദേവി.
2: ശാസ്ത്രദീപ്തി.

0: ചിത്രപതംഗം.
1: ഇന്ന് ചിത്രപതംഗത്തിൽ ശ്രീരാജ് രവിയും മുരളി നീലാംബരിയും അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: ഇന്നിപ്പോൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയൊരു റിസ്ക് ഉണ്ട്, അത് വിജയിക്കുമോ എന്നുള്ളത്. കാരണം നിരവധി ചിത്രങ്ങൾ പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. എങ്ങനെയാണ്, ഇങ്ങനെ ഒരു തീം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണോ, അതോ ഇതിൽ പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റുകളോടുള്ള ഇഷ്ടമാണോ, എങ്ങനെയാണ് ഈ സിനിമ പ്രൊഡക്ഷനിലേക്ക് താങ്കൾ വന്നത്?
3: വടു ദ സ്കാർ എന്ന മൂവിയിലേക്ക് അതിൻ്റെ കഥയുമായിട്ട് ശ്രീജിത്ത് പൊയിൽക്കാവ് എന്ന ഡയറക്ടർ നമ്മളെ സമീപിച്ച സമയത്ത് ഈ ഒരു കഥ വായിച്ചതിന് ശേഷം മനസ്സിൽ തെളിഞ്ഞു വന്ന ചിത്രം എന്ന് പറയുന്നത് രവിയേട്ടനും ശ്രീജിത്തും തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഡയറക്റ്റായിട്ടാണ് നമ്മുടെ സിനിമയുടെ ഡയറക്ടറോട് നമ്മൾ ഈ കാര്യം സൂചിപ്പിച്ചതും പിന്നെ രവിയേട്ടനും ശ്രീജിത്തൊക്കെയായിട്ട് സംസാരിക്കുന്നതും. മറ്റൊരു ആംഗിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എല്ലാവരും തന്നെ എൻജിനീയേഴ്സാണ്. ഇപ്പോൾ രവിയേട്ടനും ഞങ്ങളും ഒരു കോളേജിലാണ്, ഞാനും മനോജ് ഗോവിന്ദനും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചാണ്, രവിയേട്ടൻ ഞങ്ങളുടെ
2: കോളേജ്.
3: അതെ അതെ. പിന്നെ എൻ്റെ മറ്റൊരു കോ പ്രൊഡ്യൂസറായ പ്രദീപ്, അദ്ദേഹം കൊല്ലം ടി കെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചാണ്. പിന്നെ രവിയേട്ടൻ അവിടുത്തൊരു അലുമിനിയാണ്, നമ്മുടെ ഒരു വലിയ ബിംബമാണ് അവിടുത്തെ. ശ്രീജിത്ത് അതുപോലെ ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ ഈ കുറേ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ചെയ്യുന്ന അവസരത്തിൽ ഒരു സിനിമ വളരെ ഭംഗിയായിട്ട്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ കലാമൂല്യമോ ഒന്നും ചോർന്നു പോവാണ്ട്, അത് ടെക്നിക്കൽ സൈഡും കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് എത്ര ഭംഗിയായിട്ട് എത്ര എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ചെയ്ത് ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ സിനിമയെ സമീപിച്ചത് ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് പോലെ തന്നെയാണ്. ഓരോ കാര്യത്തിലും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്ന സമയത്താണെങ്കിലും ഒരു പ്രോജക്റ്റ് മാനേജ്മെൻ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ നേരിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരുപാട് കോസ്റ്റ് ഫാക്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെയാണ് ഇപ്പോൾ രവിയേട്ടനും ശുചിത്തും നമ്മളോട് സഹകരിച്ചതും. അപ്പോൾ ആ ഒരു സഹകരണവും ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സിനിമ, ഇതുപോലുള്ള നല്ല സിനിമ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഒരു കമേർഷ്യൽ സിനിമ എപ്പോഴും നമുക്ക് മുമ്പിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കുന്നതിലും നല്ലത് നമുക്ക് നല്ല കഥകൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങൾ സിനിമയിലേക്ക് വന്നതും. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു അച്ഛൻ്റെയും അവൻ്റെയും പല ആത്മസംഘർഷങ്ങളും അവരുടെ സ്നേഹബന്ധങ്ങളും ആ മനോവിചാരങ്ങളും മനോവ്യഥകളും കൃത്യമായി വരച്ചിട്ടിരിക്കുന്ന ഒരു ചിത്രമെന്ന് ഈ വടു ദ സ്കാറിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് ശ്രീജിത്ത് പൊയിൽക്കാവ് അത് മേക്ക് ചെയ്തിരിക്കുന്നതും. ഇത് നമ്മൾ ആ കഥ വായിച്ച സന്ദർഭത്തിൽ തന്നെ മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ കമ്മിറ്റഡ് ആയതും.
2: താങ്കളൊരു പക്ഷേ ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടു കാണും, എങ്ങനെ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, അതേക്കുറിച്ചുകൂടി പറയാമോ?
3: വളരെ നല്ല രീതിയിലാണ് അതിൻ്റെ വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ എറണാകുളത്താണ് ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സും നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കളറിസ്റ്റ് ആയാലും സുരേഷ് ചിത്രാലയം എന്ന് പറഞ്ഞ ചിത്രാലയത്തിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സൗണ്ട് ചെയ്തിരിക്കുന്ന സന്ദീപ് ശ്രീധരൻ, പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന പി ഡി സൈഗാൾ. സൗണ്ട് ഡിസൈൻ, ഈ സിനിമയുടെ ഒരു സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ ലാളിത്യത്തിന് അനുയോജ്യമായ രീതിയിൽ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന നിഖിൽ മോഹൻ. പിന്നെ ഈ പാട്ടുകൾക്ക് ഈ മനോഹാരിത കൈവന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതിൻ്റെ പ്രോഗ്രാമിംഗ് ആണ്. ആ പ്രോഗ്രാമിംഗ് ചെയ്ത സുനിലാൽ ചേർത്തല, അതിൻ്റെ റെക്കോർഡ് ചെയ്ത സന്തോഷ് രവങ്കരി, ഇതെല്ലാവരും ഒരു സൗണ്ട് ആസ്പെക്ട്സ് ഇതിൽ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ ഗ്രേഡിങ്ങും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഒരു ഔട്ട് കാണുമ്പോൾ നമുക്ക് വളരെയധികം സംതൃപ്തിയാണ്. ക്യാമറമാൻ വിപിൻ പ്രത്യേകം പറയേണ്ട ഒരു പേരാണ്. അതുപോലെ തന്നെയാണ് വളരെ പ്രശസ്തനായ എഡിറ്ററാണ് രതിൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ എഡിറ്റിങ്ങും വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട് ഈ സിനിമയെ.
2: നമ്മുടെ ഈ പാട്ടുകളിപ്പോൾ നിലനിൽക്കാത്തതിന് കാരണമായിട്ട് ഒരിക്കൽ പി ഭാസ്കരൻ, ഭാസ്കർ മാസ്റ്റർ ഇവിടെ വന്നപ്പോൾ പറയുകയുണ്ടായി, ഇന്ന് പാട്ടുകൾ പലതും സിനിമയിൽ പാടുന്നില്ല, ഒന്നില്ലെങ്കിൽ ആരും ചുണ്ടനക്കി പാടുന്നില്ല, നമ്മുടെ അശ്ലീലിയായി കേൾക്കുന്നു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ പാട്ട് കേൾപ്പിക്കുന്നു, ഇങ്ങനെയാണ് പാട്ടുകൾ വരുന്നത്. ഒരാൾ പ്രേംനസീർ പണ്ട് മുൻപിൽ നിന്ന് ചുണ്ടനക്കി പാടുമ്പോൾ ആ പാട്ട് ജനങ്ങളുടെ ഹൃദയത്തിലെത്തുമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സംഭവമില്ലെന്ന് പി ഭാസ്കരൻ തൻ്റെ അവസാന കാലത്ത് പറയുകയുണ്ടായി. ഇതിലെ പാട്ടുകൾ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, താങ്കളുടെ അഭിപ്രായം എന്താണ്?
3: ഇതിലെ പാട്ട്, ഞങ്ങൾ ചിത്രചേച്ചിയുടെ പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ചിത്രചേച്ചിയുടെ സ്റ്റുഡിയോ ചെന്നൈ പോയ സമയത്ത് പാട്ട് പാടിയതിന് ശേഷം ചിത്രചേച്ചി പറഞ്ഞത്, കഴിഞ്ഞ ഒരു

അഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ പാടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗാനം, ഒരു മെലഡി സോങ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തതെന്നാണ് പറഞ്ഞത്. കാരണം അത്തരത്തിലുള്ള പാട്ട് എനിക്ക് കിട്ടാറില്ല എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു പാട്ട് പാടാനായിട്ടുള്ള ഒരു അവസരം കിട്ടാറില്ല. അപ്പോൾ അത്രയും ഒരു മെലഡി ആയിട്ടുള്ള ഒരു പാട്ട് ആണ് ഈ ചിത്രത്തിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള പി ഡി സൈഗൾ, അദ്ദേഹം 2500-ഓളം പാട്ടുകൾ ചെയ്ത ആളാണ്. പക്ഷേ ഒരു സിനിമയുടെ പാട്ടുകൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അതിനടുത്ത് എഫർട്ട് ഭയങ്കര കൂടുതലാണ്. നല്ല മിയാക്കി മെൽഹാർ, അതുപോലെയുള്ള രാഗങ്ങൾ സെലക്ട് ചെയ്തിട്ട്, ദർബാറി കാനഡ, അങ്ങനെയുള്ള രാഗങ്ങൾ സെലക്ട് ചെയ്ത് അതിലൂടെ പാട്ട് വന്ന സമയത്ത് ആ പാട്ട് മനോഹരമായിട്ടുണ്ട്. അത് ഇപ്പോൾ ഭാസ്കര മാഷും നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ നിലനിന്നിരുന്ന ഒരു ഫീൽഡിലേക്ക് അതുപോലൊരു മെലഡി സോങ് അതിൻ്റെ ഒരു 10 അയലത്ത് അല്ലെങ്കിൽ 100 അയലത്തെങ്കിലും എത്താൻ ഞങ്ങൾക്ക് സാധിച്ചാൽ അത് വളരെ ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്.

0: ഒരുപക്ഷെ ശ്രീജിത്ത് രവിയെ സംബന്ധിച്ച് ഈ സിനിമ വളരെ പ്രത്യേകത ഉള്ളതാണ്. കാരണം മൂന്ന് തലമുറയാണ് ഈ ചിത്രത്തിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്. അതേക്കുറിച്ച് ഒന്ന് പറയാമോ, എങ്ങനെ അച്ഛൻ മകൻ?
1: ഇത് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മകനോടും നമ്മൾ പറയാറുള്ളത്, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ പോലെ തന്നെ പഠിപ്പ് വളരെ വൃത്തിക്ക് നടന്നു പോട്ടെ, എൻ്റെ കൂട്ടത്തിൽ കല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എൻ്റെ കൂട്ടത്തിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും പറയാറുള്ളത്. അവൻ്റെ ഉള്ളിൽ എന്തോ ഈ പറഞ്ഞ പോലെ കുറച്ച് അഭിനയിക്കാനുള്ളൊരു ആഗ്രഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ അങ്ങനെ സംഗതി ഒരു കുറച്ച് ഒരു കോവിഡ് സമയത്തുള്ളൊരു ഒരു ബേബി ആണെങ്കിലും, കാരണം അവൻ്റെ ഒരു UKG 1st class കാലഘട്ടമൊക്കെ കോവിഡ് സമയത്ത് അങ്ങ് പോയെങ്കിലും പല കാര്യങ്ങളും അവനിങ്ങനെ ആൾക്കാരെ കാണുന്നതും ഒബ്സർവ് ചെയ്യുന്നതും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നതൊക്കെ നമ്മളൊരു ചിലപ്പോൾ എല്ലാ കുട്ടികളും ചെയ്യുമായിരിക്കും, പക്ഷേ നമുക്ക് നമ്മുടെ കുട്ടി ചെയ്യുമ്പോൾ അതിന് ഒരു എക്സ്ട്രാ ഡയമെൻഷൻ നമുക്ക് തോന്നാറുണ്ട്.
0: കുട്ടിയുടെ പേര്
1: ഋതുഞ്ജയ്. രണ്ടാമത്തെ ആളാണ്, മൂത്ത ആളുടെ പേര് റിജ്രശ്വ എന്നാണ്. അവനിപ്പോൾ IIT മദ്രാസിൽ ഈ വർഷം ജോയിൻ ചെയ്യുന്നു. ഇയാള് ഋതുഞ്ജയ് 6th class തൃശ്ശൂർ ദേവമാതയിൽ പഠിക്കുന്നു. അപ്പോൾ ഇയാള് ഇതിനോടൊരു ചെറിയ താല്പര്യം കാണിക്കുന്ന കണ്ടപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ കോവിഡ് സമയത്ത് ഞാനും എൻ്റെ വൈഫും ഇവനും പിന്നെ മൂത്തവനൊക്കെ കൂടിയിട്ട്, അവന് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ താല്പര്യമുണ്ട് മൂത്ത ആൾക്ക്, അപ്പോൾ അവൻ്റെ ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കോവിഡ് സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരക്കേട്ടില്ല, ഞാൻ തന്നെ ക്യാമറയൊക്കെ ചെയ്ത്, അതിൻ്റെതായ കുറച്ച് കുഴപ്പങ്ങൾ അതിനുണ്ടായിരുന്നു, ടെക്നിക്കലി നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് എന്നാൽ വേറെ ആരും കൊണ്ടുവരാനൊന്നും സാധിക്കില്ല, കോവിഡാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി ചെയ്തിട കുടുംബത്തിൽ നിന്ന് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം ആൾക്കാർ തിരക്കേട്ടില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അഭയനോട് ചിഞ്ചു പറഞ്ഞത് എന്ന പേരിൽ ഒരു സീരീസ് ആയിട്ട് ഇത് ഒരു 4 episodes ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ ഞങ്ങളെ സൗകര്യപൂർവ്വം ഷൂട്ട് ചെയ്യുന്നു, സൗകര്യപൂർവ്വം എടുക്കുന്നു, സൗകര്യപൂർവ്വം എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കുറച്ച് ലിഫ്റ്റ് ആയപ്പോൾ ഞാൻ ഒരു ക്യാമറമാൻ എൻ്റെ സുഹൃത്ത് സുദീപിനെ ക്യാമറ വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ കുറച്ചുകൂടി പ്രൊഫഷണലാക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ എപ്പിസോഡ്, 4th episode വന്നപ്പോഴേക്കും ഞാൻ മേപ്പടിയാൻ എന്ന സിനിമ ജോയിൻ ചെയ്യുന്നു. അതിൽ അജു വർഗീസിൻ്റെ പേജിലാണ് ഈ അവസാനത്തെ എപ്പിസോഡ് റിലീസ് ചെയ്യുന്നത്. അതിലെൻ്റെ മകൻ ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട് ആ സീരീസിൻ്റെ ആ എപ്പിസോഡിൽ. അത് കണ്ടപ്പോൾ അജുവിൻ്റെ ഫണ്ടാസ്റ്റിക് ഫിലിംസ്, അജുവും കൂടി പാർട്ണറായിട്ടുള്ള ഫണ്ടാസ്റ്റിക് ഫിലിംസ് പ്രകാശൻ പറക്കട്ടെ എന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനാകെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അതിനകത്ത് ഇതുപോലത്തെ ഒരു 1st class വേണമെന്നും ഇവൻ കൊള്ളാമെന്നൊരു അഭിപ്രായം അജു പറഞ്ഞു. അങ്ങനെ അജു പറഞ്ഞിട്ടാണ് ഞാൻ ഷഹദിനെയും ധ്യാൻ ശ്രീനിവാസ്, ധ്യാനാണെന്ന് എഴുതിയിരിക്കുന്നത്, ഷഹദാണ് സംവിധായകൻ. അപ്പോൾ ഷഹദ് നിലമ്പൂർ, അപ്പോൾ രണ്ടുപേരും കാണാൻ ഇവനെയും കൊണ്ടുപോകുന്നു, അവർക്ക് അവൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ യാദൃശ്ചികമായിട്ടാണോ ആക്സിഡൻറ്റിലാണോ ചോദിച്ചാൽ അറിയില്ല, പക്ഷേ ഇറ്റ് ഹാപ്പൻഡ് ക്വൈറ്റ് എന്താ പറയുക, ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആ സമയത്ത് ഇവനെയും കൊണ്ട് നമ്മൾ കോഴിക്കോട് തിരുവമ്പാടി മുക്കം അവിടെ പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമയിൽ ദിലീഷ് പോത്തൻ്റെ നിഷാ സാരംഗിൻ്റെ മകനായിട്ടും മാത്യുവിൻ്റെ അനിയനായിട്ടും ഇവൻ അഭിനയിക്കുന്നു. ഞാൻ അവൻ്റെ അസിസ്റ്റൻ്റായിട്ട് അവനെ കൂടെ പിടിക്കാനും അവനെ സഹായിക്കാനായിട്ട് ഞാൻ കൂടെ ചെയ്തിരുന്നു. അവൻ അത് ആ പ്രോസസ്സ് നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ചെറിയ ടാലൻറ്റ് കിടപ്പുള്ളതായിട്ട് എനിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്കും തോന്നി. പിന്നെ അതിനുശേഷം ഷഹദിൻ്റെ തന്നെ അനുരാഗം എന്നുള്ള സിനിമയിൽ ഒരു ചെറിയ വേഷം അവൻ ചെയ്തു. ഞാൻ ചെയ്തൊരു തമിഴ് പടത്തിൽ എൻ്റെ ചെറുപ്പം ചെയ്തു. ഒരു പരസ്യത്തിൽ ഞങ്ങൾ മൂന്ന് പേരും അച്ഛൻ മകൻ മകൻ്റെ മകനായിട്ടല്ല, അച്ഛൻ്റെ സ്കൂൾ കാലഘട്ടമായിട്ട് എൻ്റെ മകനും ഒരു സിനിമാ കാലഘട്ടമായിട്ട് ഞാനും അച്ഛൻ്റെ കാലഘട്ടം അച്ഛനുമായിട്ട്
0: ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്.
1: അപ്പോൾ അതൊരു പരസ്യമായിരുന്നു, ഒരു ആഡ് ആയിരുന്നു. അപ്പോൾ അത് ഒരുമിച്ചൊരു ഫ്രെയിമിലില്ല, ഒരാളുടെ തന്നെ മൂന്ന് കാലഘട്ടം തന്നെ, TG രവിയുടെ മൂന്ന് കാലഘട്ടമാണ്.

0: ഒരുപക്ഷെ നിങ്ങൾ തമ്മിലൊരു സാദൃശ്യമുണ്ട്, അത് മകനിലുണ്ട്.
1: മകനിലുണ്ട് മകനിൽ, അതുകൊണ്ടാണ് എൻ്റെ ചെറുപ്പത്തിൽ അഭിനയിക്കാൻ വേണ്ടി തമിഴ് പടത്തൊക്കെ വിളിച്ചത്.
0: ഇതിനു മുമ്പ് ചിത്രങ്ങളിൽ താങ്കളും അച്ഛനും അച്ഛനും മകനുമായി വന്നിട്ടുണ്ടോ?
1: അച്ഛനും മകനുമായിട്ട് ഇല്ല,
0: നാടകത്തിൽ വന്നു.
1: നാടകത്തിൽ സിനിമയിലില്ല. ഒരേ ക്യാരക്ടറിന്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായമായിട്ടുള്ള വർഷം അച്ഛനും രേഖാചിത്രത്തിലും യോഗിന്റെ പുസ്തകത്തിലും സെല്ലുലോയിഡിലും ഒക്കെ ഞങ്ങൾ ചെറുപ്പം ഞാനും പ്രായമായിട്ടുള്ള പോർഷൻ അച്ഛനുമായിട്ട് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അച്ഛൻ മകനായിട്ട്
0: ഒരു കോമ്പിനേഷൻ
1: ഒരുമിച്ചുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അച്ഛൻ മകനായിട്ട് ഒരു മുഴുനീള ചിത്രം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും വടുവാണ് അതിൻ്റെ ഒരു ബിഗിനിങ്.
0: അദ്ദേഹം ഒരുപാട് എന്താ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. താങ്കളുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ അച്ഛൻ എന്ന നിലയിൽ?
1: ഞങ്ങൾ ചർച്ച വളരെ ഹെൽത്തി ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ട് ആസ് ആക്ടേഴ്സ്. അത് അച്ഛൻ മകൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആസ് ആക്ടേഴ്സ് എന്നെ അങ്ങനെ ഒരു ആക്ടറായിട്ട് പരിഗണിച്ചു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അക്കളയുടാണ്. അപ്പോൾ മകനോട് പറയുന്ന പോലെയല്ല ഇത്, അതേ വേഷം മറ്റൊരു ആർട്ടിസ്റ്റ് ചെയ്താൽ പോലും ഒരു പക്ഷേ അച്ഛൻ ഇത് ഈ രീതിയിൽ തന്നെ സമീപിക്കുമായിരുന്നു തോന്നുന്നു. പക്ഷെ ഇതിലൊരു സുഖം കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ തൃശ്ശൂരിൽ നിന്ന് ചാവക്കാട് വരെ യാത്ര ചെയ്യുന്ന ഒരുമിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ സിനിമയ്ക്ക് അകത്ത് തന്നെയാണ്. അവിടുന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോഴും തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും
0: ഒരേ വീട്ടിൽ തന്നെയാണ് നിങ്ങളെല്ലാം താമസിക്കുന്നത്?
1: അച്ഛൻ താമസിക്കുന്ന ചേട്ടൻ്റെ വീട്ടിലാണ്, പക്ഷേ ഞങ്ങളുടെ തൊട്ടടുത്താണ്. ഞാനൊരു ഫ്ലാറ്റിലാണ്, അപ്പോൾ ഞാൻ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ രാവിലെ അച്ഛനെ പിക്ക് ചെയ്തിട്ടാണ് ലൊക്കേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഈ യാത്രയിലുടനീളം നമ്മൾ സിനിമയെ പറ്റി തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ 10-12 ദിവസം കൊണ്ട് ഈ പടം മുഴുവൻ
0: ചോദിക്കാനിരിക്കുന്നു. എത്ര ദിവസം എടുത്തു ശരിക്കും ഈ സിനിമയുടെ പ്രോസസ്സ് തീരാൻ വേണ്ടിയിട്ട്?
2: ഇതിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സ് എന്നുള്ളത് ഒരു 13 ദിവസം എടുത്തുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിനിമയിൽ ഒരു പുതിയ ഒരു ആളെന്നുള്ള രീതിയിൽ അതൊക്കെ വളരെ അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ കേട്ടിരിക്കുന്ന കഥകളും ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ രവീട്ടനും ശ്രീജിത്തും അത്രയും കോപ്പറേറ്റ് ചെയ്തതുകൊണ്ടാണ് അവർ രാവിലെ വരുന്നു. യാതൊരു നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ലാണ്ട് നമ്മളുടെ കൂടെ സഹകരിച്ച് ആ ദിവസങ്ങൾ, അപ്പോൾ രവീട്ടന് അത് വേറൊരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്കെൻ്റെ നാടക കാലഘട്ടങ്ങൾ ഓർമ്മ വരുന്നു. കാരണം ഒരു സ്ഥലത്ത് താമസിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഉള്ള ഒരു രീതിയിൽ നമുക്ക് ആ സിനിമ തീർക്കാൻ പറ്റിയത്. ശ്രീജിത്തിന് അറിയായിരിക്കുമല്ലോ ഒരു എത്ര സീൻസാണ് സാധാരണ ഒരു സിനിമയിൽ എടുക്കുന്നത്, ഞങ്ങൾ എത്ര സീൻസാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലേറ്റായി പോയിട്ടുള്ള സമയങ്ങളും എല്ലാം സഹകരിച്ച് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ദിവസങ്ങളിലൂടെ, പിന്നെ അതുപോലെ തന്നെ ഡയറക്ടറുടെ ശ്രീജിത്ത് പോയൽക്കാവിൻ്റെയും മറ്റ് ടെക്നീഷ്യൻസിൻ്റെയും കൃത്യമായ ഒരു പ്ലാനിങ്ങും അതിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ദിവസങ്ങൾ കൊണ്ടത് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചത്.
0: ഇത്രയും നല്ല കൊച്ചു സിനിമകൾ വരേണ്ടിയിരിക്കുന്നതല്ലേ? കാരണം വലിയ ബഡ്ജറ്റിലെ സിനിമകൾ വരുന്നു, പലതും പരാജയമാകുന്നു. അതിലും നല്ലത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇത്തരം കൊച്ചു സിനിമകൾ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് തീർക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷവും വലുതല്ലേ?
2: തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് ഒരു സിനിമ എന്നുള്ളത് എല്ലാവർക്കും വേണ്ടി ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 20 വയസ്സ് വരെയുള്ളവർക്ക് ഒരു സിനിമ ഉണ്ടാക്കണം, 25 വയസ്സ് വരെയുള്ളവർക്ക് സിനിമ ഉണ്ടാക്കണം, 30 വയസ്സ്, അങ്ങനെയാണ് ഇന്നത്തെ രീതികൾ.
0: ജെൻസി
2: സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള സിനിമകളാണ് ഇന്ന് വിജയിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ ഒരു 40-45 വയസ്സ് ഉള്ളവർക്കും അതിന് മുകളിലുള്ളവർക്കും, അല്ലെങ്കിൽ അവനവനുമായിട്ട് ഒരച്ഛനായിട്ടും മകനായിട്ടും ഒക്കെ അവനവനുമായിട്ട് നമുക്ക് അതിൽ കാണാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഈ വടു ദസ്കാർ എന്നുള്ള സിനിമ തീർച്ചയായിട്ടും ഒരു കുടുംബ ചിത്രം എന്നുള്ള രീതിയിൽ ആളുകൾക്ക് ഒന്നിച്ചു പോയി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ദൃശ്യ വിരുന്നായിരിക്കും.
3: ഇന്ത്യ കണ്ട വലിയ വിപ്ലവ നായകനായ കനു സന്യാൾ ജയിൽ മോചിതനായ ദിവസം അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അയാൾ അവനെ കനു സന്യാൾ എന്ന് പേരിട്ട് വിളിച്ചു. ഇന്നോ നാളെയോ ചിലിയിലെ പോലെ വിപ്ലവം വരും പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഈ കാലത്തിനനുസരിച്ച് ജീവിക്കാൻ അറിയില്ല.
0: നമുക്ക് ശ്രീജിത്ത് രവിയോട് ചോദിക്കാനുള്ളത്, താങ്കൾ അച്ഛന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, അതിന്റെ സാഹചര്യം എന്തായിരുന്നു ശരിക്കും?
1: ഇത് രണ്ട് സിനിമയിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് അശ്വാരൂഢൻ എന്ന സിനിമയിൽ, ജയരാജ് സാറിന്റെ സിനിമയിലാണ് ഒരിക്കൽ. സാറിന്റെ അതിന്റെ ഒരു ആവശ്യം പക്ഷെ കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതിൽ അച്ഛൻ അവൈലബിൾ ആയിരുന്നു, പക്ഷേ അച്ഛൻ ഓൾറെഡി അച്ഛൻ അതിൽ അച്ഛന് ചെറുപ്പകാലമുണ്ട്. ഒരു 40-45 വയസ്സിലൊരു കാലഘട്ടവും ഫ്ലാഷ് ബാക്കിൽ വരുന്നൊരു കാലഘട്ടവും, ഒരു 80 വയസ്സിൽ വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ 80 വയസ്സിൽ വരുന്ന സമയത്ത് ഇത് അച്ഛനാണെന്ന് തിരിച്ചറിയാൻ പാടില്ല. കാരണം അച്ഛനെ കാണിക്കുന്നില്ല, ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. ഒരു സിലുവറ്റ് പോലെ, ഒരു ഒരു നിഴൽ രൂപം പോലെ മാത്രമേ കാണിക്കുന്നുള്ളൂ. സായി ചേട്ടൻ്റെ അച്ഛനായിട്ടാണ്. അപ്പോൾ സായി ചേട്ടൻ അച്ഛനോട് സംസാരിക്കുന്നതായിട്ട് കാണുന്നത്, ആരാണ് അച്ഛൻ എന്ന് ഓഡിയൻസിന് തുടക്കത്തിൽ പിടികിട്ടരുത്, അതൊരു സസ്പെൻസ് പോലെ വെക്കണം. ഇത് പണ്ടുണ്ടായിരുന്ന ആ ക്യാരക്ടറാണെന്ന് തിരിച്ചറിയരുത്. ഒരു 40-45 വയസ്സിന് സമയത്തുണ്ടായ ഒരു തീപിടുത്തത്തിൽ ഒരു പൊള്ളലേറ്റതിന് ശേഷമാണ് അച്ഛൻ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനാവുന്നത്.

0: പിന്നീട് തിരിച്ചു വരുമ്പോൾ ഒരു മെയിൻ വില്ലൻ ക്യാരക്ടറിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അയാളാണ് ഇതിനൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് എന്നൊരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ പടം കണ്ടവർക്കറിയാം. അപ്പോൾ അത് ടി ജി രവി ആണെന്ന് അച്ഛൻ്റെ ശബ്ദം കേട്ടാൽ അപ്പോൾ തിരിച്ചറിയാം. എന്നാൽ ഒരു തീപ്പൊള്ളലൊക്കെ ഏറ്റതിന് ശേഷം ലോജിക്കലി അയാളുടെ ശബ്ദം മാറുന്നതിനൊരു പരിധിയുണ്ടല്ലോ. അപ്പോൾ മാറാനും പറ്റില്ല, എന്നാൽ ശബ്ദം കേൾക്കുമ്പോൾ ടി ജി രവിയാണെന്ന് പെട്ടെന്ന് പിടുത്തം കിട്ടാനും പാടില്ല. എന്നാൽ പിന്നീട് ആലോചിച്ചാൽ ശരിയാണല്ലോ എന്ന് തോന്നുകയും വേണമെന്നൊരു ലോജിക് അത് കീപ്പ് ചെയ്യും വേണം. അങ്ങനെയാണ് ഒരു ഛായയുള്ള ശബ്ദം എന്നുള്ള രീതിയിലാണ്, ഒരേപോലത്തെ ശബ്ദമൊന്നുമല്ല, ഒരു ഛായയുള്ള ശബ്ദം എന്നുള്ള നിലയ്ക്കാണ് എന്നോട് വന്നിട്ട് ഡബ് ചെയ്യാൻ പറയുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് 80 വയസ്സായുള്ള അച്ഛന് വേണ്ടിയിട്ടുള്ള ശബ്ദമാണ്. അച്ഛൻ ചെയ്തത് അച്ഛൻ്റെ 45-ാം വയസ്സ് വേണ്ടിയിട്ടുള്ള ശബ്ദമാണ് അച്ഛൻ കൊടുത്തത്. അപ്പോൾ ആദ്യം ഡബ് ചെയ്തപ്പോൾ തന്നെ ജയരാജ് സാർ അപ്പുറത്ത് കൺസോൾ എന്ന് പറഞ്ഞു. ഇത് പിന്നെ രവിചരണം തന്നെ ചെയ്താൽ പോരെ ചോദിച്ചു. കാരണം മൈക്ക് കൂടെ വരുമ്പോൾ ഇത് ഭയങ്കര ഒരു വളരെ സിമിലറാണ്. എന്നിട്ട് പിന്നെ ഞാനത് കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് സത്യത്തിൽ അശ്വരൂഢം ചെയ്തത്. പ്രാഞ്ചേട്ടൻ വന്നപ്പോൾ അച്ഛൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അച്ഛൻ ആഫ്രിക്കയിൽ പോയിരിക്കുന്ന സമയം, ചേട്ടൻ ആഫ്രിക്കയിലായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്ന സമയത്താണ് ഇതിന് ഡബ്ബിംഗ് വന്നപ്പെട്ടത്. അപ്പോൾ അച്ഛന് ആ സമയത്ത് ഇങ്ങോട്ട് വരാൻ സാധിക്കാത്ത പ്രാക്ടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, എന്നാൽ ശ്രീജിത്ത് അതിന് ചെയ്തതാണല്ലോ, അവൻ ആ ഒരു ഹിസ്റ്ററി അച്ഛൻ പറഞ്ഞപ്പോഴോ മറ്റോ ആണ് രഞ്ജിത് സാറ് പറഞ്ഞത് നമ്മെ അയാളൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതി ചെയ്ത് നോക്കിയപ്പോൾ വലിയ തിരക്കേടില്ല, മാച്ച് ആവുന്നുണ്ട് എന്നുള്ള ഫീലിലാണ്. ഇന്നെനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും ശബ്ദങ്ങൾ തമ്മിൽ നല്ല ചായയും പിന്നെ അച്ഛൻ്റെ പൈലറ്റ് ഉണ്ടെങ്കിൽ ആ മോഡുലേഷൻ പിടിക്കാനും നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ഇന്ന് ചിലപ്പോൾ അച്ഛൻ്റെ ശബ്ദം അതിനേക്കാൾ ഇരുത്തം വന്നൊരു ശബ്ദമായിട്ടുണ്ട് എനിക്ക്
1: അത്രയും.
0: ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഐഡിയ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഐഡിയ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു, പല ആൾക്കാരും തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ പരമാവധി അച്ഛൻ്റെ മോഡുലേഷൻ കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് ഒരു പരിധിവരെ ഒരു 90% അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയുമ്പോൾ തന്നെയാണ് പല ആൾക്കാർക്കും ഞാനാണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നുള്ളൂ. അത് പക്ഷെ ഭയങ്കര ഒരു ഭാഗ്യമാണ് അച്ഛന് വേണ്ടി.
1: തീർച്ചയായും തൃശ്ശൂരിലെ ഒരു സ്ലാങ്ങിൽ
0: അതിന് ഞാനും ഉണ്ട്, അത് ഞാൻ എന്റെ ശബ്ദവും ഉണ്ട്, അച്ഛന്റെ എന്ന രീതിയിൽ എന്റെ ശബ്ദവും ഉണ്ട്. അപ്പൊ അത് നമുക്കൊരു ഒരു ഒരു ചലഞ്ച് ആയിരുന്നു.
1: പുതിയ പ്രോജക്ടുകളെ കുറിച്ച് എന്തായാലും
0: പറയാം. മലയാളത്തില് ഒരു HT5 എന്ന് പറഞ്ഞിട്ടൊരു ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ നെയിം അതാണെന്ന് എനിക്കറിയില്ല. പരോളെന്ന് സിനിമ ചെയ്ത സംവിധായകനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെറി ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഒറ്റക്കൊമ്പനിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. തമിഴിലാണ് കൂടുതൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൂടുതൽ വേഷങ്ങൾ വരുന്നത്. ഇപ്പോൾ കാളി വെങ്കട് ഹീറോ ആയിട്ടൊരു പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിർള ബോസ് എന്ന് പറഞ്ഞിട്ട് ജാനി മാസ്റ്റർ മകിഴ്ത്തിരുമേനിയുമായിട്ടൊരു പടം, ജയ് ഹീറോ ആയിട്ട് കറുപ്പർണകരം എന്ന് പറഞ്ഞ സിനിമ, ഇങ്ങനെ കുറച്ച് സിനിമകളാണ് തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കന്നഡ പ്രോജക്റ്റ് കൂടി സംസാരത്തിലുണ്ട്. ഇതൊക്കെയാണ്
1: വിശേഷം. വളരെ വിജയമാവട്ടെ, സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ സിനിമയുടെ വിജയം നോക്കിയിട്ട് അടുത്ത പ്രോജക്റ്റ് അങ്ങനെയാണോ വിചാരിക്കുന്നത്? അതോ
2: അങ്ങനെ ഇപ്പം നമ്മൾ ഒരു രണ്ട് പ്രൊഡക്ഷൻ കമ്പനീസാണ് ആക്ച്വലി. ഡോക്ടർ മനോജ് ഗോവിന്ദൻ എഡിറ്റ് ചെയ്യുന്ന വൈഡ് സ്ക്രീനും പിന്നെ എൻ്റെ തന്നെയായിട്ടുള്ള നീലാംബരി പ്രൊഡക്ഷൻസ്. അപ്പോൾ ഞങ്ങൾ ഈ സിനിമയ്ക്ക് ശേഷം രണ്ട് മൂന്ന് സിനിമകൾ വേറെ മനോജിൻ്റെ റിലീസ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മളൊരു ഓണം കഴിഞ്ഞ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പ്രോജക്റ്റിൻ്റെ ആലോചനയുണ്ട്, ഒരു വെബ് സീരീസ് ആലോചനയുണ്ട്.
1: അപ്പോൾ
2: വരുന്ന വഴിക്ക് ശ്രീതായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. അത് ഒരുപക്ഷെ അതൊരു ചിലപ്പോൾ സിനിമയാകാം, അതല്ലെങ്കിൽ വെബ് സീരീസ് ആകാം. അതാണ് ഇനി വരുന്ന ഏറ്റവും അടുത്ത ഈ വർഷത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറയാനുള്ളത്.
1: പലരും കളിയാക്കി പറയാറുണ്ട്, ഒരു ഫാൻസിക്ക് വന്ന് ഒരു സിനിമ എടുത്തു പോകുന്ന പ്രൊഡ്യൂസേഴ്സാണ് ഇന്ന് കാണുന്നതൊക്കെ. പക്ഷെ അങ്ങനെയല്ല,
2: ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് അത് കാണേണ്ടത്. അതായത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് സമ്പത്ത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു പാഷനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള മറ്റു യാതൊരു ചിലവുകളും ഞങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഒരു ലഹരി ഒരു പക്ഷേ ഇങ്ങനെയുള്ള നല്ല സിനിമകൾ എടുക്കാനും ഇതിലേക്ക് ഇൻവോൾവ് ആവാനും തന്നെയാണ്.
1: തീർച്ചയായും അത് ഒരു ലഹരിയായി ജനങ്ങൾ കൂടി ഏറ്റെടുക്കട്ടെ. ഈ ചിത്രത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഇവിടെ നമ്മളുടെ ഈ പരിപാടിയിൽ വന്ന് ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് രണ്ടുപേരോടും പ്രത്യേകം നന്ദി പറയുന്നു.
2: ഒരുപാട് സന്തോഷം സാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ.
0: താങ്ക് യു.
3: ശ്രീരാജ് രവിയും മുരളി നീലാംബരിയും അതിഥിയായി പങ്കെടുത്ത ചിത്രപതംഗത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം അൻവർ.

0: ചിത്രപതംഗം.
1: അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് നാടൻ പാട്ടുകൾ TR രഞ്ജനം സംഘവും അവതരിപ്പിച്ചത്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. വൈകിട്ട് 6:50 കിസാൻ വാണി. സമ്മിശ്ര കൃഷിയിലൂടെ നിത്യവരുമാനം. പെരുമ്പാവൂർ വെങ്ങോലയിലുള്ള PV സോമന്റെ അനുഭവങ്ങളും ചിന്തകളും. FM ഈവനിംഗിൽ 8:05 യുവവാണി. കൊങ്കണി ഗാനങ്ങൾ അവസാന ഭാഗം. ആലപിക്കുന്നവർ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷെനായ്, വിഷ്ണുപ്രിയ ഷെനായ്. രാത്രി 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി FM ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. ചോദ്യം: ഹരിതവിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം: യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ USAID അഡ്മിനിസ്ട്രേറ്ററായിരുന്ന വില്യം എസ് ഗൗഡാണ് ഹരിതവിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. വില്യം ഗൗഡാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചതെങ്കിലും ആഗോളതലത്തിൽ കാർഷിക ശാസ്ത്രജ്ഞനായ നോർമൻ ബോർലോഗാണ് ഹരിതവിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രശസ്ത കൃഷിശാസ്ത്രജ്ഞനായിരുന്ന MS സ്വാമിനാഥൻ ആണ്. ഹരിതവിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം എസ് ഗൗഡ്. ചിന്താശകലം: ഒരു സ്വതന്ത്ര സമൂഹത്തിന് ദരിദ്രരായ അനേകരെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സമ്പന്നരായ ചുരുക്കം ചിലരെ സംരക്ഷിക്കാനും കഴിയില്ല. ജോൺ എഫ് കെനഡിയുടെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ FM ഡയറി സമാപിക്കുകയാണ്. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിനം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി FM 102.3 പ്രഭാത പരിപാടികൾ തുടരുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 24 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേഡ് പ്രോഗ്രാം ഹലോ VPS ലേക്ക് ഷോർ.

ഹലോ വി പി എസ് ലേക് ഷോർ, ജാഗ്രത. ഗുഡ് മോർണിംഗ് പ്രിയരെ. എല്ലാവരും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ആദ്യം പറഞ്ഞു എന്നേയുള്ളൂ, നല്ലതാണ് ജാഗ്രത. എപ്പോഴും അത് കൊണ്ട് നടക്കാറുണ്ടോ നിങ്ങൾ? ചിലപ്പോ കൈവിട്ടു പോകും അല്ലേ? വീട്ടിലുള്ളവർ ഉണർന്ന് ജാഗ്രതയോടെ ഇരിക്കുന്ന പക്ഷം കള്ളന്മാർക്ക് ആ വീട്ടിൽ മോഷ്ടിക്കാൻ സാധിക്കില്ല, ഉറപ്പല്ലേ? ഇതുപോലെ എപ്പോഴും സ്വയം ഉണർന്ന് ജാഗ്രതയോടെ ഇരിക്കുന്നവനിലേക്ക് അധമ ചിന്തകൾ കടന്നു വരില്ലെന്ന് യോഗികൾ പറയുന്നു. ശരിയാ, പ്രലോഭനങ്ങൾ ചുറ്റിലും ഒരുപാടുണ്ട്. വേണ്ട എന്ന് തീരുമാനിച്ചവർ പോലും പ്രലോഭന

0: കാര്യങ്ങളിൽ അകപ്പെട്ട് അന്യായങ്ങൾ ചെയ്തു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, അതീവ ജാഗ്രതയോടെ എപ്പോഴും ഇരിക്കണമെന്ന്. അതിന് അഭ്യാസ യോഗം ചെയ്യുന്നത് ഉത്തമമാണ്. ഏത് വഴിക്ക് മനസ്സ് പോകണമെന്ന് വിചാരിക്കുന്നുവോ ആ വഴിക്ക് അത് സഞ്ചരിക്കാൻ ഇത്തരം അഭ്യാസ യോഗങ്ങൾ നിരന്തരം ജാഗ്രതയോടെ അഭ്യസിച്ചുകൊണ്ടിരിക്കുക. കുറെ കഴിയുമ്പോൾ അത് സഹജ ഭാവമായി മാറിക്കൊള്ളും. സോ ജാഗ്രതേ ആരംഭിക്കുന്നു. ഹലോ, VPS ലേക് ഷോ സ്പോൺസർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസും ഗാസ്ട്രോ സയൻസ് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: അനിൽ കുമാർ ആണോ? അനിൽ, ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്ന് മാഷാലതയാണ്. നമസ്കാരം. അനിൽകുമാർ, എന്താ ചെയ്യുന്നേ?
2: ഞാന് എറണാകുളത്ത് വികാസ് ആൻസി സ്റ്റോഴ്സ് പാലാരിവട്ടം ഗോഡൌണിന്റെ ഡ്രൈവറാണ്.
0: പിന്നല്ലാണ്ട് അടുത്ത് തന്നെയല്ലേ നമ്മള്. ഓക്കെ, എത്ര കാലായി ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
2: ഡ്രൈവറായിട്ട് ഞാൻ 10-26 കൊല്ലമായി. ഇവിടെ വന്നിട്ട് 3 വർഷമായി.
0: വീട് എവിടെയാ താമസം?
2: താമസം അരുവിക്കുറ്റി, ചേർത്തല അരുവിക്കുറ്റി. അരുവിക്കുറ്റി കുടപുറം എന്ന സ്ഥലത്താ. കുടപുറം
0: രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന് വണ്ടിയായിട്ട്?
2: അല്ല, രാവിലെ ഇവിടെ വന്ന് 10 മണിക്ക് ഗോഡൌണിൽ വന്ന് പഞ്ച് ചെയ്യും, വൈകിട്ട് 7 മണിക്ക് തിരിച്ചു പോകും.
0: അപ്പൊ വരവും പോക്കും ഒക്കെ എങ്ങനെയാണ്? ബൈക്കിലാണോ?
2: ആ, സ്കൂട്ടറുണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്? അനിലിന്റെ
2: വീട്ടില് വൈഫുണ്ട്. വൈഫും പത്മന അവിടെ തന്നെയുള്ള യൂണിവേഴ്സൽ ആൻസിയില് സെയിൽസ് വുമൺ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: അനക്കയാണ് പേരല്ലേ?
2: അനഘ എന്റെ മോളാണ്.
0: മോളാണ്? അപ്പൊ മോളാണ് അച്ഛനെ വിളിക്കണം എന്ന് പറഞ്ഞത്.
2: വൈഫിന്റെ പേര് സജി എന്നാണ്. സജി.
0: സജി. ഓക്കെ.
2: വൈഫ് എറണാകുളത്ത് പിന്നെ പത്മയില് യൂണിവേഴ്സൽ ആൻസിയില് സെയിൽസ് വുമൺ ആണ്.
0: ഒരു മോള് മാത്രമേ ഉള്ളൂ? അനക്ക മാത്രമേ ഉള്ളൂ.
2: ഒരു മോനുണ്ട്. മോനുണ്ട്. അവൻ ഇവിടെ മരടിലി ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഓ, എന്റെ പേര്
2: അക്ഷയ്.
0: അക്ഷയ്. ശരി ശരി. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കൂ.
2: ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം.
0: ഓ, നിങ്ങളെ വിളിക്കുക എന്നുള്ളതല്ലേ എന്റെ ഒരു കടമ.
2: നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി അല്ലേ.
0: ആണോ? സന്തോഷം. ദൈവത്തിന് നന്ദി.
2: നിങ്ങൾ രണ്ടുപേരുടെയും പരിപാടി എല്ലാ ദിവസവും കേൾക്കാറുണ്ട്.
0: ആണോ? സന്തോഷായിട്ടിരിക്കാനേ.
2: വളരെ വളരെ സന്തോഷം വിളിച്ചതില്.
0: ഓ, അനിലിന് ഏത് പാട്ടാ വെച്ചേരണ്ട പറഞ്ഞോളൂ.
2: എനിക്ക് അന്ന് പാട്ടൊന്നും വരുന്നില്ല, എന്നാലും ഒരു നല്ല ഒരു
0: നല്ലൊരു പാട്ട് വെച്ചേരാ.
2: വെച്ചാ മതി.
0: ഓ, ഓക്കെ അനിലെ. അപ്പൊ ജോലി നടക്കട്ടെ. ബൈ ബൈ.
2: ബൈ ബൈ ബൈ.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഗുഡ് മോർണിംഗ് ആശുചി.
2: ഗുഡ് മോർണിംഗ്.
0: മനുഷ്യ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില ഓർമ്മകളുണ്ട്. ഹലോ VPS ലേക്ക് ഷോർ, അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും.
2: ശരി.
0: ആദ്യമായി സ്കൂളിൽ പോയ ദിവസം, ആദ്യമായി സൈക്കിൾ ചവിട്ടൻ പഠിച്ച നിമിഷം, അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി സ്വന്തം അധ്വാനത്തിൽ നിന്നൊരു വരുമാനം കൈപ്പറ്റിയ സുദിനം. എന്നാൽ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഈ ആധുനിക യുഗത്തിൽ എന്നെപ്പോലൊരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസിക മുഹൂർത്തം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആദ്യമായി എന്റെ കൈകളിലൊക്കെ ഒരു ATM കാർഡ് വന്നതും അതുമായി ഞാൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ധനസമാഹരണ പരീക്ഷണവുമാണ്. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ്മാൻ ചേട്ടൻ ഗൗരവത്തോടെ ഒരു കവർ എന്റെ കൈകളിൽ തരുമ്പോൾ ലോകം കീഴടക്കിയ ഒരു വികാരമായിരുന്നു മനസ്സിൽ. പ്ലാസ്റ്റിക്കിന്റെ ആ ചതുരക്കഷണത്തിലേക്ക് നോക്കി ഞാൻ കുറേ നേരം നിന്നു. ഇതിന്റെ ഉള്ളിലാണ് എന്റെ വിയർപ്പിന്റെ വിലയായ സമ്പാദ്യം മുഴുവൻ സുരക്ഷിതമായിരിക്കുന്നത്. കവറിനുള്ളിൽ കാർഡിനൊപ്പം ഒരു സുപ്രധാന മുന്നറിയിപ്പ് കുറിപ്പുമുണ്ടായിരുന്നു. നിങ്ങളുടെ പിൻ നമ്പർ അതീവ രഹസ്യമായി സൂക്ഷിക്കുക, ആരോടും പങ്കുവയ്ക്കരുത്. ഇത് വായിച്ചതോടെ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം സൂക്ഷിക്കുന്ന രഹസ്യ സൂക്ഷിപ്പുകാരന്റെ ഗൗരവവും ഭാരവും എന്റെ ഉള്ളിലേക്ക് വന്നു. ഇത്ര നാളും ബാങ്കിൽ പോയി പൈസ എടുത്താൽ മതിയായിരുന്നു, ഒരു റിസ്ക്കുമില്ല, ചെറിയ ചെറിയ തുകകളൊക്കെ ATM വഴി എടുത്താൽ മതിയെന്ന് ബാങ്കിലെ കാഷ്യറുടെ ഗൗരവം നിറഞ്ഞ സംസാരം കേട്ടതോടെയാണ് ATM കാർഡിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. അങ്ങനെ പിൻ നമ്പർ മനഃപ്പാഠമാക്കി കാർഡും പോക്കറ്റിലിട്ട് ഞാൻ ടൗണിലെ ATM കൗണ്ടറിലേക്ക് നടന്നു. ഒരു വലിയ യുദ്ധത്തിന് പുറപ്പെടുന്ന ഭാവമായിരുന്നു എന്റെ മുഖത്ത്. ദൂരെ നിന്ന് തന്നെ ആ ATM കൗണ്ടർ കണ്ടപ്പോൾ എന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. അവിടെ ചെന്ന് എന്തു പറയും, അവിടെയുള്ള ആളുടെ കയ്യിൽ കാർഡ് കൊടുത്താൽ മതിയോ എന്നുള്ള ചിന്തകളൊക്കെ എന്നെ അലട്ടിയിരുന്നു. എയർ കണ്ടീഷണറിന്റെ തണുപ്പുള്ള ചെറിയ മുറി തുറന്ന് അകത്ത് കയറിയപ്പോൾ അതിനുള്ളിൽ ആരുമില്ല, എന്നോളം പൊക്കമുള്ള ചെറിയൊരു മെഷീൻ മാത്രം. ആരെങ്കിലും വരുമെന്ന് കരുതി ഞാൻ കാത്തുനിന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും എന്റെ അനക്കമൊന്നും കാണാത്തത് കൊണ്ടാവാം പുറത്തുനിന്ന സെക്യൂരിറ്റി വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. ഇവിടത്തെ ആൾ ഇപ്പോഴാ വരുന്നത് ഞാൻ ചോദിച്ചു. സെക്യൂരിറ്റി ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ആളൊന്നുമില്ല, കയ്യിലിരിക്കുന്ന കാർഡ് ദാ ഇവിടെ വെച്ചിട്ട് പിന്നടിച്ച് പൈസ എത്രയാണെന്ന് ടൈപ്പ് ചെയ്താൽ മതി, കാശു വരും. ഓഫ്, ടെക്നോളജിയുടെ ഒരു അത്ഭുതമേ, ഞാൻ അത്ഭുതത്തോടെ ഓർത്തു. സെക്യൂരിറ്റി കാണിച്ചു തന്നതുപോലെ ഞാൻ കാർഡ് ഇട്ടു. ദയവായി നിങ്ങളുടെ 4 പിൻ നമ്പർ രേഖപ്പെടുത്തുക എന്ന് നിർദ്ദേശം വന്നു. അപ്പോഴാണ് പിൻ നമ്പർ അതീവ രഹസ്യമായി സൂക്ഷിക്കുക

0: എന്ന നിർദ്ദേശം ഓർമ്മ വന്നത്. ഞാൻ പുറത്തേക്ക് നോക്കി. സെക്യൂരിറ്റി ചേട്ടൻ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. എനിക്ക് അങ്കലാപ്പായി. ഞാൻ ടൈപ്പ് ചെയ്യുന്ന പിൻ നമ്പർ അയാളെങ്ങാനും കാണുമോ എന്ന സംശയം കാരണം ഞാൻ വിയർത്തു. അവസാനം ഞാൻ ഇടത് കൈകൊണ്ട് കീപാഡിന് മുകളിൽ ഒരു മറ തീർത്തു. എന്നിട്ട് വലത് കൈയിലെ വിരൽ പതുക്കെ ഉള്ളിലേക്ക് കടത്തി പിൻ നമ്പർ ടൈപ്പ് ചെയ്തു. അശജിക്ക് പണ്ടത്തെ കാലം ഓർമ്മ വന്നു. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, എത്ര തുക വേണം? എനിക്ക് ആവശ്യമുള്ള തുക ടൈപ്പ് ചെയ്ത് എന്റർ ബട്ടൺ അമർത്തി. പെട്ടെന്നാണ് ആ അത്ഭുതം സംഭവിച്ചത്. യന്ത്രത്തിന്റെ ഉള്ളിൽ നിന്നും കിലുകിലാ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഒരു വലിയ പണപ്പെട്ടി തനിയെ തുറന്ന് ഉള്ളിലിരുന്ന് നോട്ടുകൾ എണ്ണുന്നത് പോലെയുള്ള ശബ്ദം. ആ ശബ്ദം കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു. കാത്തിരിപ്പിന് വിരാമമിട്ട് താഴത്തെ ചെറിയ അറയിലൂടെ പുതുപുത്തൻ നോട്ടുകൾ പുറത്തേക്ക് നീണ്ടുവന്നു. നോട്ടുകൾ കണ്ടതും ആഹ്ലാദത്താൽ എന്റെ കണ്ണുകൾ വിടർന്നു. പെട്ടെന്ന് നോട്ടുകളെല്ലാം വാരിയെടുത്ത് പോക്കറ്റിലേക്ക് തിരികെ, എന്നിട്ട് വാതിൽ തുറന്ന് വിജയശ്രീ ലാളിതനെ പോലെ പുറത്തേക്ക് നടന്നു. എടിഎം കാർഡ് ഉപയോഗിച്ച് പണമെടുക്കുക എന്ന വലിയ ദൗത്യം ഞാൻ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. എനിക്ക് എന്നെ കുറിച്ച് തന്നെ വലിയ അഭിമാനം തോന്നി. പെട്ടെന്നാണ് എനിക്ക് പിന്നിൽ നിന്നൊരു വിളി. ഹേയ് തമ്പി, നിൽക്കൂ. തിരിഞ്ഞു നോക്കിയപ്പോ സെക്യൂരിറ്റി ചേട്ടനാണ്. അയാൾ എന്റെ നേരെ പാഞ്ഞു വരുന്നു. ഞാൻ വല്ല തെറ്റും കാണിച്ചോ? ഞാൻ ഭയത്തോടെ ചിന്തിച്ചു. പോക്കറ്റിലിരിക്കുന്ന കാശിൽ ഞാൻ ഭയത്തോടെ അമർത്തി പിടിച്ചു. ഓടി എന്റെ അരികിലെത്തിയ സെക്യൂരിറ്റി ചേട്ടൻ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. കിതപ്പടക്കിക്കൊണ്ട് അദ്ദേഹം തന്റെ കൈ എന്റെ നേരെ നീട്ടി. അതിലേക്ക് നോക്കിയ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ സ്വന്തം എടിഎം കാർഡ് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് തിളങ്ങുന്നു. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. നോട്ടുകൾ പുറത്തുവന്ന ആവേശത്തിലും വെപ്രാളത്തിലും മെഷീനിൽ നിന്നും കാർഡ് തിരിച്ചെടുക്കാൻ ഞാൻ മറന്നുപോയിരുന്നു. ഞാൻ അവിടെ നിന്നും ഓടിയതും മെഷീനിൽ നിന്ന് ബീപ് ശബ്ദം കേട്ട് സെക്യൂരിറ്റി ചേട്ടൻ അകത്തു കയറി നോക്കിയതാണ്. ഭാഗ്യത്തിന് അദ്ദേഹം കൃത്യസമയത്ത് അത് കണ്ടതുകൊണ്ട് കാർഡ് സുരക്ഷിതമായി തിരിച്ചുകിട്ടി. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കാശ് കിട്ടിയപ്പോൾ കാർഡിനെ പറഞ്ഞു അല്ലേ? സൂക്ഷിക്കണം തമ്പി, ഇതൊക്കെ വിലപിടിപ്പുള്ളതല്ലേ? അമളി മനസ്സിലായതോടെ എന്റെ മുഖമാകെ വിളറി വിളത്തു. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. എന്തായാലും അന്നത്തോടെ എടിഎമ്മിൽ നിന്നും പണം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു. ആദ്യമായി എടിഎമ്മിൽ നിന്നും പണമെടുക്കേണ്ടി വന്നപ്പോൾ എന്നെ പോലെ തന്നെ പേടിച്ച് അനുഭവം മിക്കവർക്കും കാണും എന്ന് എനിക്കറിയാം. സ്നേഹത്തോടെ ഷിജോ ജോസാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. നിങ്ങളുടെ അനുഭവം ദർഹംസിലായിരിക്കും.
1: ദർഹംസ് എടുത്തിട്ടുണ്ട്, റുപ്പീസ് എടുത്തിട്ടുണ്ട്.
0: ആദ്യം ദർഹംസ് എടുത്തു.
1: എനിക്ക് ആദ്യം ദർഹംസ് എടുത്തത്. പക്ഷെ എനിക്കുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ക്യാൻസൽ കൊറേ നേരം അമർത്തും ഞാൻ.
0: രണ്ടോ
1: പ്രാവശ്യം അമർത്തും. അത് കണ്ടിട്ട് പലപ്പോഴും ഡാനി പറഞ്ഞിട്ടുണ്ട് ഇനി അമർത്തണ്ട, അത് പൊട്ടിപ്പോന്നു.
0: പക്ഷെ സത്യം പറഞ്ഞാല് നിങ്ങളെ പോലത്തെ ഒരുപാട് ആളുണ്ടാവട്ടെ.
1: നിങ്ങള് ഭയങ്കര ഡീസന്റ് ആണല്ലോ.
0: ഞാൻ ക്യാൻസൽ അമർത്താറില്ല.
1: പിന്നെ
0: തനിയെ തന്നെ ശരിയായിക്കോളും.
1: തനിയെ തന്നെ ശരിയായിക്കോളും. ക്യാൻസലിന്റെ പിന്നെ എന്തിനു വെച്ചത് അവിടെ?
0: നിങ്ങളെ പോലത്തെ ആളുകൾക്ക് ഞെക്കിക്കൊല്ല.
1: അല്ല, ഞാൻ പലപ്പോഴും ഈ പ്രോഗ്രാമിൽ സത്യാവസ്ഥ പറയുന്നു. ഒരാളാണെന്നുണ്ടെങ്കിൽ മുഖം മൂടി ഇട്ടിട്ട് വലിയ മിടുക്കനായിട്ട് സംസാരിക്കും.
0: സംശയ രോഗം ഉള്ളവർക്കൊക്കെ ക്യാൻസൽ പിന്നെയും പിന്നെയും പ്രസ് ചെയ്യാൻ തോന്നും.
1: സംശയ രോഗം അങ്ങനെയല്ല ബാലേട്ട, എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളൊരു സ്വഭാവമായിട്ട് ഞാൻ എന്റെ ഈ സംശയം കണ്ടിട്ടുണ്ട്. ഞങ്ങള് വാതിൽ പൂട്ടിയ ഒന്നുകൂടി നോക്കും, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നുകൂടി നോക്കും, എടിഎമ്മിൽ പോയാല് അത് ഒന്നുകൂടി ക്യാൻസൽ ചെയ്തിട്ടൊക്കെ വരുള്ളൂ. ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കേ.
0: അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അംഗീകരിച്ചു.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: അടുത്തകത്തയച്ചിരിക്കുന്നത് അമ്പാടിയാണ്.
2: യെസ്, അമ്പാടി, ടെൽ മീ.
0: ആശിശി, വലേട്ട, ഡാനിച്ചേട്ട, ഞങ്ങളുടെ നാട്ടിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10th anniversary നാട്ടിലെ വായനശാലയിൽ വെച്ചൊരു വലിയ രക്തദാന ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചു. ക്ലബിലെ ഒരു സജീവ പ്രവർത്തകനാണ് ഞാൻ. പക്ഷെ ചോര കൊടുക്കാൻ എനിക്ക് വലിയ പേടിയാ. എന്റെ ആള് തന്നെയാ. എന്റെ ഇത് റയർ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും ആവശ്യക്കാർ വന്നാൽ ഞാൻ ഓടി
2: രക്ഷപ്പെടും.
0: AB
2: നെഗറ്റീവ്.
0: അതെ, ഞാൻ ബ്ലഡിന്റെ കാര്യത്തില് ഞാൻ ഇച്ചിരി റയർ പീസ. എന്താ നിങ്ങൾക്ക് പ്രശ്നം?
2: അല്ല, അത് നിങ്ങളെ പോലത്തെ ഒന്ന് മതി.
0: മതി, ധാരാളം. ആവശ്യക്കാർ വന്നാൽ ഞാൻ ഓടി രക്ഷപ്പെടും. കൈമുറിഞ്ഞ് ചോര കണ്ടാൽ പോലും തലകറങ്ങി വീഴുന്ന ഞാനാണ് എന്റെ ശരീരത്തിലെ രക്തമൂറ്റി കൊടുക്കാൻ പോകുന്നത്. രക്തദാന ക്യാമ്പിന് ആദ്യാവസാനം ചുക്കാൻ പിടിച്ചെങ്കിലും ചത്താലും എന്റെ രക്തം ഞാൻ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ആ ദിവസമെത്തി. വായനശാലയുടെ മുന്നിൽ ഡോക്ടർമാരും നഴ്സുമാരും സർവ്വസന്നാഹങ്ങളും എത്തി. രക്തദാനത്തിന് സന്നദ്ധരായി ധാരാളം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എത്തി. ക്ലബ് പ്രസിഡന്റ് ചടങ്ങുദ്ഘാടനം ചെയ്തു. IMA ഡോക്ടർ രക്തദാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് വിശാലമായ ക്ലാസ് എടുത്തു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം രക്തം ശേഖരിക്കാൻ തുടങ്ങി. പ്രത്യേകമായി സജ്ജീകരിച്ച മുറിയിലാണ് രക്തമെടുക്കുന്നത്. പട്ടിലിൽ കിടന്ന് ചോര കൊടുക്കുന്ന ചെറുപ്പക്കാരുടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി ഫോട്ടോഗ്രാഫർ ക്യാമറയുടെ അവിടെ റെഡിയായി നിൽപ്പുണ്ട്. അവിടെയുള്ള ചെറുപ്പക്കാരിൽ രക്തം കൊടുക്കാത്ത ഒരേ ഒരാൾ അത് ഞാൻ മാത്രമാണ്. സംഘാടകരിൽ പലരും ചോദിച്ചെങ്കിലും ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറി. അപ്പോഴാണ് എന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് പാട്ടിലാക്കാൻ ശ്രമിക്കുന്ന സുന്ദരിക്കുട്ടി അങ്ങോട്ട് വന്നത്. രക്തം ദാനം ചെയ്യാൻ വന്നത്.

0: ആണ്. കുറേ നാളായി ഞാൻ അവളുടെ പുറകെ നടക്കുന്നു, ഇതുവരെ സെറ്റായിട്ടില്ല. കാണുമ്പോൾ ചിരിക്കുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ബന്ധം വളരാൻ സാധിച്ചിട്ടില്ല. അവളെ കണ്ടതും എന്നിലെ കാമുകൻ ഉണർന്നു. രക്തദാനം ചെയ്ത് അവളുടെ മുന്നിൽ ഹീറോ ആയാൽ അവളെ പാട്ടിലാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ പേടിയെല്ലാം മാറ്റിവെച്ച് അവളുടെ പിറകെ ഞാനും ചെന്നു. എന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ ഞാൻ അവളുടെ മുന്നിൽ വെച്ച് ദാനം ചെയ്യാൻ കൊതിച്ചു. ഹാളിൽ വലിയ ബെഡുകളൊക്കെ ഇട്ടിട്ടുണ്ട്. വെളുത്ത കൊട്ടിട്ട നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ സിറിഞ്ചും ബാഗുകളുമായി നിൽക്കുന്നു. ഞാൻ ഒരു പേടിയും ഇല്ലാത്ത ഭാവത്തിൽ ഒരു ബെഡിലേക്ക് കയറി കിടന്നു. എന്റെ തൊട്ടടുത്ത കട്ടിലിൽ അവളും. പേടിക്കണ്ട കേട്ടോ, ഉറുമ്പ് കടിക്കുന്ന വേദനയേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് കേട്ട് അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ആ സമയം ഫോട്ടോഗ്രാഫർ എന്റെ അടുത്തേക്ക് വന്നു. ദാ അമ്പാടി, സൂചി കയറ്റുമ്പോൾ ചിരിച്ച് തംസപ്പ് കാണിച്ചു കിടക്കണേ, ഫേസ്ബുക്ക് പേജിൽ ഇടാനുള്ളതാ. ഉള്ളിലുള്ള പേടി പുറത്തു കാണിക്കാതെ ഞാൻ തലയാട്ടി. നേഴ്സ് എന്റെ കയ്യിൽ സൂചി കയറ്റാനുള്ള ഞെരമ്പ് തപ്പി, എന്നിട്ട് വലിയ സൂചി കയ്യിലെടുത്തു. അത് കണ്ടതോടെ എനിക്ക് ബോധം പോകുന്നത് പോലെ തോന്നി. ഞാൻ അപ്പുറത്തെ ബെഡിലേക്ക് നോക്കി. അവിടെ അവൾ അതാ കൂളായി കിടക്കുന്നു. അരുതരുതമ്പാടി, പതറരുത് എന്ന് സ്വയം ധൈര്യപ്പെടുത്തി ഞാൻ പിടിച്ചു നിന്നു. നേഴ്സ് ആ സൂചി പതുക്കെ എന്റെ ഞെരമ്പിലേക്ക് ഇറക്കി. ഒരു ചെറിയ വേദന എനിക്ക് തോന്നി. പതുക്കെ എന്റെ ചോര ഒരു പ്ലാസ്റ്റിക് ബാഗിലേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങി. ഫോട്ടോഗ്രാഫർ രണ്ടു മൂന്ന് ഫോട്ടോകൾ എടുത്തു. രക്തം വീഴുന്ന ബാഗിലേക്ക് നോക്കണ്ട, കണ്ണടച്ചു കിടന്നോളാൻ നേഴ്സ് പറഞ്ഞു. രക്തമെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. ആദ്യമായി ചോര കൊടുത്തതിന്റെ സന്തോഷത്തിൽ ഞാൻ അവളെ നോക്കി. അപ്പോഴാണ് സുരക്ഷിതമായി മാറ്റാനെടുത്ത എന്റെ രക്തമടങ്ങിയ ബാഗ് നേഴ്സിന്റെ കയ്യിലിരിക്കുന്നത് കണ്ടത്. സ്വന്തം ചോര ആ ബാഗിലിരുന്ന് അനങ്ങുന്നത് കണ്ട ഒരൊറ്റ സെക്കൻഡ് എന്റെ തലച്ചോറിലെ സകല ലൈറ്റുകളും ഒന്നിച്ച് ഓഫായി. കണ്ണിലിരുട്ട് കയറി, തലകറങ്ങി, ഞാൻ നേരെ മുന്നോട്ട് അഞ്ഞു വീണു. എങ്ങോട്ടാണെന്നോ, ഞാൻ പ്രിയതമയാക്കണം എന്ന് സ്വപ്നം കണ്ട് നടന്ന അവളുടെ മേലേക്ക്. ബോധം വന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ എന്റെ കയ്യിൽ ഗ്ലൂക്കോസ് സ്ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന പ്രസിഡന്റ് പതുക്കെ എന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, പേടിപ്പിച്ച് കളഞ്ഞില്ലേ അമ്പാടി, നിനക്കിത്ര പേടിയായിരുന്നെങ്കിൽ എന്തിനായി പണിക്ക് പോയത്? നീ തന്ന ഒരു യൂണിറ്റ് ചോരയ്ക്ക് പകരം രണ്ട് കുപ്പി ഗ്ലൂക്കോസ് നീ കയറ്റിയത് ഞാനൊന്നും മിണ്ടിയില്ല. എന്റെ മനസ്സിൽ മുഴുവനും അവൾ എന്ത് വിചാരിച്ചു കാണും എന്ന ചമ്മലായിരുന്നു. അതിനുശേഷം പലതവണ ഞാൻ അവളെ കണ്ടെങ്കിലും നാണക്കേട് കാരണം ഞാൻ ഒഴിഞ്ഞു മാറി. അങ്ങനെ എന്റെ ആദ്യ രക്തദാനത്തോടൊപ്പം എന്റെ ആദ്യ പ്രണയവും അവസാനിച്ചു. പക്ഷെ അതോടെ രക്തദാനത്തിനുള്ള എന്റെ പേടിയൊക്കെ മാറി. അത്യാവശ്യക്കാരെ വിളിച്ചാൽ എവിടെയാണെങ്കിലും ഇന്ന് ഞാൻ പോയി രക്തം കൊടുക്കും. സ്നേഹത്തോടെ അമ്പാടി.
1: ഈ അമ്പാടിക്ക് ജീവിച്ചിരിക്കുന്നവരോ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരോ ആയിട്ട് ബന്ധമൊന്നുമില്ലല്ലോ.
0: ഇല്ല, ബന്ധമൊന്നുമില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പേര് തന്നെ വെക്കും. ഡാനി പറഞ്ഞു തന്നായിരിക്കും അല്ലെ?
1: ഡാനി എന്നോട് പറഞ്ഞു. ഡാനി ചില സമയത്ത് നിങ്ങളെ ഉപദ്രവിക്കാനുള്ള ചില കോപ്പുകൾ എനിക്ക്
0: തരാറുണ്ട്.
1: യെസ്,
0: ആസ്വദിക്കാറുണ്ട്. ബാലേഷം പിരിയാണെന്നുണ്ടെങ്കിലും ഡാനി ആണെന്നുണ്ടെങ്കിലും ശ്രീജിയോടും കുട്ടികളോടും ബാലേട്ടന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അനുവിനോടും കുട്ടികളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, കാരണം അവരൊക്കെ തിരിച്ചു പറയാലോ, എന്നോട് പറയാലോ. ഞാൻ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാം. ആയിക്കോട്ടെ മക്കളെ, ഞാനത് ആസ്വദിക്കുന്നു.
1: ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം.
0: ഒന്നുമില്ല ട്ടാ,
1: നിങ്ങള് സങ്കടപ്പെടുന്ന ഒരു ദിവസം നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കും.
0: ഞാൻ സങ്കടപ്പെടുമെന്ന് വിചാരിക്കണ്ട, നിങ്ങൾ പ്രോഗ്രാമും അവസാനിപ്പിക്കണ്ട.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക് ഷുവർ ഹോസ്പിറ്റൽ.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷുവർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. ഹലോ VPS ലേക് ഷോറിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അറിയാം. ഹലോ VPS ലേക് ഷോർ, സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര PO.
1: പ്രിയരെ, നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അയക്കുമ്പോ എന്റെ അമ്മയെ ഒന്ന് വിളിക്കാമോ എന്ന് പറയുന്ന കൂട്ടത്തിൽ ആ അമ്മയുടെ പേര് അല്ലെങ്കിൽ വിളിക്കേണ്ട ആളുടെ പേര് കൂടി ഒന്ന് ചേർത്താൽ വളരെ സന്തോഷം. മെയിൽ ഐഡി നമ്പർ പറയാം, ഹലോ VPS ലേക് ഷോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് മെയിൽ ഐഡി. നമ്പർ 8157000888. അപ്പൊ വീണ്ടും നാളെ കാണാം. ബൈ. ഒന്ന് പറഞ്ഞു വന്നിരുന്നു, ഒന്നും പറയാനില്ല. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 മണി. FM മോർണിംഗ് സെലക്ഷൻസ്. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവം സ്വാഗതം. ഇപ്പോൾ ഒരു സ്പോൺസേർഡ് ഗാനം.
1: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം PD സൈഗൾ, പാടിയത് KS ചിത്ര.
2: ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കോർ.
1: വടു നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.

ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേഡ് ഗാനം. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ ഈണം നൽകി. സുജാത പാടിയ ഗാനം, ചിത്രം വിയറ്റ്നാം കോളനി.

0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-387, 0484-24-26-387, 0494-46-55-58-88 എന്നീ നമ്പറുകളിൽ വിളിക്കുക.
1: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്.
2: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
1: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. കൗരവർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: മാന്ത്രിക ചെപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം പൂച്ചൽ.

0: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈറ്റി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം,
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സമയം 9 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. ജോണി വാക്കർ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി നയിച്ച ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ചിട്ടപ്പെടുത്തിയത് SP വെങ്കിടേഷ്.

0: Trey Underdog Vapes. Let's play football.
1: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശം ഇനി വാനോളം. ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജൂലൈ 10 വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ടൂർണമെന്റ് ഫേവറേറ്റുകളും മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഫ്രാൻസ് ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെ ഈ വേൾഡ് കപ്പിലും ഡ്രീം റൺ തുടരുന്ന മൊറോക്കോയുമായി ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ 10th July 1:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം സിഒ ആൻറ്റോ, ചിത്ര, മിൻമിനി, ജാൻസി എന്നിവർ പാടിയത്. ചിത്രം മൈ ഡിയർ മുത്തച്ഛൻ. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം ജോൺസൺ.

0: കൊച്ചി റെഡിയാണോ? മൈ ജി ഫ്യൂച്ചർ എപ്പിക്കിനായി
1: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
0: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ഗാനശില്പികൾ കൈതപ്രം, ഔസേപ്പച്ചൻ. ചിത്രം ആയുഷ്കാലം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓബ്രോൺ മോഡ് ഇടപ്പള്ളി.
3: സവിധം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

അടുത്ത ഗാനം മധുസൂദനൻ നായർ എഴുതി പാടിയത്. ഈണം മോഹൻ സിതാര. ചിത്രം ദൈവത്തിൻ്റെ വികൃതികൾ.

0: സത്യം.
1: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം 10:15.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം പരിവർത്തനാത്മക ഹൈടെക് യുഗത്തിലേക്ക് കടന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2030 $100 ബില്യൺ എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഉഭയകക്ഷി വ്യാപാരം ത്വരിതപ്പെടുത്തുമെന്നും മെൽബണിൽ ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലെയും വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ മോദി പറഞ്ഞു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കിട്ടി. സോൺ 1 നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കിട്ടിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 4. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കള്ളാടിയിലെ ദുരന്തമേഖലയിലെത്തി. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. സംസ്ഥാനത്തെ

0: എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12-നകം ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ രണ്ട് അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. പൂനെയിൽ മാലിന്യം കൂട്ടിയിട്ട കുന്ന് ജനവാസ മേഖലയിലേക്ക് ഇടിഞ്ഞു വീണ് 23 പേരെ കാണാതായ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 14 പേരെ സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ രക്ഷിച്ചു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19-ന് ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബ് പുറത്തിറക്കുന്ന വിക്ടർ സ്മരണിക കവർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ 1:30 നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ് 59:34. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
2: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രിയെ, ഫ്ലെക്സ്നറി, ബോയ്ഡി, ഷിഗല്ല സോണിയെ. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവ് ആയിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസ്

0: ഫ്ലെക്സും ഷിഗെല്ല ഫ്ലെക്സിനറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗെല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് സീറോ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗെല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 തൊട്ട് നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് ഒരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരുതരം സ്പീഷീസ് ആണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഷിഗെല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗെല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗെല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗെല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000, അത്രയും ലോഡ്, 100,000, 10,000 ഒരു 100,000 ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗെല്ലയ്ക്ക് 10 മുതൽ 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗെല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിന്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ, നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങളിപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി, പേപ്പറിലൊക്കെ ആണെങ്കിൽ 10 ദിവസം 17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല, ഇപ്പൊ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി. മലം കൂടി, മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവെ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2 to 4 days വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന് പൊതുവെ മിക്ക അണുക്കളെയും

0: നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇത് ഇതിന് സർവൈവൽ ഉണ്ട്, അത് ജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകൾ ഉണ്ട്. ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന് നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. മൂന്ന്, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏർജും, ടെനിസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിഗെല്ല സോണിൽ പൊതുവെ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടലിനെ, കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മേഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65%ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല. മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധ ശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ള തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ്സിൽ 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുണ്ടും വായും ഒക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവെ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സസിനൊക്കെയാണ്. പക്ഷെ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആന്റിമൈക്രോബിൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോള്, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സസിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തുനിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും 5%, 10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെ ഒക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടില് സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാര് ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയാൽ നമ്മുടെ കയ്യിൽ വേറെ മാർഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്?

0: ഇത് വളരെ ഇപ്പൊ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ, ഈ ഒരു ഔട്ട്ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ ശുചിത്വം, അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 22 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. MG ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം പൂച്ചയ്ക്കാരും മണികെട്ടും. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം നാടോടി, ഗായിക ചിത്ര, ഗാനശില്പികൾ ONV, SP വെങ്കിടേഷ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവത്തിൽ കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ് 25 സെക്കൻഡ്. സേവന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് IIT NIT എൻട്രൻസ് പരിശീലനത്തിനുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന 1 വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച, ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് 1 തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുള്ളൂ. അപേക്ഷാ ഫോറവും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോറം ഈമാസം 15 മുൻപായി ജില്ലാ ഫിഷറീസ് ഓഫീസിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04868 23 45 05, 04868 23 45 05.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: Dear gamers, or laptop vaangunnathinu munpu adinte yatharth power anubhavichittundo?
7: Ultra fast gaming laptops, immersive gaming setup, real gaming experience.
8: Kochiyil aadyamayi Myji Future Epic Showroomile live game zone.
9: Kochi Myji Future Epic Showroom July 11 Manju Varirum Asif Alim chernu udghadanam cheyunu.
0: Chengannur Government Vanitha ITI Institute Management Committee aabhimukhyathil nadathuna Air Cargo Shipping and Logistic Management Diploma 1 varsham, യോഗ്യതാ 10ാം ക്ലാസ്. ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 6 മാസം, യോഗ്യത +2. ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് 1 വർഷം, യോഗ്യത +2. എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. തൊഴിലധിഷ്ഠിത പ്ലേസ്മെൻറ്റ് സപ്പോർട്ടോടുകൂടിയുള്ള കോഴ്സുകളിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 79 07 85 30

0: 32 46 79 07 85 32 46.
1: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
2: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
1: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
2: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്,
2: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: മംഗലം ഗവൺമെന്റ് ഐ ടി ഐയിൽ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ്, വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ്, 6 പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC പ്ലസ് ടു. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04 92 2 25 85 45. നമ്പർ ആവർത്തിക്കാം, 04 92 2 25 85 45. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10:30:04.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
9: പ്രായോജികർ
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 10 വർദ്ധിച്ച് 13,130 നിരക്കിലും പവന് 1,05,040 നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
9: പ്രായോജികർ
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 10:31 മിനിറ്റും 41 സെക്കൻഡും. ഇപ്പോൾ സംഗീതലഹരി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സംഗീതലഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് ബാബുൾ സുപ്രിയോ ആൻഡ് ഹിറ്റ്സ് എന്ന ആൽബത്തിലെ ഗാനങ്ങൾ കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടത് ബാബുൾ സുപ്രിയോ ആൻഡ് അദർ ഹിറ്റ്സ് എന്ന ആൽബത്തിലെ ഗാനങ്ങൾ. ഇന്നത്തെ സംഗീതലഹരി ഇവിടെ പൂർണ്ണമാവുന്നു. ഇതാകാശവാണി കൊച്ചി എഫും 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6:30 ഡോക്യുമെന്ററി സിനിമ പ്രദർശനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
4: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
3: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
5: പ്രകാർ പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
2: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.

0: ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്.
1: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
0: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
2: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
2: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
4: ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
5: Try on dog waves.
6: Let's play football.
7: FIFA World Cup 2026 updates.
8: FIFA World Cup 2026-ന്റെ ആവേശം ഇനി വാനോളം. ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജൂലൈ 10 വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ടൂർണമെന്റ് ഫേവറേറ്റുകളും മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഫ്രാൻസ് ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെ ഈ വേൾഡ് കപ്പിലും ഡ്രീം റൺ തുടരുന്ന മൊറോക്കോയുമായി ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ 10th July 1:30 AM.
9: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
10: ആകാശവാണി FM വാർത്തകൾ.
4: ഓസ്ട്രേലിയൻ സൂപ്പർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രഖ്യാപിച്ച 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. രാജ്യത്തിന്റെ ചലനാത്മക സമ്പദ്വ്യവസ്ഥ ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഇത് പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ABVP സ്ഥാപക ദിനത്തിൽ എല്ലാ പ്രവർത്തകർക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളിലൂടെ വിദ്യാർത്ഥി ശക്തി സംഘടിപ്പിച്ച് ദേശസ്നേഹത്തിന്റെ ആത്മാവ് വളർത്തുക എന്ന ദൌത്യമാണ് സംഘടന നിർവഹിക്കുന്നതെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരുടെ 2 പേരുടെയും മൃതദേഹം കൂടി കണ്ടെത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം. 1st പഞ്ചവത്സര പദ്ധതിയോടെയാണ് ഇന്ത്യയിൽ ആസൂത്രിത സാമ്പത്തിക വികസനം ആരംഭിച്ചത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് വൻതോതിലെത്തുന്നത് തടയാൻ നടപടികളുടെ ഭാഗമായി ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് യോഗം. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതി ഭാഗമായാണ് പരിശോധന. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന പ്രത്യേക ട്രെയിനുകളിൽ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു. മംഗലാപുരം ചെന്നൈ, ചെന്നൈ കൊല്ലം, തിരുവനന്തപുരം താമ്പരം സ്പെഷ്യൽ ട്രെയിനുകളാണ് പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം.
10: ആകാശവാണി FM വാർത്തകൾ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11:15.
11: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ TR രഞ്ജനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ.

0: ശ്രോതാക്കൾ കേട്ടത് ടി ആർ രഞ്ജനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ. അറിയിപ്പ്: ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണി പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജിനി ജോർജ് മറുപടി നൽകുന്നു. വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
2: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026

0: പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: സാഹിത്യ സുരഭി,
2: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
2: കേൾക്കൂ.
1: സാഹിത്യ സുരഭി
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
1: സാഹിത്യ സുരഭി
2: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
1: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ
2: സാഹിത്യ സുരഭി
1: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
1: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
3: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11:00 കഴിഞ്ഞ് 30 മിനിറ്റും 25 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: Let's play football.
1: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശം ഇനി വാനോളം. ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജൂലൈ 10 വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ടൂർണമെന്റ് ഫേവറേറ്റുകളും മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഫ്രാൻസ് ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെ ഈ വേൾഡ് കപ്പിലും ഡ്രീം റൺ തുടരുന്ന മൊറോക്കോയുമായി ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ 10th July 1:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
3: ആകാശവാണി FM വാർത്തകൾ.
2: ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ ഒരു ഭീകര ഒളിത്താവളം സുരക്ഷാസേന തകർത്തു. ഹിരാനഗർ സെക്ടറിലെ ബോബിയ ഗ്രാമത്തിൽ നിന്ന് സുരക്ഷാസേന സംശയാസ്പദമായി ഒരാളെ പിടികൂടിയിട്ടുണ്ട്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ രണ്ടുപേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ, എഞ്ചിനീയർ ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ എന്നിവരുടെ മൃതദേഹങ്ങളാണ് സോൺ 1 തിരച്ചിലിൽ കണ്ടെത്തിയത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭാംഗങ്ങളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും. ശക്തമായ മഴയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ഇന്നലെ ജില്ലയിൽ 15 mm മഴയാണ് ലഭിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം തകർന്നു വീണു. 2 പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. ആളപായമില്ല. സ്വർണവില പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040 രൂപയായി. 13,130 രൂപയാണ് ഗ്രാമിന്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ നിലവിലെ റണ്ണർപ്പായ ഫ്രാൻസ് മൊറോക്കയെ നേരിടും. പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 2:31. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ഇന്നത്തെ പഴം, പച്ചക്കറി വിലവിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ, ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിംഗ് ഇഷ്ടഗാന പരിപാടി.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
6: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: അറിയിപ്പുകൾ തുടരുന്നു. 3 അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിംഗ് പരിപാടിയിൽ വീളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. 4 ആകാശവാണി.

0: എഫ്എം വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശകാന പരിപാടി 4:55 സേവന വാർത്തകൾ 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ
1: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
2: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല ഹമാരാ കൊച്ചിയായി മാറും
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി
0: വൈകിട്ട് 6:10 അറിയിപ്പുകൾ മധുരംഗീതം ലളിതഗാനം തുടർന്ന് സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ 6:40 ചലച്ചിത്രഗാനങ്ങൾ 6:50 കിസാൻ വാണി സമ്മിശ്ര കൃഷിയിലൂടെ നിത്യവരുമാനം പെരുമ്പാവൂർ വെങ്ങോലയിലുള്ള പി വി സോമന്റെ അനുഭവങ്ങളും ചിന്തകളും 7:20 വിപണി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ 7:35 എഫ് എം ഇവനിംഗ് ഇതിൽ സമകാലികം നടപടി വേണ്ട നടപ്പാതകൾ 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി 8:05 യുവവാണി കൊങ്കണി ഗാനങ്ങൾ അവസാന ഭാഗം ആലപിക്കുന്നവർ വൈഷ്ണവി പി നായിക് നവനീത എൻ ഷേണായ് വിഷ്ണുപ്രിയ ഷേണായ് 8:25 സേവന വാർത്തകൾ 8:30 ഇവനിംഗ് മെലഡി 8:45 തക്ഷംകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ 8:50 മഹിതം മലയാളം ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ 9:00 ന്യൂസെക്9 ഡൽഹി റിലേ 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ 10:30 ചലച്ചിത്രഗാനങ്ങൾ 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ
1: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം
2: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം
2: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ
0: ഇപ്പോൾ പഴം പച്ചക്കറി വിലവിവരം കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ഇന്ന് സമാഹരിച്ചത് ആദ്യം മൊത്തവില പിന്നെ ചില്ലറവില ഏത്തയ്ക്ക നാടൻ 50 രൂപ 55 രൂപ മറുനാടൻ 45 50 പയർ നാടൻ 65 രൂപ 70 രൂപ മറുനാടൻ 60 65 ചേന നാടൻ 55 60 മറുനാടൻ 45 50 മരച്ചീനി നാടൻ 30 32 രൂപ ചീര പച്ചയും ചുവപ്പും ഇനി ചില മറുനാടൻ ഇനങ്ങൾ ചീര പച്ചയും ചുവപ്പും 38 രൂപ 42 രൂപ കുമ്പളങ്ങ 20 രൂപ 25 രൂപ ഞാലിപ്പൂവൻ 64 70 പാളയംതോടൻ 32 36 പൂവൻ 56 60 റോബസ്റ്റ 37 43 ബീട്രൂട്ട് 45 50 വെണ്ടയ്ക്ക 40 47 പാവയ്ക്ക 43 50 ചുരയ്ക്ക 30 35 വഴുതന 42 47 കത്തിരി ഉരുണ്ടത് 42 47 രൂപ ക്യാബേജ് 45 50 ക്യാരറ്റ് 65 70 രൂപ കോളിഫ്ലവർ 42 47 കൊത്തമര 40 രൂപ 45 രൂപ കൂർക്ക 50 55 ചേമ്പ് വലുത് 68 75 ചേമ്പ് ചെറുത് 44 50 വെള്ളരി 20 24 മുരിങ്ങക്കായ 65 70 ബീൻസ് 73 80 രൂപ ഇഞ്ചി 236 രൂപ 242 രൂപ പച്ചമുളക് 50 55 കറിനാരങ്ങ 64 70 ചെറുനാരങ്ങ 1 3 രൂപ 4 രൂപ കോവയ്ക്ക 69 75 പച്ചമാങ്ങ 35 40 സവാള 37 40 ചെറിയ ഉള്ളി 72 77 ഉരുളക്കിഴങ്ങ് 27 34 രൂപ മത്തൻ 20 രൂപ 25 രൂപ പീച്ചിങ്ങ 66 70 പടവലം 36 40 തക്കാളി 34 40 അമരപ്പയർ 65 70 ശ്രോതാക്കൾ കേട്ടത് പഴം, പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്

0: പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരടമൊത്തവില മാർക്കറ്റിൽ നിന്നും ഇന്ന് സമാഹരിച്ചത്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
4: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
3: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
5: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് സുദീപ് കുമാർ, ആര്യ സജി. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ബി പ്രകാശൻ.

0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ?
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ലളിതഗാനത്തിൽ അടുത്തതായി മഹിത വർമ്മ പാടിയത്, വരികൾ എസ് രമേശൻ നായർ, സംഗീതം എ അനന്ത പത്മനാഭൻ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
0: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോഡ് ഇടപ്പള്ളി.
5: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
6: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
5: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
6: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
7: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
8: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
9: കൊച്ചിയിൽ ആദ്യമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
10: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
11: ലളിതഗാനത്തിലിനി എൻ ശ്രീകാന്ത് പാടിയത് കേൾക്കാം. വരികൾ എഴുതിയത് ചന്ദ്രൻ പുറക്കാട്, സംഗീതം SR മോഹൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ. സേവന വാർത്തകൾ. തവനൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പ്ലസ് ടു, NCVT അംഗീകൃതം. SC ST വിദ്യാർത്ഥികൾക്ക് 50% സംവരണം ലഭിക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94 95 99 97 21. നമ്പർ ആവർത്തിക്കാം, 94 95 99 97 21.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
4: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
3: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
4: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
9: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി.
10: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
11: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച സ്വർണം ബുക്ക് ചെയ്യാം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
12: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
3: യെസ്,
12: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
3: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
12: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ റേഡിയോ ഡയഗ്നോസിസ് ഡോക്ടർ തസ്തികയിൽ HMC മുഖാന്തരം കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 13 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടത്തും. യോഗ്യത MBBS, MD, DMRD ഇൻ റേഡിയോ ഡയഗ്നോസിസ്.

0: വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04822 21 54. നമ്പർ ആവർത്തിക്കാം, 04822 21 54. പാലക്കാട് കെൽട്രോൺ നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീസ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 10 രാവിലെ 10 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യത +2 SSLC. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 85 90 60 52 73. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണസംഖ്യ 6. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിജ്ഞാന പങ്കാളിത്തത്തിന് പുതിയ അധ്യായം തുറന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ നിന്നും ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6. ഇനിയും കണ്ടെത്താനുള്ളവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനുശേഷം വ്യോമമാർഗം സ്വദേശത്തെത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
2: പക്ഷേ ഇന്ന് വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു, അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. രണ്ടാമത്തെ ബോഡി പുഴയിൽ തന്നെയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20 NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എംബാം ചെയ്യാനുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും.
1: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരിമരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലെ റിസർവ്

0: റിസർവേഷൻ ആരംഭിച്ചു. മൂന്ന് സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്തു നിന്ന് കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും, ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും, തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും പ്രത്യേക സർവീസുണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ടെറസ്, റൂഫിന്റെ പാത്തി, ഓവർഹെഡ് ടാങ്കുകൾ എന്നിവിടങ്ങളിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ സ്വയം സുരക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു വേണം ഉറവിട നശീകരണത്തിൽ ഏർപ്പെടാൻ. ശക്തമായ പനി, തലവേദന, ശരീരവേദന, ശരീരത്തിൽ തിണർപ്പുകൾ, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്.
0: കേരള PSC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപറ്റി. ഇന്ന് വൈകുന്നേരം 5:30 വരെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിയും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഏറെയുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ പഴയ കെട്ടിടം തകർന്നു വീണു. ആളപായം ഇല്ല. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 mm മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിനു സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
0: മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വനത്തിനുള്ളിൽ മഴ കനത്തതോടെ ചാലിയാറിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. പ്രശ്നപരിഹാരത്തിന് കർമ്മപദ്ധതി രൂപീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ശാസ്ത്രീയമായ പ്രതിരോധ മാർഗ്ഗങ്ങളിലൂടെ ഒച്ചുകളുടെ വ്യാപനം തടയാനാണ് അധികൃതരുടെ നീക്കം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം August 30 നടക്കും. September 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. 20 സദ്യാലയങ്ങൾ ഇക്കുറി ഉണ്ടാകും. KSRTC ബജറ്റ് ടൂറിസം വഴി എത്തുന്ന ഭക്തർക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാകും സദ്യ സജ്ജീകരിക്കുക. ഇതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. ആറന്മുള boatrice.com എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 567 പോയിന്റ് നേട്ടത്തിൽ 77,071, നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,059 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040.

0: രൂപയും ഗ്രാമിന് 13,130 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മരണസംഖ്യ 7. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ കേൾക്കാം. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
2: ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാമ്പുകടിയേറ്റ് മരണമടയുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നത്. ശരിയായ പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ സമയോചിതമായ ചികിത്സയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവ തന്നെയാണ്. എന്തുകൊണ്ടാണ് പാമ്പുകടിക്ക് ഇത്ര പ്രാധാന്യം വരുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷത്തോളം മരണങ്ങളാണ് ലോകമെമ്പാടും പാമ്പുകടി കാരണം ഉണ്ടാകുന്നത്. അതില് 50,000 മരണങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പം മഴക്കാല സമയങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെയാണ് പാമ്പുകടി കൂടുതലായിട്ട് കണ്ടുവരിക. ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങളിൽ കുറച്ച് കൂടുതലായിട്ടുള്ള അപകട സാധ്യത ഉള്ളതാണ്. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് 4 എന്ന് നമ്മൾ പറയും. ഇപ്പം അതിൽ ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ ബിഗ് 5 എന്ന് പറയും. അതിനകത്ത് തന്നെ വരുന്നത് മൂർഖൻ അഥവാ കോബ്ര. രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്. പിന്നെ റസൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ പറയുന്ന പാമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയും. അഞ്ചാമത്തെ ഇനം പാമ്പ് എന്ന് പറയുന്നത് ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ ആണ്. മുഴുമൂക്കൻ എന്നൊക്കെയാണ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരുകൾ. ഇതിൽ തന്നെ മൂർക്കൻ, വെള്ളിക്കെട്ടൻ എന്ന എലാപ്പിടെ വിഭാഗത്തിൽ വരുന്ന പാമ്പുകളുടെ വിഷം നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. അതുപോലെ അണലി, ചുരുട്ടമണ്ഡലി എന്നൊക്കെ പറയുന്ന പാമ്പുകൾ ഹീമോടോക്സിക് വിഭാഗത്തിൽപ്പെടും. അതായത് രക്തം കട്ടപിടിക്കുന്നതിനകത്തുള്ള രക്തചംക്രമണത്തെയാണത് ബാധിക്കുക. അപ്പം രക്തം കട്ടപിടിക്കാതിരുന്ന് ഒരുപാട് രക്തസ്രാവം പോലെ സംഭവിച്ച് മരണം സംഭവിക്കുക. ഇനി നമുക്കൊരു പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ പ്രഥമമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് പാമ്പ് കടിക്കുമ്പോൾ ആ ഒരു സമയത്തും ആ ഒരു സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം സഹായത്തിന് ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. ഉദാഹരണം പാമ്പുകടി കൊള്ളുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും സുരക്ഷിതമായൊരു അകലത്തിലേക്ക് നമ്മൾ സ്വയം മാറുക എന്നതാണ്. നടക്കാനോ ഓടാനോ നമ്മൾ പാടില്ല. കാരണം നടക്കുകയോ ഓടുകയോ ചെയ്തു കഴിഞ്ഞാൽ രക്തയോട്ടം കുറച്ച് കൂടുതലായിട്ട് വിഷം കുറച്ച് വേഗത്തിൽ തന്നെ ശരീരത്തിൽ വ്യാപിക്കാൻ സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് കടിയേറ്റ ഭാഗം അധികം ചലിപ്പിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഒരു ആത്മസംയമനം പാലിച്ച് സഹായത്തിന് ആരെയെങ്കിലും എത്രയും പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഇനിയിപ്പോൾ നമ്മളുടെ കൂടെ സഹായികൾ ഉണ്ട് എങ്കിൽ സഹായികളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് അവർ ചെയ്യേണ്ടത് WHO പറയുന്ന പ്രകാരം ഡു ഇറ്റ് റൈറ്റ് എന്നാ പറയുക. റൈറ്റ് എന്ന് വെച്ചാൽ R ഫോർ റീഅഷ്യൂറിംഗ് ദ പേഷ്യന്റ്. ആ വ്യക്തിയെ നമ്മൾ നല്ല രീതിയിൽ സമാധാനിപ്പിക്കണം. പാമ്പുകടി കേറ്റിയാളെ നമ്മൾ പാനിക്കാക്കാനോ അദ്ദേഹത്തിനെ ഭയപ്പെടുത്താനോ, എന്തായാലും പാമ്പുകടി ഏൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഭയക്കും. നമ്മളുടെ വിചാരം ഇപ്പൊ തന്നെ നമ്മൾ മരണപ്പെട്ടു പോകും, പാമ്പ് കടിച്ചു, അടുത്ത മരണമാണ്, അങ്ങനെയുള്ള ടെൻഷൻ എന്തായാലും പാമ്പുകടി കൊള്ളുന്ന ആൾക്കുണ്ടാവും. അപ്പോൾ അയാളെ നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കണം. സമാധാനിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റാൻ പോകുന്നത് അവരുടെ ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും. ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ഭയങ്കരമായിട്ട് കൂടും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന ആൾക്കാരാണ്, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള ആൾക്കാരാണ്, രക്തസമ്മർദ്ദത്തിന് മരുന്നുകൾ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ BP ഭയങ്കരമായിട്ട് ഉയരുകയും അത് കാരണം അത്രയും വേഗത്തിൽ ബ്ലഡ് ഫ്ലോ ശരീരത്തിൽ നടക്കുമ്പോൾ ആ ബ്ലഡ് ഫ്ലോയോടൊപ്പം തന്നെ ഈ വിഷം ശരീരം ഒട്ടാകെ പെട്ടെന്ന് തന്നെ വ്യാപിക്കാനും അത് കാരണം മരണം സംഭവിക്കാനും, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് തന്നെ ഹൃദയാഘാതം സംഭവിക്കാനും

അങ്ങനെ മരണം സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സമാധാനിപ്പിക്കുക, റീഅഷർ ചെയ്യുക, അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് ഡു ഇറ്റ് റൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആറ് കഴിഞ്ഞിട്ട് ഐ ഫോർ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയും. അതായത് കടി കൊണ്ട കൈയായിക്കോട്ടെ കാലായിക്കോട്ടെ അത് അധികം ചലിപ്പിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. ചലിപ്പിക്കാതെ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കുമ്പം കിടത്തി കൊണ്ടുപോവുക, നടത്തിക്കൊണ്ടുപോകാതിരിക്കുക, ടൂ വീലറിന്റെ ഇടയിൽ വെച്ച് കൊണ്ടുപോകാതിരിക്കുക, അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അധികം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പലക കഷ്ണമോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണമോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കാലിന്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ അടിവശത്തായിട്ടോ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു തുണി അല്ലെങ്കിൽ ഒരു ഷോള് ബാൻഡേജ് എന്തെങ്കിലും വെച്ച് കുറച്ചൊന്ന് ലൂസായിട്ട് ചുറ്റിക്കൊടുക്കുക. എങ്ങനെ ചുറ്റണം എന്ന് വെച്ചാൽ നമ്മൾ കാലിന് പൊട്ടലൊക്കെ വരുന്ന സമയം ക്രെബ് ബാൻഡേജ് പോലെ ബാൻഡേജ് വെച്ച് നമ്മൾ ചുറ്റാറുണ്ട്, അതുപോലെ നമ്മൾ ചുറ്റുക. ഇപ്പം കണങ്കാലിനാണ് കടി കൊണ്ടതെങ്കിൽ ആ കടി കൊണ്ടതിന്റെ തൊട്ട് മുകൾ ഭാഗം വെച്ച് നമ്മൾ ചുറ്റിക്കൊടുക്കണം. അവിടുന്ന് കാലിന്റെ ചുറ്റാകെ നമ്മൾ അതിനെ ചുറ്റിക്കൊടുക്കണം. ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല. ഒത്തിരി ടൈറ്റായി കഴിഞ്ഞാൽ രക്തയോട്ടം പ്രശ്നം വന്നേക്കാം. വലിയ ടൈറ്റ് ആക്കാതെ നമ്മളത് ചുറ്റിക്കൊടുക്കണം. ടൈറ്റ്നെസ് നമുക്ക് എങ്ങനെ അളന്ന് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു വിരൽ അതിന്റെ ഉള്ളിൽ കൂടി കടത്തി വിടാൻ പറ്റുന്ന അത്രയും മാത്രമേ നമ്മൾ ടൈറ്റാക്കി ചുറ്റാൻ പാടുള്ളൂ. അപ്പം ഇതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, ഇമ്മൊബിലൈസേഷൻ. പിന്നെയുള്ളത് റൈറ്റിന്റെ അടുത്ത അക്ഷരങ്ങളായ GMH. GMH എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് നമ്മൾ ആളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. എങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്? ASV വെനം എന്നുള്ള മരുന്ന് ലഭിക്കുന്ന ആശുപത്രികൾ. ഇപ്പം മിക്കവർക്കും അറിയാം, ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ മെഡിക്കൽ കോളേജില്, GH, നെയ്യാറ്റിങ്കര GH, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ, ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഒക്കെ നമുക്ക് ആന്റിസ്നേക് വെനം അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വ്യക്തിയെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രദ്ധിക്കണം. അവസാനത്തെ അക്ഷരം T. T എന്ന് വെച്ചാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് ദ സിംപ്റ്റംസ്. ഡോക്ടറോട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഡു ഇറ്റ് റൈറ്റ് എന്നുള്ള WHO പറയുന്ന രീതി. പിന്നെ പാമ്പുകടി ഏറ്റുകഴിഞ്ഞാല് നമ്മൾ സാധാരണമായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്, അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നമ്മളൊരു വിഷഹാരിയുടെ അടുത്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു നാട്ടുവൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ ആ മുറിവിന് ചുറ്റും, ആ പാമ്പ് കുത്തിയ ഭാഗത്തിന് ചുറ്റും ഒരു മുറിവുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് വിഷക്കല്ല് എന്ന് പറയുന്നൊരു സംഭവം വെക്കുകയോ അല്ലെങ്കിൽ വിഷം വലിച്ചെടുക്കുന്ന പോലത്തെ ചികിത്സാരീതികളൊക്കെ ചെയ്യും. അത്തരം അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാരീതികളിലൊന്നും സമയം കളയാതിരിക്കുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പാമ്പ് കടി ഏറ്റ ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കയറുകൊണ്ടോ ഒക്കെ കെട്ടിക്കൊണ്ടുവരും. ടൂണിക്ക് എന്ന് നമ്മൾ പറയും, അത്രയും വരിഞ്ഞു മുറുകിയായിരിക്കും കെട്ടുന്നത്. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത്രയും നമ്മൾ വരിഞ്ഞു മുറുകി കെട്ടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, അതിന്റെ താഴ്ഭാഗത്തേക്ക്, നമ്മൾ എവിടെയാണോ കെട്ടുന്നത് അതിന്റെ താഴത്തെ ഭാഗത്തോട്ടുള്ള രക്തയോട്ടം നടക്കുന്നില്ല. നമ്മൾ അത്രയും ടൈറ്റായിട്ട് കെട്ടുമ്പോൾ വിഷം ശരീരത്തെമ്പാടും വ്യാപിക്കാതിരിക്കാനാണ് നമ്മൾ അത് ചെയ്യുന്നതെന്നാണ് പൊതുജനത്തിന്റെ വിശ്വാസം. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അത്രയും ടൈറ്റായിട്ട് കെട്ടുമ്പോൾ രക്തയോട്ടം നടക്കില്ല. രണ്ടാമതായിട്ട് ഇത് ഹോസ്പിറ്റലോ മറ്റോ വന്നിട്ട് ഈ കെട്ടഴിക്കുമ്പോൾ അതുവരെ അവിടെ തങ്ങി നിന്ന ആ വിഷത്തിന്റെ അംശം എന്തൊക്കെയുണ്ടോ അത് വളരെ വേഗത്തിൽ ശരീരമെമ്പാടും വ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ഒരിക്കലും അത്രയും ടൈറ്റായിട്ട് നമ്മൾ ഒരു തുണി കൊണ്ട് കെട്ടാൻ പാടില്ല. അതിന് പകരമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കാല് മുഴുവനായിട്ട് നമ്മളൊരു ബാൻഡേജ് ക്ലോത്ത് വെച്ച് ചുറ്റുകയാണ് വേണ്ടത്. അതെന്തിനാന്ന് വെച്ചാൽ, അത് നമ്മൾ അങ്ങനെ ചുറ്റുമ്പം സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് എന്ന് പറയും. നമ്മൾ ഒരിക്കലും രക്തക്കുഴലുകളെ നമ്മൾ എയിം ചെയ്യുന്നില്ല. രക്തമല്ലാത്ത സ്രവങ്ങൾ കൊണ്ടുപോകുന്നതാണ് ലിംഫാറ്റിക്സ്. ആ ലിംഫാറ്റിക്സിനെ മാത്രം നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രഷർ കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം ആദ്യമേ ഒരു കടി കൊണ്ടു കഴിഞ്ഞാൽ ലിംഫാറ്റിക്സ് വഴിയാണ് ശരീരത്തെമ്പാടും ഇത് വ്യാപിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ അവിടെ മാത്രം ഒരു ചെറിയ പ്രഷർ കൊടുക്കുന്ന പോലെ മാത്രമേ നമ്മൾ ചുറ്റാൻ പാടുള്ളൂ. ഒരിക്കലും ടൈറ്റായിട്ട് ടൂണിക്കെ വെച്ച് കെട്ടരുത്. ടൂണിക്ക് നമ്മൾ കെട്ടരുത് എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പം പാമ്പ് കടിയേറ്റ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിൽ നീര് വെക്കാൻ സാധ്യതയുണ്ട്. അണലി പോലത്തെ വിഷപ്പാമ്പുകളാണ് കടിച്ചിട്ടുള്ളതെങ്കിൽ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ടൂണിക്ക് നല്ല ടൈറ്റായിട്ട് വരിഞ്ഞു മുറുകി കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു നീര് വെക്കും. അപ്പം ആ നീര് നമ്മളിത് വരിഞ്ഞു മുറുകി കെട്ടിയതിന്റെ നീരാണോ അതല്ല പാമ്പിന്റെ വിഷം കാരണമുണ്ടായ നീരാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിക്കാം. ഇനി നമ്മൾ ടൂണിക്കെ വെച്ച് കെട്ടിയെന്ന് വിചാരിക്കുക, ഇദ്ദേഹം ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫോ ഡോക്ടർമാരോ ഒരിക്കലും ഈ കെട്ട് അഴിക്കാനും പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാല് BP നോക്കുന്ന BP കഫ് ഉണ്ട്, നമ്മൾ കയ്യിൽ ചുറ്റുന്ന കഫ് ഉണ്ട്, അവര് കെട്ടിയേക്കണതിന്റെ തൊട്ട് മുകളിലായിട്ട് BP കഫ് കെട്ടുക. അദ്ദേഹത്തിന്റെ BP നമ്മൾ നോക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിനൊരു 10-20 വാല്യൂ മുകളില്, ഇപ്പൊ ഒരു 140-90 ആണെങ്കിൽ നമ്മളൊരു 160 വരെ ആ കഫ് നല്ല രീതിയിൽ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് വളരെ പതുക്കെ മാത്രം നമ്മൾ ആ അവര് കെട്ടിക്കൊണ്ടുവന്ന കെട്ട് അഴിച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പാമ്പുകടി ഏറ്റ വ്യക്തിക്ക്

0: നല്ല രീതിയിൽ വിഷമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. അതായത് കടിച്ച സ്ഥലത്ത് നല്ല നീര്, വേദന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ASV പോലത്തെ മറുമരുന്ന് തുടങ്ങിയ ശേഷം മാത്രം നമ്മൾ ഈ കെട്ട് അഴിച്ചു കൊടുത്താലും മതിയാകും. പാമ്പുകടി ഏറ്റാൽ പ്രധാനമായിട്ടും നമ്മൾ ഭയപ്പെടാതിരിക്കുക, ശരിയായ പ്രഥമ ശുശ്രൂഷ പറഞ്ഞ രീതിയിൽ നൽകുക, രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അതും ആന്റി സ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായാൽ മാത്രം നമ്മൾ ആന്റി സ്നേക് വെനം നൽകുന്നതായിരിക്കും.
1: പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് 1. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹെ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹെ ഓർ ദോ മഹത്വപൂർണ ഓഷൻ പവേഴ്സ് ഹെ ഹമാരി യേ സമാനതയെ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസീ വിശ്വാസ് കെ സാത്ത് നിരന്തർ ആഗെ ബഡ്നേ കി പ്രേരണ ദേതേ ഹെ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നേ പിച്ചിലെ കുച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കി ഹെ ഓർ ആജ് തീസരി അന്യുവൽ സമിറ്റ് സേ ഹമാരെ സഹയോഗ് മേ കൈ നയെ ആയാം ജുഡേ ഹെ.
1: സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രവിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള 3-ാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി 1 കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: ഇന്ന് രാവിലെ 1 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞു

0: മാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
1: വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിംഗോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രതിഭകളുടെ വൻനിരയുള്ള ഫ്രാൻസും അത്യുധാനികളുടെ സ്ക്വാഡായ മൊറോക്കയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പുരിൽ ഒതുക്കാൻ രണ്ടു കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്നുറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്ക ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടല് 7 ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരം തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള PSC പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ.

പ്രദേശത്ത് തിരച്ചിൽ ഊർജ്ജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 47 സെക്കൻഡ്. ഇപ്പോൾ ഗാനോത്സവം

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾ കത്തുകൾ വഴി തിരഞ്ഞെടുത്ത ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന്. ആദ്യ ഗാനം പി ടി ജയൻ കടുത്തുരുത്തിയിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ചിത്രം മഴവില്ല്. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. രചന നിർവഹിച്ചത് കൈതപ്രം. സംഗീതം മോഹൻ സിത്താര.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഗാനോത്സവത്തിൽ ഇനി നിറകുടം എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനത്തിനായി കത്തയച്ചത് VK വിജയൻ, പട്ടണക്കാട്. യേശുദാസ് പാടിയ ഗാനം. വരികളെഴുതിയത് ബിച്ചു തിരുമല. സംഗീതം ജയവിജയ.

0: obono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
2: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
1: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യനും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: അടുത്തതായി എന്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്, വരികൾ എഴുതിയത് ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്. ഈ ഗാനത്തിനായി കത്തയച്ചത് ബിജു, സുനിത ബിജു, കോഴിക്കുന്നം.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബറോൺ മാൾ ഇടപ്പള്ളി.
5: ഗാനോത്സവത്തിൽ ഇനി തുടരും എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്രീകുമാറും സംഘവും പാടിയത്, രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ജേക്സ് ബിജോയ്. ഈ ഗാനത്തിനായി കത്തയച്ചത് രമേഷ് രാജു, കൊച്ചാൽ.

0: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
1: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
0: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
1: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
2: ഇനി രാപ്പകൽ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് പി ജയചന്ദ്രൻ, വരികളെഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് മോഹൻ സിത്താര. ഈ ഗാനത്തിനായി കത്തയച്ചത് വിനു, ആദിദേവ്, PT മാധവൻ, തുരുത്തിക്കര.

0: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്,
0: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: അടുത്തതായി ശാപമോക്ഷം എന്ന ചിത്രത്തിലെ ഗാനം. വരികളെഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ദേവരാജൻ, ഈ ഗാനം പാടിയത് യേശുദാസ്. ഈ ഗാനത്തിനായി കത്തയച്ചത് ഗിരീഷ് ചിറണ്ട.

അടുത്തതായി ജോണി വോക്കർ എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് യേശുദാസും സംഘവും. വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് പി വെങ്കടേഷ്. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു മഹേഷ് ബാബു, രമേഷ് ബാബു, എറണാകുളം.

ഗാനോത്സവത്തിലിനി നന്ദനം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ജയചന്ദ്രനും സുജാതയും ചേർന്ന്. വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് രവീന്ദ്രൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് സുരേഷ്, നോർത്ത് പറവൂർ.

ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ചിത്ര, വരികളെഴുതിയ സംഗീതം നൽകിയത് ശ്രീകുമാരൻ തമ്പി, കത്തയച്ചത് ജബ്ബാർ ആലങ്ങാട്.

ഗാനോത്സവത്തിലേക്ക് കത്തുകളയച്ച എല്ലാ പ്രിയ ശ്രോതാക്കളും നന്ദി. ഇന്നത്തെ ഗാനോത്സവം കത്തുകൾ വഴി തിരഞ്ഞെടുത്ത ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു.

0: ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ. വിലാസം ഒരിക്കൽ കൂടി, https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: സേവന വാർത്തകൾ. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാക്കി ഓൺലൈൻ പേയ്മെന്റ് നടത്തി പ്രവേശനം നേടണം. രാവിലെ 9:00 വൈകിട്ട് 3:00 ഇടയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. വിശദവിവരത്തിന് വിളിക്കേണ്ട നമ്പർ 89 21 33 52 61. നമ്പർ ആവർത്തിക്കാം, 89 21 33 52 61.
2: ആ മാഷേ, സുഖാണോ?
3: ആ, സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
6: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
7: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും. നമുക്ക് വാങ്ങാം.
6: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
8: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
9: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്.
10: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
9: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
11: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
12: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
13: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
14: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
15: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
16: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
9: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
10: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
9: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
17: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
18: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
16: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
9: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
10: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
9: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
17: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
18: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
16: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
19: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
16: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
19: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
1: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ക്ലാസ്സിലെ ഒഴിവുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള സീറ്റിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് മുഖേന ഏകജാലകം വഴി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04842 62 24 1 1 5. നമ്പർ ആവർത്തിക്കാം, 04842 62 41 15. വാണിയംകുളം ഗവൺമെന്റ് ITI പ്രവേശനത്തിന് ഡ്രാഫ്റ്റ്മാൻ സിവിൽ 2 വർഷം, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി 1 വർഷം എന്നിവയാണ് പ്രവേശനത്തിന് അപേക്ഷിക്കേണ്ട യോഗ്യതകൾ. അവസാന തീയതി ഈ മാസം 10. അപേക്ഷാ ഫീസ് 100 രൂപ. വിശദവിവരത്തിന് വിളിക്കേണ്ട നമ്പർ 04662 22 77 44. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
20: ആ
8: ആകാശവാണി.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in/

0: ദേശീയ പുരോഗതിയുടെ പരിവർത്തനാത്മക എഞ്ചിനാണ് സമുദ്ര സമ്പദ് വ്യവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭുവനേശ്വറിലെ ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സമുദ്ര മത്സ്യബന്ധന വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗത്തിന് നാഴികക്കല്ലായ ദേശീയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഇന്ന് അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ യോഗം ചേരും. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സൂപ്രണ്ടുമാർ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിൽ ഇന്ത്യയെ നിർമ്മിത ബുദ്ധിയുടെ കേന്ദ്രമായി ഉയർത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ഐടി മന്ത്രാലയം. ന്യൂഡൽഹിയിൽ നടന്ന GCC ബിസിനസ് ഉച്ചകോടിയിൽ ഐടി മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ നിർമ്മിത ബുദ്ധി രംഗത്ത് ഇന്ത്യയുടെ ഭാവി പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. PSC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ്. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി ഗവൺമെന്റിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് കക്കാടംപൊയിലിൽ മലവെള്ളപ്പാച്ചിൽ. ഇതേ തുടർന്ന് ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറുവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. രണ്ടാം പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടം പൊളിഞ്ഞുവീണതിനെ തുടർന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 1, 2, 3 പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിൻ സർവീസ് താൽക്കാലികമായി നിർത്തി. ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 4 പ്ലാറ്റ്ഫോമിൽ കൂടി മാത്രമായിരിക്കും സർവീസ്. പത്തനംതിട്ട കോന്നിയിലെ ചെങ്ങറ സമരഭൂമിയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മേൽക്കൂര തകർന്ന് വീണത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എല്ലാവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ഇതാണ്: 94 46 45 58 88, പിന്നെ 04 84 24 26 397. മറ്റൊരു നമ്പർ 04 84 24 26 387. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ മുതൽ വിളിച്ചോളൂ. ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, വെള്ളിത്തിരയാണല്ലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? എന്താണ് പേരെന്താണ്? സരസൻ. ആ ശരി ശരി, ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? ആ ഹലോ, ഇത് എവിടെ പോയി?
2: അത് എന്തോ സംഭവിച്ചു.
1: ഓക്കെ, കേക്കാലോ അല്ലേ? ശരി, അപ്പൊ ഇനി പറഞ്ഞോളൂ വിശേഷമൊക്കെ.
2: വിശേഷം അങ്ങനെയൊക്കെ പോയി, മഴയൊക്കെ ഇപ്പൊ വെയിലൊക്കെ.
1: അവിടെ വെയിലുണ്ട്? ഇപ്പൊ വെയില് വന്നപ്പോ ചൂടുണ്ടോ?

0: അതാണ് ആ മഴ ഇങ്ങ് മാറിയ ഉടനെ ചൂടാണ്. പിന്നെ അവിടെ റേഡിയോ കേൾക്കുന്നവരൊക്കെ ഉണ്ടോ ചുറ്റിനും?
1: റേഡിയോ കേൾക്കുന്നവരാണ് കൂടുതലും.
0: അപ്പൊ എല്ലാവർക്കും റേഡിയോ കേൾക്കാൻ ഇഷ്ടമാണ് അവിടെ. ആകാശവാണി കൊച്ചി എഫ് എം അതല്ലേ കേൾക്കുന്നത്?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ താങ്കൾക്ക് പാട്ടാണോ ഏറ്റവും ഇഷ്ടം? എല്ലാം തന്നെ ഇഷ്ടമാണ്. അപ്പൊ ഏത് പാട്ടാ ഇന്ന് ഞങ്ങൾ വെച്ചുതരണ്ടേ? ആഹാ, അങ്ങ് പാടി വരുവാണല്ലോ നന്നായിട്ട്. ശരി, അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ? ഓക്കെ, ശരി കേട്ടോ. അപ്പൊ അതേ പാട്ട് വെക്കുകയാണേ. ഓ, നല്ല വിശേഷം. എന്റെ പേരോ? പേര് റിയ. ശരി എന്നാ, പാട്ട് വെക്കാം കേട്ടോ. ഓക്കെ.

0: ഹലോ
1: ഹലോ റിയ,
0: ഹലോ, ഇതാരാണ്?
1: വർഗീസ് കുരുമ്പത്ത് ഊന്നുകൽ.
0: എവിടെയാ സ്ഥലം? എവിടെയാ?
1: ഊന്നുകൽ ഊന്നുകൽ വർഗീസ് കുരുമ്പത്ത്
0: മൂന്നുകൽ.
1: ഊന്നുകൽ.
0: ഓക്കെ, ശരി. അപ്പൊ നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം. കോതമംഗലം അടിമാലി വളം വഴി,
0: അടിമാലി. ആ, പിന്നെ
1: അതായത്
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: കോതമംഗലത്തിന്റെ പല സുഖമായിട്ടിരിക്കണം സുഖമായിട്ടിരിക്കണം.
0: അപ്പൊ പറഞ്ഞോളൂ, ആ സ്ഥലം എക്സാക്ട് ലൊക്കേഷൻ എനിക്ക് പറഞ്ഞുതരാൻ പോവായിരുന്നു, അതങ്ങ് പറഞ്ഞോളൂ.
1: ആ പറഞ്ഞ കോതമംഗലത്തിന്റെ പല മറ്റേ അടിമാലി വളം വഴി
0: ശരി,
1: ഊന്നുകൽ
0: ഊന്നുകൽ.
1: ഊന്നുകൽ വർഗീസ് കുരുമ്പത്ത് ഊന്നുകൽ.
0: ഓക്കെ, ഇപ്പൊ മനസ്സിലായി, എല്ലാം മനസ്സിലായി.
1: സുഖമായിട്ടിരിക്കണു.
0: ആ, സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് അവിടെ കാലാവസ്ഥ ഇപ്പോ?
1: ഇവിടെ ഇപ്പൊ നല്ല മഴയാ, നല്ല മഴയാ, ഭയങ്കര മഴയാ.
0: ഓ ശരി,
1: അടിമാലി മൂന്നാറ് പോണ വഴിയാലോ.
0: ആ, മനസ്സിലായി.
1: എനിക്ക് എനിക്ക് രണ്ട് പിള്ളേരെ കാര്യം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വിളിച്ചപ്പേ.
0: അതാണ് നല്ല പരിചയം തോന്നുന്നുണ്ട് ഈ ഒരു പേര്.
1: ഞാൻ നേരത്തെ മറ്റു വർഷങ്ങളായിട്ട് വിളിക്കാന്നുള്ളതാ. എല്ലാ വർഷം ഒരു 6 മാസം കൂടുമ്പോഴേക്കും വിളിക്കും.
0: ആണല്ലേ? ആ ശരി.
1: പിന്നെ ഫോൺ ഓഫ് ഗാനോത്സവത്തിലേക്ക് വിളിക്കും, പറഞ്ഞു എഴുതാറുണ്ട്.
0: ആ, ഫോൺ ഔട്ട് ഗാനോത്സവം,
1: അതിന് എഴുതാറുണ്ത്. പത്തൊമ്പത്തിരണ്ട് വർഷമായി റേഡിയോ കേട്ട് തുടങ്ങിയിട്ട്,
0: ഇപ്പോഴും മുടങ്ങാതെ കേൾക്കുന്നു.
1: ഞാൻ കവളങ്ങാട് സെന്റ് ജോൺ ഹൈസ്കൂളിലെ 74-75 ബാച്ചാണ്. സെന്റ് ജോൺ ഹൈസ്കൂളിലെ ആ ബാച്ചിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ്.
0: ഓക്കെ, കുട്ടികളൊക്കെ ഇപ്പൊ വലിയവരായി കാണുമല്ലോ.
1: വലിയവരായി. കവളങ്ങാട് സെന്റ് ജോൺ ഹൈസ്കൂൾ കവളങ്ങാട്. അത് കുറച്ച് പേരൊക്കെ, കുറച്ച് പേര് 10-30 പേരൊക്കെ പോയി.
0: എവിടെ? ഓ ശരി.
1: കവളങ്ങാട്.

0: കോതമംഗലത്തിന് ഒരു 5 കിലോമീറ്റർ കവളങ്ങാട്.
1: ആ കവളങ്ങാട് സെന്റ് ജോൺസ് ഹൈസ്കൂൾ കവളങ്ങാട്, അവിടെ 74-75 ബാച്ചിൽ ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് പാട്ട് വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? ആ പറഞ്ഞോളൂ.
0: പി എം ലില്ലി, സലീം, ബിജി, ജോസ് വറീസ്, എ സി ജോസ്, ശശി, പി എ സോമൻ, ഇ എം ശശി, അങ്ങനെ കുറച്ച് കുറച്ച് പിള്ളേര്.
1: ഇവരൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ?
0: അവര് ഞങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും കൂടി ഞങ്ങള് എന്നെ പഠിപ്പിച്ച 4 സാറന്മാരുള്ളൂ, ബാക്കി എല്ലാവരും മരിച്ചുപോയി.
1: ഓ ശരി.
0: പിള്ളേര് 30 പിള്ളേര് മരിച്ചു എന്റെ കൂടെ പഠിച്ചവര്.
1: ഓ
0: അതില് ഒരു ഒരു കുട്ടി മരിച്ചങ്ങള്, ഒരു ലേഡി മരിച്ചത് കല്യാണം കഴിച്ചാലായിരുന്നു, ജോമി വർഗീസ്. അതാ മരിച്ചിട്ട് ഇപ്പൊ 3-5 വർഷമായി. ജോമി വർഗീസ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു.
1: ആണല്ലേ?
0: ഞാൻ അതിലിപ്പോ ഓർക്കുക, എന്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് ജോമി വർഗീസ്.
1: എന്തൊക്കെ ഓർമ്മകളല്ലേ ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ.
0: പിന്നെ ഒരു പെൺകൊച്ച ഡോളി വർഗീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 70 വയസ്സ് കാണും. അമേരിക്കൻ നഴ്സാ.
1: ആണല്ലേ? ശരി.
0: ഡോളി വർഗീസ്. പിന്നെ സാജു വർഗീസ് മരിച്ചുപോയി. ബി വി ജോസഫ് മരിച്ചുപോയി. ഇപ്പൊ നിലവിലുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 60 പേര് കഴിഞ്ഞാലും കൂടി സ്കൂളില്.
1: ശരി ശരി.
0: അവരാശൻ എന്ന് പറഞ്ഞ റിട്ടയർഡ് പോലീസുകാരൻ, ശശി എന്ന് പറഞ്ഞ റിട്ടയർഡ് പോലീസുകാരൻ.
1: അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഏത് പാട്ടാ വെച്ചു കൊടുക്കണ്ടേ?
0: പാട്ട് കിളിയെ കിളിയെ കിളിയെ എന്നുള്ള നെല്ലെന്നുള്ള പാട്ടിലെ പാട്ട് തോന്നി.
1: നെല്ലിലെ കിളിയെ കിളിയെ.
0: ആ
1: പാട്ട് നോക്കട്ടെ കേട്ടോ, ഇവിടെ ഉണ്ടോ നോക്കട്ടെ. നെല്ലിലെ കിളിയെ കിളിയെ അല്ലേ? അപ്പൊ എന്തോ പറയാൻ വന്നിരുന്നു, അതങ്ങ് പറഞ്ഞോളൂ.
0: എന്റെ കൂടെ എന്റെ മക്കള് 2 പേര്, 2 ആൺപിള്ളേര്. അവരുടെ പേര് ജിബിൻ ബിബിൻ. ഒരാള് കോതമംഗലത്ത് SBI ജോലി ചെയ്യുന്നു. SBI. അവന്റെ വൈഫ് സൗമ്യ, മൂത്തവന്റെ വൈഫ് നേഹ. അവർ ഇസ്രായേലിന്റെ ഫോർമുലേഷനാണ് വർക്ക് ചെയ്യുന്നത്.
1: ഒരു കാര്യം അതിനിടയിലൊന്നും ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് ഈ നെല്ലിലെ പാട്ട് കിട്ടുന്നില്ല, വേറെ ഏതെങ്കിലും ഒരു പാട്ട് പറയാമോ? വെള്ളിക്കിണ്ണം തുള്ളി തുള്ളി കൃഷ്ണചന്ദ്രൻ പാട്ട്. വെള്ളിക്കിണ്ണം തുളുമ്പി ആ പാട്ടാണ്
0: ഉദ്ദേശിച്ചത്?
1: ശരി.
0: അപ്പൊ
1: കുടുംബവിശേഷങ്ങൾ പറയുമായിരുന്നു.
0: മക്കളുടെ പേര് പ്രാർത്ഥന, അപ്പു, യുബിൻ, യുവാൻ, പിന്നെ പൊന്നു എന്ന് ഞങ്ങൾ വിളിക്കുന്നു. 2 ആൺപിള്ളേർക്കും ഒരേ ആണും ഒരേ പെണ്ണുണ്ട്. അങ്ങനെ ജീവിതം കുഴപ്പമൊന്നും ഇല്ലാതെ പോണു.
1: അങ്ങനെ പോകുന്നു.
0: ഇപ്പൊ നാടൊക്കെ ഒന്ന് കറങ്ങാൻ പോകും. എല്ലാ സ്ഥലത്തും ഒന്ന് നാടൊക്കെ ഒന്ന് കറങ്ങാൻ പോകും.
1: എവിടെയാ പോകുന്നത്?
0: എല്ലാ സ്ഥലങ്ങളിലും പോയി. ഇപ്പൊ ഷാർജ പോയി, അബുദാബി പോയി, ദുബായ് പോയി, സൗദി അറേബ്യ പോയി. പിന്നെ ഇന്ത്യയിൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും വെക്കാൻ തന്നെ പോയി. കൽക്കട്ടയും ഹൈദരാബാദ് പോകാനുണ്ട്.
1: എവിടെയാ?
0: എല്ലാ സ്ഥലവും കറങ്ങി.
1: ഹൈദരാബാദ്,
0: കൽക്കട്ടയും ഹൈദരാബാദ് പോകാനുണ്ട്.
1: ഒരു കാര്യം കൂടെ അതിന്റെ ഇടയിൽ പറഞ്ഞോട്ടെ, നമുക്ക് ഈ സ്വസ്ഥം.
0: പുള്ളിക്ക വൈഫിന്റെ പേര് സാറാകുട്ടി.
1: ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, നമുക്ക് ഈ ആ സിനിമയിലെ പാട്ടും കാണുന്നില്ല, അതുകൊണ്ട് വേറൊരു പാട്ട് പറയാമോ? ക്ഷമിക്കണം കേട്ടോ. ആൽത്തറ ഒന്ന് നോക്കട്ടെ, ഞങ്ങൾ ഇപ്പൊ പറയാം. ആൽത്തറ ഉണ്ടോന്ന്. ആൽത്തറ എന്ന് പറയുന്ന ചിത്രം അല്ലേ? ആൽത്തറ എന്നും പാട്ടാണോ അതോ സിനിമയാണോ? ആൽത്തറ എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടുണ്ട്, കന്യാമറിയമേ, പിന്നെ ഓണത്തുമ്പി വന്നാട്ടെ, ആൽത്തറയില്ലെന്നുള്ള പാട്ട്. ആൽത്തറയിലെ ഒന്ന് നോക്കുകയാണ് പാട്ട്. നോക്കട്ടെ, നമ്മളിവിടെ ഈ ദേവസുന്ദരിയിലെ ആണോ ആൽത്തറയിൽ കൈ തൊഴും ആ പാട്ടാണോ?
0: അതല്ല. ആണോ?
1: ഇപ്പൊ ചോദിച്ച പാട്ട് ഏതായിരുന്നു?
0: എല്ലാ ദുഃഖവും എനിക്ക് തരൂ.
1: ഓക്കെ ശരി.

0: അതും കൂടെ ഒന്ന്
1: നോക്കിയേക്കട്ടെ.
0: ലൗലി ലൗലിയിലെ പാട്ട്.
1: ആ പാടിക്കോളൂ.

0: ദുഃഖവും എനിക്കു തരൂ, എന്റെ പ്രിയ സഖി പോയി വരൂ. മനസ്സിൽ പടരും എനിക്ക് നാവുകൾ ഉയരും. മറന്നുപോയി.
1: ഓക്കെ, അപ്പൊ ആ പാട്ട് തന്നെ വെക്കാം കേട്ടോ.
0: മറന്നുപോയി, മുഴുവൻ പാടാൻ മറന്നുപോയി.
1: പാട്ട് നന്നായിരുന്നു എന്തായാലും.
0: ഓക്കെ, താങ്ക് യു വെരി മച്ച്.
1: ശരി,
0: ഓക്കെ
1: ഓക്കെ.
0: ഓ മച്ച്.

0: ഹലോ
1: ഹലോ,
0: ഹലോ,
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. ആരാ
1: ആ നമസ്കാരം,
0: സംസാരിക്കുന്നത്?
1: താജുദ്ദീൻ നാട്ടിക കോളേജ് വളവ്.
0: ഓക്കെ, ശരി, പറഞ്ഞോളൂ വിശേഷങ്ങളൊക്കെ.
1: ആ സുഖം തന്നെ, പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പൊ
0: അത്രേ
1: അടുത്ത്
0: ഉള്ളൂ വിശേഷം.
1: ആ വീട്ടിലൊക്കെ സുഖം തന്നെ. മകള് ഇങ്ങനെ ഒരു MSc കഴിഞ്ഞ് ഇരിക്കുന്നു. ഇപ്പൊ ഒരു ഇതിന് പോകുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ട്.
0: ഓക്കെ, ശരി.
1: വൈഫ് വീട്ടിലുണ്ട്. പിന്നെ എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ട്.
0: പാട്ട് ഏതാന്നും കൂടെ പറയണോ കേട്ടോ, എന്നിട്ട് ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
1: ചെറുത്തെറ്റ് എന്ന സിനിമയിലെ ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത.
0: ശരി, ആ പാട്ട് വയ്ക്കാം. ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ? ആർക്കാണ്
1: ഡെഡിക്കേഷൻ? ശേഖരൻ കോടന്നൂര്, സുലൈമാൻ കുരിക്കുഴി, പിന്നെ നമ്മുടെ ഹരിദാസ് കുട്ടനല്ലൂര്, സത്യവ്രത മുലപ്പാട് കുഴിത്തറ, സുബ്രഹ്മണ്യം തൃപ്പയ, ശീല മുലപ്പാട്, പിന്നെ ഞങ്ങളെ ശ്രവ്യമാധുര്യം വാട്സപ്പ് ഗ്രൂപ്പ്, ഓൾ ഇന്ത്യ റേഡിയോ ലിസണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ, അതിലെല്ലാ അംഗങ്ങൾക്കും.
0: അപ്പോ അതിലുള്ള അംഗങ്ങൾക്കാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ?
1: ഓക്കെ ഓക്കെ.
0: ശരി, അപ്പോ അവർക്ക്. ഓ,
1: റിയമാണല്ലേ?
0: അതെ അതെ, മുമ്പ് സംസാരിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരോടും അന്വേഷണം പറയാട്ടോ.
1: ഓക്കെ ഓക്കെ.
0: പാട്ട് വെക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
5: ഹലോ,
6: ഹലോ,
5: വെള്ളിത്രയാണല്ലോ, നമസ്കാരം, ഇതാരാണ്? അതെ, ആരാ സംസാരിക്കുന്നത്? എന്താ പേരെന്താ?
6: ബേബി.
5: ബേബി, ഓക്കെ, ശരി. അപ്പോ ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. ഓ ശരി, അപ്പൊ വിളിക്കാറുണ്ടല്ലോ ഇടയ്ക്ക്. ആണോ? ഹലോ, ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. ഓ അയ്യടാ, ശരി. ഇന്നെന്തായാലും അധികം വേദന വരുന്നതിന് മുൻപ് തന്നെ കിട്ടി അല്ലേ? ശരി, ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ എനർജിയൊക്കെ കിട്ടിയിട്ടാണ് കുത്താനിരുന്നത് അല്ലേ? ശരി, പിന്നെന്തൊക്കെയാ വിശേഷങ്ങള്? എനിക്കറിയില്ലല്ലോ, അപ്പൊ എന്നെ ഒന്ന് പരിചയപ്പെടുത്തു.
6: അതെ, ഞാൻ നമ്മള് ചെറിയ പ്രസ് നടത്തുകയാണ്, പ്രിന്റിംഗ് പ്രസ്.
5: ഞാനും
6: പിള്ളേര് രണ്ട് ആൺപിള്ളേരാണ്. ഒരാളുടെ കല്യാണം കഴിഞ്ഞു, പിന്നെ ഒരാളെ
5: നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ വിശേഷം. ശരി, അങ്ങനെ സുഖമായി പോകുന്നു.
6: അങ്ങനെ സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല വെയിലാണ്, മഴയില്ല, നല്ല വെയിലാണ്
5: ഇവിടെ. അതെ, ഇവിടെ നല്ല വെയിലല്ല, എന്നാലും അത്യാവശ്യം വെയിലുണ്ട്. അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
6: എനിക്ക് ഒരു പഴയ സിനിമ ഉണ്ട്, ലോറോ നീ എവിടെയെന്ന ചിത്രത്തില്, ഞാൻ ഒരു വരി ഒന്ന് പാടാം.
5: പാടിക്കോളൂ.
6: കിഴക്കേ മലയിലെ വിന്നിതാവൊരു ക്രിസ്ത്യാനി പെണ്ണ്. ആ പാട്ട്.
5: ശരി, ആ പാട്ട് വയ്ക്കാം കേട്ടോ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
6: എല്ലാവർക്കും വേണ്ടി, നിലയത്തിലുള്ളവർക്കും എല്ലാം കേൾക്കുന്ന എല്ലാവർക്കും.
5: ഓക്കെ, ശരി കേട്ടോ. അപ്പൊ നന്ദി.
6: ഓക്കെ, താങ്ക് യു.

0: എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
1: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം സാർ.
2: ഇതാരാണ് സംസാരിക്കുന്നത്?
3: ഞാന് കാക്കനാട് അത്താണി നിന്നാണ്.
2: ആ, എന്താ പേര്?
3: എന്റെ സജീവൻ.
2: സജീവൻ, ഓക്കെ, ശരി. ആ, പിന്നെ റോഡ് സൈഡിൽ നിന്നാണോ സംസാരിക്കുന്നത്? വണ്ടിയൊക്കെ പോകുന്നേക്കാം.
3: ആ, റോഡ് ഫ്രണ്ടാണ്.
2: ആ, വീട് എവിടെയാണ്? അല്ലേ,
3: അല്ലല്ല, വീട് ഇടപ്പള്ളിയിലാണ്, ഞാൻ ഇവിടെ ജോലിയാണ്.
2: ആ, ശരി ശരി, വീട് ഇടപ്പള്ളിയില്. ഹലോ.
3: ഹലോ.
2: ആ, വീട് ഇടപ്പള്ളിന്നല്ലേ പറഞ്ഞേ? ആ, ഓക്കെ ഓക്കെ. എന്താന്നറിയില്ല, മിക്കവരുടെയും കോൾ ഒരു മുറിഞ്ഞു മുറിഞ്ഞൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും.
3: മഴയില്ല, നല്ല വെയിലാണ്. ആ,
2: അതെ അതെ. പിന്നെ എന്തൊക്കെയാ വിശേഷം? ആദ്യമായിട്ടാണോ വിളിക്കണേ?
3: ഇല്ല, ഞാൻ രണ്ട് മൂന്ന് വർഷം മുൻപ് വിളിച്ചിട്ടുണ്ട്, കിട്ടാറില്ല.
2: ആ, ശരി. അല്ല, ഇങ്ങനെ ഒരു
3: കടയുടെ ഓപ്പോസിറ്റേ നമ്മുടെ സുഹൃത്ത് ബോക്സ് ഒക്കെ പുറത്ത് വെച്ച് നല്ല ശബ്ദത്തിൽ പാട്ട്
2: കേട്ടോണ്ടിരിക്കും. അത് കൊള്ളാം. എന്താണ് ആ സുഹൃത്തിന്റെ പേര്? ബോക്സ് ഒക്കെ വെച്ച് പാട്ട് കേൾപ്പിക്കുന്ന
3: ജേക്കബ്.
2: ജേക്കബ്, ഓക്കെ.
3: ഇലക്ട്രോണിക്സ് കട നടത്തുന്നത്.
2: ആ ഹാ, ഓക്കെ. അപ്പൊ അദ്ദേഹത്തോട് ഒരു അന്വേഷണം, ഒരു നന്ദിയൊക്കെ പറയണോ? അദ്ദേഹം മാത്രല്ല, അദ്ദേഹം വെച്ചു ഈ പാട്ട്, അല്ല പാട്ടല്ല, ഈ പരിപാടികൾ വെച്ചു കൊടുക്കുന്ന ആളുകളും ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണല്ലോ. ഒരുപാട് കടകളുണ്ടോ ആ ഒരു വശത്ത്? ആഹാ, കൊള്ളാം. അപ്പൊ ആ ജംഗ്ഷൻ മുഴുവൻ ഇങ്ങനെ ആകാശവാണി അലയടിക്കുകയാണ്.
3: ഞാൻ ദിവസവും നിങ്ങളുടെ സൈഡിൽ കൂടെ എന്റെ വീട്ടിലേക്ക് പോകും.
2: ആണോ?
3: ഞാൻ ഇങ്ങനെ പാളി നോക്കുകയൊക്കെ ചെയ്യും, ആരെങ്കിലും ഒക്കെ പരിചയമുള്ളവരുണ്ടോ.
2: പക്ഷെ എങ്ങനെ തിരിച്ചറിയാൻ? ശരി, അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
3: ഞാൻ പറഞ്ഞായിരുന്നു,
2: ഏതാണ്?
3: മദനോത്സവം സിനിമയിലെ.
2: മദനോത്സവത്തിലെ ഏതാണെന്ന് പറയാമോ?
3: മേലെ പൂമല താഴെ.
2: ശരി, ഓക്കെ. അപ്പൊ ആർക്ക് വേണ്ടിട്ടാ?

0: പാട്ട്.
1: കേൾക്കുന്ന എല്ലാവർക്കും
0: ഓക്കെ, അത്താണി ജംഗ്ഷൻ മുഴുവൻ ഇടുന്നോട്ടെ.
1: അത്താണി മുഴങ്ങിയാണ് ശബ്ദം സ്പീക്കറിൽ പുറത്ത് വെച്ചെങ്കിൽ.
0: ശരി, അപ്പൊ എന്തായാലും അവിടുത്തെ കൂട്ടുകാർക്കും പിന്നെ ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് നമുക്ക് പാട്ട് വെക്കാം കേട്ടോ. ശരി എന്നാ.

0: ചിക്കൻ കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം,
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: ആരാ സംസാരിക്കുന്നത്?
3: അജിത.
2: അജിത, അജിത എവിടെ നിന്ന് വിളിക്കണേ?
3: ഏലൂക്കര എന്ന് പറയും.
2: ഏലൂക്കര,
3: ആലവക്കടുത്ത്.
2: ശരി ശരി, ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം?
3: വിശേഷം നല്ല വിശേഷം. ഞാൻ ജോലിക്ക് പോയില്ല.
2: എവിടെയാ ജോലി?
3: യു സി കോളേജിന്റെ അടുത്ത് ഒരു അമല കാന്റീൻസ് എന്ന് പറയും.
2: ശരി,
3: അവിടെ വർക്ക് ചെയ്യണേ.
2: പനി പിടിച്ചോ?

0: അപ്പൊ
1: അതെ,
0: പനിയും.
1: രണ്ടു ദിവസമായി പോയിട്ട്. അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചതാണ്.
0: എന്നിട്ട് പനി എങ്ങനെയുണ്ട്?
1: പനിപ്പൊ കുറഞ്ഞു, നാളെ തുടങ്ങി ജോലിക്ക് കയറണം.
0: ആണല്ലേ? ആ ശരി. ആ എവിടെന്നെങ്കിലും കിട്ടിയതാണോ?
1: മോൾക്ക് വന്നേർന്നു കോളേജിൽ നിന്ന്.
0: അതെ, ഇപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അസുഖം കിട്ടും, അത് നമുക്കും കിട്ടും അല്ലേ.
1: മാഡത്തിന്റെ പേരെന്നാ?
0: എന്റെ പേര് റിയ.
1: റിയ മാഡം.
0: അപ്പോ പാട്ട് അല്ലല്ല,
1: സുഖമല്ലേ?
0: സുഖം തന്നെയാ കേട്ടോ.
1: എനിക്ക് വേണ്ട പാട്ട് പരീക്ഷ എന്ന സിനിമയിലെ ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ ചൂടിക്കാനില്ല.
0: ഓക്കെ, അത് വെക്കാം. പാട്ട് പാടുവോ?
1: ഏയ് ഇല്ല, കേട്ടോളൂ.
0: ശരി,
1: ജോലി സ്ഥലത്ത് റേഡിയോ ഉണ്ട്, കാലം തുടങ്ങി വൈകുന്നേരം വരെ തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്.
0: അവിടെ കാൻഡിൽ നിർമ്മിക്കുവാണോ? ഇത് മെഴുകുതിരി നിർമ്മാണമാണോ അതോ വിൽപ്പനയാണോ?
1: നിർമ്മിക്കണത്
0: നിർമ്മിക്കാൻ
1: ചേട്ടൻ മെഴുകൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഉരുക്കി ഞങ്ങൾ ഉണ്ടാക്കും, എല്ലാത്തരം തിരികളും ഉണ്ടാക്കും.
0: എന്നിട്ട് ഈ വിദ്യ പഠിച്ചത് എവിടെന്നാ?
1: അവിടെ നിന്ന് തന്നെ, അവിടെ ചെന്ന് പഠിപ്പിച്ചതാണ്.
0: ശരി ശരി, ഓക്കെ. അപ്പൊ എല്ലാത്തരം ക്യാൻഡിൽസ് ഉണ്ടാക്കും അതോ ഇങ്ങനെ നേരെയുള്ള ഒറ്റ ക്യാൻഡിൽ മാത്രം?
1: ഇല്ല, എല്ലാനും ഉണ്ട്,
0: എല്ലാനും
1: മോഡൽ വേണമെങ്കിലും ഉണ്ടാക്കി തരും.
0: ഓ ശരി. ആ അപ്പോ
1: ഓർഡർ അനുസരിച്ച്.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: പിന്നെ എന്റെ കൂടെ വർക്ക് എടുക്കുന്ന പേരൊന്ന് പറഞ്ഞു.
0: ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: പ്രിയ, സിജി, ശരണ്യ, ലയ, നിഷ, രാധിക. പിന്നെ അവിടെ ജോലി കമ്പിയിലെ ചേട്ടൻ ഷാജു, സിമി, ഷൈനി, ആൻജു.
0: ഓക്കെ,
1: അവർക്ക് എല്ലാവർക്കും കൂടി. പിന്നെ എന്റെ ചേട്ടായിക്ക് കലാധരൻ.
0: ഇനി വല്ലവരും ഉണ്ടോ? മറന്നോ?
1: ഇല്ല, എന്റെ മോള് ദേവപ്രിയ.
0: അതാണ്, ഇനി വല്ലവരും ഉണ്ടോ?
1: ഇല്ല ഇല്ല, ഇനി ആരുമില്ല.
0: ലിസ്റ്റ്
1: തീർന്നിരിക്കണം എല്ലാവർക്കും.
0: ഓക്കെ ശരി. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്ലസ് ഈ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ആയിട്ട് പാട്ട് വെക്കുകയാണ് കേട്ടോ.
1: ശരി മാം.
0: ശരി എന്നാ.
1: ശരി.

0: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
1: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
0: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
1: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം.

0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: ഇതാരാണ് സംസാരിക്കുന്നത്?
3: റിയ മാഡം അല്ലേ?
2: അതെ,
3: റിയ മാഡം അല്ലേ?
2: അതെ.
3: ഞാന് കൊറേ നാളെ എനിക്ക് റിയ മാഡത്തിന് വിവരം കിട്ടിയിട്ടില്ല.
2: ആഹാ,
3: എനിക്ക് പ്രിയ മാഡത്തിന് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ എന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല, 1.5 വർഷമായി കിട്ടിയിട്ട്.
2: എന്നിട്ട് ഇത് ആരാണെന്നൊന്ന് പേര് പറയാമോ?
3: ഞാൻ ഗ്രേസി ജോസഫ്.
2: ഗ്രേസി ജോസഫ്, എവിടെന്നാ വിളിക്കണേ?
3: കാക്കനാട് റേഡിയോ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ്.
2: ആഹാ, ശരി. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് അല്ലേ?
3: ആ വിളിക്കുന്നത്. എനിക്ക് കിട്ടാറില്ല, 1.5 വർഷമായിട്ട് കിട്ടണില്ല. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചത്. എന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല. ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്ന്. അപ്പൊ പുള്ളി എന്നെ കളിയാക്കണേന്ന്, വിളിച്ചാലൊന്നും കിട്ടൂല വേണ്ടേന്നും പറഞ്ഞു.
2: എന്തായാലും ആ കളിയാക്കൽ ഇപ്പൊ തീർന്നു കാണുമല്ലോ.
3: അതെ അതെ അതെ
2: അതെ.
3: മൂന്നാമത്തെ വിളിച്ച് കിട്ടി എനിക്ക്.
2: മൂന്നാമത്തെ വിളിക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അധികം ട്രൈ പോലും ചെയ്യേണ്ടി വന്നില്ല.
3: മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് ഇത് ചെയ്യണത്.
2: ശരി, അദ്ദേഹം അടുത്തുണ്ടോ? അപ്പൊ
3: അടുത്തുണ്ട്, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാൻ.
2: ആ കൊള്ളാം. ഇവിടെ എവിടെയായിട്ടാ വീട്? ഈ കാക്കനാട് എവിടെയായിട്ടാ വീട്?
3: കാക്കനാട് ലാവണ്യ നഗർ എന്ന് പറയും.
2: ആ ശരി. നമ്മുടെ ഈ സ്റ്റേഷന്റെ ബാക്കിലായിട്ടുള്ള സ്ഥലമാണോ അത്?
3: ബാക്കിലല്ല, ഫ്രണ്ടിലായിട്ട് വരും.
2: ഫ്രണ്ടിലായിട്ടാണ്.
3: ഇപ്പുറത്തായിട്ട് വരും.
2: ആ ശരി ശരി.
3: എന്റെ വീട് അതിന്റെ താഴെയാണ്, എന്റെ സ്വന്തം വീട് തന്നെ ഇവിടെ കിട്ടിച്ചേക്കണതാണ്.
2: ആഹ്, ഒന്ന് ദൂരെ പോകാനുള്ള അവസരം പോലും തന്നില്ല അല്ലേ വീട്ടുകാര്?
3: എന്റെ ഇപ്പൊ പത്രത്തിൽ ഞാൻ അറിഞ്ഞു, മതലി പൊളിഞ്ഞു വീണെന്നൊക്കെ. റേഡിയോ സ്റ്റേഷന്റെ മതലി, കോട്ടേജിന്റെ മതലി.
2: അയ്യോ, ഞങ്ങളുടെതല്ല അത്, അത് മാറി വന്നതാ.
3: മാറി വന്നതാ?
2: ആ, അത് ഇവിടുത്തെ ഹോസ്റ്റലിന്റെ ആണെന്നാണ് തോന്നുന്നത്.
3: ഓ, ഹോസ്റ്റലിന്റെ ആണ്.
2: ഉറപ്പില്ല കേട്ടോ, ആണെന്ന് തോന്നുന്നു.
3: ഭയങ്കര ഇഷ്ടമാണ്. ഇനി കിട്ടാൻ വേണ്ടി കൊറേ നാളെ എനിക്ക് പ്രിയ മേഡത്തിന് കിട്ടിയിട്ടുണ്ട്.
2: ആണോ?
3: ആ, പ്രിയ മേഡത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
2: ആ ശരി, ഓക്കെ.
3: പിന്നെ എന്റെ ഭർത്താവിന്റെ ബർത്ത്ഡേ ആണ് 19-ാം തീയതി, ഈ ജൂലൈ 19-ാം തീയതി.
2: ജൂലൈ
3: വിളിക്കാൻ പറ്റൂലല്ലോ, 3 മാസം കഴിയാണ്ട്.
2: അതെ. അപ്പൊ ഇനി 10 ദിവസം കൂടെ ഉള്ളൂ.
3: ആ, 10 ദിവസം കൂടെ ഉള്ളൂ. അടുത്ത ഞായറാഴ്ചയാണ്.
2: ആ, അപ്പൊ ജോസഫ് എന്നല്ലേ അദ്ദേഹത്തിന്റെ പേര്?
3: ജോസഫ് എന്നാണ് പേര്.
2: ആ, അപ്പൊ അദ്ദേഹത്തിന് അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പറയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ആള്?
3: അവിടെ ഉണ്ട്, കയ്യെഴുതാൻ പോയിന്നു അവന്.
2: ആണോ? ശരി, കഷ്ടായി പോയി. അപ്പൊ ഞങ്ങള് ജന്മദിനാശംസകൾ പറയാം.
3: കാരണം ഞാൻ പുറത്തിറങ്ങി.
2: ഓ ശരി.
3: ഇതിന്റെ പ്രശ്നമുണ്ട് ഇവിടെ.
2: ആണല്ലേ?
3: അതാണ് ഞാൻ കൊറേ നാളായിട്ട് വിളിച്ചിട്ട് കിട്ടാത്തത്. അതാണ് ഭയങ്കര വിഷമത്തിലായിരുന്നു.
2: ശരി, അപ്പൊ ഏതാ പാട്ട് വെക്കണ്ടേ?
3: ഞാൻ പാട്ട് മാലാഹമാർ വന്നു എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്.
2: മകനെ നിനക്ക് വേണ്ടി.
3: ആ, മകന, അത് തന്നെ. പുള്ളിക്കാരന് വേണ്ടി ആണ് ആ പാട്ട്.
2: ശരി, ഓക്കെ. അപ്പൊ പാട്ട് വെക്കാട്ടോ.
3: ശരി,
2: ഓക്കെ. അപ്പൊ അദ്ദേഹത്തോട് അന്വേഷണം പറയാ, ഹാപ്പി ബർത്ത്ഡേ പറയാ ഞങ്ങളുടെ.
3: ആ, പറഞ്ഞേക്കാം, പറഞ്ഞേക്കാം.
2: ശരി എന്നാ.
3: ഞാൻ കൊടുക്കണാ, കൊടുക്കണാ?
2: ഓ വേണ്ട, പറഞ്ഞാ മതി അദ്ദേഹത്തോട്.
3: പറഞ്ഞവാ, അടുത്തുണ്ട്, ഇവിടെ ഉണ്ട്.
2: ആണോ?
3: കേക്കണുണ്ട്.
2: ശരി,
3: കേക്കണുണ്ട്. ആ ശരി എന്നാ.
2: ഓക്കെ എന്നാ.
3: ശരി ശരി.

പ്രിയരെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജി വർഗീസ്, ഷീബ. പാട്ടുകളെടുക്കാൻ സഹായിച്ചത് ഹണിയഞ്ജൻ, ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അത്ലറ്റ്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണി പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് 3 മണിക്ക് 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക.

0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങി രക്തസംബന്ധമായ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പരിഗണിക്കുക. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെന്നി ജോർജ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9446-45-588. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്: 0484 എന്ന കോഡ് ചേർത്ത്

0: 2 4 2 6 3 8 7 അതല്ലെങ്കിൽ 2 4 2 6 3 9 7 ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ ജെനി ജോർജ് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു.
0: നമുക്ക് ശ്രോതാക്കളുടെ കോളുകളിലേക്ക് പോകും മുമ്പ് ആമുഖമായി രക്തസംബന്ധമായ അസുഖങ്ങളെ എങ്ങനെയാണ് തരംതിരിക്കുന്നത് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറയാമോ? സാധാരണ പറയാറുണ്ടല്ലോ ചിലത് ക്യാൻസറസ് അതല്ലെങ്കിൽ അർബുദവുമായി ബന്ധപ്പെട്ടതാണ്, അതല്ലാതെയും രക്തസംബന്ധമായ അസുഖങ്ങൾ നാം കാണാറുണ്ടല്ലോ, എങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ അർബുദമല്ലാത്ത രക്തസംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് ആദ്യം സംസാരിക്കാമെന്ന് തോന്നുന്നു.
1: ഇപ്പോൾ അർബുദമല്ലാതെ ഇപ്പം നമ്മൾ ബ്ലഡ് ഡിസീസസ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയാണ്, ഒന്ന് ബെനൈൻ ഒന്ന് മാലിഗ്നൻറ്റ്. ബെനൈൻ എന്ന് പറയുന്നത് നോൺ ക്യാൻസറസ്, അതായത് അർബുദം ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത അസുഖങ്ങളാണ് ബെനൈൻ ബ്ലഡ് ഡിസോർഡേഴ്സ്. അതിൽ വേറെ അതിൽ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് ഒന്ന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കാരണം വരുന്ന ബ്ലഡ് ഡിസീസസ്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിലുള്ള ന്യൂട്രിയൻസ് കുറവുണ്ട്. ഇപ്പോൾ ബ്ലഡ് ഏറ്റവും കോമൺ ആയിട്ട് ബ്ലഡിൻ്റെ കുറവ് കാണുന്നതിൻ്റെ ഒരു റീസൺ, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അയൺ കണ്ടൻറ്റ്, അതായത് ഇരുമ്പിൻ്റെ കണ്ടൻറ്റിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോഴത്തേനുമാണ് നമുക്ക് അനീമിയ, അതായത് അയൺ ഡെഫിഷ്യൻസി, യെസ് എക്സാക്ട്ലി, വെള്ളർച്ച എന്ന് പറയുന്ന ആ കണ്ടീഷൻ നമ്മൾ കാണുന്നത്. അതൊരു കണ്ടീഷനാണ്. പിന്നെ രണ്ടാമത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഒരു ബ്ലഡ് ഡിസീസ് എന്ന് പറയുന്നതാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അത് വരുന്നത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ് ഒന്ന് മെഗാലോബ്ലാസ്റ്റിക് അല്ലെങ്കിൽ പെർനീഷ്യസ് അനീമിയ. അങ്ങനെ ഈ അനീമിയാസ് ആണ് നമ്മൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം വരുന്ന അനീമിയ. അത് ഒരു ക്ലാസിഫിക്കേഷനാണ്. പിന്നെ വേറൊരു ബെനൈൻ ഡിസോർഡറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലിറ്റിക് അനീമിയ, അതായത് നമ്മളുടെ ശരീരത്തിൽ അതായത് പ്രതിരോധ ശക്തി തരുന്ന ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് അത് ചിലപ്പോൾ നമ്മളുടെ രക്തഗണങ്ങളുടെ എതിരെ ആക്ട് ചെയ്തിട്ട് വളരെ ഈ അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കും. അതാണ്
0: അതിലേക്ക് പോകും മുമ്പ് ഒരു കോളിലേക്ക് പോയാലും സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ.
2: ഹലോ.
0: റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കൂ. ഡോക്ടർ ജെനി ജോർജ് മറുപടി പറയും. ഓക്കെ.
2: ഹലോ.
0: ആ ആരാണ് സംസാരിക്കുന്നത്?
2: ഹലോ,
0: ഹലോ, കേൾക്കാം. താങ്കൾ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കൂ. ആ പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ.
2: ഹലോ,
0: താങ്കളുടെ പേര് പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറയൂ. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡോക്ടർക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, മാറിയിട്ട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ജെനി ജോർജ് മറുപടി പറയും.
2: ഞാനേ 2017 ഈ സ്കൂട്ടറിൽ നിന്ന് വീണ് വലത്തെ സൈഡ് തോളിന് ഒരു കംപ്ലൈന്റ് വന്നേ.
1: ഓക്കെ.
2: അത് കഴിഞ്ഞ ശേഷം തോളിൽ നിന്ന് ഒരു 10 സെന്റിമീറ്റർ ഇറങ്ങിയിട്ട് കുറച്ച് ഭാഗം ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസിംഗ് ഇല്ലാതെ കൈ കിടക്കുകയാണ്.
1: ഓക്കെ, ബ്ലഡ് പാസ് ചെയ്യുന്നില്ലായിരുന്നോ? എന്താ സംഭവിച്ചത്? വീണ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു സംഭവിച്ചത്? അത് ഇച്ചിരി ഒന്ന് വ്യക്തമായിട്ട് പറയോ.
2: വണ്ടിയിൽ നിന്ന് വീണതാണ്, വണ്ടി തെറ്റിപ്പോ. 2017.
1: ഓക്കെ.
0: താങ്കളുടെ പ്രയാസം എന്താണ് പറയുന്നത്?
2: ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസിംഗ് ഇല്ല. ശരി, ആ കംപ്ലൈന്റ് വന്ന അവിടുന്ന് കീഴോട്ടുള്ള ബ്ലഡ് കൈവിരലിന്റെ അവിടം വരെയുള്ള ബ്ലഡ് അങ്ങനെ കിടക്കുന്നു.
1: ഓക്കെ. ഒഴുക്കുമില്ലാന്നാണോ ഉദ്ദേശിക്കുന്നത്?
2: ഒഴുക്കില്ല, ബ്ലഡിന് ഒഴുക്കില്ല.
1: ഓക്കെ. ഓക്കെ, അത് എങ്ങനെയാ അത് മനസ്സിലായത്? കൈയിന്റെ നിറം വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഈ ഫിംഗർ ടിപ്സ്
2: നിറം വ്യത്യാസമൊന്നും ഇല്ല. അപ്പൊ ഡോക്ടർ പരിശോധന ചെയ്തപ്പോ രണ്ട് തരത്തെ ഡോക്ടറും പറഞ്ഞ്, പറവൂരത്തെയും പറഞ്ഞ് ആലുവേല ഡോക്ടറും പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു.
1: ഓക്കെ.
2: അത് ചെയ്തിട്ടില്ല.
1: ഓക്കെ, ഫിസിയോതെറാപ്പി ചെയ്തിട്ടില്ല. ഓക്കെ,
2: ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കിപ്പോ എന്താണെന്ന് വെച്ചാൽ, ബസ്സിൽ കയറി കഴിഞ്ഞാൽ വലത്തെ കൈ കമ്പി ആ കമ്പിയിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ നിൽക്കാൻ പറ്റൂല. കയ്യപ്പം മരവിച്ച് ബ്ലഡ് ഇങ്ങോട്ട് സർക്കുലേഷൻ കൈവരലിന്റെ അവിടെ കീഴോട്ടായി പോകൂല.
1: മരവിക്കല
2: കൂടുതൽ, ചൂട് സമയത്ത് കുഴപ്പമില്ല. പിന്നെ എ സി റൂമിലായി എ സി ട്രെയിനിലൊന്നും യാത്ര ചെയ്യാൻ

0: പറ്റില്ല.
1: ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അപ്പം ഫിസിയോതെറാപ്പി അവർ പറഞ്ഞതുപോലെ തന്നെ, അവർ അഡ്വൈസ് ചെയ്തതുപോലെ ചെയ്യണം, മനസ്സിലായോ? അവർ പറഞ്ഞതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുക. ചെയ്തു കഴിഞ്ഞിട്ട് ഈ കൈയുടെ മറ്റും കൈമുട്ടിൻ്റെ അവിടുന്ന് താഴോട്ടാണോ നിങ്ങൾക്ക് ഈ മരവിപ്പും ബുദ്ധിമുട്ടും തോന്നുന്നേ? മുകളിലോട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കീഴോട്ട്. ശരി, അപ്പൊ അവിടെ നീരോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? അങ്ങനെയില്ല. അപ്പൊ നമുക്ക് അറിയേണ്ടത് അവിടെ രക്തം ക്ലോട്ട് ചെയ്തിട്ടുണ്ടോ, രക്തം കട്ടി പിടിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്ക് അറിയണ്ടേ. അത് അറിയേണ്ട സ്ഥിതിക്ക് ആ, അപ്പം അങ്ങനെയാണെങ്കിൽ അതിപ്പം നമുക്ക് മനസ്സിലാവണമെങ്കിൽ USG അൾട്രാസൗണ്ട് കൈയുടെ ഒരു ഡോപ്ലർ സ്കാനോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? എന്തായാലും ഒരു കൈയുടെ ഒരു ഡോപ്ലർ സ്കാൻ, അതായത് അവിടെ നിങ്ങൾ പറയുന്നത് പോലെ അവിടെ രക്തം കട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തം താഴോട്ട് പോകുന്നില്ല എന്നുള്ളൊരു സെൻസേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൈയുടെ ഒരു ഡോപ്ലർ സ്കാൻ ആദ്യം നമുക്ക് എടുക്കണ്ടേ. എന്നാലാണ് നമുക്ക് ആ കാര്യം ഉറപ്പിക്കാൻ പറ്റുക.
0: കൈ കീഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഞരമ്പുകളിലൊക്കെ ബ്ലഡ് നിറഞ്ഞിരിക്കും, അതേസമയം കൈ പൊക്കിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് മുഴുവനും ഈ ഷോൾഡറിനോട് വരും.
1: ആ, അപ്പം അതാ ഞാൻ പറയുന്നത്, ആദ്യം നമുക്കൊരു ഡോപ്ലർ സ്കാൻ എടുത്ത് നോക്കണം നോക്കണം അതായത് അത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളത് ആദ്യം ഉറപ്പിക്കണം. ബ്ലഡ് ഫ്ലോയ്ക്ക്, അതായത് ബ്ലഡിന്റെ ആ ഫ്ലോയിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം അത് ഉറപ്പിക്കണം, മനസ്സിലായോ? അപ്പം ആ ആദ്യം അത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് ഒരു ഓർത്തോപെഡിക് ഡോക്ടറിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ ഈ കൈയുടെ മരവിപ്പിൻ്റെ കാര്യം, മരവിപ്പ് എന്ന് വെച്ചാൽ അത് നരമ്പുകളുടെ ഒരു തകരാർപ്പ് വരുമ്പോഴത്തേനാണ് നമുക്ക് ഈ മരവിപ്പും കാര്യങ്ങളും തോന്നുന്നത്. ബ്ലഡിൻ്റെ ഉള്ള ബ്ലഡ് ഫ്ലോ
0: മരവിപ്പിൽ വേനൽക്കാലത്തില്ല, ചൂട് ശരീരത്തിൽ ചൂട് കൂടുതൽ ചേർന്ന സമയത്ത് ഉണ്ടാവില്ല.
1: ഓക്കെ, എന്തായാലും നമുക്ക് കൈയുടെ ഒരു സ്കാനിങ് അത്യാവശ്യമാണ്. ഡോപ്ലർ സ്കാൻ എന്ന് പറയും, ആ ഏത് കൈയാണോ ഏത് സൈഡാണോ ആ സൈഡിന്റെ ഒരു ഡോപ്ലർ സ്കാൻ ചെയ്യുക. എന്നിട്ട് അതിനായിട്ടുള്ള ന്യൂറോളജിസ്റ്റിനെയും കൂടെ ഒന്ന് കാണിക്കുക, നമ്മുടെ നരമ്പുകളുടെ ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കൺഫേം ചെയ്യേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്ലോട്ടിങ് ഓ അങ്ങനെ ബ്ലഡ് കട്ടി പിടിച്ചിട്ടുണ്ടോ എങ്ങനെയാന്ന് സ്കാനിൽ നോക്കിക്കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ വേറെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് വേണോ വേണ്ടിയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക കേട്ടോ.
2: ഓക്കെ, നന്ദി. ഓക്കെ ഡോക്ടർ, ഇത് ശരിക്ക് ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുമോ അങ്ങനെ പറയാൻ കഴിയുമോ നമുക്ക്? അത്
1: ക്യാൻ ബി, എന്ന് വെച്ചാൽ അതൊരു ബ്ലഡ് ക്ലോട്ട് ഒന്നാതെ ഒരു സർജറി കഴിഞ്ഞു ആഫ്റ്റർ ദാറ്റ് ആൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി അങ്ങനെ കാര്യങ്ങൾ എങ്ങനെയായിട്ട് പ്രൊസീഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. ബട്ട് ആളുടെ സിംറ്റംസ് കേട്ടിട്ട് ക്യാൻ ബി എ ബ്ലഡ് ക്ലോട്ട് ഓർ ക്യാൻ ബി യൂഷ്വലി ഒരു ബ്ലഡ് ക്ലോട്ട് ഇൻ ദാറ്റ് ഏരിയ. അങ്ങനെ വരുമ്പോഴത്തേനും കുറച്ചൊരു ഇഡിമാറ്റ് ഐ മീൻ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അല്ലെങ്കിൽ ഒരു ത്രോംബസ് ദാറ്റ് ഇസ് വാട്ട് ആ ക്ലോട്ടിന് അങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ ടേം യൂസ് ചെയ്യുക. അങ്ങനെ ഒരു കാര്യം ഉള്ളപ്പോഴത്തേനും നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാവാം. പക്ഷേ നീരും കാര്യങ്ങളും കൂടെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു കേസില് സ്വെല്ലിംഗിന്റെ കാര്യം ആള് പറയുന്നില്ല.
2: ഹെമറ്റോളജി ഇഷ്യൂ ആയിട്ട് പറയാൻ കഴിയില്ല, ചിലപ്പോൾ
1: കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ഒരു ഡീപ്പ് പെയിൻ ത്രോംബോസിസ്, ഒരു ത്രോംബസ് ഉണ്ടെങ്കിൽ ഹെമറ്റോളജിക്കൽ കണ്ടീഷൻ ആയിട്ട് പറയാം.
2: നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ഹലോ, അപ്പോളോ ആഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ,
3: നമസ്കാരം ഡോക്ടർ.
1: ആ നമസ്കാരം,
3: ശിവദാസ് തൃശ്ശൂരിൽ നിന്നാണ്.
1: ഓക്കെ
3: മാഡം, എപ്പോഴും ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴേ HV ഹീമോഗ്ലോബിൻ 12 കൂടുന്നില്ല.
1: 12 എന്ന് കൂടുന്നില്ല, അത് എത്ര നാളായിട്ടാണ് താങ്കൾ അത് കാണാൻ സ്റ്റാർട്ട് ചെയ്തത്?
3: അതൊരു കുറെ നാളായിട്ട് സ്റ്റാഗ്നന്റ് ആയിട്ട് 12.5 അത് ഈ കൂടുതൽ കൂടുന്നില്ല.
1: 2015 വട്ടം ഉണ്ട്, അതായത് ഒരു 10 വർഷത്തിന് മുകളില്.
3: ഓക്കെ,
1: വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടോ?
3: വേറെ ഈ ബ്ലഡ് എടുക്കാൻ നേരത്ത് വെയിൻ കിട്ടാൻ ഒരു കുറെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് അടിച്ചൊക്കെ പിന്നൊരു അങ്ങനെയൊക്കെ എന്നാലേ ബ്ലഡ് കിട്ടുള്ളൂ.
1: ഓക്കെ, ഇതുപോലെ ക്ഷീണം അധികമായിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പം കിതപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വല്ലതും തോന്നിയിട്ടുണ്ടോ?
3: അങ്ങനത്തെ 64 വയസ്സായി അതിന്റെ ഒരു ഇതുള്ളൂ.
1: ഓക്കെ, ഹാർട്ടിന് അങ്ങനെ എന്തെങ്കിലും ബി പി
3: ആൻജിയോപ്ലാസ്റ്റി
1: ഒക്കെ ചെയ്തിട്ടുള്ളത്? ആൻജിയോപ്ലാസ്റ്റിക്ക് മുന്നേ തൊട്ടേ കൗണ്ട് HP യുടെ കൗണ്ട് 12.5 തന്നെയാണോ?

0: ഓക്കെ, ഒരു
1: 14 അല്ലേ വേണ്ടേ?
0: ആണുങ്ങൾക്ക് 15.5 തൊട്ട് 16.5 വരെയാണ് ഒരു നോർമൽ ഒരു ആണിന് ഒരു മെയിലിനും ഉണ്ടാവേണ്ട നോർമൽ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ അത്രയാണ്. ഇപ്പം നമ്മുടെ കാര്യത്തിൽ 12 കുഴപ്പമില്ല, പക്ഷെ കുറച്ചൊരു ഒരു മെയിലിന് വേണ്ടി ഒരു അഡൽ ഏതാ തന്ന് ഏത് കഴിക്കുമ്പോളാ?
1: ഒരു അയൺ ടാബ്ലറ്റ് തന്നിരുന്നു.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ അത് അപ്പൊ ഡോക്ടർ പറഞ്ഞു ആൾട്ടർനേറ്റ് ഡേറ്റ് കഴിച്ചോളാൻ പറഞ്ഞു.
0: ഓക്കെ, അത് എത്ര നാൾ കഴിച്ചു? അത് എത്ര നാൾ
1: കുറച്ച് നാളെ കഴിച്ചുള്ളൂ, അപ്പോഴും ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി.
0: ഓക്കെ, അപ്പൊ പിന്നെ അത് നിർത്തിയിട്ട് എത്ര നാളായി? കണ്ടിന്യൂ ചെയ്യുന്നത്. ആദ്യം ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ 12.5 എന്ന് പറയുന്ന ഒരു ആണിനെ സംബന്ധിച്ചും അത് കുറച്ച് കുറവാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ കുറവ് വന്നേക്കുന്നതെന്നാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന്റെ ഇരുമ്പിന്റെ കണ്ടന്റിന്റെ കുറവ് കൊണ്ടാണോ, വൈറ്റമിന്റെ കുറവ് കൊണ്ടാണോ, അത് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ
1: ആണ്?
0: ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യേണ്ടത്. അതായത് ബ്ലഡിന്റെ കംപ്ലീറ്റ് കൗണ്ട്, ഹീമോഗ്രാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്നത് CBC, അതായത് ബ്ലഡിന്റെ കംപ്ലീറ്റ് കൗണ്ട് നമ്മൾ നോക്കണം. അതിൽ നമുക്ക് HB പിന്നെ വേറെ കുറച്ച് മാർക്കേഴ്സും കൂടെ ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഒരു ഹെമറ്റോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോയിട്ട് തന്നെ ഇത് ചെക്ക് ചെയ്യേണ്ടി വരും. ഇൻ പേഴ്സണായിട്ട് ഒരു കംപ്ലീറ്റ് ഹീമോഗ്രാം ബ്ലഡ് കൗണ്ട് നോക്കണം. അത് കഴിഞ്ഞിട്ട് പെരിഫറൽ സ്മിയർ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യണം. അതായത് ഗ്ലാസ് സ്ലൈഡിൽ അവർ ബ്ലഡിന്റെ ഒരു സ്മിയർ ഉണ്ടാക്കിയിട്ട്, അതായത് ബ്ലഡ് നമ്മളെ രക്തഗണങ്ങളുടെ ലക്ഷണം എങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ താഴെ കീഴിൽ, അതായത് അതിന്റെ മോർഫോളജി എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ഒന്നെങ്കിൽ നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിന് കുറവ് കൊണ്ടാണോ അവർ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ HP കുറഞ്ഞിരിക്കുന്നത്, വേറെ സെൽസിന്റെ വേറെ സെൽ രക്തഗണങ്ങൾ വേറെ രക്തഗണങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ഇല്ലയോ എന്നാണ് പെരിഫറൽ സ്മിയർ. അപ്പൊ ഈ രണ്ട് ടെസ്റ്റ് അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തത് നിങ്ങൾ ചെയ്യേണ്ടത് അയൺ പ്രൊഫൈലാണ് കേട്ടോ. ഈ മൂന്ന് ടെസ്റ്റും കൂടി ചെയ്തു കഴിഞ്ഞാലാണ് എന്തുകൊണ്ട് HB കുറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യത്തെ കാര്യങ്ങൾ ഇനീഷ്യലായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആൻഡ് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാനും സാധിക്കുന്നത്. യെസ്, നിങ്ങൾ നേരിട്ട് തന്നെ ഒരു ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റിനെ കാണേണ്ടി വരും.
2: ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരുന്ന ഈ നോൺ ക്യാൻസറസ് ആയിട്ട് ഏറ്റവും കൂടുതൽ സാധാരണ കാണുന്ന ഒരു ബ്ലഡ് ഡിസോർഡറിനെ പറ്റിയായിരുന്നു, അനീമിയെ കുറിച്ചായിരുന്നു ഡോക്ടർ. അപ്പൊ അതിൽ പറഞ്ഞു പെരിനീഷ്യസ് അനീമിയ.
0: അതെ, ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കാരണം വരുന്ന അനീമിയസിൽ ഒന്നാണ് പെർനീഷ്യസ്, പിന്നെ മെഗാലോബ്ലാസ്റ്റിക് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്. അത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ അണ്ടറിലാണ്. പിന്നെ അനീമിയുടെ വേറെ കോസസ് എന്ന് പറയുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ കോസസ്, ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലിറ്റിക് അനീമിയ. അത് ഡ്രഗ്സ് കാരണവും വരാം, അല്ലെങ്കിൽ ബോഡിയിലുണ്ടാവുന്ന ഓട്ടോ ആന്റിബോഡീസ് കാരണം ഉണ്ടാവും.
2: ഹലോ, അപ്പോൾ ഡിലക്സ് ഹോസ്പിറ്റൽ FM മെഡിക്കൽ ലൈനിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: പ്ലീസ്, ഡോക്ടർ ജെനി ജോർജ് ആണ് ഇന്നത്തെ ഗസ്റ്റ്. സംശയം ചോദിച്ചോളൂ.
0: പറഞ്ഞു
3: ഡോക്ടർ. ഹലോ.
0: ഹലോ, പറഞ്ഞു.
3: കേൾക്കുന്നുണ്ട്. ഒരു ട്രീറ്റ്മെന്റ് ഇതായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കാനുള്ളത്. 2022 അവർക്ക് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ ഒരു ഡിസീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ,
3: അതിനുശേഷം ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ നമ്മള് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്തിരുന്നു.
0: ഓക്കെ ഓക്കെ.
3: കഴിഞ്ഞ 4 വർഷമായി. കഴിഞ്ഞ വർഷം തുടങ്ങി അതിന്റെ ഇടയിൽ മരുന്ന് കഴിച്ചിരുന്നു, അതൊക്കെ ഡോക്ടർ നിർത്തി.
0: ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 4 വർഷമായി. ആൻഡ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടും നിങ്ങൾ എന്തെങ്കിലും ഇഞ്ചക്ഷനോ എന്തെങ്കിലും?
3: ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞപ്പോൾ കഴിച്ചിരുന്നു മരുന്ന്, ഡോക്ടർ നിർത്താൻ പറഞ്ഞു.
0: നിർത്താൻ പറഞ്ഞു,
3: ഇതൊക്കെ നോർമൽ ആയിപ്പോ.
0: ഓക്കെ ഓക്കെ.
3: സംശയം, ഈ മൈലോമ എന്ന് പറഞ്ഞ അസുഖം തിരിച്ച് ഇപ്പൊ ഒക്കെ നോർമൽ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്,
0: പക്ഷേ
3: തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടോ?
0: ദ തിങ് ഈസ്, ഒന്നാമത്തെ നമ്മള് മൈലോമയില് പല കുറച്ച് കാറ്റഗറീസ് ഉണ്ട്, മനസ്സിലായോ? ഹൈ റിസ്ക്, പോ എന്നുവെച്ചാൽ പോർ റിസ്ക്, ഗുഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാറ്റഗറൈസേഷൻ ഉണ്ട്. സൈറ്റോജെനറ്റിക്സ് എന്ന് കാരിയോടൈപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റ് അവർ നിങ്ങളെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം അതിൽ നമ്മളെ ഒരു ചില മാർക്കേഴ്സ് ഉണ്ട്, ഡെൽ 13Q, ഡെൽ 17Q എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ മാർക്കേഴ്സിൽ നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്പിൾ മയലോമിൻ്റെ റിലാപ്സ് റേറ്റ് കുറച്ചുകൂടെ എന്നുവെച്ചാൽ കുറച്ചുകൂടെ അത്

0: അത് തിരിച്ചു വരാനുള്ള സാധ്യത നോർമലായിട്ടുള്ള, ഐ മീൻ ജസ്റ്റ് ലോ റിസ്കിലുള്ള ആൾക്കാരെ കാട്ടിൽ വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്, അത്രയോ അങ്ങനെയാണ്. പക്ഷേ ആസ് സച്ച് അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട്, ലൈക്ക് ഇപ്പം അങ്ങനെ ആ മാർക്കേഴ്സ് ഉള്ള ആൾക്കാർക്ക് മാൻഡേറ്ററി ആയിട്ട് ഇത് തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും ഇല്ല. ഇപ്പം നമ്മളൊരു 100 പേരിൽ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മേ ബി ഒരു 20-30% ആൾക്കാർക്ക് ചിലപ്പോൾ അത് തിരിച്ചു വരാം, ആ മാർക്കേഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ. ചില പേർക്ക് അത് വരാറുമില്ല, ഇവർ അണ്ടർ മെയിൻ്റെനൻസ് തന്നെ അണ്ടർ ഫോളോ അപ്പിൽ തന്നെ പൊക്കോണ്ടിരിക്കും. പക്ഷേ നമുക്കൊരു 100% ആയിട്ടൊരു ലൈക്ക് എന്താ വെച്ചാൽ പറയാൻ പറ്റില്ല, അതായത് ഒരിക്കലും ഇത് റിലാപ്സ് ചെയ്യാതിരിക്കും എന്ന് അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ബ്ലഡ് ക്യാൻസേഴ്സിൽ ആ ഒരു കാറ്റഗറിയിൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സേ ദാറ്റ് ഒരു 100% ആയിട്ട് ഇത് റിലാപ്സ് വരാതിരിക്കില്ല എന്നുള്ളത് പറയാം. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ എവറി 6 മന്ത്സ് ഓർ 3 മന്ത്സ് വെച്ച് ഫോളോ അപ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, വരാൻ പറയുന്നത് ഫോർ ദ പേഷ്യൻ്റ് സേഫ്റ്റിക്ക് വേണ്ടി.
1: 3 മാസത്തിൽ എല്ലാ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്.
0: അതെ അതെ, അപ്പം ആളൊരു നല്ലൊരു ഒരു ഗുഡ് കാറ്റഗറിയിൽ, അതായത് ആള് ട്രീറ്റ്മെന്റിന് ഇതിനൊക്കെ ഇത്രയും റെസ്പോൺസ് വരുന്നുള്ളൂ, അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് കാണിക്കുന്ന സ്ഥിതിക്ക് അസുഖം ഇപ്പം ഇല്ല, കൺട്രോളിലാണ്, മനസ്സിലായി. അപ്പൊ ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്താൽ മതി.
1: ഡോക്ടർ, സ്റ്റാർട്ടിംഗിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബോണിനെ കുറച്ച് ലീഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, ബോൺ ലീഷൻസ് അത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ്, മൾട്ടിപ്പിൾ മയലോമയുടെ ഒരു ഭാഗം തന്നെയാണ് അത്.
1: ബാക്കിലുള്ള പെയിൻ ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പം അടുത്തേല് ഇപ്പം അവര് നെക്സ്റ്റ് ഇപ്പം ഇപ്പത്തെ വിസിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ, അപ്പം അതില് മിക്കവാറും അവർ ഈ നമ്മള് ഫ്രീ ലൈറ്റ് ചെയിൻ അസേ ആൻഡ് പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് യൂഷ്വലി എവറി 3 മന്ത്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പറയാറുണ്ട്,
1: ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ അത് നോർമൽ ആണെങ്കിൽ അത് കുഴപ്പമില്ല, നമ്മളത് കാര്യമാക്കണമെന്നില്ല. ഇല്ല, നോർമൽ നോർമൽ ആണെങ്കിൽ നമ്മളങ്ങനെ കൺസേൺ ആവണമെന്നില്ല. റൂട്ടീൻ ചെക്കപ്പ് യെസ് മാൻഡേറ്ററി ആയിട്ട് വേണം, ബിക്കോസ് ഇതുപോലെ നമ്മളൊരു എന്തെങ്കിലും റിലാപ്സിന് ചെറിയ ലക്ഷണങ്ങൾ വല്ല ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂട്ടീൻ ചെക്കപ്പ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തേലേ പറ്റത്തുള്ളൂ. ആൻഡ് ഈവൻ അസിവർ അസക്ലോവിയർ എന്ന് പറഞ്ഞ ടാബ്ലറ്റും കണ്ടിന്യൂ ചെയ്യണം.
1: ഒരു സംശയം കൂടി, ലീഷൻസ് അന്ന് ബോണിന് വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ,
0: അതെ,
1: അത് റിക്കവറബിൾ ആണോ?
0: അത് അവര് റിപ്പീറ്റ്സ് റിസ്റ്റോറബിൾ ആണ്, അതായത് റിപ്പീറ്റ് സ്കാൻസ് വഴി അതിന് റെസ്പോൺസ് ഉണ്ടോ ഇല്ലയോ എന്ന് അവര് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
3: ഡോക്ടർ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നിരുന്നത് ഓട്ടോഇമ്മ്യൂൺ ഹെമോലിറ്റിക് അനീമിയെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാതാവുന്ന അവസ്ഥയാണോ?
0: അതെ, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് നശിച്ചു പോകുന്ന ഒരു കണ്ടീഷനാണ് അത്, രക്തഗണങ്ങൾ. അതായത് നമ്മളുടെ ബോഡിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ചെയ്യുന്ന നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ആന്റിബോഡീസ് ഉണ്ട്,
3: നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഇതിനെ,
0: യെസ്, ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ആക്ട് ചെയ്യും ഇതിനെതിരെ, എന്നിട്ട് അത് ചിലപ്പോൾ നശിച്ചു.
3: നമുക്ക് ഒരു കോളിലേക്ക്
0: പോകാം.
3: അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ.
4: ഹലോ.
3: ആ, ഡോക്ടറുണ്ട്, ഡോക്ടർ ജെന്നി ജോർജ് ആണ്, സംശയം ചോദിച്ചോളൂ.
0: എത്ര നാളായിട്ടാണ്?
4: ഒരാഴ്ചയൊക്കെത്തോളം തളർന്ന് കിടപ്പായിരിക്കും ഇപ്പോഴും.
0: ഓക്കെ,
4: ട്രീറ്റ്മെന്റ് എടുത്തിട്ടും അതങ്ങനെ കാര്യമായിട്ട് കൂടി വരാറില്ല.
0: ട്രീറ്റ്മെന്റ് വെച്ചാല് ഓക്കെ, എന്നായിരുന്നു, എപ്പോഴായിരുന്നു കണ്ടിരുന്നേ, എന്ത് ട്രീറ്റ്മെന്റ് ആണ് തുടങ്ങിയിരുന്നേ? അത് പ്രോട്ടീൻ ആണ്. അനീം ഈ എന്തുകൊണ്ട് എച്ച് പി ഇത്രയും കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? എങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, പേരെന്തായിരുന്നു എന്നാ പറഞ്ഞേ?
4: സ്നേഹ.
0: ഓക്കെ സ്നേഹ, ഫസ്റ്റ് ഓഫ് ഓൾ 9 ഒരു ഒരു ഒരു വുമണ് ഒരു ഒരു അഡൽട്ടായിട്ടുള്ള സ്ത്രീക്ക് എച്ച് പി ലെവൽ എന്ന് പറയുന്നത് 12.5 to 14.5 ആണ്. അപ്പോൾ സ്നേഹയ്ക്ക് 9 എന്ന് പറയുന്നത് കുറവാണ്, ഒരുപാട് കുറവെന്ന് പറയുന്നില്ല, 6 7 എന്നൊക്കെ പറഞ്ഞാൽ സിവിയർലി സിവിയർ അനീമിയ.

0: ഞാനാ പറയാറ്. പക്ഷേ നയൻ എപ്പോഴും, അപ്പോൾ അത് അത്യാവശ്യം കുറവാണ്, നല്ല നല്ല കുറവാണ്. ഈ ഇതുപോലെ എന്തെങ്കിലും സ്റ്റെപ്പ് കയറുമ്പോഴോ എന്തെങ്കിലും കിച്ചണിലും എല്ലാം പണിയെടുക്കുമ്പോഴെങ്ങാനും കിതപ്പും
1: ആദ്യം കുഴപ്പമുണ്ടായിരിക്കും. നടക്കുമ്പോ കാലിന്റെ മസിലിന്റെ അവിടെ
0: പെയിനുണ്ട്. ഓക്കെ,
1: അപ്പൊ കാലിന്റെ മസിലിന്റെ അവിടെ ഇങ്ങനെ നമുക്ക് ഭയങ്കര
0: കഴക്കുന്ന പോലെ ഫീലിംഗ് ഉണ്ട്. ഓക്കെ, ദി തിങ് ഈസ്, അപ്പം സ്നേഹ, ഇത് എത്രയും പെട്ടെന്ന് എന്താ കാരണം എന്നുള്ളതാണ്, നമ്മൾ എന്തുകൊണ്ട് എച്ച് പി കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ള കാരണം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് ചികിത്സിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അത്
1: കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് കുറച്ച് ഒരു രണ്ട് മാസത്തോളം ഇടയ്ക്കിടയ്ക്ക് മോനയുടെ വിടവിൽ നിന്ന് പല്ലിന് കേടുണ്ട്. എനിക്ക് പല്ല് കേട് ഞാൻ അടക്കുകയൊക്കെ ചെയ്തായിരുന്നു. വിടവിൽ നിന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോ തന്നെ വായ ഒന്ന് കഴുകുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചോര ഇങ്ങനെ വരും, ബ്ലഡ് വരും. അപ്പൊ നമ്മളതിങ്ങനെ കൊറേ അമർത്തി അമർത്തി ചെയ്യുമ്പോ
0: അത് ബ്ലഡ്, അത് വരുന്ന ഡെന്റൽ, മറ്റേ ഡെന്റൽ പ്രൊസീജിയർ കഴിഞ്ഞതാണോ പല്ലിന്?
1: അത് ആ പല്ല് കേടുണ്ടായിരുന്നു, അടച്ചതാണ്. അടച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം മോണയ്ക്കും പ്രശ്നമായിട്ടും തോന്നുന്നു.
0: ഓക്കെ, അപ്പം അത് പിന്നീട് പിന്നീട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നോ ഡെന്റിസ്റ്റിന്? എന്തുകൊണ്ട് അവിടെ നിന്ന് ബ്ലീഡ് പിന്നെ വന്നിട്ടില്ല?
1: ഓക്കെ,
0: എന്തെങ്കിലും മുറിവുകൾ വരുമ്പോഴത്തേക്കും ബ്ലീഡിംഗ് കുറച്ച് അധികമായിട്ട് കാണാറുണ്ടോ?
1: ഇല്ല
0: ഇല്ല, അങ്ങനെ കാണാം. ഈ പല്ലിന്ന് മാത്രം ബ്ലീഡിംഗ് വരുന്നുള്ളൂ മോളേന്ന്.
1: ഞാൻ പണ്ട് ചെറുതായിരുന്നപ്പോ അങ്ങനെ എന്റെ ഒരു ഒരു പണ്ട് പറഞ്ഞു കേട്ട അവരുടെ വീടിന്റെ അടുത്ത് ഒരു ചേച്ചി മോണയുടെ വിടവിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് അത് നിൽക്കാതെ വന്നു, ലാസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആയിരുന്നു. എനിക്ക് അത് കാരണം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പേടി.
0: ഇല്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് സ്നേഹ, ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ബ്ലഡിന്റെ എല്ലാം കൗണ്ട്സ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. സോ അത് അത്യാവശ്യമായിട്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും
1: താണു പോയ എന്താ ഡോക്ടർ ഇങ്ങനെ താണു പോയിക്കൊണ്ടിരുന്ന?
0: താഴ്ന്നു പൊക്കോണ്ടിരിക്കുന്നത് ഒട്ടും നല്ലതല്ല. താഴ്ന്നു പൊക്കോണ്ടിരുന്നാൽ അത് മെയിനായിട്ട് അത് ബാധിക്കുന്നത് ഹാർട്ടിനാണ്. ഹാർട്ടിനെ ബാധിക്കും, ബിക്കോസ് ഹാർട്ടിന്, ഹാർട്ടിന്റെ മെയിൻ ഫങ്ഷൻ എന്താ, ബ്ലഡ് പമ്പ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ കണ്ടന്റ് കുറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഹാർട്ടിനാണ് അത് എക്സ്ട്രാ എഫേർട്ട് വരുന്നത് അത്രയും പമ്പ് ചെയ്ത് വരാൻ. അപ്പോഴാണ് നമുക്ക് ശ്വാസം മുട്ടും കിതപ്പും കാര്യങ്ങളും വരുന്നത്, നമ്മൾ കുറച്ചൊന്ന് എക്സേർട്ട് ചെയ്യുമ്പോഴത്തേനും. പിന്നെ ശരീരത്തിൽ നീരും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും, മനസ്സിലായി? അതുകൊണ്ട് അത് ഒട്ടും നല്ലതല്ല. നമ്മൾ ഈ എച്ച് പി ഇങ്ങനെ ലോ ആയിട്ട് ഇഗ്നോർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത് തീരെ നല്ലതല്ല. ഒന്നെങ്കിൽ ന്യൂട്രിയ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കണ്ടന്റ് കൊണ്ട് കുറവാണ്. പക്ഷെ അതൊരു കാരണം മാത്രമേ ഉള്ളൂ. എച്ച് പി കുറഞ്ഞിരിക്കാൻ വേറെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതെന്താ കാരണമെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു നിശ്ചയം വേണമെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. കൗണ്ട്സ്, ബാക്കി കൗണ്ട്സ്, എച്ച് പിയും പ്ലേറ്റ്ലെറ്റും ടോട്ടൽ കൗണ്ട് എല്ലാം നമ്മൾ നോക്കേണ്ടി വരും. പെരിഫറൽ സ്മിയർ എന്ന് പറയുന്ന ടെസ്റ്റ് എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യണം. അയണിന്റെ ലെവൽ നോക്കുക, പെരിഫറൽ സ്മിയർ ആൻഡ് പിന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഈ രണ്ട് ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം. പിന്നെ പിന്നെയാണ് അയണിന്റെ ലെവൽ ബോഡിയിൽ എത്രയുണ്ട്, അയൺ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ടെസ്റ്റ്. എത്രയും പെട്ടെന്ന് ഒരു ഹെമറ്റോളജിസ്റ്റിനെ എത്രയും പെട്ടെന്ന് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ആവേണ്ട ചാൻസ് ഇല്ല. പക്ഷെ ഇതുപോലെ വിട്ടുമാറി പനിയും വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? ശരീരം വലിയാറുണ്ടോ?
1: ഓക്കെ, എനിക്ക് നടക്കുന്നതിനോ ഓടുന്നതിനോ ചാടുന്നതിനോ വിഷമമൊന്നുമില്ല.
0: മറ്റേ ഇപ്പം ക്യാൻസർ എന്നുള്ള രീതിയിൽ
1: മസിലിന് നടക്കുമ്പോ കാലിന്റെ മസിൽ എനിക്ക് ഭയങ്കര
0: മനസ്സിലായി. ക്യാൻസർ എന്നുള്ള രീതിയിൽ അത് ഇപ്പോഴേ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താന്നുള്ളത്, എന്തുകൊണ്ട് എച്ച് പി കുറഞ്ഞിരിക്കുന്നേന്ന്,
1: എന്റെ കാര്യം വീട്ടിലാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറില്ല പൊതുവേ.
0: അങ്ങനെ ചെയ്യരുത് സ്നേഹ. ഇത് എത്രയും പെട്ടെന്ന് എന്താ കണ്ടീഷൻ, എന്തുകൊണ്ടാണ് നമുക്ക് എച്ച് പി കുറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ അറിയണ്ടേ? അപ്പം അനാവശ്യമായിട്ടുള്ള ടെൻഷന്റെ കാര്യമില്ല. ബട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ കുറഞ്ഞിരിക്കുന്നതെന്ന് ഉള്ള റീസൺ നമുക്ക് അറിയണം. എന്തുകൊണ്ടാണ് പല്ലിന് ആ ബ്ലീഡിംഗ് നിൽക്കാതെ വരുന്നത്? പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമുക്ക് നോക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിന്റെ ടെസ്റ്റ് എന്തായാലും ചെയ്യണം. പെരിഫറൽ സ്മിയറും ചെയ്യണം. ഈ രണ്ട് ബ്ലഡ് ടെസ്റ്റും ചെയ്ത് പിന്നെ വയറിന്റെ ഒരു സ്കാനും ഇതൊക്കെയാണ് സാധാരണ റൂട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിൽ. അതിൽ നമുക്ക് എന്താ ആ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഹെമറ്റോളജിസ്റ്റിനെ കാണുന്നതാണ്. ഒരു ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹെമറ്റോളജിസ്റ്റിനോ ഹെമറ്റോ ഓങ്കോളജിസ്റ്റിനോ ഏതെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റിനെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൃത്യമായിട്ടുള്ള രീതിയിൽ, വേണ്ടിയ രീതിയിൽ നിങ്ങളുടെ കണ്ടീഷനെ ഉള്ള ഏത് രീതിയിൽ വേണ്ടിയ രീതിയിലുള്ള ടെസ്റ്റ് മാത്രമായിട്ട് ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. നേരിട്ട് പോയി കാണിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.

0: ബുക്കിംഗിനായി വിളിക്കൂ 0484-7185-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-7185-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
1: ഡോക്ടർ, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ പേഷ്യൻ്റ് ഇത് എപ്ലാസ്റ്റിക് അനീമിയ, ഒരുപക്ഷെ RBC വേണ്ടത്ര ഇല്ലാതെ പോകുന്നതായിരിക്കുമോ, എന്തായിരിക്കാം കാരണം, അങ്ങനെ പറയാൻ കഴിയുമോ?
2: ആക്ച്വലി പല കാരണങ്ങളും ഉണ്ടാവാം. അതായത് ആളുടെ ഏജ് ഞാൻ ശ്രദ്ധിച്ചില്ല, ഡിപ്പെൻഡിങ് ഓൺ ഹെർ ഏജ്. വേറെ പല റീസൺസ് യങ്ങാണെന്ന് തോന്നുന്നു കേട്ടിട്ട്. അപ്പം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അല്ലാതെ എപ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്ന ഇപ്പം അനീമിയയുടെ ഒരു കോസ് ഞാൻ ഓട്ടോഇമ്മ്യൂൺ എന്ന് പറയുന്ന പോലെ അനീമിയയുടെ വേറൊരു കോസ് എന്ന് വെച്ചാൽ നമ്മളെ ബോൺ മാരോ ഫെയിലിയർ കാരണം വരുന്ന അത് അതിലൊരെണ്ണമാണ്. അതായത് ബോൺമാരോയ്ക്ക് രക്തഘടകങ്ങൾ ഉണ്ടായി ഉണ്ടാക്കാനുള്ള അതെ അതിന്റെ തകരാർ, ബോൺമാരോന് തകരാർപ്പ് വരുമ്പോഴത്തേനും ആണ് രക്തഘടകങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്. അതിലാണ് അപ്ലാസ്റ്റിക് അനീമിയം. രണ്ടാമത്തെ വരുന്നത് MDS, മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം. അത് ഈ രണ്ട് കാറ്റഗറിയിൽ ബോൺമാരോയുടെ ഒരു ഡിസ്ഫങ്ഷൻ കാരണം വരുന്നതാണ്. അപ്പം അതാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യേണ്ടി വരും. അതിൽ നമ്മൾ ഈ റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം അപ്ലാസ്റ്റിക് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്ക് എല്ലാം ബ്ലഡ് കൗണ്ട്സ് കുറഞ്ഞിരിക്കും, HP, ടോട്ടൽ കൗണ്ട് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഓൾസോ. അപ്പം ഈ കണ്ടീഷനിൽ ആളെ HP കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പല്ലിൽ നിന്ന് വരുന്ന ബ്ലീഡിംഗ് നിൽക്കാതെ വരുന്നുണ്ട്. അപ്പോൾ അത് പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവ് കൊണ്ടാണോ എന്ന് നമുക്ക് അറിയില്ല. ടോട്ടൽ കൗണ്ട് എത്രയാണെന്നുള്ള പിക്ചർ ആൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കിയാലേ നമുക്ക് ആ ഒരു പിക്ചർ കിട്ടത്തുള്ളൂ.
1: ഹലോ ഹലോ, അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM-ലേക്ക് സ്വാഗതം. സംശയം ചോദിച്ചോളൂ.
3: ആ, ഞാൻ ഇപ്പൊ നേരത്തെ വിളിച്ച അത് തന്നെയാണ് എന്റെ ഡൗട്ട്. ഞാൻ തിരുമ്പാവൂർ ഭാഗത്തുനിന്നാണ് വിളിക്കുന്നത്. എനിക്ക് HP കുറവാണ്. അപ്പൊ ഞാനിപ്പോ ചെക്കിങ്ങിന്റെ ഇത് നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് 2024 ഉണ്ടായിരുന്നു HP. പിന്നെ അത് ദിസ് ഇയർ ഞാൻ ലാസ്റ്റ് മന്ത് ഒന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് 7.5 ആണ് കാണിക്കുന്നുള്ളൂ
2: കഴിഞ്ഞ മാസം. അത് കുറവാണല്ലോ.
3: കുറഞ്ഞു വന്നു. എനിക്ക് ഡോക്ടർ ഒരു മെഡിസിൻ തന്നിട്ടുണ്ട്, Revit C ടാബ്ലറ്റ്.
2: Revit C, ഓക്കെ. മറ്റേ ബ്ലഡ് ടെസ്റ്റിന് കൂടെ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യിപ്പിച്ചായിരുന്നോ? അതിന്റെ കണ്ടന്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റോ എല്ലാം ചെയ്യിപ്പിച്ചായിരുന്നോ, ചെയ്തായിരുന്നോ?
3: അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പിന്നെ വൈറ്റമിൻ B12 ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, അതും കുറവാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
2: ഓക്കെ, B12 വൈറ്റമിൻ B വേറെ ഏത് ടെസ്റ്റാ ചെയ്തേ?
3: വൈറ്റമിൻ D.
2: ഓക്കെ, B12 കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നമ്മളുടെ നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ?
3: നോൺ
2: വെജ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ B12 എന്ന് പറയുമ്പം ഈ അയണും വൈറ്റമിൻ B ഒക്കെ വരുന്നത് നമ്മൾ കഴിക്കുന്ന നോൺ വെജിൽ നിന്ന്, അതായത് മുട്ട, ഇറച്ചി, റെഡ് മീറ്റ്, ചിക്കൻ, ഇതിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു കുറവ് വരുമ്പോഴത്തേക്കും നമുക്ക് HP കുറഞ്ഞായിരിക്കും ഉണ്ടാവുക. ഈ എനിക്ക് എക്സാക്ട്ലി നിങ്ങൾ കഴിക്കുന്ന ടാബ്ലറ്റ് അയൺ കണ്ടെയ്നിങ് അയണും B12 കൂടെ കണ്ടെയ്ൻ ചെയ്യുന്നത് ആണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും വൈറ്റമിൻ B12 ഇഞ്ചെക്ഷൻസ് എടുക്കുന്നതിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പം ഈ ടാബ്ലറ്റ് എത്ര നാളാണ് കഴിച്ചേക്കുന്നത്? 1 മന്ത് കഴിച്ചിട്ടാണോ?
3: അല്ല, 1 മന്തിലേക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് മന്ത് 19th ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
2: ഓക്കെ, ലാസ്റ്റ് മന്ത് 19th. അപ്പൊ ഇനി ഈ 19th ആണ് തിരിച്ച് റിവ്യൂവിന് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഏതൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചേക്കുന്നതെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയാവൂ? അത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്, അയണ്, പെരിഫൽ സ്മിയറും വൈറ്റമിൻ B12 ഇതെല്ലാം ചെയ്യിപ്പിച്ചായിരുന്നു. പെരിഫൽ സ്മിയർ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
3: അത്
2: എത്ര ഇയർ ഓൾഡ്? 18. ഓക്കെ, അപ്പം അതും കൂടെ അറിഞ്ഞാലാണ് എനിക്കൊരു എക്സാക്ട് പിക്ചർ മനസ്സിലാവുന്നത്. ബട്ട് ഇത്രയും പറഞ്ഞ ആ പേരെങ്ങനെയാ?
3: പേര്
2: സ്മിത. ഓക്കെ, സ്മിത പറഞ്ഞതിൽ വെച്ച് എനിക്ക് മനസ്സിലായേക്കുന്നേ മിക്കവാറും സ്മിതയ്ക്കൊരു ഡെഫിഷ്യൻസി, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആയിരിക്കും മിക്കവാറും കോസ്. വിത്ത് വാട്ട് എവർ, ലൈക്ക് എനിക്ക് പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞത് വെച്ച് ഞാൻ റിസൾട്ട്സ് കണ്ടിട്ടില്ല നേരിട്ട്, എനിക്ക് കണ്ടാലേ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 19th പോവുക, തിരിച്ച് അവർ റിപ്പീറ്റ് ബ്ലഡ് ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്യാൻ പറയും, കൗണ്ട് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അതിന് അപ്പം അതനുസരിച്ച് ആണ് ഇരിക്കുന്നത് ബാക്കി ട്രീറ്റ്മെൻറ്റും ബാക്കി ഫോളോ അപ്പും കാര്യങ്ങൾ. അയൺ കണ്ടിന്യൂ ചെയ്യണോ, എത്രത്തോളം അയൺ റെസ്പോൺസ്

0: ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ബി ട്വൽവ് കൂടിയിട്ടുണ്ടോ അഥവാ ബി വൈറ്റമിൻ ബി കൂടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഫുഡ് വഴി ആസ് ഇൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ബി ട്വൽവ് കൂടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് എന്ന് വെച്ചാൽ വൈറ്റമിൻ ബി ട്വൽവ് ഇഞ്ചെക്ഷൻസ് ആ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് അയണിന്റെ അബ്സോർപ്ഷൻ നടക്കാത്ത ശരീരത്തിലൊന്നും കൂടെ വേണ്ടിയിട്ട് അവരൊരു വയറിന്റെ സ്കാനും കൂടെ ഐഡിയലി ചെയ്യേണ്ടതാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഐഡിയലി ചെയ്യേണ്ടതാണ്. കാരണം നമ്മളുടെ കുടലിലല്ല, അത് ഇൻറ്റസ്റ്റൈൻസും വയറിൽ അബ്സോർപ്ഷനെ തടസ്സം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അങ്ങനെ, അതുകൊണ്ട് ആ ഒരു സ്കാനും കൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ട്.
1: എനിക്കിത് ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേറെ സിംപ്റ്റംസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഹെയറിൽ നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ട്, പിന്നെ ഹെയർ ഫോൾ നല്ല രീതിയിൽ ഉണ്ട്.
0: ഹെയർ ഫോൾ അയണിന്റെ കുറവ് കൊണ്ട് വരാം, ബട്ട് ഡാൻഡ്രഫ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് അയൺ ഡെഫിഷ്യൻസി ഓർ ബി ട്വൽവ് ഡെഫിഷ്യൻസി. കാരണം ഡാൻഡ്രഫിന് അങ്ങനെ കണക്ഷൻ ഇല്ല, ബട്ട് ഹെയർ ഫോൾ യെസ് ഡെഫിനറ്റ്ലി ബയോട്ടിന്റെ കുറവ് കാരണം, ബോഡിയിൽ അയൺ സിങ്ക് ആൻഡ് ബയോട്ടിന്റെ കുറവ് കാരണം ഡെഫിനറ്റ്ലി ഹെയർ ഫോൾ ഉണ്ടാവാം.
1: എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനിൽ ഒരു കണ്ടന്റ് ബയോട്ടിൻ ഉണ്ട്.
0: ഓക്കെ,
1: ഫെറോസോസ്ഫോബൈറ്റ് ഫോളിക് ആസിഡ് മീഡിയൽ പിന്നെ ഉള്ളത് പറഞ്ഞാൽ പീരിയഡ് സ്റ്റേജ് എന്റെ റെഗുലർ ആയിട്ടില്ല ഇതുവരെയായിട്ട്.
0: പീരിയഡ് സൈക്കിൾസ് റെഗുലർ ഒന്നെങ്കിൽ അനീമിയ കാരണം ആവാം, അല്ലെങ്കിൽ വേറെ പല കോസസ് ഉണ്ടാവും പീരിയഡ്സ് റെഗുലർ ആവാതിരിക്കാൻ. പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അങ്ങനത്തെ കാരണങ്ങളുണ്ട്. അതൊരു ഗൈനക്കോളജിസ്റ്റിന് അടുത്തൊരു കംപ്ലീറ്റ് ഇവാലുവേഷൻ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അലോങ് വിത്ത് ഈ അനീമിയയുടെ കറക്ഷൻ്റെ കൂടെ തന്നെ.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-715-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-718-5000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
3: ഡോക്ടർ, അപ്പൊ നമ്മൾ അനീമിയെ കുറിച്ചാണ് പറഞ്ഞത്. മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞ ഒരു അനീമിയ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് അതൊന്ന് വിശദമാക്കാമോ?
0: മാക്രോസൈറ്റിക് എന്ന് പറയുന്നത്, അതായത്
3: ആർബിസിസ്. ഡോക്ടർ ഒരു കോൾ
0: വരുന്നു.
3: ഹലോ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് കോൾ കട്ടായി. നമ്മൾ പറഞ്ഞു വന്നത്
0: മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് ആർബിസിസിന്റെ ഒരു നോർമൽ സൈസിനെ കാട്ടിൽ കുറച്ച് എൻലാർജ്ഡ്, അതിനാണ് കുറച്ച് എൻലാർജ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആർബിസിസിനാണ് നമ്മൾ മാക്രോസൈറ്റിക് ആർബിസിസ് എന്ന് പറയുന്നത്. അതായത് ആർബിസിസിന്റെ ഒരു കംപ്ലീറ്റ് മെച്യൂർ ഫോം അല്ല അത്, ദാറ്റ് ഇസ് വെരി പ്രോൺ ടു ലൈസിസ്. അതായത് അതിന് ബ്രേക്കേജ് വരാൻ സാധ്യത കൂടുതലാണ്. ആർബിസിയുടെ നോർമൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബൈകോൺകേവ് ഷേപ്പാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് കുറച്ച് എൻലാർജ്ഡ് ആയിട്ട് സർക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിനാണ് മാക്രോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഇത് വരാൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഒരു മോസ്റ്റ് കോമൺ കോസ് ഫോർ ദിസ് ആണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ മാക്രോസൈറ്റ്സ് നമ്മൾ കാണാറുണ്ട്. അതായത് അതും ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ബി ട്വൽവ്. യെസ്, ആൻഡ് വേറെ പല കണ്ടീഷൻസിലും മാക്രോസൈറ്റ്സും ഉണ്ടാവാം.
3: ഹലോ, അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ലൈനിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇതൊക്കെ ശരിക്കും നമുക്ക് ഇങ്ങനെ ഈ അനീമിയ വരാൻ ഒരു നമുക്കൊരു ജനറ്റിക് റീസൺ പറയാൻ പറ്റുമോ, അതോ ഫാമിലിയൽ ഹിസ്റ്ററി?
0: ജനറ്റിക് റീസൺസും ഉണ്ട്, കൺജനൈറ്റൽ കണ്ടീഷൻസ് ഉണ്ട്. ലൈക് ഫാൻകണീസ് അനീമിയ എന്ന് പറയുന്നത് അതൊരു കാറ്റഗറിയാണ്, വേർ അനീമിയ ഇസ് കോമൺലി സീൻ. അതൊരു കൺജനൈറ്റൽ കണ്ടീഷനാണ് ഫാൻകണീസ് അനീമിയ എന്ന് പറയുന്നത്. അതുണ്ട്.
3: അടുത്ത കോളിലേക്ക് പോയോ. ഹലോ, അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത്ലൈനിലേക്ക് സ്വാഗതം.
4: ഹലോ,
3: ആ നമസ്കാരം, കേൾക്കാമോ? ആ പറയൂ. ഡോക്ടർ ജെന്നി ജോർജ് ആണ് ഇന്നത്തെ ഗസ്റ്റ്, ചോദിച്ചോളൂ.
0: ഓ ഓക്കെ, പറഞ്ഞു.
3: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ, ക്ലിയർ ആയി കേൾക്കാൻ.
4: അതെ മാഡം, അത് എനിക്ക് 2023 ജൂലൈയിലാണ് ഇതിന്റെ ആരംഭം.
0: ഓക്കെ, എന്ത് ക്യാൻസർ ആണെന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു?
4: സിഎംഎൽ.
0: ഓക്കെ ഓക്കെ,
4: അത് ട്രീറ്റ്മെന്റ് ഇപ്പൊ കോഴിക്കോട് ആണ്.
0: ഓക്കെ, എന്ത് ട്രീറ്റ്മെന്റ്? ടാബ്ലറ്റ് ആണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്?
4: അതെ,
0: ഇമാറ്റിനിബ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ,
4: അതിപ്പോ നമ്മള് കഴിച്ചു തുടങ്ങിയിട്ടിപ്പോ ഇത്രയും നാളുകളായി. അതിനിടയ്ക്ക് എനിക്ക് മറ്റേ ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട്, മറ്റേ സൈക്കാട്രിസ്റ്റ് രണ്ട് ഗുളിക കഴിക്കില്ല, അത് ഡോക്ടറോട് പറഞ്ഞു ഞാൻ.
0: ഓക്കെ,
4: അപ്പൊ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര തളർച്ചയും ക്ഷീണവും രാവിലെ എണീക്കാൻ പറ്റുന്നില്ല.
0: ഈ ഇമാറ്റിനിബ് എന്ന് പറയുന്ന ടാബ്ലെ

0: ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതെ, അത് നിർത്താൻ പാടില്ല, അത് നിർത്താൻ പാടില്ല. അതെ, ഓക്കെ. ഇപ്പം ബുദ്ധിമുട്ട് താങ്കൾക്ക് എന്തായിരുന്നു?
1: അതെ, ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് ന്യൂറോളജിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കാല് നട്ടലിന് തകരാറ് പറ്റിട്ട് അടുത്ത് കാല് മറിച്ചു.
0: ഓക്കെ,
1: അതിന് നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് എടുത്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
0: ഓക്കെ ഓക്കെ, കാലിന്. ഓക്കെ,
1: ഇപ്പൊ ഭയങ്കര കടത്തലും മറുപ്പും പിന്നെ തന്നെയല്ല, ഇങ്ങനെ കണ്ണ എപ്പോഴും ഇങ്ങനെ അടഞ്ഞു പോവാ.
0: ഓക്കെ,
1: നേരം വിളിക്കാം. ഞാൻ 5-6 മണിക്ക് എണീക്കുന്ന ആളാണ്, എനിക്ക് മക്കളൊന്നുമില്ലേ, ഭാര്യ ഭാര്യ വിളിക്കുക. 8 മണിയായാലും എണീക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കിടന്നാ പിന്നെ അവിടെ തന്നെ കിടക്കാൻ തോന്നാ.
0: ഓക്കെ, ക്ഷീണം കുറച്ചധികമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ,
1: അപ്പൊ നമ്മുടെ ഹെൽത്ത് അടുത്ത് ഇപ്പോ മാസം മാസത്തില് ഈ ഷുഗറും പ്രഷറും നോക്കാൻ വരും.
0: ഓക്കെ,
1: അപ്പോ ഹെമറ്റോളജി, മറ്റേ നമ്മുടെ
0: ഹെമറ്റോളജി, അതെ,
1: അത് 9.5 ഉള്ളൂ, മറ്റേ
0: എച്ച് ബി 9.5 ഉള്ളൂ എന്നാണോ കാണിക്കുന്നത്? ഓക്കെ ഓക്കെ. നിങ്ങൾ ലാസ്റ്റ് എന്നാ ഫോളോഅപ്പിന് പോയേ?
1: പോയത് ഞാൻ കഴിഞ്ഞ മാസം 13-ാം തീയതി പോയത്, കഴിഞ്ഞ മുന്നിലത്തെ മാസം. ഇനിയിപ്പോ എനിക്ക് പോകേണ്ടത് 2 മാസം, ഈ മാസം അല്ല അടുത്ത മാസം എനിക്ക് സർട്ടിഫിക്കറ്റ് ഡോക്ടറെ മേടിക്കാനുണ്ട്. അപ്പൊ ചെന്നമായി പറഞ്ഞു.
0: ഓക്കെ, അടുത്ത മാസം ചെല്ലുന്ന സമയത്ത് അവര് ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? CBC ചെയ്യണം. അതെ, അത് ചെയ്യണം. അത് കൂടാതെ വേറെ എന്തെങ്കിലും ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കൗണ്ട് ഒന്ന് നോക്കണം. കൗണ്ട് നോക്കിക്കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ കാണിക്കുന്ന ഡോക്ടർ അവർ ഈ കൗൺസ്, അതായത് എച്ച് ബി പ്ലേറ്റ്ലെറ്റും കാര്യങ്ങളും, നമ്മൾ ഇമാറ്റിനിപ്പ് കഴിക്കുന്നതിൻ്റെ കാരണം തരാൻ, നമ്മൾ കൗൺസിനെ, അതായത് ടോട്ടൽ കൗണ്ടിനെ കൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കൗൺസും നോർമലൈസ് ചെയ്യാൻ, CML കാര്യത്തിൽ എല്ലാ കൗൺസും നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാബ്ലറ്റ് ഇമാറ്റിനിപ്പ് കഴിക്കുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞോ. ഓക്കെ, കൂടി. ഓക്കെ,
1: ഡോക്ടർമാര് സമരായിരുന്ന സമയത്ത് അപ്പൊ ഡോക്ടർ പറഞ്ഞു 1.2 ഉണ്ടാവാറുള്ളു, കൂടാറില്ല, അപ്പൊ അതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു.
0: ഓക്കെ,
1: അപ്പൊ അത് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിച്ചാൽ അതിപ്പോ 1.24 ഉണ്ടല്ലോ. അപ്പൊ അത് നോർമൽ ആയിട്ടുണ്ട്, പക്ഷെ കുറവുണ്ട്. അത് ഡോക്ടർക്ക് അറിയാം. ഡോക്ടർ പറഞ്ഞപ്പോ നമ്മള് ഇപ്പൊ മറ്റേ എനിക്ക് അയ്യാണ്ട ഗുളികയൊന്നും കഴിക്കാൻ പറ്റില്ല, വയറിന് കമ്പൈൻഡാ. പിന്നെ D3 എന്ന് പറഞ്ഞിട്ട് വിറ്റാമിൻ ടാബ്ലറ്റ്സ് അവിടെ തരുന്നുണ്ട്.
0: ഓക്കെ,
1: മരുന്ന് അറിയാലോ, D3 ആയാലും എല്ലാം കലർന്നാന്ന് തോന്നുന്നുണ്ട്.
0: ഏതാ? ഓക്കെ, D3, വൈറ്റമിൻ ഡിയുടെ.
1: ഓക്കെ,
0: അല്ല, ഇപ്പത്തെ ബുദ്ധിമുട്ട് ക്ഷീണമല്ലായിരുന്നു, കുറച്ചധികമായിട്ടുള്ള ക്ഷീണമല്ലേ?
1: രാവിലെ ഇരിക്കാൻ പറ്റില്ല, പിന്നെ 4 മണി 5 മണി കഴിഞ്ഞാൽ.
0: സാധാരണ ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോ ഇത്രയും അങ്ങനെ ബുദ്ധിമുട്ട് വരണ്ടാത്തതാണ്, അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. കൗണ്ടും കാര്യങ്ങളും HP അല്ലാതെ ടോട്ടൽ കൗണ്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ടാബ്ലറ്റിന്റെ വേറെ അങ്ങനെ പ്രശ്നങ്ങൾ വരാൻ പാടില്ലാത്തതാണ്.
1: എനിക്കറിയില്ല എന്റെ കാര്യം. ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഇതാണോ മാഡാണോ ഞാൻ ചികിത്സിക്കുന്നത്?
0: ഓക്കെ, അറിയാം അറിയാം മാമിനെ അറിയാം. അതെ,
1: അപ്പൊ മാഡത്തിന് ചോദിച്ചു, മാഡം എനിക്ക് മരുന്ന് നിർത്താനും പറ്റും, എനിക്ക് മക്കളും ഇല്ല, എനിക്ക് വരാനും പോകാനും പോയി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ 2 മാസം 3 മാസമായിട്ട്
0: പിന്നീട്
1: കൗണ്ട് കൂടി കൂടി കൂടിയപ്പോ 2 ലക്ഷത്തിന് മേലെ ഉണ്ട് ഇപ്പൊ.
0: ഓക്കെ ഓക്കെ,
1: കൗണ്ട് പ്ലേറ്റ്ലെറ്റിന് കുഴപ്പമില്ല. എനിക്ക് ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റില്ല, വയറിന് എത്ര അസ്വസ്ഥ, വയറ് ഇടയ്ക്ക് മിക്കവാറും വയറിളക്കാണ്.
0: ചിലപ്പം നമ്മൾ ഈ ടാബ്ലറ്റ് ചിലപ്പോ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരുമായിരിക്കും. ഇമാറ്റിനും അല്ലാതെ അതേ ഗ്രൂപ്പിൽ തന്നെ വേറെ 2-3 ഡ്രഗ്സ് ഉണ്ട് ഇതിന്റെ പകരമായിട്ട്, ഡെസിറ്റാബിൻ, അങ്ങനെ വേറെ 2-3 ടാബ്ലറ്റ്സ് ഉണ്ട് ഇത് ഈ ഇമാറ്റിനും അല്ലാതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട തീരെ ബുദ്ധിമുട്ട്.

0: ആണെങ്കിൽ അടുത്ത മാസത്തിന് മുന്നേ തന്നെ നേരത്തെ വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹെമറ്റോളജിസ്റ്റിനെ തന്നെ ഡോക്ടർ ഹിദയ അങ്ങനെ ആളെ നേരിട്ട് തന്നെ പോയി ഒന്നുകൂടെ കണ്ടിട്ട് ബുദ്ധിമുട്ട് നേരിട്ട് പറയാം, മനസ്സിലായ കൗണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, ഡിഫിക്കൾട്ടി പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ബി സി ആർ ഇ ബി എൽഡ് ലെവൽ എത്രയാണെന്നുള്ളത് അതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. ഇതിന്റെ റെസ്പോൺസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ലാസ്റ്റ് എന്ന
1: മാഡം പറഞ്ഞത് എന്തായാലും അവസ്ഥയാണ് വരേണ്ടത്. പക്ഷെ നമുക്ക് സെപ്റ്റംബറിൽ ഒന്നാം തീയതി, കാരണം നമുക്ക് മാസം ക്യാൻസറിന്റെ പെൻഷൻ
0: ഉണ്ട്,
1: അത് ക്യാൻസർ പെൻഷൻ കൊണ്ട് 1000 രൂപ മാസം കിട്ടുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ,
1: അതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അത് കഴിയാറായി, സെപ്റ്റംബർ വരെ അതിന്റെ വാല്യൂ ഉള്ളു.
0: ഓക്കെ,
1: അപ്പൊ കഴിഞ്ഞ തവണ അത് പുതുക്കിട്ട് രണ്ട് 10 മാസം പെൻഷൻ കട്ടായി പോയി, തെറ്റി പുതുക്കി.
0: ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ, തീരെ ആ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നിട്ടും ഇത്രയും ഉറക്കം കിട്ടുന്നില്ല, വയറിന് അസ്വസ്ഥത അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ കൗണ്ടും ചെക്ക് ചെയ്തിട്ട്, കൗണ്ടിന്റെ ലെവൽ ഇപ്പൊ എത്രയാന്ന് ചെക്ക് ചെയ്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ ഒന്നുകൂടെ പോയി കാണിക്കുക. ചിലപ്പോൾ നമുക്ക് ടാബ്ലറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുമായിരിക്കും. എങ്ങനെ എങ്ങനെ മനസ്സിലായി? അപ്പം അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിനെ തന്നെ കാണിക്കുക. കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ തളർച്ചന് എന്തുകൊണ്ടാ കാരണം ഈ ടാബ്ലറ്റ്? കാരണം ഈ ടാബ്ലറ്റ് സാധനം കഴിക്കുമ്പോൾ അങ്ങനെ അത്രയും ഒരു ക്ഷീണവും ബുദ്ധിമുട്ടുകളോ വരണ്ടാത്തതാണ്, കാരണം എല്ലാവരും റുട്ടീനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, സി എം എല്ലിന് വേണ്ടി റുട്ടീനിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം തീരെ കൗണ്ട് നിലനിൽക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എച്ച് പി നേരത്തെ 9.5നെക്കാട്ടിൽ ഒന്നുകൂടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടാബ്ലറ്റ് മാറ്റേണ്ടി വരും. അതുകൊണ്ട് അത് അതിന് വേണ്ടി അത് മാറ്റണോ വേണ്ടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ കൗണ്ട് നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുക. അതുകൊണ്ടാണ് പറയുന്നത്. സി ബി സി ചെയ്യുമ്പോഴത്തേനും കൗണ്ടിന് വ്യത്യാസങ്ങളുണ്ടോ, നേരത്തെ കൗണ്ടും ഇപ്പോഴത്തെ കൗണ്ടും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടോന്ന് ഇല്ലയോ എന്ന് നമ്മൾ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. സ്മിയറിന്റെ ടെസ്റ്റ് വേണോ വേണ്ടിയോന്ന് നിങ്ങളെ കാണുന്ന ഡോക്ടറും വേണം തീരുമാനിക്കാണ്. സ്മിയറിന്റെ ടെസ്റ്റ് ചെയ്യണോ വേണോ വേണ്ടിയോന്ന് നിങ്ങളുടെ ഈ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ. സാധാരണ ഡോക്ടറിനെ കാണിക്കുന്നതിനെ കാട്ടി ബെറ്റർ നിങ്ങളുടെ ഹെമറ്റോളജിസ്റ്റിനെ തന്നെ കാണിക്കുന്നതായിരിക്കും, കോഴിക്കോടുള്ള ഡോക്ടർ ഹിദയനെ തന്നെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, എന്നാ അങ്ങനെയാണെങ്കിലും ഡോക്ടർ എങ്ങനെ അഡ്വൈസ് ചെയ്തേക്കുന്നതെന്ന് ആ രീതിയിലും ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഓക്കെ, അത് തളർച്ചയും കൂടുതൽ ആണെങ്കിൽ ഇങ്ങനെ
1: ചെയ്യാം.
2: പോകുന്നു
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
2: ഡോക്ടർ, ഇപ്പൊ സംസാരിച്ചത് ശരിക്കും ക്രോണിക് മൈലോയിഡ് ലുക്കേമിയെ കുറിച്ചായിരുന്നു. അത് നമ്മുടെ ഡബ്ല്യു ബി സിയിലല്ലേ പ്രശ്നം ഉണ്ടാകുന്ന?
0: അതിന്
2: ആർ ബി സിയിൽ ഹീമോഗ്ലോബിൻ കുറയാൻ സാധ്യത ഉണ്ടോ നമ്മുടെ?
0: അൺലൈക്ലി. യൂഷ്വലി ഇപ്പം ഹീമോ വേറെ ഡബ്ല്യു ബി സി കൗൺസ് എക്സ്റ്റെൻസീവ്ലി ഇൻക്രീസ്ഡ് ആയിരിക്കും സി എം എൽ, ആൻഡ് ഓൾസോ സ്പ്ലീനോമെഗാലിയും ഉണ്ടാവും, അതായത് പ്ലീഹേക്ക് എൻലാർജ്മെന്റ് ഉണ്ടാവും, അങ്ങനെ വരും.
2: അപ്പം
0: ഒന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടാവാം, മേ ബി സ്പ്ലീൻ ചില കാരണം. ഈ ഇമാറ്റിനെപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇമാറ്റിനെപ്പ് കൊടുക്കുന്നതിന്റെ പേർപ്പസ് തന്നെ ഇത് രണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലീഹേഡ് എൻലാർജ്മെന്റും ആൻഡ് അറ്റ് ദ സെയിം ടൈം ടോട്ടൽ കൗണ്ടും. അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇമാറ്റിനെപ്പ് വളരെ റെയർ ആയിട്ടാണ് ആൾക്കാർക്ക് ഇൻടോളറൻസ്
2: വരുന്നത്. ഹലോ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി ഇന്ന് സംസാരിക്കൂ. ഡോക്ടർ ജെന്നി ജോർജ് മറുപടി പറയും, പ്ലീസ് സംശയം ചോദിച്ചോളൂ. ഹലോ, ചോദിക്കൂ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി ഇന്ന് ചോദിക്കൂ.
0: ഹലോ
4: ഹലോ
0: ഹലോ പറഞ്ഞു. ഉറക്കക്കുറവാണ്. ഓക്കെ,
4: രണ്ട് മണി കഴിഞ്ഞൊക്കെ ഉറക്കം വരുത്തുള്ളു.
0: ഓക്കെ,
4: 11.5 ആണ്
0: എച്ച് പിയുടെ. ഓക്കെ ഓക്കെ, എത്ര നാളായി ഇത്? ലാസ്റ്റ് എന്നാ കൗണ്ട് നോക്കിയേ നിങ്ങള്?
4: അതിപ്പോ നോക്കിട്ട് ഒരു 3 മാസത്തോളം ആയിട്ടുണ്ട്.

0: മൂന്ന് മാസത്തോളമായി. ഓക്കെ, ലാസ്റ്റ് മൂന്ന് മാസം മുന്നേ ആണോ ഇത് ചെക്ക് ചെയ്തിരുന്നേ? എത്ര നാളായിട്ട് ഐ എച്ച് പി ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽ പെടുന്നേ? എന്ത് വന്നപ്പോഴാ നോക്കി? പനി വന്നപ്പോഴായിരുന്നു
1: നോക്കിയത്.
0: ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എച്ച് പി കുറഞ്ഞിരിക്കുന്നത് കാരണം നമുക്ക് ഉറക്കക്കുറവ് വരില്ല. രാത്രി ഉറക്കത്തിന് കുറവും ഹീമോഗ്ലോബിൻ്റെ ലെവൽ തമ്മിൽ കണക്ഷൻ അങ്ങനെയില്ല. പക്ഷേ നമുക്ക് എച്ച് പിയുടെ കുറവ് കാരണം നമുക്ക് ക്ഷീണം അധികമായിട്ട് തോന്നാം. അത് അതിൻ്റെ ഒരു അനീമിയ, വളർച്ചയുടെ ഒരു സിംറ്റം ആണ് അത്. പക്ഷേ ഉറക്കക്കുറവ് അത് കാരണം വരുന്നത് അങ്ങനെ അത് അതിൻ്റെ ഒരു സിംറ്റം അല്ല എച്ച് പി അനീമിയയുടെ. അപ്പം എച്ച് പി നിങ്ങൾ എത്ര, നിങ്ങളുടെ ഏജ് എത്രയാ, വയസ്സ് എത്രയുണ്ട്?
1: 60 വയസ്സ്.
0: 7.5 കുറച്ച് അത്യാവശ്യം നല്ല കുറവാണ്. അപ്പം എന്തുകൊണ്ട് കുറവെന്നുള്ള കാരണം അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒരു ഹെമറ്റോളജിസ്റ്റിനെ കാണിക്കണം. എത്രയാ? 11.5. ഓക്കെ, 11.5. ഓക്കെ, വലിയ കുറവില്ല, പക്ഷേ എന്നാലും കുറച്ചൊരു കുറവാണ്. ബട്ട് അത് കാരണം നമുക്ക് ഉറക്കത്തിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവാറില്ല. ഉറക്കം വരായകയും ഈ എച്ച് പി ഡി ഒരു ലെവലായിട്ട് കണക്ഷൻ ഇല്ല. ഇല്ല ഇല്ല, കണക്ഷൻ ഇല്ല.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
2: ഹലോ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ്എംഎൽ-ക്ക് സ്വാഗതം. ഹലോ, കേൾക്കുന്നുണ്ടോ? റേഡിയോയുടെ അടുത്ത് മാറിയെന്ന് സംശയം ചോദിക്കൂ പ്ലീസ്. അവരുടെ കോൾ തെറ്റി വന്നതാണ് നമുക്ക്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഈ ക്രോണിക് മൈലോയിഡ് ലുക്കോയിമിയയിൽ ശരിക്കും WBC ആണ് കൂടുന്നത്.
0: അതെ, WBC കൗൺസ്.
2: നമ്മുടെ എച്ച് പി ലെവലിൽ എങ്ങനെയാണ് വ്യത്യാസം?
0: എച്ച് പി ലെവൽ, തിങ് ഈസ് എച്ച് പി ലെവൽ സാധാരണ അങ്ങനെ ചേഞ്ചസ് വരാൻ പാടില്ലാത്തതാണ്. ബട്ട് തിങ് ഈസ് അവർ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ, ഇമാറ്റിനബിന്റെ കോൺസെപ്റ്റ് ഇസ് സംഹൗ ഈ CML കണ്ടെയ്ൻ ചെയ്യാൻ, CML വേണ്ടിയിട്ട് അസിൻ അതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിങ്. ബട്ട് ഇഫ് അറ്റ് ആൾ they are not responding to the drug, imatinibന്റെ അടുത്തോട്ട് നമ്മൾ കാണേണ്ട ഒരു റെസ്പോൺസ് കാണാതെ വരുമ്പോഴാണ് ബാക്കി കൗൺസും അഫക്റ്റഡ് ആവുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി കൗൺസ് കുറയാൻ പാടില്ല, ബട്ട് കുറയുന്നുണ്ടെങ്കിൽ CML പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ അത് CML ക്യാൻ പ്രോഗ്രസ് ടു AML, അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ബ്ലാസ്റ്റ് ക്രൈസിസിലോട്ട് വേണമെങ്കിൽ പോകാം.
2: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റൽ എഫ്എംഎൽ-ലേക്ക് സ്വാഗതം.
4: ഹലോ
0: ഹലോ
4: ഹലോ,
0: പറഞ്ഞു, ഡോക്ടർ ജേനിയാണ്, പറഞ്ഞു.
4: മാഡം, എന്റെ പേര് സുധാ, ഇപ്പൊ 62 വയസ്സുണ്ട്.
0: ഓക്കെ,
4: ഞാൻ കാക്കനാട് നിന്ന് വിളിക്കുകയാണ്. കഴിഞ്ഞ ഈസ്റ്റർ തന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ആദ്യമായിട്ട് തലയിറക്കം വന്നത്. തലയിറക്കം വന്ന് ഞാൻ താഴെ വീണു.
0: ഓക്കെ,
4: അന്ന് തൊട്ട് ഒരു സൈഡ് വേദന,
0: കൈയുടെ
4: കൈ അനക്കാൻ വയ്യ, കൈ വേദന.
0: ഓക്കെ,
4: അത് മാത്രമല്ല മാഡം, ഞാൻ ഈ ആ വലത് സൈഡ് വെച്ച് കിടക്കുമ്പോ തലയുടെ ആ ചെവിയുടെ ഭാഗത്തുനിന്ന് ഒരു 2 മിനിറ്റ് വീണ്ടും തലയിറക്കം വരുന്നുണ്ട്. അത് ഒരു സ്ട്രോക്കിന്റെ എന്തെങ്കിലും സിംപ്റ്റംസ്
0: ആണോ? അത് അല്ലാതെ ആണെങ്കിൽ നോക്കണ്ടേ, ആദ്യം നമ്മളെ കൗണ്ടുകളെല്ലാം ഒന്ന് നോക്കണം. എച്ച് പി ഓക്കെ ആണോ, എല്ലാം ബ്ലഡ് കൗണ്ട്സ് ആദ്യം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. പിന്നെ തലയിറക്കവും കാര്യങ്ങളും അങ്ങനെ വരുമ്പോഴത്തേരും നിങ്ങൾ കാണിക്കേണ്ട, ഐഡിയലി നിങ്ങൾ ശരിക്കും കാണിക്കേണ്ടത് ഒരു ന്യൂറോളജിസ്റ്റിനെയാണ് നിങ്ങൾ കാണിക്കേണ്ടത്.
4: കൈയുടെ കുഴയുടെ ഞരമ്പിൻ, കൈയുടെ അവിടെ ഒരു ഞരമ്പിങ്ങനെ

0: അത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കൈ ചലിപ്പിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ കൈയുടെ തോള് സൈഡ് വെച്ചാണ് വേദന.
1: പക്ഷെ ഇത് ഒരു ബ്ലഡിന്റെ കുറവുകൾ കാരണം അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്ട്രോക്കിന്റെ കാര്യങ്ങളും വേണ്ടിയിട്ടുള്ള ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കേണ്ടത് കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ

0: ഇടവേളയിലേക്ക് പോകുന്നു.
1: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
0: നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഒരുപക്ഷെ ജനറ്റിക് റീസൺ കൊണ്ട് നമുക്ക് ഇങ്ങനെ എച്ച് പി കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ കാണാമെന്ന്. അപ്പൊ അങ്ങനെയുള്ളവർ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും അത് നമുക്ക് നേരത്തെ കൂട്ടി അറിയാനൊക്കെ.
2: അതായത് നമുക്ക് ഈ കൺജനറ്റൽ ഡിഫെക്ട്സ് ഫ്രം ചൈൽഡ്ഹുഡ് തൊട്ട് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങും. ആ സമയത്ത് നമ്മൾ കൗൺസ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എച്ച് പി ടോട്ടൽ കൗണ്ടും കാര്യങ്ങൾ അത് ഓൾറെഡി അവർ ട്രീറ്റ് ചെയ്യുന്ന പീഡിയാട്രിഷ്യൻസോ ഡോക്ടേഴ്സ് ഓൾറെഡി അവർക്ക് ആ ഒരു കാര്യത്തിൽ കുറച്ചൊരു നോളജ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ ബ്ലഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് വരാം, ഇങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് വരാനുള്ള സാധ്യതകളുണ്ടെന്ന്. അപ്പം ആ കാര്യങ്ങൾ ഓൾറെഡി അവർക്ക് നോൺ ആയിരിക്കും. പക്ഷേ എന്നാലും ഇങ്ങനത്തെ ഡിഫെക്ട്സ് ഉള്ള ആൾക്കാരെ കുറച്ചൊന്ന് അവർ കൗൺസിലിന്റെ കാര്യത്തിൽ കുറച്ചൊരു ശ്രദ്ധ വെക്കണം എന്നാണ് ആയിരിക്കും ഞാൻ സജസ്റ്റ്
0: ചെയ്യുക.
1: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
0: സാധാരണ ഈ മൂത്രത്തിൽ രക്തം കാണുന്ന ഒരു അവസ്ഥയല്ലേ ബ്ലഡ് ഇൻ പി എന്ന് പറയുന്നത്? അത് ഒരുപക്ഷെ ഈ ബ്ലഡിന്റെ ബ്ലഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആകുമോ, രക്തസംബന്ധമായ പ്രശ്നമാകുമോ, അതോ മറ്റെന്തെങ്കിലും കാരണമാകാനാണോ?
2: ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം. പക്ഷെ അത് ഈ നമ്മൾ ഈ പറയുന്നത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഓട്ടോഇമ്മ്യൂൺ ഹീമോലിറ്റിക് അനീമിയ, ചില ഡ്രഗ്സ് ഹീമോലൈസിസ് ഇൻ ദ ബ്ലഡ് കോസ് ചെയ്യാം. അങ്ങനെ ഒരു കണ്ടീഷനിൽ ചിലപ്പം വേണമെങ്കിൽ നമുക്ക് ബ്ലഡിൽ യൂറിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അതൊരു തെങ്ങ്. പിന്നെ ഹീമോലൈറ്റിക് റിയാക്ഷൻ ഉണ്ട്, അതായത് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന ബ്ലഡ് നമ്മളുടെ ബ്ലഡായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ, അവിടെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ ബ്ലഡിൽ യൂറിനിൽ ബ്ലഡ് ഫ്ലോ ഇങ്ങനെ ഉണ്ടാവാം. ബട്ട് ഒരു ടിപ്പിക്കൽ അനീമിയ കോസിൻ്റെ ഒരു സിംറ്റമായിട്ട് കാണുന്നത് റെയറാണ്. സ്റ്റൂൾസിൽ വേണമെങ്കിൽ ബ്ലഡ് പാസേജ് ഉണ്ടാവാം.
0: അതിൻ്റെ കാരണം
2: സ്റ്റൂളൊക്കെ ബ്ലഡിൽ ബ്ലഡിൻ്റെ അംശങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി ഒരു ജി ഐ സിസ്റ്റം, അതായത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഫോൾട്ട് വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുന്നത്.
0: സാധാരണ ഇത് കൂടാതെ ഈ ബ്ലഡ് ക്ലോട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ബ്ലഡ് ക്ലോട്ടിൻ്റെ ഡിസോർഡേഴ്സിനെ കുറിച്ച് ഒന്ന് ചെറുതായി പറയാൻ കഴിയുമോ?
2: ഓക്കെ, അത് ത്രോംബസ് എന്നാണ് അങ്ങനെ പറയപ്പെടുന്നത്.
0: ഹലോ, അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം എത്തിലേക്ക് സ്വാഗതം.
3: ഹലോ
2: ഹലോ,
0: പറഞ്ഞോളൂ.
2: പറഞ്ഞോ, പറഞ്ഞോ. ബ്ലഡ് ഒട്ടും എത്രയാണ് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ? നിങ്ങൾ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് എപ്പോഴായിരുന്നു? ഇരുപത്തിനാലാം തീയതി ജൂണിലാണോ?
3: കഴിഞ്ഞ
2: മേയില്. അപ്പൊ എത്രയാ കാണിച്ചേ? മൂന്നോ? മൂന്ന് തീരെ കുറവാ കേട്ടോ നിങ്ങൾ. അപ്പം മൂന്ന് ഒരുപാട് കുറവാണ്. എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹെമറ്റോളജിസ്റ്റിനെ കൊണ്ട് കംപ്ലീറ്റ് ഇവാലുവേറ്റ്
3: ചെയ്യാം. ഓക്കെ,
2: എന്നിട്ട്
3: ആ
2: മൂത്രസഞ്ചിയിൽ മുഴയുണ്ടെന്നാണോ പറഞ്ഞേ? ഓക്കെ ഓക്കെ, യൂട്രസിൽ മുഴയുണ്ടെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ,
3: ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
2: ഓക്കെ,
3: ഷുഗർ കൂടുന്നോണ്ട് അവർ ചെയ്യാത്തതാണ്. അപ്പൊ ജൂണ് 16-ാം തീയതി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു.
2: ഓക്കെ,
3: അഡ്മിറ്റ് ആയിട്ടാകുമ്പോ 17-ാം തീയതി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഷുഗർ കൂടുന്നോണ്ട് അവർ ചെയ്യുന്നില്ല.
2: ഓക്കെ,
3: അപ്പൊ അതിന് പിന്നെ ഇങ്ങനെ നമ്മുടെ പിരീഡ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല.
2: ഓക്കെ, എച്ച് ബിയും കുറവാ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും എച്ച് ബി കുറവ് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണം ആദ്യം. അയണിന്റെ കുറവ് കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും?

0: ബ്ലീഡിംഗിന്റെ കാരണങ്ങൾ കൊണ്ടാണോ എച്ച് പി കുറഞ്ഞിരിക്കുന്നതെന്നുള്ളതാണ്.
1: ബ്ലീഡിംഗ് ഉണ്ടായതാണ് എനിക്ക്
0: ഓക്കെ
1: നോട്രസിൽ ഇങ്ങനെ കംപ്ലൈന്റ് ആകുമ്പോ
0: ഓക്കെ
1: നോട്രസിൽ കംപ്ലൈന്റ് ആകുമ്പോൾ ബ്ലീഡിംഗ് ഇങ്ങനെ
0: കൂടിയിട്ടുണ്ട്. അപ്പൊ
1: കൂടിക്കൊണ്ടിരിക്കുന്നു.
0: അങ്ങനെ വരുമ്പത്തേനും ഈ യൂട്രസിന്റെ സർജറി കഴിഞ്ഞു കഴിയുമ്പത്തേനും ഇതും എച്ച് പിയും ആ കാരണം കൊണ്ടാണെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കാരണം കൊണ്ട് കുറവ് കാണുന്നുണ്ടെങ്കിൽ ആ യൂട്രസിന്റെ സർജറി കഴിയുമ്പോഴത്തേക്കും തന്നെ എച്ച് പി പതുക്കെ കൂടി വരേണ്ടതാണ്. പ്ലസ് അതിന്റെ അതെ അതിന്റെ കൂടെ തന്നെ അയൻ്റെ സപ്ലിമെന്റ്സും. പ്രശ്നം സർജറി ചെയ്തില്ലെങ്കിൽ ബ്ലീഡിംഗ് കൂടിക്കൊണ്ടിരിക്കും. എച്ച് പി ഓൾറെഡി 3 ആണ്, അപ്പൊ അത് ഭയങ്കര അപകടമാണ് കേട്ടോ.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-715-0000. ബുക്കിംഗിനായി വിളിക്കൂ 0484-718-5000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
3: നമ്മൾ ഇന്ന് വലിയൊരു വിഭാഗത്തെ സ്പർശിച്ചതേയില്ല. കാരണം ബ്ലഡ് ക്യാൻസേഴ്സിന്റെ വിവിധ വിഭാഗങ്ങളുണ്ടല്ലോ. പലപ്പോഴും ഇത് ബ്ലഡ് ക്യാൻസർ ആണോ എന്ന് തന്നെ ആളുകൾക്ക് സംശയമുണ്ടായിരിക്കും. പലരും ലൂക്കേമിയ മാത്രമാണ് രക്താർബുദമായി കണക്കാക്കുന്നത്, മറ്റേതെല്ലാം സാധ്യതകളുണ്ട്. ശരിക്ക് ജനറലായി പറയും,
0: ജനറലായിട്ട് പറയുമ്പോൾ നമ്മൾ ലുക്കീമിയാസ് ഉണ്ട്, ദാറ്റ് ഇസ് വൺ. അതൊരു
3: അറിയുന്ന
0: അതെ, അതെല്ലാം എ എം എൽ ഉണ്ട്, എ എൽ എൽ ഉണ്ട്, പിന്നെ സി എം എൽ ഉണ്ട്, സി എൽ എൽ ഉണ്ട്. പല കാറ്റഗറീസ് ഉണ്ട് ലുക്കീമിയാസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെ വരുന്നതാണ് ലിംഫോമാസ്. ലിംഫോമാസ് എന്ന് പറയുന്നത് നോൺ ഹോഡ്ജ്കിൻസ് ഉണ്ട്, ഹോഡ്ജ്കിൻസ് അങ്ങനെ അതൊരു ക്ലാസിഫിക്കേഷനാണ്. പിന്നെ അത് സ്കിന്നിലും വരുന്നതുണ്ട്, ബി ക്യൂട്ടേനിയസ് ലിംഫോമാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ മൾട്ടിപ്പിൾ മൈലോമ, അതൊരു ക്ലാസിഫിക്കേഷൻ. പിന്നെ മൈലോ ന്യൂ ആസ് എൻ എം പി എൻ, മൈലോ പ്രോളിഫറേറ്റീവ് ന്യൂപ്ലാസംസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാറ്റഗറി ഉണ്ട്. അത് കുറച്ചുകൂടി ഒരു ബെനൈനാണ്, അതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അതിലാണ് സി എം എൽ, അതിൽ ഒരെണ്ണമാണ്. പിന്നെ വരുന്ന പോളിസൈത്തീമിയ ആൻഡ് അസെൻഷ്യൽ ത്രോംബോസൈറ്റോസിസ്, അതിൽ കുറച്ചൊരു ലുക്കീമിയയിലോട്ട് പ്രോഗ്രസ് ചെയ്യാൻ, അതായത് ഡിസീസ് കൺട്രോൾ വരാതെ ലുക്കീമിയയിലോട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയാണ് സി എം എൽ. ദി അതർ ടു ക്യാൻ ബി പിന്നെയും ഒരു ബെനൈൻ രീതിയിൽ നമുക്കത് കണ്ടെയ്ൻ ചെയ്ത് കൊണ്ടുപോകാം, ബട്ട് ട്രീറ്റ്മെന്റ് ലൈഫ് ലോങ് ആയിരിക്കും. പോളിസൈത്തീമിയ ആൻഡ് അസെൻഷ്യൽ ത്രോംബോസൈറ്റോസിസ്,
3: ഇതെല്ലാം നമ്മൾ ഒരുപക്ഷെ നേരത്തെ കുട്ടിയെ അറിയുകയാണെങ്കിൽ
0: എത്രയും പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റും. ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല റിസൾട്ടും കിട്ടും, പ്രോഗ്നോസിസ് വളരെ നല്ലതായിരിക്കും.
3: പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല.
0: ഇല്ല ഇല്ല, അതിപ്പം കൃത്യസമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു നമുക്കൊരു ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം പേഷ്യന്റിനെ, പ്രത്യേകിച്ച് പിള്ളേരിൽ.
3: കുറച്ചു മുമ്പേ വിളിച്ച ഒരു ലേഡി തന്നെ, ഒരു സ്ത്രീ പറയുകയുണ്ടായി, മോണയിൽ രക്തം വരുമ്പോ പേടിയുണ്ട്, അതുകൊണ്ട്
0: പേടിച്ചിരിക്കല്ല വേണ്ടേ, ഇമീഡിയറ്റ്ലി മനസ്സിലാക്കി ഇമീഡിയറ്റ്ലി കൺസൾട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്, അതാണ് ഏറ്റവും പ്രധാനം.
3: ഇന്ന് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ലൈനിൽ വന്ന് നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിശദമായി മറുപടി പറഞ്ഞതിന് ഡോക്ടർ ജെന്നി ജോർജിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി.
0: നമസ്കാരം.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, എഫ് എം ഹെൽത്ത് ലൈൻ.

അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85000.

0: ശക്തമാക്കാനും ധാരണയായി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തെരച്ചിൽ ഊർജിതം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ സമാപനമാവും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് യോഗത്തിൽ ഇന്ന് അവതരിപ്പിക്കും. ഡിസ്പ്ലേ അസംബ്ലി ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പത്തനംതിട്ടയിൽ 13-കാരിയുടെ വ്യാജ പരാതിയെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചു എന്ന പരാതിയിൽ നടപടി. കൂടൽ SA ജയ്മോനെ സ്ഥലം മാറ്റി. CAക്കെതിരെയും നടപടിയുണ്ടാവും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണ് മുന്നോടിയായുള്ള താരലേലത്തിന്റെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 156 താരങ്ങളെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വച്ചാണ് താരലേലം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും. യുറേനിയം ഇറക്കുമതി, നിർണായക ധാതു ഇടനാഴി തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം

നാലുമണിപ്പൂക്കളുടെ നൈർമല്യത്തോടെ പാട്ടുകളുടെ മധുരം നുകരാനും സ്നേഹ സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവർക്ക് കൈമാറാനുമായി നിങ്ങളുടെ നാലുമണിപ്പൂക്കൾ ഇതാ വരവായി. ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയായ നാലുമണിപ്പൂക്കളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഇതാണ്: 9446 5458 88 9446455888.

നാലുമണിപ്പൂക്കളിലെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് അഖിൽ, ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നത്. നാട്ടിലുള്ള ഞാൻ അമ്മൂട്ടി നിന്ന് വിളിക്കുന്ന എൻ്റെ ഭാര്യയ്ക്കും ഞങ്ങളുടെ മകനായ ഋഗ്വേദ് എന്ന റിക്കുവിനും വേണ്ടി അമ്പിളി എന്ന സിനിമയിലെ ആരാധിക എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് അഖിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിദേശത്താണെന്ന് പറഞ്ഞിട്ടുള്ളൂ, സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അഖിലിൻ്റെ അമ്മൂട്ടനും റിക്കൂട്ടനും ഒക്കെ വേണ്ടി നല്ലൊരു ഗാനം കേൾക്കാം.

അപ്പോൾ നല്ലൊരു ഗാനമായിരുന്നല്ലേ. അപ്പോൾ അഖിലും അമ്മൂട്ടനും റിക്കും എല്ലാവരും ഗാനം ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഇടപ്പള്ളിയിൽ നിന്നും മനുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, ഗുഡ് ഈവനിങ്.

ഗുഡ് ഈവനിങ്. 4 മണിപ്പൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. എനിക്ക് രാംലീല ഹിന്ദി മൂവിയിലെ നഗാഡ എന്ന സോങ് വെച്ചു തരാമോ? എന്റെ അനിയത്തിമാരായ അമ്മുവിനും മാളുവിനും വേണ്ടിയാണ്. പിന്നെ ചേച്ചിയുടെ മക്കളായ കൺമണിക്കും സായുവിനും കൂടി ഡെഡിക്കേറ്റ് ചെയ്യണം. അനൗൺസർക്ക് സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് ഇടപ്പള്ളിയിൽ നിന്നും അനുവിനും അനുവിന്റെ ചേച്ചിയുടെ മക്കൾക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഗാനം കേൾക്കാം.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: നാലുമണിപ്പൂക്കളിലേക്ക് വീണ്ടും സ്വാഗതം. നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം. 94 46 45 58 88. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. വത്സനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, കൊരട്ടിയിൽ നിന്നാണ്. എൻ്റെ മകൻ അനുഷിനു വേണ്ടി പട്ടാളം മൂവിയിലെ ഡിംഗ്രി ഡിംഗ്രി എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വെച്ച് തരാം. അപ്പോൾ നമുക്ക് അനുഷിനു വേണ്ടി നല്ലൊരു ഗാനം ഇതാണ്.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: 5G ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
5: നാല് മണിപ്പൂക്കളിലേക്ക് അടുത്തതായി മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും ദിവ്യ സന്തോഷാണ്. എനിക്ക് കുംകി ഫിലിമിലെ അയ്യയ്യോ ആനന്ദമേ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ദിവ്യ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചുതരാം. അപ്പോൾ ദിവ്യയുടെ ഇഷ്ടഗാനം ഇതാ.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ സരിത സുന്ദരേശൻ, എടവനക്കാട് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 4. ഓ, കഴിഞ്ഞു പോയല്ലോ. അപ്പൊ എന്തായാലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ മകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, സുമേഖ എന്നാണ്. സുമേഖയ്ക്ക് വേണ്ടി എന്നോമൽ നിധിയല്ലേ എന്ന ഗാനം വെച്ച് തരുമോ? തീർച്ചയായിട്ടും വെച്ച് തരൂ കേട്ടോ. പിന്നെ എന്റെ മകൾ കളമശ്ശേരി പോളിയിൽ ജോയിൻ ചെയ്തേക്കുന്നു. രണ്ടാമത്തെ മകൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകന്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഭർത്താവിന്റെ പേര് സുന്ദരേശൻ. ഞങ്ങൾ എടവനക്കാട് തന്നെ ഒരു തട്ടുകട നടത്തുന്നു. പേര് പോലെ തന്നെ മനോഹരമാണ് 4 മണി പ്രോഗ്രാം. എല്ലാവിധ ആശംസകളും 4 മണിക്ക് നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ശ്രോതാക്കളുടെ ഈ ഒരു സന്തോഷത്തിനും സ്നേഹത്തിനും എല്ലാത്തിനും ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും നല്ലൊരു ഗാനം, സുമേഖയ്ക്ക് വേണ്ടി നല്ലൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: നമസ്കാരം നാലുമണിപ്പൂവേ, ചായ കുടിച്ചോ? ചായ കുടിച്ചല്ലോ. സുഖമാണോ നിനക്ക്? നല്ല വിശേഷം, സുഖമായിട്ട് പോകണ്ടാ. എന്റെ പേര് ആതിര, ഞാൻ കാക്കനാട് രാജഗിരി കോളേജിന് സമീപത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങളുടെ പ്രിന്റിംഗ് ഷോപ്പിലെയും ബേക്കറിയിലെയും എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണേ. ഞങ്ങൾ നാലുമണിപ്പൂവിന്റെ സ്ഥിരം കേൾവിക്കാരാണ്. ഞങ്ങൾക്ക് ഈ പരിപാടി വളരെ ഇഷ്ടമാണ്. എന്തായാലും മെസ്സേജ് അയച്ചതിലും പരിപാടി കേൾക്കുന്നതിലും ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും അടുത്തൊരു മെസ്സേജ് കൂടിയുണ്ട്. എന്റെ പേര് സിന്ധു, ഞാൻ വരാപ്പുഴ മണ്ണം തുരുത്തിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് കാതലൻ സിനിമയിലെ എന്നവളെ അടി എന്നവളെ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിന്ധുവിനും ആതിരയ്ക്കും വേണ്ടി, കളമശ്ശേരിയിൽ വർക്ക് ചെയ്യുന്ന ആതിരയ്ക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം.

നാലുമണിപ്പൂക്കളുടെ സമയം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്തതായി മെസ്സേജ് അയച്ചിരിക്കുന്നത് അരേങ്കാവിൽ നിന്നാണ്. ഹായ് നാലുമണിപ്പൂവേ, കുറേ നാളായി ഞാൻ മെസ്സേജ് അയച്ചിട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. മക്കൾക്ക് വേണ്ടി നല്ലൊരു സോങ് വേണം. മക്കളുടെ പേര് ജയദീപ്, ജയജിത്ത്, ജയലക്ഷ്മി, ആദിദീപ്. നല്ലൊരു കലാഭവൻ മണിയുടെ പാട്ട് വെച്ച് തരമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചുതരാം. നമ്മൾ കലാഭവൻ മണിയുടെ സോങ് വെച്ചിട്ടിപ്പോൾ ഒരുപാടായല്ലേ. അപ്പം എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു കലാഭവൻ മണിയുടെ നല്ലൊരു ഗാനം വരുന്നുണ്ട്. അപ്പോൾ അരേങ്കാവിൽ നിന്ന് മെസ്സേജ് അയച്ച ജയജിത്തിനും ജയദീപിനും ജയലക്ഷ്മിക്കും ആദിദീപിനും വേണ്ടി നല്ലൊരു ഗാനം ഇതാണ്.

അപ്പൊ എല്ലാവരും കലാഭവൻ മണിയുടെ നല്ലൊരു ഗാനം ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണി പൂവേ, എൻ്റെ പേര് ഷിൽക, ഷിൽക ആൻസൺ. ഓ, വെറൈറ്റി നെയിമാണല്ലേ. മഞ്ഞുമല്ലിൽ നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ അമ്മാമ്മ നിങ്ങളുടെ പരിപാടിയുടെ വലിയ ഫാനാണ്. ഞങ്ങളുടെ വർക്ക് ഏരിയയിലാണ് റേഡിയോ വെച്ചിരിക്കുന്നത്. വേറെ എന്തൊക്കെ പരിപാടികളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് അമ്മാമ്മ 4 മണിയാവുമ്പോൾ റേഡിയോയുടെ അടുത്തുണ്ടാകും. അമ്മാമ്മയുടെ പേര് സിസിലി സെബാസ്റ്റ്യൻ. ഈ 73 വയസ്സിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെറു പുഞ്ചിരി നൽകി വെട്ടമായി നിൽക്കുന്ന അമ്മാമ്മയ്ക്ക് വേണ്ടി തിങ്കൾ പൂവിൻ ഇതളവൾ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചുതരാട്ടോ. എന്തായാലും അമ്മാമ്മയോടുള്ള ആ ഒരു സ്നേഹമൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായല്ലേ. അപ്പോൾ നമ്മുടെ ആകാശവാണിയുടെ 4 മണിപ്പൂക്കളുടെ ഒരു ബിഗ് ഫാനായ നമ്മുടെ അമ്മാമ്മയ്ക്ക് വേണ്ടി നല്ലൊരു ഗാനം വെക്കാം. അതുപോലെ തന്നെ ഒരു മെസ്സേജ് കൂടിയുണ്ട്. ആരോ കൃഷ്ണ ആതിര കൃഷ്ണ, കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു സോങ് വെച്ച് തരുമോ, നല്ല ഒരു കുട്ടിപ്പാട്ട് മതി, പിള്ളേരുടെ പാട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും വെച്ച് തരാട്ടോ, നോക്കട്ടെ കേട്ടോ. അപ്പോൾ ആരോ കൃഷ്ണയ്ക്കും ആതിര കൃഷ്ണയ്ക്കും നമ്മുടെ സിസിലി അമ്മാമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഗാനം ഇതാ.

ഇന്നത് വെങ്ങോലയിൽ നിന്നും അനിലയാണ്. പ്രിയ നാലുമണി സുന്ദരിയെ, ഇന്ന് എൻ്റെ ശരത്തൂട്ടൻ്റെ ജന്മദിനമാണ്. മോനൂട്ടനെ ആശംസയെ അർപ്പിച്ചുകൊണ്ട് നല്ലൊരു ഗാനം വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ശരത്തൂട്ട. അപ്പോൾ വേറൊരു മെസ്സേജ് കൂടിയുണ്ട്. ആര്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഇടുക്കി കട്ടപ്പനയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഹായ് നാലുമണി പോവേ, എൻ്റെ കുഞ്ഞിനൊരു പാട്ട് വെച്ച് തരുമോ. അവളുടെ പേര് അദ്വിക, കുഞ്ചൂസ് എന്നാണ് വിളിക്കുന്നത്. വെള്ളി നക്ഷത്രം മൂവിയിലെ കുക്കുരു കുക്കു കുറുക്കൻ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ്.

0: നാലുമണിപ്പൂക്കളുടെ സമയം ഇങ്ങനെ തീർന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ശാന്താഭായി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാർത്തിക ചേച്ചി സ്വാതിക്ക് വേണ്ടി നല്ലൊരു ഗാനം ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മാളു പള്ളിപ്പുറത്ത് നിന്നും മാളു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീജ ദീപു ചേർത്തലയിൽ നിന്നും ഇങ്ങനെ ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സമയപരിമിതി മൂലം എല്ലാവരുടെ പാട്ടും മെസ്സേജസും നമുക്ക് വായിക്കാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും ഇനിയും നാലുമണിപ്പൂക്കൾ കേൾക്കുക. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ നാലുമണിപ്പൂക്കളിൽ നിന്നും വിട പറയുന്നു. മെസ്സേജുകൾ അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. സേവന വാർത്തകൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS 2027-28 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026 July 1 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 വയസ്സിൽ കവിയാൻ പാടില്ല. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 21.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോ?

0: പറഞ്ഞോണ്ടിരിക്കുന്നത്.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
4: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
5: ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലേക്ക് അംഗത്വം നൽകുന്നതിനും നിലവിലുള്ള അംഗങ്ങൾക്ക് കുടിശ്ശിക തീർത്ത് അംഗത്വം പുതുക്കുന്നതിനും ക്യാമ്പ് നടത്തുന്നു. ആലത്തൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ഈ മാസം 16-നും ഒറ്റപ്പാലം അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ഈ മാസം 28-നും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 85 47 65 53 36. നമ്പർ ആവർത്തിക്കാം, 85 47 65 53 36.
6: പിട്ടപ്പിള്ളിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
7: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
8: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
9: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
10: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോഡ് ഇടപ്പള്ളി.
11: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
4: യെസ്,
11: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
4: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
11: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
12: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
13: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
12: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
13: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന അഭയകിരണം പദ്ധതി 2026-27 വർഷത്തേക്കുള്ള അപേക്ഷ വനിതാ ശിശുവികസന വകുപ്പ് ഓൺലൈനായി ക്ഷണിച്ചു. ഇവരെ സംരക്ഷിക്കുന്ന വ്യക്തിക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണിത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0477 29 60 1 4 7. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുറേനിയം ഇറക്കുമതി, നിർണായക ധാതു ഇടനാഴി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം ശക്തമാക്കാനും ധാരണ. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തെരച്ചിൽ ഊർജിതം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ സമാപനം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായുള്ള സമൂഹമാധ്യമത്തിലെ പ്രചാരണം

0: വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 108 പേർ അറസ്റ്റിലായി. 107 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസണ് മുന്നോടിയായുള്ള താരലേലത്തിന്റെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 156 താരങ്ങളെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വച്ചാണ് താരലേലം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 3:06. പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

വെങ്കലം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ. അടുത്ത ഗാനം യേശുദാസും സുജാതയും പാടിയത്. ചിത്രം പ്രിയപ്പെട്ട കുക്കു. ഗാനരചന പുതിയംഗം മുരളി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ, കൃഷ്ണചന്ദ്രൻ, സുജാതയും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾ, സംഗീതം രാജാമണി.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് ഈണം നൽകി. ജി വേണുഗോപാൽ, ചിത്ര എന്നിവർ പാടിയ ഗാനം ചിത്രം ധ്രുവം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
1: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
3: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
4: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
5: ഓ എൻ വി കുറുപ്പ് വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം നൽകിയ ഗാനം, ചിത്രം മിഥുനം, എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: യേശുദാസും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ആയിരപ്പറ. ഗാനരചന കാവാലം നാരായണ പണിക്കർ. സംഗീതം രവീന്ദ്രൻ.

0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ശ്രീകുമാരൻ തമ്പി ഇളയരാജ കൂട്ടുകെട്ടിലെ ഒരു ഗാനം, പി ജയചന്ദ്രൻ പാടിയത്, ചിത്രം അപാരത.

ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അനുബന്ധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കും മികച്ച കർഷകർക്കും കാർഷിക മാധ്യമ പ്രവർത്തകർക്കും തുടങ്ങി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സ്തുത്യർക്ക സേവനം കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും കൂട്ടായ്മകൾക്കും നൽകിവരുന്ന സംസ്ഥാനതല കർഷക അവാർഡുകൾക്ക് കൃഷിവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. പുതുതായി ഏർപ്പെടുത്തിയ അവാർഡുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലായി 38 വിഭാഗങ്ങളിലാണ് കർഷക ദിനത്തിൽ അവാർഡുകൾ നൽകുന്നത്. 2025 കർഷക അവാർഡിനുള്ള അപേക്ഷയുടെ വിശദവിവരങ്ങൾ ഞാറ്റുവേലയിൽ ഇന്നാദ്യം കേൾക്കാം. ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പുതുതായി ഏർപ്പെടുത്തിയ അവാർഡാണിത്. 500,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ 2 പുതിയ അവാർഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡുകൾ. ശ്രീ സി അച്യുതമേനോൻ സ്മാരക അവാർഡ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോന്റെ പേരിൽ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള അവാർഡാണിത്.

₹10,00,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. ശ്രീ വി വി രാഘവൻ സ്മാരക അവാർഡ്, മികച്ച പ്രവർത്തനം കാഴ്ചവച്ച കൃഷിഭവനുള്ള അവാർഡ്. ₹5,00,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. പത്മശ്രീ ശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കദർ അവാർഡ്, ₹3,00,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. സിബി കലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്, ₹2,00,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡ്. കേരകേസരി ₹2,00,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡ്. പൈതൃക കൃഷി, വിത്ത് സംരക്ഷണം, വിളകളുടെ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന ആദിവാസി ഉന്നതി അല്ലെങ്കിൽ വ്യക്തി, ₹2,00,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡിന് നൽകുന്നത്. മികച്ച ജൈവ കർഷകൻ, മികച്ച യുവ കർഷക അല്ലെങ്കിൽ യുവ കർഷകൻ, ഹരിതമിത്ര, ഹൈടെക് കർഷകൻ, കർഷക ജ്യോതി, മികച്ച തേനീച്ച കർഷകൻ, കർഷക തിലകം, വനിത, ശ്രമശക്തി എന്നീ വിഭാഗങ്ങൾക്ക് ₹1,00,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിന് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ₹50,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച കൂൺ കർഷക അല്ലെങ്കിൽ കർഷകൻ, പഴവർഗ സംസ്കരണം മൂല്യവർദ്ധിത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ്, മികച്ച കൃഷിക്കൂട്ടം തുടങ്ങിയ വിഭാഗങ്ങളിൽ ₹50,000, ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന അവാർഡാണ് നൽകുന്നത്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച കർഷക വിദ്യാർത്ഥി സ്കൂൾ, ₹25,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. കൃഷിയിൽ മികവുള്ള പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച FPO, FPC എന്നിവയ്ക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ₹25,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അവാർഡ്. കാർഷിക ഗവേഷണം നടത്തുന്ന വ്യക്തിക്ക് MS സ്വാമിനാഥൻ അവാർഡും നൽകുന്നതാണ്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച റെസിഡൻസ് അസോസിയേഷനും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം, മികച്ച സ്പെഷ്യൽ സ്കൂൾ, മികച്ച പച്ചക്കറി ക്ലസ്റ്റർ, കൃഷിയിൽ മികവുള്ള പൊതുമേഖലാ സ്ഥാപനം, കൃഷിയിൽ മികവുള്ള സ്വകാര്യ സ്ഥാപനം എന്നീ വിഭാഗങ്ങൾക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ₹50,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. മികച്ച കൃഷി ഓഫീസർ, മികച്ച അസിസ്റ്റന്റ് കൃഷി ഓഫീസർ, മികച്ച എഞ്ചിനീയർ കൃഷി എന്നീ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മികച്ച കർഷക അല്ലെങ്കിൽ കർഷകൻ, ഈ വിഭാഗത്തിലും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ₹50,000, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന അവാർഡുകളിലേക്ക് കർഷകർക്ക് അവരുടെ അപേക്ഷകൾ അതാത് കൃഷിഭവനുകളിൽ സമർപ്പിക്കാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം കൃഷിഭൂമിയുടെ രേഖകളും നടപ്പിലാക്കിയ കാർഷിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷയും കൂടുതൽ വിവരങ്ങളും കൃഷിവകുപ്പ് വെബ്സൈറ്റായ www.keralaagriculture.gov.in പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതാത് കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13 ആണ്. മാധ്യമരംഗത്തെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകിവരുന്ന കർഷക ഭാരതി അവാർഡിനും ഇതോടൊപ്പം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തിയ മികച്ച ഫാം ജേർണലിസ്റ്റിനാണ് അവാർഡ് നൽകുന്നത്. അതാത് വ്യക്തികളുടെ നാമനിർദ്ദേശം മാത്രമേ പരിഗണിക്കുകയുള്ളൂ.

ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കുകയില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് കർഷകഭാരതി അവാർഡുകൾ നൽകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രസ്തുത മേഖലയിലെ സംഭാവനകളാണ് പ്രധാനമായും അവാർഡിനായി പരിഗണിക്കുന്നത്. വിശദാംശങ്ങൾ www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കർഷകഭാരതി അവാർഡിനുള്ള അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 3 എന്ന വിലാസത്തിൽ അയയ്ക്കണം.

വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കർഷക ഭാരതി അവാർഡിനുള്ള അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 3 എന്ന വിലാസത്തിൽ അയക്കണം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: ഇനി തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ ജൈവ കർഷകനായ ശ്രീ ഗോപന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം.
3: അച്ഛൻ കർഷകനാണ്. ചെറുപ്പം തൊട്ട് തന്നെ അച്ഛൻ്റെ കൂടെ നടന്ന് കൃഷി താല്പര്യമായിട്ട് ആ കാലഘട്ടം തൊട്ട് കൃഷി ചെയ്തു വരികയാണ്. ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. കൊറോണ സമയമായപ്പം അവിടെ ഇങ്ങനെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വന്ന് കൃഷി കുറച്ചുകൂടി സജീവമായി. ഏകദേശം 10 ഏക്കറോളം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. വാഴ പല പരുവങ്ങളിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി കൂടുതലായിട്ടും ജൈവ കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ജൈവ കൃഷി എന്ന് പറയുമ്പോൾ കോഴിവളം, ചാണകം, പിൻപിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുള്ള രീതിയിലാണ് പച്ചക്കറിയും വാഴയും ചെയ്യുന്നത്. അതിൽ നല്ല മികച്ച വിളവാണ് കിട്ടുന്നത്. വാഴ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് നേന്ത്രൻ, ഏത്തവാഴയാണ്. മറ്റുള്ള വാഴകളുണ്ട്, കപ്പ, രസകദളി, പാളയംകുളൻ, ഇങ്ങനെയുള്ള എല്ലാം കുറച്ചുണ്ട്. ഏത്തനാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഏത്തവാഴ ചെയ്യുമ്പോൾ ഇങ്ങനെ പല ഘട്ടം, ഇപ്പോൾ ഒരു കൊല മുറിക്കുന്നത് തൊട്ട് ഒരു 3-4 ഘട്ടം വാഴക്കന്ന് നടന്നത് നട്ട് 3 മാസമായത് ഏകദേശം നേരം 3500 വാഴ ഇപ്പം നിലവിലുണ്ട്. അതിങ്ങനെ കൊല മുറിക്കുന്നത്, കൊലച്ചുകൊണ്ടിരിക്കുന്നത്, ഒരര വാഴ വരുവായത്, ഇങ്ങനെ ഒരു വർഷത്തിൽ ഏകദേശം ഒരു 4 പ്രാവശ്യം വിളവ് കിട്ടത്തക്ക, എല്ലാ ഏകദേശം 2-3 മാസം ഇടപെട്ട് വിളവ് എടുക്കത്തക്ക രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. മികച്ച വരുമാനമാണ് കിട്ടുന്നത്. എപ്പോഴും വരുമാനം ഉണ്ടായിരിക്കും. ഇങ്ങനെ പല പട്ടണങ്ങളിലായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മുടെ കൃഷി ഭവൻ്റെ കീഴിൽ ഇവിടെ ഒരു കർഷക സംഘം മാർക്കറ്റുണ്ട്, അരുവല്ലൂർ ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് ഹോർട്ടികോർപ്പ് നമ്മുടെ സാധനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം, തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസങ്ങളിൽ സംഭരിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള ഏകദേശം കർഷകർ അവിടെ കൊണ്ടുവരും. ഈ സാധനം നമുക്ക് അവിടെ വിറ്റ് പോയിട്ട് കൂടുതലായിട്ട് വരുന്ന സാധനം ഹോർട്ടികോർപ്പ് വന്ന് അവരെ വണ്ടിയിൽ വന്ന് എടുത്തുകൊണ്ട് പോകും. പച്ചക്കറി, വെള്ളരി, വെണ്ട, ചീര, പാവൽ, മുളക്, കത്തിരി, ഇങ്ങനെയുള്ള പച്ചക്കറികളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാഴ നടുമ്പോൾ അതിൽ ഇടവളയായിട്ട് ചീരയും കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ വാഴക്കന്ന് നടുന്ന സമയത്ത് തന്നെ നമ്മൾ ചീരയും കൂടെ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാഴയ്ക്ക് വരം ചെയ്യാനുള്ള സമയമാകുമ്പോൾ ഒരു 30 ദിവസം കൊണ്ട് ചീര നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ള രീതിയിൽ ഇട കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് ചെയ്യുന്നതുകൊണ്ട്. ഇടവിള കൃഷി നല്ല ലാഭമാണ്, ഇടയ്ക്ക് കിട്ടുന്ന ഒരു വരുമാന മാർഗമായിട്ട് വരും. പ്രത്യേകിച്ച് ചെയ്യേണ്ട വാഴയ്ക്ക് തന്നെ ചെയ്യുമ്പോൾ അതിൽ കൂടെ ചീര, വെള്ള, ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പച്ചക്കറിയാണെങ്കിൽ നമുക്കിവിടെ ഈ മഴ സീസണിൽ പച്ചക്കറി വിളവ് കുറച്ചായിരിക്കും. നമുക്ക് കൂടുതലായിട്ട് അല്ലാത്ത സമയങ്ങളിലാണ് നമ്മളിതിൻ്റെ പച്ചക്കറി, വെള്ളരി, ഇങ്ങനെയുള്ള സാധനങ്ങൾ മഴയില്ലാത്ത സമയത്താണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. മറ്റുള്ള പയർ ഇങ്ങനെയുള്ളത് അത് ഇതുതന്നെയാണ്. മഴ സമയത്ത് നമുക്ക് വിളവ് അല്പം കുറവായിരിക്കും, എന്നാലും കിട്ടുന്നുണ്ട്. മറ്റു സമയങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് വിളവ് കിട്ടുന്നത്. ഇടയ്ക്ക് കൃഷിനാശങ്ങൾ ഇതൊക്കെ സംഭവിക്കുമെങ്കിലും നമ്മൾ കൂടുതൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടും ആ ഒരു ഇത് തരണം ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. കൃഷിയിൽ മികച്ച വരുമാനമാണ് മുമ്പുള്ളതിനേക്കാൾ കിട്ടുന്നത്. നമുക്കിവിടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇടവപ്പാതിയത്തിൽ ആ വർഷം ഈ 2 സീസണിലും ഇതുണ്ടാകുന്നു, നല്ല ശക്തമായ കാറ്റ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. വാഴ, പച്ചക്കറി തുടങ്ങിയൊക്കെ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അത് നഷ്ടം വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുന്നുണ്ട്. മുൻവർഷങ്ങൾ ഇൻഷുറൻസ് ചെയ്ത് നഷ്ടം സംഭവിച്ചിട്ടുള്ളതിൽ അതിൻ്റെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്, അത് കിട്ടുന്നുണ്ട്. വീണ്ടും കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും. മറ്റെല്ലാവരും ഇതിലോട്ട് വരണം എന്നാണ് ഞാൻ.

0: ആഗ്രഹിക്കുന്നത്.
1: നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ കൃഷി ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ ഈ പച്ചക്കറി ഈ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ വരുമാനം കിട്ടുമ്പം ആ ഒരു സന്തോഷം നമുക്കുണ്ടാവും. സന്തോഷമായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. വിഷരഹിതമായ പച്ചക്കറി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാര്യ നല്ല സപ്പോർട്ടാണ്. ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ ഒന്ന് സഹായിക്കാറുണ്ട്. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷി ഇപ്പോൾ നല്ല വ്യാപകമായിട്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ അതിനെ നല്ല പരിചരണമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കൃഷി നല്ല മികച്ച വിളവ് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വിളവ് കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് പോയാൽ നമുക്കത് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യാതെ തരിശായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറികളും ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതൊരു നല്ല രീതി, അത് എല്ലാവരും അതിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കൊച്ചി FM 102.3 സമയം 5:59:41. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
1: LPG പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 May 1 ഉത്തർപ്രദേശിലെ ബെല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൌജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റത്തവണയായി 1600 രൂപയാണ്.

0: സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 കിലോഗ്രാം സിലിണ്ടർ കണക്ഷന് 2,200 രൂപയും 5 കിലോഗ്രാം സിലിണ്ടറിന് 1,300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് വഴി ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള 10,00,000 സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ PM ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 4:34. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം. സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ഡി ശ്രീദേവി, സനിത കെ എസ് എന്നിവർ മട്ടുപ്പാവ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ 7:35 FM ഈവനിംഗ് സമകാലികം. നടപടി വേണ്ട നടപ്പാതകൾ 7:55 ഒരിടത്തൊരിടത്ത്. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി കൊങ്കണി ഗാനങ്ങൾ അവസാന ഭാഗം. ആലപിക്കുന്നവർ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 തക്ഷൻ കുന്നസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിംഗ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ.

0: ഡൽഹിയിലെ
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
3: ഏക് പ്രകാർ സേ PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: നാളെ രാവിലെ 5:55 സുഭാഷിതം. ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നു 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര. യൂസഫലി കേച്ചേരിയുടെ 1000 നാവുള്ള മൌനം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറി. ഇതിൽ ചിന്താശകലം, ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 മഹിതം മലയാളം. സേവന വാർത്തകൾ, ഗ്രീൻമോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, എന്തു പഠിക്കണം എന്താകണം.
2: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
3: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
2: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
1: 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരം. ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. പഴം, പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
6: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
1: 2:00 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ, ആദായ നികുതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ CB സുരേഷ് കുമാർ IRS മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ

0: ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
1: വീട്ടിലെ ഗേറ്റ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് തുറക്കും.
2: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
1: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
2: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: 6:50 കാർഷിക ജീവനം. പച്ചക്കറി വിളകളോടൊപ്പം കരിമീൻ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പുതിയകാവ് സ്വദേശി സി ടി അശോകൻ കൃഷി അറിവുകൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ നിലവറ. ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 സമഗ്ര ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വൃക്കയിലെ കല്ലുകളും ഹോമിയോപ്പതി ചികിത്സയും. ഡോക്ടർ ദീപ രാംനാഥുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയത്. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. കെ ആർ ടോണിയുടെ കവിതകൾ. CS ചന്ദ്രികയുടെ ചെറുകഥ ആ പുളിമരം. ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം. PK ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും. 10:00 ദോൺ ടു തായ് കുൽക്കർണിയുടെ സംഗീത കച്ചേരി. ആനന്ദ് കുന്ദേ സാരംഗി, ശ്രീധർ പഥായെ തബ്ല, ഉദ്ധവ് റാനഡെ ഹാർമോണിയം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
0: ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള ഗാനം. പാടിയത് ആലീസ് മാത്യു. ഗാനരചന രവീന്ദ്രൻ ചെന്നിലോട്, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം. സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. മൊത്തം 13 ഒഴിവുകളുണ്ട്. SSLC ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. മിനിമം 1 കൊല്ലം സേഫ്റ്റി മേഖലയിലെ പ്രവർത്തന പരിചയം ഉണ്ടാകണം. അപേക്ഷിക്കുന്നതിനും വിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22.
1: ജൻജൻ കാ രഖേ ധ്യാൻ ടിബി മുക്ത് ഭാരത് അഭിയാൻ. ജൻജൻ കാ രഖേ ധ്യാൻ ടിബി മുക്ത് ഭാരത് അഭിയാൻ.
2: നിക്ഷയ മിത്ര തോ ഹം സബ് കാ സാഥ് നിഭാതേ. ടിബി രോഗി വ പരിജന കോ പോഷൺ, ജാഞ്ച്, ഇലാജ് ഓർ ആജീവികാ സംബന്ധി സഹായത പഹുചാതേ. ജബ് മിൽ ജായേഗാ സബ്കോ അപ്നാ നിക്ഷയ മിത്ര തയ്യാർ, തബ് പക്കി ഹോ ജായേഗി ഹമാരി ജീത് ഓർ ടിബി കി ഹാർ.
3: നിക്ഷയ മിത്ര ഇസ് അഭിയാന നേ ഏക് ബഡേ ചലഞ്ച് സേ നിപട്നേ മേ ടിബി കേ മരീജോ കി ബഹുത് മദദ് കി ഹൈ. ആപ്കോ ജാൻകർ ഹൈറാനി ഹോഗി, ഹമാരെ ദേശ് മേ 10-12 സാല കേ ബച്ചേ ഭീ നിക്ഷയ മിത്ര ബൻകർ ടിബി കേ ഖിലാഫ് ലഡായി കോ ആഗേ ബഢാ രഹേ.
1: ജൻജൻ കാ രഖേ ധ്യാൻ ടിബി മുക്ത് ഭാരത് അഭിയാൻ.
2: അധിക ജാൻകാരി കേ ലിയെ നസ്ദീകീ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ജായേ. സ്വാസ്ഥ്യ ഏവം പരിവാർ കല്യാൺ മന്ത്രാലയ ദ്വാരാ ജൻഹിത് മേ ജാരി.
4: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
5: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ മൈക്രോവേവ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് എംടെക് പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും കോഴ്സിന് അപേക്ഷിക്കാനും doe.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 13.
6: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
7: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ.

0: 7034088999 നമ്പർ ഒരിക്കൽ കൂടി 7034088999 അല്ലെങ്കിൽ career@pittapallilagencies.com മെയിൽ അയക്കൂ.
1: പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ ഹോസ്റ്റലിൽ ഏതാനും ഒഴിവുകളുണ്ട്. കേന്ദ്ര കേരള സർക്കാർ സ്ഥാപനങ്ങളിലോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന വനിതകൾക്ക് താമസ സൌകര്യം ലഭ്യമാണ്. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446742049. നമ്പർ ആവർത്തിക്കാം, 9446742049.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
1: വായനാ മാസാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാതല ക്വിസ് മത്സരം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള SS അക്കാദമി ഹാളിൽ ഈ മാസം 11 രാവിലെ 9:30. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 80 75 86 20 27. നമ്പർ ആവർത്തിക്കാം, 80 75 86 20 27. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 29:36. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജ്ജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച്

0: ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമാനം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരമീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപൊയിൽ ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജ്ജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1, 4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2, 3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മ പദ്ധതി

0: ഉടനടിയായിട്ട് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
1: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകൾ ഉള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 40:04. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സർഗം എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം സജീവമായിരുന്നു. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50:30.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: പച്ചപ്പണിഞ്ഞ മട്ടുപ്പാവിലെ പച്ചക്കറി വിശേഷങ്ങൾ.

ഉപജീവന മാർഗമായി കൃഷിയെ സ്വീകരിച്ചവരെയും സ്വന്തം ആഗ്രഹത്തിന് ലാഭേച്ഛ ഏതുമില്ലാതെ കൃഷിയെ ഇഷ്ടത്തോടെ ചേർത്ത് പിടിക്കുന്നവരെയും നമുക്കറിയാം. വിഷമില്ലാത്ത പച്ചക്കറികൾ അതിന്റെ തനത് രുചിയിൽ കഴിക്കുന്നതിന്റെ ഗുണം അറിയുന്നവരെല്ലാം തന്നെ സ്വന്തം മട്ടുപ്പാവിലോ വീടിനോട് ചേർന്നുള്ള ചെറിയ ഇടങ്ങളിലോ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ തൽപരരുമാണ്. അത്തരത്തിൽ കൊച്ചി നഗരത്തിന്റെ തിരക്കുകൾ കടന്നുപോകുന്ന കടവന്ത്രയിലെ ഗാന്ധിനഗറിലുള്ള വീടിന്റെ മട്ടുപ്പാവിൽ വിവിധയിനം പച്ചക്കറികളും പൂച്ചെടികളും വളർത്തുന്ന ബി ശ്രീദേവിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. തന്റെ കുഞ്ഞുമക്കളായി കരുതി സ്നേഹിച്ചും പരിപാലിച്ചും വളർത്തുന്ന പച്ചക്കറികളെയും പൂച്ചെടികളെയും പറ്റി പറയുമ്പോൾ ശ്രീദേവിക്ക് 100 നാവാണ്. ശ്രീദേവിയുടെ കൃഷി വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം.

0: സ്നേഹിച്ചും പരിപാലിച്ചും വളർത്തുന്ന പച്ചക്കറികളെയും പൂച്ചെടികളെയും പറ്റി പറയുമ്പോൾ ശ്രീദേവിക്ക് 100 നാവാണ്. ശ്രീദേവിയുടെ കൃഷിവിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. നമസ്കാരം ശ്രീദേവി ചേച്ചി.
1: നമസ്കാരം
0: ചേച്ചി. എന്തൊക്കെ പച്ചക്കറികളാണ് ഇവിടെ ടെറസിൽ കൃഷി ചെയ്യുന്നത്?
1: എനിക്ക് ആവശ്യത്തിനുള്ള തക്കാളി, പയർ, പിന്നെ ഉള്ളത് മുളകുണ്ട്, കോവയ്ക്ക നിറയുണ്ട്, അങ്ങനെ ഒരു കൈതയുണ്ട്, ചീര 2-3 ടൈപ്പുണ്ട്, ഒരു ചേമ്പിൻ്റെ ഉണ്ട്, പിന്നെ ചിക്കൂർ ചീര പറയും, പിന്നെ വൈറ്റും റെഡും ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയി, അതിനിപ്പോൾ വീണ്ടും പാവിയിട്ടുണ്ടത്. പിന്നെ ആവശ്യത്തിന് ഞങ്ങൾക്ക് പച്ചക്കറി വാങ്ങേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് തന്നെ എല്ലാം കിട്ടുന്നുണ്ട്.
0: അപ്പോൾ ഇവിടെ ഈ ടെറസിൽ കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വളരെ കുറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 3-ാം നിലയുടെ മുകളിലേക്ക് ഇത്രയും മണ്ണ് കൊണ്ടുവന്ന് ഇത് കയറ്റി വെച്ച് ഇവിടെ ഇത്രയും ചട്ടികളും കാര്യങ്ങളൊക്കെ ഒരുക്കി ഇത്രയും ചെടികൾ വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മണ്ണൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്?
1: മണ്ണ് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ കൊട്ടാരക്കര പട്ടാഴി പറയും വീട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ മാസം തോറും 2-3 തവണ പോകാറുണ്ട്. അപ്പോൾ പോകുമ്പോൾ മണ്ണ് അവിടെ നിന്ന് കൊണ്ടുവരാറുണ്ട്. മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടി റബ്ബറിന് വളമിടുമ്പോൾ അതിൽ നിന്ന് മാറ്റി വെക്കും കുറെ ഫെർട്ടിലൈസർ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതല്ല.
0: അവിടെ നാട്ടിൽ എന്തൊക്കെ കൃഷിയാണ് ഉള്ളത്?
1: നാട്ടിൽ കാച്ചില്, ചേമ്പ്, ചേന, മഞ്ഞള്, ഇഞ്ചി, പിന്നെ ഞങ്ങൾക്ക് തേങ്ങ വാങ്ങണ്ട, തെങ്ങുണ്ട്, പിന്നെ കൂടുതലും റബ്ബറാണ്.
0: അപ്പോൾ നാട്ടിലാണ് പ്രധാനമായിട്ട് നിങ്ങൾ കൃഷി ചെയ്യണം. പിന്നെ ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഇവിടെയും ചെയ്യുന്നു. കോവയ്ക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ ധാരാളമൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ പയറുണ്ട്. പയർ ഏതൊക്കെ ഇനം പയറുകളാണ് ഉള്ളത്?
1: പയർ എനിക്ക് 2 ടൈപ്പുണ്ട്, ചെറിയ പയറും ഉണ്ട്, വലുതും ഉണ്ട്.
0: വളങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുക?
1: വളങ്ങൾ ഞാൻ വേറെ ഒന്നും ഇടാറില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചാണകപ്പൊടി പിന്നെ കുറേ എല്ലുപൊടിയും കൊണ്ടുവന്ന് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുവരും. അതാണ് ഇതിനകത്ത് വാരിയിടുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ഓരോ പിടി കൈയും കൊണ്ട് ഇങ്ങനെ വാരിയിടും.
0: അപ്പോൾ ഇവിടെ മാവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഏതിനം മാവാണ്?
1: അത് പേരെനിക്കറിയില്ല. ഞങ്ങൾ ഇങ്ങനെ കാറിൽ പോകുമ്പം വഡിങ്ങിൻ്റെ വാങ്ങുന്നതാണ്. വാങ്ങിച്ചിങ്ങനെ 4-5 മാവ് വെച്ചതാ. ഒരു മാവ് നിറയെ മാങ്ങ ഉണ്ടായിരുന്നു.
0: ഇനി അതുപോലെ കൈതച്ചക്ക, ഇത് കൈത എങ്ങനെയാണ് ഇവിടെ?
1: നാട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കുറേ സ്ഥലമുണ്ട് അവിടെ. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം പൈനാപ്പിൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മണ്ട വെറുതെ എടുത്ത് വെച്ചതാണ്.
0: ധാരാളം ഇലച്ചെടികളും എല്ലാം ഉണ്ട്. ഇത് ഇതെന്തായിരുന്നു?
1: പുളിയാ, പുളി നമ്മുടെ സാമ്പാറിനകത്തൊക്കെ ചേർക്കുന്ന പുളിയില്ലേ, വാളം പുളി.
0: ചെറിയൊരു ചാക്കിലാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല കരുത്തോടെ നല്ല വലുതായി.
1: 2-3 ചേന ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 എടുത്തു, ഇനി 1 ഉള്ളൂ. പിന്നെ വഴുതനയുണ്ട്, നിറയെ കാ പിടിക്കും.
0: താഴേക്ക് തൂങ്ങി കിടക്കുന്നുണ്ട്, ടെറസിൽ നിന്ന് ഇങ്ങനെ താഴോട്ടൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. പച്ചവഴുതനയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്.
1: ചാമ്പയ്ക്ക ഇത് നിറയെ കാ പിടിക്കുന്നതായിരുന്നു കേട്ടോ. ഈ ചാമ്പയല്ലെ, അത് കമ്പിളി നാരങ്ങയായ കാച്ചിൽ, 2-3 കാച്ചിലുണ്ട്. ഇങ്ങനെ വെറുതെ കാച്ചിൽ കൊണ്ടുവരുമ്പോൾ അതിനൊരു പീസ് എടുത്ത് വെക്കുന്നത്. അതുപോലെ കറ്റാർവാഴ നിറയെ ഉണ്ട്.
0: അതായത് അങ്ങനെ വളരാൻ മാത്രം ഇവര് കാച്ചിലൊക്കെ വളർത്തി ഇങ്ങനെ പടർത്തി കൊണ്ടുവരാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഉള്ള സ്ഥലത്തൊക്കെ നല്ല ഭംഗിയായിട്ട് അതിനെ വളർത്തി അറേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ഇവിടെ ശ്രീദേവി ചേച്ചി. അതുപോലെ ചീരച്ചേമ്പുണ്ട് ഇവിടെ. ചീരച്ചേമ്പ് ഇങ്ങനെ ഇവിടെ നന്നായി നിൽക്കുന്നുണ്ട്.
1: വയലറ്റ് പേര, അത് ഇതുപോലെ ഞങ്ങൾ എവിടെ പോയപ്പോൾ വാങ്ങിയതാ. അതും കുഞ്ഞിക്കാ പിടിച്ച് വരുന്നുണ്ട്.
0: എങ്ങനെയാണ് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു താല്പര്യം ഉണ്ടായത്?
1: താല്പര്യം വന്നത് ഞാനൊരു കൃഷിക്കാരൻ്റെ മകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛനും നാട്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ ചെയ്യുന്ന കണ്ട് 4-5 ജോലിക്കാരും ഒക്കെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന കണ്ട് കുഞ്ഞിലെ മുതലേ ഇങ്ങനെ കണ്ടു പഠിച്ചതാണ്.
0: അത് ശരി. അപ്പോൾ ഈ പണ്ടത്തെ ഉള്ള കൃഷി അറിവുകൾ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ പ്രയോജനം ചെയ്യുന്നത്?
1: അതെ, അച്ഛൻ ചെയ്യുന്ന കണ്ട് ഞാൻ അതേപോലെ തന്നെ എൻ്റെ കൈ കൊണ്ട് എന്ത് ചെയ്താലും അത് ഉണ്ടാകും പെട്ടെന്ന്. അത് ഹസ്ബൻഡും പറയും. അത് അതെന്തോ ഒരു കൈപുണ്യം.
0: നമ്മൾ ചില കറികൾ ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവും.
1: അതുതന്നെ, അത് ഞാനെല്ലാം ഒരു പരീക്ഷണം നടത്തുക ചെടിയെ തന്നെ. കപ്പ നന്നായിട്ട് പിടിക്കും കേട്ടോ. ഒരു മൂട് മതി നമുക്ക് ഒരു നേരത്തേക്ക് കാണും.
0: ഇവിടെ ഇങ്ങനെ കീടബാധകളൊക്കെ വരാറുണ്ടോ?
1: ആ, കീടബാധ അങ്ങനെ കൂടുതൽ എനിക്ക് വരാറില്ല. ഒരു വെള്ളപ്പൂപ്പൽ മാത്രമേ വരാറുള്ളൂ. അതിന് ഞാനെന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ കപ്പങ്ങയല്ലേ, കപ്പങ്ങയുടെ ഇല ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് കൈയും കൊണ്ട് ഞെവിടി ഒരു 4-5 ദിവസം വെച്ചിരിക്കുവേ. വെച്ചിട്ട് അത് പിന്നെ അരിച്ച് അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടിക്കും തളിക്കും. അതാണ് എൻ്റെ മരുന്ന്.
0: അത് നല്ല ഫലപ്രദമായിട്ട്
1: ഉണ്ട്. ഉണ്ട്, അത് ആർക്കും അറിയില്ല. അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാ. അത് എൻ്റെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും മഞ്ഞളും, മഞ്ഞൾ ഞങ്ങൾ ഉണക്കി പൊടിക്കും. വീട്ടിലാളുണ്ടല്ലോ, അത് അവരെ ഉണക്കി പുഴുങ്ങി ഉണക്കി തരും. അവിടുന്ന് പൊടിച്ചാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഞങ്ങളുടെ ആ മോനും കൊണ്ടുപോകും ദുബായിലേക്ക് മഞ്ഞപ്പൊടി. അതുകൊണ്ട് അഡൾട്രേഷൻ ഇല്ലാതെ നമുക്ക് ഭക്ഷണം,
0: വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ എന്നുള്ള ഒരു ആഗ്രഹമാണ് അല്ലേ?
1: അത് തന്നെ, പോയിസൺ ഇല്ലാതെ കഴിക്കാമല്ലോ.
0: നമ്മളിപ്പോ ഈ മട്ടുപ്പാവില്ലേ, ഇപ്പൊ നാട്ടിൽ എന്ന് പറയുമ്പോൾ മണ്ണിലായിരിക്കുമല്ലോ. അപ്പൊ അത് അവിടെ നിന്ന് മാറി ഇവിടെ മട്ടുപ്പാവിൽ വന്ന് കൃഷി ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം എന്തൊക്കെയാണ് തോന്നുന്നത്?
1: എനിക്കങ്ങനെ, പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിലെ കൂട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ചട്ടിയിലാകുമ്പോൾ അതിനൊരു പരിമിതി ഉണ്ടല്ലോ, ഇത്രയും വളർച്ച ഇത്രയും ഉണ്ടാവും എന്നുള്ളത്, അതിൻ്റെതായിട്ടേ ഉള്ളൂ. അല്ല,

0: ചട്ടി നട്ടിട്ടും എനിക്ക് അത്ര തീരെ സ്മോളായിട്ടല്ല കിട്ടിയേ. ഇത്തിരി നല്ല ചേന കിട്ടി, ഒരു മൂന്ന് ചേന ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി ഈ വരണേയുള്ളൂ. അതിനകത്തും കാണും നല്ല ഒരു, ഞങ്ങൾക്ക് ഒരു രണ്ടു മൂന്ന് നേരം കഴിക്കാനുള്ളത് കാണും അതിനകത്ത്.
1: മണ്ണൊരുക്കണത് എങ്ങനെയാണിത്?
0: ഒരു ചട്ടി എടുത്തിട്ട് അടിയിൽ ഞാൻ ചകിരി വിരിക്കും, തേങ്ങയുടെ ചകിരി ഇല്ലേ, അത് വിരിച്ചിട്ട് അതിന് മുൻപേ മണ്ണും എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു അരച്ചട്ടി വെച്ചിട്ട് ചെടി അതിൽ വെക്കും. പിന്നെ ആഴ്ചയിൽ കൈയും കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ അത് വാരിയിട്ടുകൊണ്ടേയിരിക്കും.
1: വളം
0: ഇട്ട് കൊടുക്കും ഫെർട്ടിലൈസർ. അല്ലാതെ സ്പെഷ്യൽ ഫെർട്ടിലൈസർ ഒന്നും വാങ്ങാറില്ല ഞാൻ.
1: എല്ലാ പച്ചക്കറിക്കും ആ രീതിയിൽ തന്നെയാണ്.
0: ആ അതെ. കോവയ്ക്കായ്ക്ക് പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. ഏറ്റവും നല്ല വളമാണ് കോവയ്ക്കായ്ക്ക് കഞ്ഞിവെള്ളം. അത് ഞാൻ അന്നുള്ള കഞ്ഞിവെള്ളം അതിന് ഒഴിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഇത് ഇത്രയും കാവ പിടിക്കുന്നത്.
1: അപ്പോൾ അതുപോലെ വേറെ ഏതിനൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ചെയ്യാറുള്ളത്?
0: അത് ഞാൻ പിന്നെ വേപ്പിനായാലും അതുപോലെ തന്നെ ഈ കുരുടിയിരിക്കുന്ന ഇലകളില്ലേ, അതിന് ഇന്നത്തെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നാളെ അത് എടുത്തിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്താൽ അതൊക്കെ മാറും.
1: കുരുടിപ്പ്
0: ആ നല്ലതാണ്.
1: അപ്പോൾ ഇവിടെ കുമ്പളങ്ങയും പപ്പായയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കുമ്പളങ്ങയ്ക്ക് ഉണ്ടാവാറുണ്ടോ?
0: കുമ്പളങ്ങ കുറേ കായ ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ കായ ഉണ്ടായിരുന്നു നിറച്ച്. ഇതിപ്പോൾ എല്ലാം തീർന്നു. ഇപ്പം പിന്നെ രണ്ടാമതൊരെണ്ണം നട്ടതാണ് അത് കുമ്പളങ്ങ. പിന്നെ ഒരു സ്പെഷ്യൽ പപ്പയാണ് ഇത്. അതിങ്ങനെ നാട്ടിൽ പോയപ്പോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്, പട്ടാഴിയിൽ. അതാ കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത്. അത് ചെറുതാ, വലുതാവില്ല, അത് എളുപ്പം കാ പിടിക്കും.
1: ഈ ചെടി എന്താണ്, ഇതെന്താണ്?
0: അതൊരു സ്പെഷ്യൽ മല്ലിയ. നല്ല മണം അതിന്. സാമ്പാറിനകത്തിടാനും വെജിറ്റബിളിനകത്ത് മാത്രമല്ല നമുക്ക് ചിക്കനകത്തിടാൻ ഏറ്റവും ബെസ്റ്റാ.
1: വേറെ
0: ഇത് തന്നെ ഇതിന്റെ രീതി. ഇതിന്റെ മണം തന്നെ നമ്മളത് കറിയിൽ ഇടുമ്പോ തന്നെ നല്ല സ്മെല്ലാ വരുന്നത്. ഞങ്ങള് ദുബായി പോകും ഇടയ്ക്ക്. ദുബായി പോകുമ്പോ അവിടെ ഒരു സൈസ് സ്പെഷ്യൽ പിന്നെ ഇത് കണ്ടു, തക്കാളി, കുഞ്ഞി തക്കാളി. അത് ഞാനൊരു കാ പറിച്ചുകൊണ്ട് വന്നു. എനിക്ക് നിറയെ ഇവിടെ തക്കാളിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ കണ്ടാൽ ഞാനത് കളയില്ല, അത് പിടിച്ചു കൊണ്ടുവരും.
1: എവിടുന്ന ഇങ്ങനെ ഈ ചെടികൾ വിത്തും അല്ലെങ്കിൽ തൈയൊക്കെ എവിടുന്നാണ് എപ്പോഴും കളക്ട് ചെയ്യുന്നത്?
0: അത് ഞങ്ങളിങ്ങനെ കാറിൽ പോകുമ്പോൾ എവിടെയെങ്കിലും കാണും. അപ്പം വല്ല നഴ്സറിയിലോ പിന്നെ നാട്ടിൽ എപ്പോഴും അവിടെ നിറയെ കൃഷിയുണ്ട്. നമ്മുടെ പുരയിടം ഒരുപാടുള്ളത് കൊണ്ട് വേറെ ആൾക്കാർ വന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പയറും ഇതൊക്കെ നമുക്ക് അങ്ങനെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ.
1: അതുപോലെ നനയും കാര്യങ്ങളൊക്കെ എങ്ങനെ?
0: എല്ലാം ഹസ്ബൻഡിയെയും ഞാൻ ചെയ്യും. അങ്ങനെ ഇല്ല, ആർക്കാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ രണ്ടുപേരും ചെയ്യും.
1: ഹസ്ബൻഡിന്റെ പേരെന്താണ്?
0: ശങ്കർ. ഞങ്ങൾക്കൊരു മോനുണ്ട് മുമ്പിളിയിലാണ്, മോൻ വിവേക്. മോന് ഗവൺമെൻറ് ജോലിയാണ്, ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ എഞ്ചിനീയറായിട്ട് ചെയ്യുക. അത് ദുബായ്. മോളെ അഡ്വക്കേറ്റാണ്. മോനൊരു കുഞ്ഞുമുണ്ട് 12 വയസ്സുള്ള.
1: അപ്പോൾ ഇവിടെ ശ്രീദേവി ചേച്ചിക്ക് ഈ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും എല്ലാ സഹായവും ഒക്കെ ഒരുക്കി കൊടുക്കുന്നത് ഹസ്ബൻഡായ ശങ്കർ ചേട്ടനാണ്. ശങ്കർ ചേട്ടനോട് നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം.
2: എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാറുണ്ട്. എന്ത് വേണമെങ്കിലും ഈ കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. പൂക്കളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, പിന്നെ പച്ചക്കറികളാണ് വൈഫിന് ഇഷ്ടം.
1: അപ്പോൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടോ?
2: അന്ന് മുതലേ ചെയ്യാറുണ്ട്. അന്നുണ്ട് ഇന്നുണ്ട്. ഉള്ള സ്ഥലത്ത്, സ്ഥലം കുറവാണ്, അത് ഉള്ള സ്ഥലത്ത് ഞങ്ങളെ കഴിയുന്നത് ചെയ്യുന്നുണ്ട്.
1: നിങ്ങൾ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു?
2: ഇവിടെ താമസം തുടങ്ങിയിട്ട് 26 വർഷമായി.
0: കോവയ്ക്ക എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം കൊണ്ടേ ഞങ്ങൾക്ക് കോവയ്ക്ക ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇതിന്ന്
1: പച്ചമുളകും
0: ആ മുളവ് ഇങ്ങനെയൊന്നും അല്ല, നമ്മളീ പറിച്ചെടുക്കുന്നത് കൊണ്ടേ. രണ്ട് മുളക് വീതായാലും ദിവസം പറിച്ചെടുക്കുമല്ലോ. എന്നാലും ഇത് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം. രണ്ടുപേരും കൂടെ വൈകിട്ട് രണ്ട് കസേര കണ്ടില്ലേ, അവിടെ ഇരിക്കും വന്ന് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നേ.
1: നമ്മളിപ്പോൾ 3-ാം നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 2-ാം നിലയിൽ കുറേ പൂച്ചെടികളുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് നമുക്ക് ചോദിക്കാം. 2-ാം നിലയിൽ ടെറസ് ചെയ്തിരിക്കുന്നത് തന്നെ സിമെൻ്റ് വെച്ച് കെട്ടി, ഒരു ബീമൊക്കെ വെച്ച് കെട്ടിയിട്ട് ആണ്. അതിനകത്താണ് മണ്ണൊക്കെ വെച്ച് ചെടികൾ പിടിപ്പിച്ചിട്ടുള്ളത്.
0: ഇത് നമ്മൾ വീട് പണിഞ്ഞപ്പോഴേ എനിക്ക് ഏട്ടന് ചെടി വേണമെന്നുള്ള ഇതിൽ തന്നെ ഞങ്ങൾ അതേ സൗകര്യം ആക്കിയിരിക്കുന്നു. അത് വാർത്ത് കെട്ടിയിരിക്കുന്നതാണ് അത്.
1: പൂച്ചെടികൾ ഏതൊക്കെയാണ് ഉള്ളത്?
0: പൂച്ചെടികൾ റോസുണ്ട്, പിന്നെ തെച്ചി, അത് നല്ല സ്പെഷ്യൽ നല്ല കളറാണ്. പിന്നെയുള്ളത് ആന്തൂറിയുണ്ട്, ആന്തൂറിയും കുറേ കളറുണ്ട്. ഓർക്കിഡുണ്ട്, പിന്നെ കുറേ ഇലച്ചെടികൾ, പിന്നെ മുല്ല, കുറേ പൂക്കൾ നിറയെ തെറ്റി, 3-4 കളർ 3-4 സൈസ് തെറ്റി നിറയെ പൂക്കളാണ്. റോഡിൽ പോകുന്നവരെല്ലാം ഒന്ന് നിന്ന് ചിലപ്പോൾ മുള്ളയൊക്കെ നോക്കി പെണ്ണുങ്ങൾ വണ്ടി നിർത്തി നോക്കിയിട്ടാണ് പോകുന്നത്. ഇതെന്തോ ഇതിൻ്റെ മായം, എന്നും പൂക്കളാണ് ഇവിടെ. റോഡിൽ പോകുന്നവരെല്ലാം വന്ന് കൊമ്പ് ചോദിക്കാറുണ്ട് എന്നോട്. എന്നാലും ഞാൻ കൊടുക്കും കേട്ടോ ആര് ചോദിച്ചാലും.
1: ഇവിടെ ഒരു മുരിങ്ങയൊക്കെ നല്ല വലുതായി നിൽക്കുന്നുണ്ട്. അത് നിൽക്കുന്നത് ഇതുപോലെ ഈ വാർത്ത് കെട്ടിയിരിക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വളർന്ന് ഇത്രയും വലുതായി നിൽക്കുന്നത്.
0: ആ മുരിങ്ങയ്ക്ക് സീസണില്ല, എന്നും കായ. ഒരറ്റത്തൂടെ പൂ വരും, ഒരു സൈസിൽ കായ വരും. ഇങ്ങനെ ഞങ്ങളുടെ ആവശ്യത്തിനെല്ലാം കിട്ടുന്നുണ്ടെന്നുള്ളത് അതെന്തോ ഒരു ഭാഗ്യം.
1: മട്ടുപ്പാവിൽ ഇങ്ങനെ ഒരു കൃഷി ചെയ്യാം. അപ്പം ഇത്രയും കുറഞ്ഞ സ്ഥലത്ത്

0: ഇത്രയും കൂടുതൽ വിളവുകൾ ഇപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും ഇവർ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഇതൊരു മാതൃകയാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മാതൃകയാണ്. ജോലി ചെയ്യുന്നവരാണെങ്കിലും നേരമില്ല, സ്ഥലമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്?
1: ആരും അങ്ങനെ മടിയന്മാരല്ലേ എല്ലാവരും അല്ലേ, ജോലിക്കാരെ വെച്ചൊക്കെയല്ലേ ജീവിക്കുന്നത്. അത് എല്ലാവരും ഇങ്ങനെ തന്നെ വേണം, ലേസി ആയാൽ പോയില്ലേ ജീവിതം. ഞാൻ നാട്ടിലായാലും അങ്ങനെയാണ്, ജോലിക്കാരുടെ ഒപ്പം പോവും. കൃഷി ചെയ്യുന്നതിനകത്തൊക്കെ ജോലിക്കാരുണ്ടെങ്കിലും ഞാൻ കൂടെ പോവും. കൂടെ നിന്നിട്ട് എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അപ്പോൾ അവർ ചെയ്യുന്ന കണ്ട് നമ്മളത് നോക്കി പഠിക്കും.
0: നമ്മുടെ പുതുതലമുറയുടെ എന്തൊരു മെസ്സേജായിട്ട്
1: പറയുന്നത്, നമ്മുടെ അമ്മമാർ ചെയ്യുന്ന കണ്ടല്ലേ മക്കൾ വളരുന്നത്. അപ്പോൾ അമ്മമാർ ചെയ്യുമ്പോൾ എന്തായാലും ആണായാലും പെണ്ണായാലും കൂടെ പോയി നിന്ന് കാണില്ലേ അമ്മ എന്താ ചെയ്യുന്നത്, അത് കണ്ട് അവരും ഇമിറ്റേറ്റ് ചെയ്യുക ജീവിക്കാൻ. അല്ല എത്ര ജോലിയാണ്, ഇപ്പം ഞാൻ തന്നെ എം എ വരെ കഴിഞ്ഞതാണ്. എന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നില്ലേ. എൻ്റെ മോനെയും പഠിപ്പിച്ചു നല്ല നില, അവൻ പഠിക്കുമ്പോഴേ നല്ല മിടുക്കനായിരുന്നു പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അമ്മമാരും അച്ഛന്മാരും കുറേ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ കുഞ്ഞുങ്ങളും ആ രൂപത്തിൽ വരും.
0: ഒരു ചട്ടിയിലേക്ക് ഒരു ചെടി പറിച്ചു വെച്ചതിനെ ഇത് ഞാനൊരു കുഞ്ഞുണ്ടായിപ്പെടുത്ത് വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം നമുക്കിവിടെ കാണാം. നമുക്ക് ആ ചെടികളെ ഇങ്ങനെ വളർത്തുന്നതും അത് പരിപാലിക്കുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത്രയും സമയം മട്ടുപ്പാവിലെ പച്ചക്കറി പൂച്ചെടികളുടെയൊക്കെ കൃഷി വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെച്ചത് ശ്രീദേവി ചേച്ചിയും ശങ്കർ ചേട്ടനുമാണ്. അപ്പോൾ ആകാശവാണി കൊച്ചി എഫ് എമ്മിൻ്റെ പേരിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
1: നന്ദി, നമസ്കാരം.
2: നന്ദി, നമസ്കാരം.
3: പച്ചപ്പണിഞ്ഞ മട്ടുപ്പാവിലെ പച്ചക്കറി വിശേഷങ്ങൾ, കൊച്ചി കടവന്ത്രയിലുള്ള ബി ശ്രീദേവിയുടെ കൃഷി വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

കിസാൻ വാണിയിൽ അടുത്തതായി കേൾക്കാം സദ്യവട്ടം ഒരുക്കുന്ന മട്ടുപ്പാവ്. വെള്ളക്കെട്ടിനെ മറികടന്ന് മട്ടുപ്പാവ് കൃഷിയിൽ വിജയം കൊയ്ത ചേരാനെല്ലൂർ സ്വദേശിനി സനിത കെഎസിന്റെ കാർഷിക അനുഭവങ്ങൾ. ജനിച്ചത് കാർഷിക പാരമ്പര്യമുള്ള വീട്ടിൽ, വളർന്നത് പരമ്പരാഗത കർഷകനായ മുത്തശ്ശൻ പങ്കുവച്ച കൃഷി അറിവുകൾ കണ്ടും കേട്ടും മണ്ണിന്റെ മനസ്സറിഞ്ഞും. കൃഷി അങ്ങനെയാണ് സനിതയ്ക്ക് പ്രിയപ്പെട്ടതാകുന്നത്. കാർഷിക ഓർമ്മകളിൽ സമൃദ്ധമായ ബാല്യവും കൗമാരവും കടന്ന് വിവാഹശേഷം വന്നെത്തിയ ചേരാനെല്ലൂരിൽ കൃഷി ചെയ്യാൻ പരിമിതികൾ ഏറെയായിരുന്നു. ഉപ്പുവെള്ളത്തിന്റെ സാമീപ്യവും വെള്ളക്കെട്ടും സ്ഥലം ഏറെയുണ്ടായിട്ടും കൃഷിക്ക് തടസ്സമായി. എന്നാൽ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ പരിഹാരങ്ങളും നിരവധിയാണെന്ന പോലെ ടെറസ് ഫാമിങ്ങിലൂടെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടു സനിത. സമ്മിശ്ര കൃഷി രീതിയിൽ മട്ടുപ്പാവിൽ കൃഷിയിടം ഒരുക്കുന്ന, ഒപ്പം മുട്ടക്കോഴി വളർത്തലിലൂടെ അധിക വരുമാനം കണ്ടെത്തുന്ന സനിത കെഎസിന്റെ കാർഷിക വിശേഷങ്ങൾ കേൾക്കാം.

0: എങ്ങനെയാണ് കൃഷിയിലേക്ക് വരുന്നത്?
1: എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു കൃഷിക്കാരനാണ്. ബേസിക്കലി ഞാനൊരു തൃശൂർക്കാരിയാണ്. അവിടെ നിന്ന് വിവാഹം കഴിഞ്ഞ് ഞാൻ ഇവിടെ ചേരാലൂർ എന്നൊരു പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എനിക്കിങ്ങനെ ചെറുതായിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്ത് തുടങ്ങിയതാണ്. അങ്ങനെ ഒരു രസത്തിന് തുടങ്ങിയതാണ് സത്യം പറഞ്ഞാല്. പിന്നെ അതെനിക്ക് ഒരു എന്താ പറയാ ഒരു പാഷനായിട്ട് മാറുകയാണ് ചെയ്തത്.
0: ഏകദേശം എത്ര കാലമായി കൃഷി ചെയ്ത് തുടങ്ങിയിട്ട്?
1: എന്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ഒരു 12 വർഷം ആകുന്നതേ ഉള്ളൂ. ഞാൻ എന്റെ ഗ്രാൻഡ് ഫാദറുടെ കൂടെ ഞങ്ങൾ വേനൽക്കാലത്തൊക്കെ വേനൽ അവധി സമയത്ത് ഗ്രാൻഡ് ഫാദർ ചെയ്യുന്ന കൃഷിയെടുത്ത് തന്നെ ഞങ്ങളും കൂടെ കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അപ്പൂപ്പൻ ചെയ്യുന്നത് കണ്ടു പഠിച്ചാണ് വന്നേക്കണത്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ടെറസിലെ ചെറിയ ചെറിയ ഗ്രോ ബാഗിൽ വെച്ച് തുടങ്ങിയത്. അതിൽ കൂടുതലും എനിക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ ഇഷ്ടം തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അപ്പൊ ഞാൻ ചെറിയ ഗ്രോ ബാഗുകൾ വാങ്ങി അതിൽ ആണ് ടെറസിൽ ചെയ്യുന്നത്.
0: എന്തുകൊണ്ടാണ് ടെറസ് ഫാമിംഗ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്?
1: ഇവിടെ നമ്മുടെ അറിയാം, നമ്മുടെ എറണാകുളം വളരെ പലയിടങ്ങളും വെള്ളക്കെട്ടും ഉപ്പുവെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിലും ഉപ്പുവെള്ളം കയറുന്നത് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ താഴെ കൃഷി ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് വാഴ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരെ കരിഞ്ഞു പോകും ഉപ്പുവെള്ളം കയറുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ടെറസ് ഫാമിംഗ് ചെയ്യുന്നത്. കൂടാതെ ചെറിയ കൃഷികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലും ടെറസ് ഫാമിംഗിലാവുമ്പോൾ നമുക്ക് കീടശല്യങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ടെറസ് ഫാമിംഗ് ആയിട്ട് ഞാൻ

0: ചെയ്യുന്നത്.
1: ഇപ്പൊ നമ്മുടെ ഈ വീട്ടില് ടെറസ് ഫാമിംഗ് മുഖേന ചെയ്യുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്താമോ?
0: ഇപ്പോ നിലവിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് തക്കാളി, മുളക്, വെണ്ട, പയറ്, പിന്നെ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന എല്ലാ പച്ചക്കറി തൈകളും ഞാൻ പരീക്ഷിച്ചു നോക്കാറുണ്ട്. കൂടുതൽ ചെയ്യുന്നത് മുളക്, അതുപോലെ തന്നെ തക്കാളി. കാരണം മുളക് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഡെയിലി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ആദ്യമൊക്കെ ഞാനിങ്ങനെ വീട്ടിലാവശ്യത്തിന് മാത്രമാണ് ചെയ്തിരുന്നത്. ഇപ്പൊ ഞാനത് കിട്ടുന്നതനുസരിച്ചിട്ട് അത് ഞാൻ പുറത്തേക്കും കൊടുക്കുന്നുണ്ട്.
1: മുളക് എന്ന് പറയുമ്പോൾ പച്ചമുളക് മാത്രമാണോ നടുന്നത് അതോ കാന്താരിയുടെ പല
0: അല്ലാണ്ട്? അതായത് പച്ചമുളക് നമുക്ക് കൂടുതൽ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സാധാരണ മുളകാണ്. അതിൽ തന്നെ സിറ എന്ന ഇനത്തിൽപ്പെട്ട ഒരു മുളകാണ് കൂടുതലും നമുക്ക് ആവശ്യക്കാരേറെ ഉള്ളതും. അതുപോലെ തന്നെ അത് നമുക്ക് ഉപയോഗിക്കാനും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടവും അതാണ്. കാരണം അതിന് നല്ലൊരു എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ നന്നായിട്ട് നല്ല വിളവ് തരുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ കാലാവസ്ഥയോട് യോജിച്ച് നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാനും പറ്റുന്ന ഒരു ഇനമാണ്. അതുപോലെ തന്നെ കാന്താരി, വെള്ളക്കാന്താരി, വയലറ്റ് കാന്താരി, അതുപോലെ പച്ചക്കാന്താരി, പിന്നെ മുളകിന്റെ തന്നെ വെറൈറ്റി ഐറ്റംസ് നമുക്ക് കൃഷിഭവൻ വഴിയായാലും കിട്ടുമ്പോൾ ഞാൻ അതൊക്കെ നട്ടാണ് എടുക്കുന്നത്.
1: കൂടുതലും ജൈവ കൃഷി രീതിയാണോ പിന്തുടരുന്നത്?
0: തീർച്ചയായിട്ടും ഞാൻ ജൈവ കൃഷിയാണ് കൂടുതലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കൃഷി വ്യാപകമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്കിപ്പോ രാസവളങ്ങളും ചേർക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഒരു വിളവ് കിട്ടുകയുള്ളൂ. പക്ഷെ ഞാനിപ്പോ ടെറസിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല. മാക്സിമം നമ്മുടെ ജൈവ കൃഷികൾ തന്നെയാണ് ഞാൻ പിന്തുടരുന്നത്.
1: ജൈവ കൃഷി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം വളമായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്?
0: വളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, കൂടാതെ കപ്പലണ്ടി പിണ്ണാക്ക്, കൊന്നയുടെ ഇലകൾ, അതുപോലെ മുരിങ്ങയുടെ ഇല, ഇതൊക്കെ കൂടിയാണ് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നതും ഫിൽ ചെയ്യുന്നതും ഇടയ്ക്ക് വളമായിട്ട് കൊടുക്കുന്നതെല്ലാം. ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്ന വളങ്ങളാണ്.
1: ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ മണ്ണൊരുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണല്ലോ.
0: ഇവിടെ ചേരലിനൊരു അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല മണ്ണ് ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ എക്സ്ട്രാ മണ്ണ് പുറത്തുനിന്ന് വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ആ മണ്ണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ട്രീറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ കുമ്മായം ചേർത്ത് മാക്സിമം ഒരു 2 weeks ആണ് നമ്മളത് ട്രീറ്റ് ചെയ്തെടുക്കാൻ വേണ്ട സമയം. ട്രീറ്റ് ചെയ്തതിന് ശേഷം ആ മണ്ണ്, നമ്മൾ മണ്ണ് ഒരുക്കിയിട്ടതിന് ശേഷം ഇതുപോലെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് കരിയിലകളും അതുപോലെ കൊന്നയുടെ ഇല അതെല്ലാം ബേസിക് ആയിട്ട് നമ്മൾ കൊടുക്കും. അതിനുശേഷം ഈ ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് നമ്മൾ ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്, അതുപോലെ ചകിരിച്ചോറ്. ചകിരിച്ചോറ് നമ്മൾ കൂടുതൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. കാരണം വേര് ഓടാനും അതുപോലെ തന്നെ ഈർപ്പം നിലനിൽക്കാനും വായുസഞ്ചാരം കൂടാനും കൂടിയിട്ടാണ് നമ്മൾ ഗ്രോ ബാഗിൽ ചകിരിച്ചോറ് കൂടി ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ മണ്ണാണ് നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ച് അതിലേക്ക് നടാൻ പ്രായമായ പച്ചക്കറി തൈകൾ നടുന്നത്.
1: പച്ചക്കറികൾ തൈയായിട്ടാണോ നടുന്നത് അതോ വിത്ത് പാകി മുളപ്പിക്കുന്ന രീതിയാണോ പിന്തുടരുന്നത്?
0: രണ്ടും ഉപയോഗിക്കാറുണ്ട്. കൂടുതലും തൈകളാണ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിത്തുകൾ നമ്മൾ നല്ല വിത്തുകൾ കിട്ടണം ആദ്യം തന്നെ. അത് നമുക്ക് ചില സമയങ്ങളിൽ അങ്ങനെ ഒരു നല്ല വിത്തുകൾ കിട്ടാറില്ല. കൃഷിഭവന്റെ അണ്ടറിൽ ഒരു എക്കോ ഷോപ്പ് ഉണ്ട്. എക്കോ ഷോപ്പിൽ നമുക്ക് മിക്കവാറും ഹൈബ്രിഡ് തൈകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിഭവനായിട്ടും നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി തൈകൾ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന തൈകളാണ് കൂടുതലും നടുന്നത്.
1: പച്ചക്കറികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കീടങ്ങളുടെ ആക്രമണം ഒരു വലിയ വിഷയമാണല്ലോ. എങ്ങനെയാണ് കീടങ്ങളെ ഫലപ്രദമായിട്ട് ചെറുക്കുന്നത്?
0: പയറിലാണെങ്കിൽ മുഞ്ഞ, മുളകിലാണെങ്കിൽ വെള്ളീച്ച, അല്ലെങ്കിൽ പാവല് പടവലൊക്കെ ചെയ്യുമ്പോൾ അതിൽ വരുന്ന പുഴുക്കള്, അതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ചില സമയങ്ങളിൽ. അപ്പൊ നമ്മൾ അതിന് ഫലപ്രദമായിട്ട് വേപ്പെണ്ണയുടെ മിശ്രിതം, അതുപോലെ തന്നെ സ്യൂഡോമോണസ് നമ്മൾ ജൈവ കീട നിയന്ത്രണം മാത്രമായിട്ടല്ല, കരുത്തുള്ള ഫലങ്ങൾ കിട്ടാനും ചെടിക്ക് കരുത്ത് കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ സ്യൂഡോമോണസും ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കും. പിൻ എണ്ണ മിശ്രിതം നമ്മൾ സോപ്പ് ലൈനി, അത് നമ്മൾ ഇടയ്ക്ക് തളിച്ചു കൊടുക്കും. അങ്ങനെ 1-2 ആഴ്ച വിട്ട് ഇടവിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്.
1: എങ്ങനെയാണ് ഈ വേപ്പെണ്ണ മിശ്രിതം തയ്യാറാക്കുന്നത്?
0: വേപ്പെണ്ണ, പഴയ ബാർ സോപ്പിന്റെ കഷ്ണം, അതുപോലെ പുകയില, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിന്റെ ഒരു ലൈനിയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്.
1: ചേരാനല്ലൂർ കൃഷിഭവന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എത്രത്തോളം ഉണ്ട്?
0: ചേരാനല്ലൂർ കൃഷിഭവൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന ഓഫീസർമാരാണെങ്കിലും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് ഉണ്ട്. കാരണം പൊതുവെ കൃഷി കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഒരു സിറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത്. വെള്ളക്കെട്ടുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ കർഷകർ നേരിടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ ടെറസ് ഫാമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് ചെയ്യുവാനായിട്ട് കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട് നമുക്ക്.
1: കൃഷിഭവന്റെ ഭാഗമായിട്ടുള്ള ആഴ്ച ചന്തകളിലെല്ലാം പങ്കെടുക്കാറുണ്ടോ?
0: ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് നമ്മുടെ കുടുംബശ്രീയുടെ അഗ്രി CRP കൂടിയാണ്. ചേരാനല്ലൂർ പഞ്ചായത്തിന്റെ ചേരാനല്ലൂർ CDSന്റെ അഗ്രി CRP ആണ്. അപ്പോ ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച

0: ആഴ്ച ചന്തകൾ നടത്തണം. അപ്പൊ ആ ആഴ്ച ചന്തകളിലേക്ക് ഇതുപോലെ കൃഷിയിൽ, എന്റെ കൃഷിയിലായാലും നമ്മുടെ കുടുംബശ്രീ മിഷനിലുള്ള നമ്മുടെ അയൽക്കൂട്ട ജയിലുകളുടെ ആയാലും പച്ചക്കറികളെല്ലാം നമ്മൾ ആഴ്ച ചന്തയിൽ വിറ്റഴിച്ചു പോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. കാരണം ആൾക്കാർ, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ തന്നെ പച്ചക്കറി ആ ദിവസം നോക്കി വരും. കാരണം വിഷമയമില്ലാത്ത പച്ചക്കറികൾ കിട്ടുന്നത് അവർക്കറിയാം. അവർ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് അതിന്റെ വ്യത്യാസങ്ങളും അറിയുന്നുണ്ട്. അത് കാരണം അവർ തീർച്ചയായിട്ടും വരും. നമ്മൾ മാക്സിമം നമ്മുടെ നാട്ടിലുള്ള കർഷകരുടെ കൂടി ഉൾച്ചേർത്ത് കൊണ്ടിട്ടാണ് ആ ഒരു ആഴ്ച ചന്ത നടത്തുന്നത്.
1: ഇപ്പൊ ഈ പച്ചക്കറികൾക്കൊപ്പം ഇഞ്ചിയും നട്ടിട്ടുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്?
0: കേരള ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ അതിൽ ഇഞ്ചി, മഞ്ഞൾ, കിഴങ്ങ്, ചേന അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടുന്നുണ്ട്. വ്യാപകമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും അത്യാവശ്യത്തിന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. നാടൻ ഇഞ്ചിക്കാവുമ്പോ പ്രിയമേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇഞ്ചിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വെള്ളക്കെട്ടിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നല്ല തോതിൽ ഇങ്ങനെ ഒരു ഇഞ്ചി ലഭിക്കുക എന്ന് അതൊക്കെ ഇത്തിരി കുറവാണ് ശരിക്കും പറഞ്ഞാൽ. എങ്കിൽ പോലും നമ്മുടേതായ യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്.
1: ഇപ്പൊ നിലവിൽ ഇഞ്ചി നട്ടിരിക്കുന്നത് ഓണം വിപണി മുൻനിർത്തിയാണോ?
0: ഓണം വിപണി മുൻനിർത്തി ഇപ്പൊ പച്ചക്കറികളാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കുടുംബശ്രീ മിഷൻ ആണെങ്കിലും ഓണക്കനി എന്നൊരു പ്രൊജക്ട് നമുക്ക് ഇപ്പൊ വ്യാപകമായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 5 തരം വിളകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. പയറ്, തക്കാളി, വെണ്ട, അതുപോലെ വഴുതന, മുളക്, ഇത്ര ഐറ്റംസ് ആണ് ഫോക്കസ് ചെയ്യാൻ തന്നേക്കുന്നത്. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ നമ്മുടെ കുടുംബശ്രീയിലുള്ള അംഗങ്ങളാണെങ്കിലും മിക്ക കർഷകരാണെങ്കിലും ഓണം വിപണിയോടനുബന്ധിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരവരുടെ പരിമിതമായ സ്ഥലങ്ങളിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട്.
1: മുട്ടക്കോഴികളെ വളർത്തുന്നുണ്ടല്ലോ.
0: ആ, മുട്ടക്കോഴി വളർത്തുന്നുണ്ട്. അത് നാടൻ കോഴികളുണ്ട്. പക്ഷെ അതിൽ കൂടുതലും എനിക്ക് BV3 കോഴികളാണ് കൂടുതലുള്ളത്. അത് കുടുംബശ്രീ മിഷന്റെ തന്നെ ഒരു പ്രൊജക്ട് കിട്ടി ചെറിയ രീതിയിൽ തുടങ്ങിയതായിരുന്നു. പിന്നെ നാട്ടുകോഴി മുട്ടയ്ക്ക് ആവശ്യമായി വന്ന് കണ്ടു കഴിഞ്ഞപ്പോ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. നിലവിലെ കൃഷി വിജ്ഞാപന കേന്ദ്രത്തിന്റെ ഒരു പ്രൊജക്ട് കിട്ടി. അതിന്റെ കൂടെ ആ പ്രൊജക്ടിലും എനിക്ക് കുറച്ച് കോഴികളും കൂടും കിട്ടി. അങ്ങനെ അതും ഞാൻ സൈഡായിട്ട് കൊണ്ടുപോകുന്നു.
1: എങ്ങനെയാണ് കോഴികളിൽ നിന്നുള്ള വരുമാനം?
0: നിലവിൽ ഇപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കുന്ന മുട്ടയേക്കാൾ ആൾക്കാർക്ക് പ്രിയം നമ്മുടെ വീടുകളിൽ വളർത്തുന്ന കോഴിമുട്ടയോടാണ് താല്പര്യം. അപ്പോ ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങി എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യുവാനും ചെറിയൊരു സേവിങ്സ് ഉണ്ടാക്കുവാനായിട്ട് ഞാൻ ഈ മുട്ടക്കോഴി വളർത്തല് ഞാൻ കൂടുതൽ ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്.
1: എങ്ങനെയാണ് മുട്ടക്കോഴികളുടെ പരിചരണം?
0: മുട്ടക്കോഴികൾ നമുക്ക് ലഭിച്ചത് 45 ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ നിലവിൽ ഞാൻ എനിക്ക് 2 സെറ്റ് കോഴികളാണ് ഉള്ളത്. അപ്പൊ ഒരു സെറ്റ് ഞാൻ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ അഴിച്ചിട്ടാണ് വളർത്തുന്നത്. അപ്പൊ അവര് പുല്ലും തിന്നും. പൊതുവെ BV3 കോഴികളെ നമ്മൾ അങ്ങനെ അഴിച്ചിട്ട് വളർത്തില്ല. കാരണം അതിന്റെ മുട്ടയുടെ ലഭ്യത നമുക്ക് കുറവായിരിക്കും. അപ്പൊ എനിക്ക് ആദ്യം കിട്ടിയപ്പോൾ കുറച്ചധികം കോഴികൾ ഉണ്ടായിരുന്നു. ആ കോഴികളെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചെറിയ കൂടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ അഴിച്ചിട്ട് വളർത്തിയത്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് നല്ല രീതിയിൽ അത്യാവശ്യം കോഴിമുട്ട ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടിലുള്ള കോഴികളാണെങ്കിലും അവർക്ക് നമ്മൾ കൃത്യമായിട്ട് ആ ഇടവേളകളിൽ നമ്മൾ അതിൻ്റെതായ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ വെള്ളം എല്ലാം അടങ്ങിയ ഒരു കൂടാണ്. അപ്പൊ പിന്നെ നമുക്ക് അതിലേക്ക് അധികം പരിചരണം വരുന്നില്ല. പിന്നെ അതിന് അത്യാവശ്യമായ മരുന്നുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് കൃഷി വിജ്ഞാപന കേന്ദ്രത്തിൽ നിന്നുള്ള ആ മാഡം വന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇടയ്ക്ക് അവർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ വിളിച്ച് നമുക്ക് ചോദിക്കാം. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. വേറെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും നിലവിലിപ്പം അങ്ങനെ ഇല്ല.
1: ഇനി കാർഷിക രംഗത്ത് ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്?
0: കുടുംബശ്രീ മിഷന്റെ അഗ്രി CRP ആയതുകൊണ്ട് കൂടുതൽ ആളുകളെ, അതായത് സ്ത്രീകളെ, നമ്മൾ ഈ രംഗത്തോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ചെറിയ അറിവുകൾ വെച്ചിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും തൊട്ടടുത്ത ഉള്ളവരോടാണെങ്കിലും മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ കൂടി കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ആഗ്രഹമാണ് എന്റെ ഉള്ളത്. തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കൊച്ചു കേരളത്തിൽ എങ്ങനെയാണോ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അനുയോജ്യമായ ചെറിയ ചെറിയ കൃഷികൾ സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാർ അതിലേക്ക് ഉൾച്ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരാൾ ചെയ്ത് കാണുമ്പോഴാണ് മറ്റൊരാൾക്കും അതൊരു പ്രചോദനം ആകുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ അതിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും സനിതയുടെ ഓരോ ഉദ്യമങ്ങളും വിജയം കാണട്ടെ എന്ന് ആശംസിക്കുന്നു.
2: കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മട്ടുപ്പാവ് കൃഷിയിൽ വിജയം നേടിയ ചേരാനെല്ലൂർ സ്വദേശിനി സനിത കേസിന്റെ കാർഷികാനുഭവങ്ങളാണ്. കാർഷിക സംബന്ധമായ സംശയ നിവാരണങ്ങൾക്ക് സനിതയെ വിളിക്കേണ്ട നമ്പർ 9567020212. ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ,

0: സഹകരണം ജയ് ജോയ്, ലക്ഷ്മി നാരായണൻ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും. ഇഷ്ട വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റു സത്യം.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: കൊച്ചിക്ക് കണ്ടു മാത്രല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി വൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം,
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 20:32. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡിലിന് കൊല്ലം 22,400, ആലപ്പുഴ 22,700, കോട്ടയം 25,800, എറണാകുളം 22,400, കൊച്ചി റെഡി 22,500, ആലുവ 23,300, വടക്കൻ പറവൂർ 24,000. കൊപ്ര കിൻഡിലിന് ആലപ്പുഴ തെളിവ് 21,000, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,100, വടക്കൻ പറവൂർ 13,100. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡിലിന് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു കിൻഡിലിന് കോട്ടയം 4,500, കട്ടപ്പന 36,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, കോട്ടയം 25,000, എറണാകുളം 26,500, തൊടുപുഴ 1,000 24,500. കയർ കിൻഡിലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കുരുമുളക് അൺഗാർബിൾ കിൻഡിലിന് കൊച്ചി ഗാർബിൾ 71,600, കൊച്ചി അൺഗാർബിൾ 69,600, ആലുവ 67,500, മൂവാറ്റുപുഴ 69,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,800. ചുക്ക് കിൻഡിലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് കിൻഡിലിന് കോട്ടയം 24,200, മൂവാറ്റുപുഴ 21,500, തൊടുപുഴ 26,100. മഞ്ഞൾ കിൻഡിലിന് കൊച്ചി 16,000, തൊടുപുഴ 22,500. പുൽത്തൈലം കിൻഡിലിന് കൊച്ചി 1,71,000, ആലുവ 1,65,000. കശുവണ്ടിപ്പരിപ്പ് കിൻഡിലിന് കൊല്ലം 81,400.

0: ആപ്പിൾ കിൻഡിലിന് എറണാകുളം 4,500, അടയ്ക്ക 1,000 എറണാകുളം 5,600, ക്ഷമിക്കണം 5,500. നേന്ത്രക്കായ് പച്ച കിൻഡിലിന് എറണാകുളം 4,000. മൂവാറ്റുപുഴ 4,500. തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി, ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വിപണി സമാപിച്ചു.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:32 ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്നു രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവെൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: इसी सदी का भारत आज विकसित होने के लक्ष्य पर काम कर रहा है. ये वो भारत है जो कहता है ग्रो मोर अचीव मोर. हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है. हम अधीर है, बेसब्र है. हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है.
0: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായം പങ്കുവച്ചു. മെൽബണിൽ നടന്ന 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പെസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണന

0: വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
1: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: June 1 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 1,493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂവെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-ഉം 16-ഉമാണ് സെമിഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷീർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ യു എസ് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ യു എസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ

0: എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. രണ്ട് ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 നൂറ്റാണ്ടുകളിലെ 3 പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കലശൂലം, കരിങ്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം
2: സമകാലികം.
3: നടപ്പാതകളിലൂടെ സുരക്ഷിതമായി നടക്കാനുള്ള അവകാശം ഓരോ പൌരനും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണെന്ന് ഈ അടുത്തിടെ സുപ്രീംകോടതി പ്രസ്താവിച്ചു. റോഡുകളിലെ മോട്ടോർ വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തെക്കാൾ മുൻഗണന കാൽനടയാത്രക്കാരുടെ ഈ അവകാശത്തിനാണെന്നും കോടതി ഈ സാഹചര്യത്തിൽ വ്യക്തമാക്കി. കാൽനടയാത്രക്കാരുടെ സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഈ ഒരു വിധി പ്രസ്താവത്തിന്റെ സാഹചര്യം എന്തെന്ന് വെച്ചാൽ, 5 വയസ്സുകാരനായ മകനുമായി സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനിടെ പിന്നിൽ നിന്ന് ടാങ്കർ ലോറി ഇടിച്ച് കർണാടകയിൽ കുട്ടി മരിച്ച കേസ് പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം ഉണ്ടായത്. നമുക്കറിയാം, നടപ്പാതകൾ പല സ്ഥലത്തും പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടിയാണ്. പലപ്പോഴും ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നടപ്പാതയിലൂടെ പായുന്ന ഇരുചക്ര വാഹനങ്ങൾ നമ്മുടെ നിത്യ കാഴ്ചയാണ്. നടപ്പാതയിലൂടെ ഓടിച്ച ഇരുചക്ര വാഹനം ഒരു വയോധിക തടയുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടെ പ്രചരിച്ചത്. ഇങ്ങനെ നിസ്സാരമെന്ന് തോന്നുന്ന ഇത്തരം നിയമലംഘനങ്ങൾ നടപ്പാതയിൽ സൃഷ്ടിക്കുന്ന അപകടങ്ങളുടെ തോത് വലിയ രീതിയിലാണ്. ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു, നടപടി വേണ്ട നടപ്പാതകൾ. നടപ്പാതയിൽ കാൽനടയാത്രികർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പങ്കുവയ്ക്കുന്നു.
4: എന്റെ പേര് MM സലി. ഞാൻ ഒരു കായിക അധ്യാപകനാണ്. പള്ളുത്തി പെരുമ്പടപ്പിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ നടപ്പാത അനിവാര്യമായ കാര്യമാണ്. കാരണം പലപ്പോഴും ഈ നിരത്തുകളിലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിപ്പായാണ്. അത് 2-വീലർ മുതൽ വലിയ വാഹനങ്ങൾ വരെ. ഇപ്പൊ ഞാൻ പള്ളൂരി നിവാസിയാണ്. പടിഞ്ഞാറൻ കൊച്ചി മേഖലയിൽ കഴിഞ്ഞ 6 മാസത്തിന്റെ 4 പേരുടെ ജീവനാണ് കാൽനടക്കാരൻ. അപ്പൊ അത് നടപ്പാതയില്ലാത്തതിന്റെ പേരിലാണ് അത് സംഭവിച്ചത്. നടപ്പാത ഇല്ലാതെ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഈ ബസ് മുട്ടിയും അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ തോപ്പുംപടി മേഖല അടക്കമുള്ള സ്ഥലങ്ങളിൽ നടപ്പാതില്ല. അപ്പൊ അവർക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? റോഡിലൂടെ നടക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ പുറകിൽ നിന്ന് വാങ്ങി വരുന്ന സ്വകാര്യ ബസ്സുകളടക്കം പിടിച്ചിട്ടുള്ള ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പുറകെയുള്ള വാഹനങ്ങളെ നമുക്ക് തിരിഞ്ഞു നോക്കാനായില്ലല്ലോ. അവര് സൈഡിൽ കൂടെ പോയിക്കോളും എന്നുള്ള

0: നമ്മൾ റെഡിക്കു നടക്കുമ്പോൾ വണ്ടി സുരക്ഷിതമായി കടന്നു പോകും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കാൽനടക്കാർ മുമ്പോട്ട് നടന്നു പോകുന്നത്. പക്ഷെ പുറകിലൊന്നിരിക്കും. അങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത് വേണ്ട ഈ തിരക്കേറെ ജംഗ്ഷനിലെല്ലാം ഈ നടപ്പാത അനിവാര്യമാണ്. അത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയാണ്. ഇനി നടപ്പാത ഉണ്ടായാലോ, നടപ്പാതയിൽ കംപ്ലീറ്റ് കച്ചവടക്കാർ വന്ന് കയറി ഇത് നിയന്ത്രിക്കാനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വിവിധ അധികാരികളെല്ലാം മോനെ ദിശിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളും എറണാകുളം സിറ്റി നോക്കിയാലും അടക്കം അടക്കം എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് ഈ നടപ്പാത കംപ്ലീറ്റ് ഇവർ കയ്യേറി വരിക. കച്ചവടക്കാർ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ പെട്ടിക്കടകളും മാടക്കടകളും ഒക്കെ നടപ്പാതകൾ കയ്യേറി വരികയാണ്. ഈ ഇതെല്ലാം നിയമലംഘനമാണ്. അപ്പൊ ഇവരെ നോയിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നടപ്പാത അനിവാര്യമാണ്. അതുപോലെ തന്നെ ഇത് ഈ നടപ്പാത നിലനിർത്തേണ്ടത് ഒരു അത്യന്താവശ്യമായ കടമയാണ്. അത് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്തെ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത ഈ കേബിളുകൾ, അത് മരണക്കുരുക്കായി മാറുന്നുണ്ട്. മിക്കവാറും ഈ നടപ്പാതയിലുള്ള പോസ്റ്റുകളിലൊക്കെ ആയിരിക്കും. ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും ഇല്ല. ശരിക്കത് സ്വന്തം പോസ്റ്റ് ഇടണം എന്നുള്ള നിയമം. കേബിള് നാട്ടുമ്പോൾ അത് പിന്നെ കൂടുതൽ കണക്ഷൻ വേണ്ടി വരേണ്ടി വരും. ഈ കേബിൾ ഇങ്ങനെ വളച്ചിടും. ഈ വളച്ചിടുന്ന കേബിള് പലപ്പോഴും താഴത്തേക്ക് വീണ് പിന്നെ കഴുത്തിലേക്ക് മുറുകാറില്ല. അത്തരത്തിൽ എത്രയോ മരണങ്ങൾ, അപകടങ്ങൾ സംഭവിക്കുന്നു. ഇപ്പൊ നമുക്ക് എറണാകുളം സിറ്റിയിലൊക്കെ കയറി കഴിഞ്ഞാൽ വളരെയേറെ സ്ഥലങ്ങളിൽ കേബിളുകൾ കുരുക്കുകളാണ്. ഇതൊന്നും മുറിച്ചു മാറ്റി ആ അളവ് പ്രാപ്തമാക്കിയ വളവിൽ ഈ കേബിളൊക്കെ വലിച്ചുവിട്ടെ, അത് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ ഈ കൂട്ടിയിടുന്ന ആ പ്രവണത അവസാനിപ്പിക്കണം. അത്യാവശ്യത്തിനുള്ള ലൈൻ മാത്രം വലിക്കുക. ഓവറായിട്ടുള്ള ഈ കൂട്ടിയിടുന്ന ഈ കേബിളിങ്ങനെ കൂട്ടി വട്ടം കൂട്ടിയിടുന്ന ഒരു പ്രവണത, അതാണ് ഈ ജീവനെടുക്കുന്നത്. അത് ഇല്ലായ്മ ചെയ്യാം. അതിനൊക്കെ അധികാരികൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഈ നടപ്പാത പലയിടങ്ങളിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഫോർട്ടുകൊച്ചി മട്ടാഞ്ചേരി ഭാഗത്ത് CSML കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ പദ്ധതിയായിട്ട് കുറെ നടപ്പാതകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതിനെ നടുക്കായിട്ട് ഡ്രെയിനേജ് സിസ്റ്റത്തിനായിട്ട് മുകളിൽ സ്ലാബ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്ലാബ് എല്ലാം മിക്കവാറും വല്ലാത്ത ഒരു ഗുണമേന്മയില്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചിരുന്നു. അതെല്ലാം തകർന്നേ. മിക്കവാറും ഫോർട്ടുകൊച്ചിയിൽ തന്നെ ഈ അടുത്ത് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കുട്ടി വീണ് ഈ സ്ലാബ് കയറുന്ന വീണ് പിന്നെ കൈയൊടിഞ്ഞു വിദ്യാർത്ഥിനി. അപ്രകാരം വളരെയേറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും തന്നെയല്ല, അത് ചെറിയ പിന്നെ CSML നമ്മുടെ ഈ കുറെ സ്ലാബ് വലിയ സ്ലാബ് ഉണ്ടാവും. ഈ സ്ലാബിനൊന്നും ഗുണമേന്മയില്ല, കുറച്ച് നാളെയുമായി ഒഴിഞ്ഞു. അത് തന്നെയല്ല, പിന്നെ ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്ലാബ് വെക്കുമ്പോഴേ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടായിട്ടില്ല. കുറച്ച് പൊങ്ങി കുറച്ച് ഇറങ്ങി അങ്ങനെയൊക്കെ ഇത് നടന്നില്ലേ. ചിലപ്പോൾ എന്തായി ഈ നാട്ട് പിന്നെ കാൽനടക്കാർ ചിലപ്പം ധൃതിയിൽ പോയായിരിക്കും. കാരണം അവർക്ക് ലക്ഷ്യ സ്ഥാനത്തെത്താൻ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ അവർ ഈ പൊങ്ങിയിരിക്കുന്നതോ അല്ലെങ്കിൽ സ്ലാബില്ലാത്തതോ ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോഴേക്കാണ് ഇതിന്റെ ഇടയിലേക്ക് പോകുന്നത്. അങ്ങനെ എത്രയോ എത്രയോ എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കൊച്ചി സിറ്റിയിൽ വെള്ളക്കെട്ട് ദൂഷ്യമാണ്. പ്രത്യേകിച്ച് കൊച്ചി എന്ന് പറഞ്ഞത് സമുദ്രത്തിലേക്ക് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതിന്റെ പേരിൽ വെള്ളം ഒഴുകി പോലെ ഡ്രെയിനേജുകളുടെ സംവിധാനങ്ങളുടെ ഒക്കെ പോരായ്മകളുണ്ടാകും. അത് വേറെ പ്രശ്നം. പക്ഷെ ഈ വെള്ളക്കെട്ട് ദൂഷ്യമാകുമ്പോൾ അതും വലിയൊരു ദുരിതത്തിനാണ് ഇടപെടുന്നത്. അത് നടപ്പാതയെ മാത്രമല്ല, ഈ റോഡിന്റെ സൈഡിലുള്ള കുഴികളൊക്കെ ഉണ്ടാവും. ഈ കുഴിയിലൊക്കെ പെട്ടുപോകുന്നുണ്ട്. അറിയില്ലല്ലോ വെള്ളം മൂടിയിരിക്കുന്നത്. ചെറിയൊരു മഴ പെയ്താൽ പോലും, ഒരു സാധാരണ മഴ പെയ്താൽ പോലും നമ്മുടെ കൊച്ചി പ്രദേശം വെള്ളക്കെട്ടിലാവും. അപ്പൊ പിന്നെ റോഡിലൊക്കെ വെള്ളമായി. ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഈ സ്ലാബില്ലാത്തതോ അതുപോലെ തന്നെ റോഡിലുള്ള കുഴികളോ ഒന്നും കാണാണ്ട് ഈ അതുപോയി സഞ്ചരിക്കുന്ന യാത്രക്കാർ, അത് ടൂ വീലർ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇനി കാൽനടക്കാരും ടൂ വീലർക്കാരും എല്ലാം ഈ കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതും അടുത്ത കാലത്ത് വളരെയേറെ കാണപ്പെടുന്ന ഒരു സാധനമാണ്. ചെറിയൊരു മഴ പെയ്താൽ അപകടങ്ങൾ പതിവാണ്. ചെറിയതിനെല്ലാം ഇതിനെല്ലാം ഒരു ശക്തമായ നടപടി ഉണ്ടായേ തീരും.
1: റോഡുകൾ സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള വീതി റോഡിനകത്ത് വലിയ വിഷയം തന്നെയാണ്. നമുക്കറിയാലോ വാഹനങ്ങളുടെ പെരുപ്പം, എല്ലാ വാഹനങ്ങളും റോഡിന്റെ കപ്പാസിറ്റിയേക്കാളും കൂടുതലായിട്ട് പണ്ടുണ്ടായിരുന്ന ഉദാഹരണം വൈപ്പിക്കേണ്ട റോഡുകൾ, റോഡുകൾക്ക് ഒരിക്കലും വീതി കൂടിയിട്ടില്ല. കുറെ സൗന്ദര്യത്തിന് നൽകി റോഡിന് വീതി കൂട്ടിയിട്ടില്ല. അതിന്റെ ഒരു പ്രയാസം കാൽനടക്കാര് വളരെ അനുഭവിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാല് സ്ലാബുകൾ, സ്ലാബുകളൊക്കെ അത് നമുക്ക് ഇവിടെ എല്ലായിടത്തും അറിയാവുന്നതാണ്. സ്ലാബുകളൊക്കെ പലപ്പോഴും നിലവാരം കുറഞ്ഞ സ്ലാബുകളാണ് പെട്ടുന്നത്. അത് പൊട്ടിപ്പൊടിഞ്ഞ് ഒരാളുടെ കാല് അതിൽ വീഴുമ്പോഴേക്കുള്ളൂ അത് കരുതി തിരിഞ്ഞു നോക്കണം. അപ്പൊ അത് ഈ വ്യവസ്ഥാപനമായിട്ട് അതിന്റെ മെയിൻറ്റനൻസ് ഒക്കെ നടത്തണമെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. പല സ്ഥലത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും സ്ലാബുകളുടെ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും. യാത്രക്കാർ ഒരുപക്ഷെ ശ്രദ്ധിച്ചോണമില്ല, അതൊന്ന് തട്ടി വീഴും. അതുപോലെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങളുടെ ഒരു സാക്ഷരത കുറവ്, വാഹന ഓടിക്കുന്നവർക്ക് നമുക്കിപ്പോ സീബ്രാലിനൊക്കെ വായിച്ചാൽ അവിടെ ക്രോസ് ചെയ്യാന്നുണ്ടെങ്കിൽ ധൈര്യപ്പെട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം വാഹനം ഓടിച്ചാണ് പോകും. ഇപ്പൊ ഒരുപാട് പുതിയ ലൈനുകൾ റോഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്നൊരു ആർക്കും അറിയാൻ പാടില്ല. അപ്പത് റോഡൊക്കെ സാമ്യമനുസരിച്ചുള്ള സൗകര്യങ്ങൾ നമുക്ക് കൂട്ടണം. ഇപ്പൊ വൈപ്പിങ്ങനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനുള്ള റോഡ് ഇല്ല. അപ്പൊ അതുപോലെ നടപ്പാതകളുടെ സൈഡിൽ തന്നെ പോകാണ് പല സ്ഥലത്തും ബാരിക്കേഡുകൾ വെച്ചിട്ട് പെട്ടെന്ന് അറിയാത്തവരൊക്കെ അപകടത്തിപ്പെടുകയാണ്. അപ്പം ശരിക്കും മനുഷ്യന്റെ ഈ നടക്കാനുള്ള അവകാശത്തിനെ ഹനിക്കുന്ന തരത്തിലാണ് പല സ്ഥലത്തും ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പൊ റോഡിന് വീതി ഇല്ലാത്ത സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് തന്നെ ഫുട്പാത്ത് ഉണ്ടായിരുന്ന സ്ഥലങ്ങളെ ഇപ്പൊ കാന വന്നത് അതിൽ കൂടി നടക്കാൻ പറ്റില്ല. കടകളുടെ മുമ്പിൽ കൂടി നടക്കാൻ സ്ഥലത്തെ അവസ്ഥയാണ്. ഇപ്പൊ അപ്പൊ വളരെയധികം സ്കൂളിൽ വരുന്ന സമയത്ത് കുട്ടികളും മാതാപിതാക്കളും വളരെയധികം കഷ്ടപ്പെടുന്നത് നടന്നു പോകാനാണ്. പിന്നെ അശാസനമായിട്ട് പറഞ്ഞതിന്റെ വീട്ടില് വെള്ളക്കെട്ട്, അപ്പൊ സ്വാഭാവികമായിട്ടും കാൽനടക്കാരും മാറി നടക്കുമ്പോഴേക്കും വാഹനങ്ങൾ വന്ന് വെള്ളം തെറിക്കുന്ന അവസ്ഥയുണ്ടാവും. പിന്നെ അതിന് അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ശാസ്ത്രീയ പഠനം നടത്താതെയാണ്. കാരണം ഇപ്പൊ ഈ വൈപ്പിങ്ങളുടെ റോഡുകൾ വലിയ വികസനം നടത്തി നടപ്പാതെയൊക്കെ പണിത്, പക്ഷെ നടപ്പാ

0: അവരൊരിക്കലും ആ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ പറ്റത്തില്ല. അവിടെ നടക്കാനുള്ള സ്ഥലമില്ല പല സ്ഥലങ്ങളിൽ, ഇറങ്ങുന്ന തന്നെ റോട്ടിലൊക്കെ അല്ലെങ്കിൽ കടയിലൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ ഒരു ബസ് ഇറങ്ങി ഒരു യാത്രക്കാരൻ ഫുട്പാത്ത് വഴി നടന്നു വന്ന അസൗകര്യം പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് സിറ്റിയിൽ നമുക്കറിയാവുന്ന നടപ്പകൽ അനുവദിക്കുന്ന വർഷങ്ങൾ പണ്ടേ ഉള്ളതാണ്, എത്ര പേര് കാണേണ്ടതെന്ന് നമ്മൾ പത്രങ്ങളിൽ വായിക്കണം. പക്ഷെ അതിന് ഒരു അടിയന്തര നടപടി എന്നുള്ള നിലക്ക് അത് തുടക്കത്തിൽ ചെയ്യേണ്ടത് ഒരാൾ ട്രാവലിൽ വീണ് കയ്യകാലം ഒടിഞ്ഞാൽ ആൾക്കാർ തിരിഞ്ഞു നോക്കും.
1: പൊതുവേ റോഡിൽ ഒരു ഫുട്പാത്ത് അഥവാ നടപ്പാത ഉണ്ടാവുന്നത് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായ കാര്യമാണ്. കാരണം വാഹനങ്ങളുടെ പാതയിൽ നിന്ന് കാൽനടക്കാരെ ഒഴിവായി കിട്ടുന്ന ഒരു ഇതാണ് അതുമൂലം ഉണ്ടാവുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുട്പാത്ത് ഉണ്ടെങ്കിലും ആളുകൾ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. റോഡിന്റെ വശങ്ങളിൽ കാന ഉണ്ടാവും, കാനയുടെ മുകളിൽ സ്ലാബ് ഇട്ടിട്ടുണ്ടാവും. ഈ സ്ലാബ് ആ ഭാഗമാണ് പലപ്പോഴും നടപ്പാതയായിട്ട് മാറണം. അപ്പൊ അവിടെ സ്ലാബുകള് ഉയർന്നും താഴ്ന്നു നോക്കിയിരിക്കും, ഇടയ്ക്ക് വിടവുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്വാഭാവികമായിട്ട് ആളുകള് താരതമ്യേന നിരപ്പുള്ള റോഡിലേക്ക് ഇറങ്ങി നടക്കും. അതാണ് നമ്മുടെ പൊതുവെയുള്ള രീതി. പിന്നെ പണ്ട് മുതലേ എല്ലായിടത്തും നടപ്പാത ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആളുകൾ റോഡിൽ കൂടെ തന്നെയൊക്കെയാണ് നടന്നിരുന്നത്. അത് ഇപ്പോഴും തുടരുന്നവരുണ്ട്. അത് നമ്മുടെ ഒരു പൊതുവെ ഒരു റോഡ് സംസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്തിരി പിന്നിലാണെന്നുള്ളതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതുകൊണ്ട് ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം. അപ്പൊ ഈ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കണം എന്ന് പറയുമ്പോ ഇങ്ങനെയുള്ള നടപ്പാത ഉപയോഗിക്കാനായിട്ട് നമ്മൾ കാൽനടക്കാരെയും ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അത് പലപ്പോഴും ഉണ്ടാവാറില്ല, അത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു റോഡുകൾ മിക്കതും പൊതുവെ വീതി കുറവാണ്. റോഡിനൊപ്പം തന്നെ ഒരു നടപ്പാത നിർമ്മിക്കുന്ന രീതി നമ്മുടെ നാട്ടിലില്ല. റോഡ് നിർമ്മിക്കും, കുറെ നാൾ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഫണ്ട് വരുമ്പോ നടപ്പാത നിർമ്മിക്കും. അപ്പൊ അങ്ങനെ നിർമ്മിക്കുമ്പോ പലപ്പോഴും റോഡിനുള്ള ഒരു സ്ഥലമാണ് നടപ്പാതക്ക് വേണ്ടി എടുത്തു പോകുന്നത്. അപ്പൊ പൊതുവെ റോഡിന്റെ വീതി രണ്ട് വശങ്ങളിൽ നടപ്പാതെ വരുമ്പോ റോഡിന്റെ വീതി കുറയും. അത് വാഹനയാത്ര ഡ്രൈവർമാർക്കാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ റോഡിലേക്ക് ഇറങ്ങി നടക്കുകയും കൂടി ചെയ്യുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടായി. കാരണം റോഡിന്റെ വശത്തുള്ള കാൽനടക്കാരനെ എതിരെ വരുന്ന വാഹനവും നമ്മൾ നോക്കേണ്ടി വരും. അത് പലപ്പോഴും നമ്മുടെ റോഡുകളിൽ, പ്രത്യേകിച്ച് ഹൈവേയുടെ കാര്യമല്ല പറയണത്, ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡുകളിൽ എപ്പോഴും സ്ഥിരമായി കാണുന്നൊരു പ്രശ്നമാണത്. പിന്നെ നമ്മൾ പലപ്പോഴും ഈ റോഡിന്റെ നിരപ്പിനേക്കാളും ഒരു മുക്കാലടിയോളം ഉയർത്തിയാണ് നമ്മൾ പലയിടത്തും നടപ്പാത നിർമ്മിക്കുന്നത്. അതും പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം റോഡിലെ സ്ഥലം നഷ്ടമാകുന്നതിന് പുറമെ വാഹനങ്ങൾ അടിയന്തര സാഹചര്യങ്ങളിൽ വശങ്ങളിലേക്ക് ഒതുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. അത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്നത് ചെറിയ വാഹനങ്ങൾക്ക്, ഇരുചക്ര വാഹനങ്ങൾക്കായിരിക്കും. കാരണം എതിരെ ഒരു എതിരെ വന്ന വണ്ടിയിൽ നിന്ന് നിയന്ത്രണം വിട്ട് വരികയാണെന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് വണ്ടി വശത്തേക്ക് മാറ്റി രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പൊ ഒരു നല്ല ആവശ്യത്തിന് ഉണ്ടാക്കിയ നടപ്പാത നമുക്ക് തന്നെ നേരെ വിപരീതമായിട്ട് വന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ, നടപ്പാത ഉപയോഗിക്കുന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് കൂടെ ഒരു ബോധവൽക്കരണം വേണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എങ്കിലും അവരതിൽ കൂടെ തന്നെ പോകണം. പിന്നെ ബാരിക്കേഡുകളൊക്കെ സൈഡിൽ സ്ഥാപിച്ച് റോട്ടിലേക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു ടെൻഡൻസി ഒഴിവാക്കാനുള്ള അങ്ങനെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചാൽ ഉണ്ടാവും. ഇപ്പൊ പുതുതായിട്ട് നിർമ്മിക്കുന്ന നടപ്പാതയിലൊക്കെ അത് ബാരിക്കേഡുകളും കൂടെ അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ബാരിക്കേഡുകൾ ഉള്ളതുകൊണ്ട് അതിനുള്ളിൽ നടക്കുന്നവർക്ക് പെട്ടെന്ന് തോന്നുമ്പോ തന്നെ റോട്ടിലേക്ക് ഇറങ്ങാതെ നടന്നു പോകും. അങ്ങനെയുള്ള ഒരു മുൻകരുതലുകളും എടുത്താൽ നല്ലതായിരിക്കും.
2: നടപ്പാതയുടെ രൂപകൽപ്പന, നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആശാലത.
3: നടപ്പാത അതായത് ഫുട്പാത്ത് എന്നത് റോഡിൽ കാൽനടക്കാരുടെ വാഹന ഗതത്തിൽ നിന്ന് സുരക്ഷിതമായി വേർതിരിച്ച് തുടർച്ചയുള്ളതും തടസ്സരഹിതവുമായ കാൽനട യാത്രയ്ക്കായി ഒരുക്കുന്ന പ്രത്യേക പാതയാണ്. ഇത് നഗര റോഡുകളിൽ മാത്രമല്ല കാൽനട സാധ്യം കൂടുതലുള്ള ഗ്രാമ പട്ടണവാസങ്ങളിലുള്ള പ്രദേശത്തും ഇത് ആവശ്യമാണ്. രൂപകൽപ്പനയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്കിംഗ് സോൺ അഥവാ തടസ്സരഹിത നടപ്പാത മേഖലയാണ്. തടസ്സരഹിത നടപ്പാതയ്ക്ക് കുറഞ്ഞത് ഏകദേശം 2 മീറ്റർ വീതി ഉണ്ടായിരിക്കണം. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പ്രകാരം സ്കൂളുകൾ, ആശുപത്രികൾ, മാർക്കറ്റുകൾ, ബസ് സ്റ്റോപ്പുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാൽനട യാത്രക്കാരുടെ എണ്ണം കൂടുതലായതിനാൽ IRC ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാർഗനിർദ്ദേശ പ്രകാരം കുറഞ്ഞത് 2.5 മീറ്റർ വീതിയുള്ള തടസ്സരഹിത നടപ്പാത നൽകണം. അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് ടെർമിനലുകൾ, പ്രധാന ഷോപ്പിംഗ് തെരുവുകൾ, മത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ കാൽനട യാത്രക്കാർ വളരെ കൂടുതലാണെങ്കിൽ അത് അതിനനുസരിച്ച് കൂടുതൽ വീതിയുള്ള നടപ്പാതകളോ ആവശ്യമെങ്കിൽ പെഡസ്ട്രിയൻ പ്രയോറിറ്റി സ്ട്രീറ്റ് രൂപകൽപ്പന ചെയ്യണം. നടപ്പാതയുടെ രൂപകൽപ്പനയിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ, സൗകര്യം, യൂണിവേഴ്സൽ അക്സസിബിലിറ്റി എന്നിവയ്ക്ക് മുൻഗണന നൽകുകയും അനുയോജ്യമായ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം. നടപ്പാതകളുടെ മുകളിൽ കുറഞ്ഞത് 2.4 മീറ്റർ ക്ലിയർ ഹൈറ്റ്

0: ഉണ്ടായിരിക്കണം. അതായത് മരക്കൊമ്പുകൾ, ബോർഡുകൾ, കേബിളുകൾ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഈ ഉയരത്തിന് താഴെ വരാൻ, ഇടവിട്ട് മുറിഞ്ഞ് അവസാനിക്കുന്ന നടപ്പാതകൾ, പെട്ടെന്നുള്ള ഉയർച്ച താഴ്ചകൾ, പൊട്ടിയ നടപ്പാത പാളികൾ, തുറന്ന ഓടകൾ എന്നിവ ഒഴിവാക്കണം. തടസ്സരഹിത നടപ്പാത മേഖലകളിൽ വൈദ്യുതി പോസ്റ്റുകൾ, സൈൻ ബോർഡുകൾ, കേബിൾ ബോക്സുകൾ, മരങ്ങൾ, ട്രാൻസ്ഫോമറുകൾ, തെരുവ് കച്ചവടം എന്നിവയൊന്നും ഇല്ലാതെ കാൽനടക്കാർക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന ഭാഗങ്ങളായിരിക്കണം. മഴവെള്ളം കെട്ടിക്കിടക്കാത്ത ഡ്രെയിനേജ്, മതിയായ ലൈറ്റിംഗ്, ആവശ്യമായിടത്ത് തണൽ എന്നിവയെ ഉൾപ്പെടുത്തണം. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, കുട്ടികൾ എന്നിവരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്യണം. ഭിന്നശേഷിക്കാർക്കും കാഴ്ച വൈകല്യമുള്ളവർക്കും സൗഹൃദപരമായ റാമ്പുകൾ, ടെക്സ്റ്റൈൽ പേവിംഗ് നൽകണം. യൂണിവേഴ്സൽ ഡിസൈൻ തത്വങ്ങൾ പാലിക്കണം. കാൽനട സുരക്ഷ ഉറപ്പാക്കുന്നതിനും സുരക്ഷിതമായ സ്ഥലങ്ങളിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ കാൽനടക്കാരെ നയിക്കുന്നതിനുമായി ആവശ്യമായ ഇടങ്ങളിൽ മാത്രം പെഡസ്ട്രിയൻ ഗാർഡ്രെയിൽ സ്ഥാപിക്കണം. നിർമ്മാണത്തിന് ശേഷം പരിപാലനവും അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ്. കാരിയേജ് വേയിൽ നിന്ന് കൃത്യമായി 15 സെന്റിമീറ്റർ ഉയരത്തിൽ ആ നടപ്പാത നിർമ്മിക്കേണ്ടത്. ഇത് വാഹനങ്ങൾ നടപ്പാതയിൽ കയറി പാർക്ക് ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ്. ജനങ്ങൾ കാൽനടയായി സഞ്ചരിക്കുന്ന എല്ലാ റോഡുകളിലും നടപ്പാത ആവശ്യമാണ്. പ്രത്യേകിച്ച് ദേശീയപാതകൾ, നഗരപ്രദേശങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഭാഗങ്ങൾ, സംസ്ഥാന പാതകൾ, പട്ടണങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഭാഗങ്ങൾ, നഗര പട്ടണ റോഡുകൾക്ക് മുൻഗണന നൽകണം. അതേസമയം നിയന്ത്രിത പ്രവേശനമുള്ള, എൻട്രി റെസ്ട്രിക്ഷൻ ഉള്ള എക്സ്പ്രസ് വേകൾ സാധാരണമായി അവിടെ കാൽനട യാത്ര അനുവദിക്കാറില്ല. എക്സ്പ്രസ് വേകളിൽ നടപ്പാതയ്ക്ക് പകരം സുരക്ഷിതമായ സർവീസ് റോഡുകളോ പ്രത്യേക കാൽനട സൗകര്യങ്ങളോ നൽകുന്നതാണ് പതിവ്. ഇന്ത്യ.കോൺഗ്രസിന്റെ മാർഗനിർദ്ദേശം പ്രകാരം വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ 15 കിലോമീറ്റർ കൂടുതലുള്ള എല്ലാ റോഡുകളിലും നടപ്പാത ഒരുക്കേണ്ടതാണ്. വേഗത 15 കിലോമീറ്റർ താഴെ നിയന്ത്രിക്കാൻ കഴിയാത്ത ചില ലോക്കൽ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഇടുങ്ങിയ വ്യാപാര വീഥികളിൽ ട്രാഫിക് കാമിംഗ് മെഷേഴ്സ് നടപ്പിലാക്കണം. എന്നാൽ ഓരോ റോഡിലും നിർബന്ധമായും കോൺക്രീറ്റ് നടപ്പാത വേണമെന്നല്ല, ഗ്രാമപ്രദേശങ്ങളിലെ വളരെ കുറഞ്ഞ ഗതാഗതമുള്ള റോഡുകളിലും കാൽനട യാത്ര വളരെ കുറവുള്ള പ്രദേശങ്ങളിലും വേറിട്ട നടപ്പാതയ്ക്ക് പകരം ട്രാഫിക് കാമിംഗ്, കുറഞ്ഞ വാഹന വേഗം, മതിയായ റോഡ് ഷോൾഡർ തുടങ്ങിയ പരിഹാരം അനുയോജ്യമാണ്. അതിനാൽ തീരുമാനം റോഡിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രം നോക്കിയല്ല, പെഡസ്ട്രിയൻ ഡിമാൻഡ്, അപകട സാധ്യത, സമീപ പ്രദേശത്ത് ഭൂവിനിയോഗം എന്നിവ വിലയിരുത്തിയാണ് തീരുമാനിക്കേണ്ടത്.
1: നടപ്പാത മൗലികാവകാശമാണെന്ന് കോടതി പറയുമ്പോൾ ജില്ലയിൽ എത്ര ശതമാനം റോഡുകൾക്ക് നടപ്പാതയുണ്ട്?
0: കേരളത്തിലെ ഒരു ജില്ലയിലോ സംസ്ഥാന ആകമാനമോ എത്ര ശതമാനം റോഡുകൾക്ക് നിലവാരമുള്ള നടപ്പാത ഉണ്ട് എന്നതിന് ഏകീകരിച്ച ഔദ്യോഗിക സമഗ്ര കണക്ക് നിലവിൽ ലഭ്യമല്ല. 2023 കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് തയ്യാറാക്കിയ കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ പഠനങ്ങൾ പ്രകാരം തിരുവനന്തപുരം കൊച്ചി നഗരപ്രദേശങ്ങളിലെ കാൽനട യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പര്യാപ്തമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ, സമീപ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പഠന മേഖലയിലെ പ്രധാന റോഡ് ശൃംഖലകളുടെ 14.2% മാത്രമാണ് നടപ്പാതകൾ ഉള്ളത്. ഇതിൽ 2 മീറ്റർ അധികം വീതിയുള്ള നടപ്പാതകൾ വെറും 5% റോഡുകളിൽ മാത്രമേ ഉള്ളൂ. അതേസമയം കൊച്ചി പഠന മേഖലയിൽ പ്രധാന റോഡുകൾ, റോഡ് ശൃംഖലയുടെ 25% നടപ്പാതകൾ ഉണ്ട്. ഇതിൽ 2 മീറ്റർ അധികം വീതിയുള്ള നടപ്പാതകൾ വെറും 7% റോഡുകൾക്ക് മാത്രമേ ഉള്ളൂ. ഈ കണക്കുകൾ സുരക്ഷിതവും സൗകര്യപ്രദവുമായ കാൽനട യാത്ര ഉറപ്പാക്കുന്നതിനായി നടപ്പാത ശൃംഖല ഗണ്യമായി വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും കേരളത്തിൽ ചെയ്യേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നു.
1: ഫ്ലൈ ഓവർ, എക്സ്പ്രസ് ഹൈവേകൾ, മറ്റു വലിയ റോഡ് പദ്ധതികളെയൊക്കെ ആഘോഷിക്കുന്ന കാലത്ത് ഗതാഗത സംവിധാനത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗമായ കാൽനടയാത്രികരെ അവഗണിക്കുന്ന സമീപനം അങ്ങേയറ്റം അപമാനകരമാണ്. റോഡിലെ വാഹനത്തിരക്കിൽ നിന്നും കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി നടന്നുപോകാൻ സാധിക്കുന്ന നടപ്പാതാ സങ്കല്പം അതിന്റെ ആവശ്യങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നിറവേറ്റുമ്പോൾ കൂടിയാണ് പുരോഗമന സമൂഹത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. നടപടി വേണ്ട നടപ്പാതകൾ.
2: നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ഹസീന ഇബ്രാഹിം.

സമയ ഫോണിൻ പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ? ആദായ നികുതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ സുരേഷ് കുമാർ മറുപടി പറയുന്നു. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗിന്റെ അവസാന തീയതി ഈ മാസം 31-ന്. ആരൊക്കെയാണ് ആദായ നികുതി അടയ്ക്കേണ്ടത്? ഫോം 16 കിട്ടി പക്ഷേ ടാക്സ് ഇല്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണോ? ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾ നാളെ ഉച്ചകഴിഞ്ഞ് 3:05-4 വിളിക്കുക. നമ്പർ 9446455888. മറ്റൊരു നമ്പർ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387. നമ്പർ ആവർത്തിക്കാം: 9446455888. മറ്റൊരു നമ്പർ 0484-242-6387.

ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾ നാളെ ഉച്ചകഴിഞ്ഞ് 3:05 to 4:00 വിളിക്കുക. നമ്പർ 9446455888. മറ്റൊരു നമ്പർ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387. നമ്പർ ആവർത്തിക്കാം 9446455888. മറ്റൊരു നമ്പർ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387. കുറിച്ചെന്തിനാശങ്ക

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകലും വടുതല നായർ ധൃതിയിൽ നടന്നു. വഴിക്ക് വെച്ച് അമദനെ കണ്ടുമുട്ടി. അമദ, എന്റെ ഗ്രാമത്തിൽ ഒരു പള്ളിക്കൂടമുണ്ടാക്കണം, നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്, വടുതല നായർ പറഞ്ഞു. താണജാതിയിലുള്ളവരെ പള്ളിക്കൂടത്തിൽ ചേർക്കുമോ? അമദന്റെ ചോദ്യം. വടുതല നായർക്ക് ചോദ്യം രസിച്ചു. അമദന്റെ പുറത്ത് വാത്സല്യപൂർവ്വം തടവിക്കൊണ്ട് നായർ പറഞ്ഞു, അവർക്ക് വേണ്ടിയാണ് പള്ളിക്കൂടം സ്ഥാപിക്കാൻ പോണത്, അവർക്ക് വേണ്ടി മാത്രം. അമദന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വികസിച്ചു. പള്ളിക്കൂടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. നൂറുകണക്കിന് താണജാതിയിലുള്ളവർ ശ്രമദാനത്തിൽ പങ്കെടുത്തു. ഗ്രാമമാകെ ഒന്നുണർന്നു. ആദരം പെറ്റ പട്ടേരിയാണ് ഗ്രാമാധിപതി. വാർത്ത അദ്ദേഹത്തിന്റെ കാതുകളിലെത്തി. താണജാതിക്കാർക്ക് വേണ്ടി ഒരു പള്ളിക്കൂടം പണിയുന്നു. ജന്മിമാർ തലയ്ക്ക് കൈവച്ചു. പട്ടേരി ഭൂപ്രഭുക്കളുടെ യോഗം വിളിച്ചുകൂട്ടി. പള്ളിക്കൂടം ഉയരരുത്, അവിടെ കുളം കോരണം. യോഗം ഒന്നടങ്കം തീരുമാനിച്ചു. ആ അമദനെന്ന ചെറുക്കനെ സൂക്ഷിക്കണം, വടുതല നായരെയും സൂക്ഷിക്കണം. അവരെല്ലാം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ളവരാണ്, ഒരു ജന്മി അഭിപ്രായപ്പെട്ടു. അമദനെ ഞാനൊന്ന് വിളിക്കട്ടെ, വടുതല നായരെയും വിളിച്ചു ചോദിക്കാം. ചോരപ്പുഴ ഒഴിവാക്കാൻ നമ്മളായിട്ട് ശ്രമിച്ചില്ലെന്ന് വേണ്ട, പട്ടേരി പറഞ്ഞു. പട്ടേരി കാര്യസ്ഥനെ അയച്ചു. വടുതല നായർ വന്നു. താണജാതിയിലുള്ളവർക്കൊക്കെ അക്ഷരം പഠിക്കണം അല്ലേ വടുതലേ? പട്ടേരി ചോദിച്ചു പുച്ഛരസം. തീർച്ചയായും വേണം, ഒരു പള്ളിക്കൂടം ഇവിടെ ഉണ്ടാക്കാൻ പോണു, ഒരു മാസത്തിനുള്ളിൽ പണിതീരും, വടുതല നായർ പറഞ്ഞു. ഫൂ, പട്ടേരി കാർക്കിച്ചു തുപ്പി. തിരുമനസ് ഗ്രാമാധിപനാണ്, സ്വന്തം മാറത്തേക്കാണ് തുപ്പിയത്, വടുതല നായർ പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. പട്ടേരിയുടെ വായിലെ ഉമിനീർ ചെന്ന് വീണത് അദ്ദേഹത്തിന്റെ നെഞ്ചത്തു തന്നെയായിരുന്നു. പട്ടേരിക്ക് കലശലായ ദേഷ്യം വന്നു. വടുതല നായരെ ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി. ഈ ഗ്രാമത്തിൽ പുതിയൊരു പള്ളിക്കൂടം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, താനല്ല, മനസ്സിലായോ? പട്ടേരിയുടെ ചുണ്ടു വിറച്ചു. നല്ലൊരു കാര്യം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഗ്രാമാധിപതി എന്ന നിലയ്ക്ക് ഞങ്ങളോട് സഹകരിക്കുകയാണ് ഇവിടുന്ന് ചെയ്യേണ്ടത്. ഞങ്ങളെ അനുഗ്രഹിക്കണം. താണജാതിയിലുള്ള കുട്ടികൾ രണ്ടക്ഷരം പഠിച്ചോട്ടെ? പഠിക്കണ്ട, അത് തീരുമാനിക്കേണ്ടത് അവരാണ്. തർക്കുത്തരം പറയുന്നോ? കടന്നു പുറത്തു പോടാ. ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല, വിളിച്ചു വന്നു, ഇതാ പോണു. തന്നെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും, പട്ടേരി ഭീഷണി മുഴക്കി. എന്നെ പഠിപ്പിക്കാനുള്ള യോഗ്യത തിരുമനസിലേക്കില്ല, ഇനിയൊട്ടുണ്ടാവൂല്ല. വടുതല നായർ നടന്നു തുടങ്ങി. പള്ളിക്കൂടം പൊളിച്ച് കുളം കോരും,

0: വടുതല നായർ തിരിഞ്ഞു നോക്കി, പൊട്ടിച്ചിരിച്ചു. പട്ടേരി പല്ലുറുമി. ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഭൃത്യന്മാരെ വിളിച്ചു. ആ അധിക പ്രസംഗിക്ക് രണ്ടു കൊടുക്കാനിവിടെ ആരും ഇല്ല അല്ലേ? ഭൃത്യന്മാർ വടുതല നായരെ തടഞ്ഞു. 25 ആളുകൾ അദ്ദേഹത്തെ വളഞ്ഞു. പട്ടേരിയുടെ മുന്നിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെട്ടു. വടുതല നായരെ, താൻ തെറ്റു ചെയ്തിരിക്കുന്നു. കാര്യം, താനൊരു ജന്മിയാണ്, എങ്കിലും താൻ ശിക്ഷ അർഹിക്കുന്നു. വേലക്കാരെ, ചാട്ടവാർ കൊണ്ടുവരിൻ, പട്ടേരി ആജ്ഞാപിച്ചു.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകലും
2: വായിച്ചത് അഖിൽ സുകുമാരൻ.
3: ഒരിടത്ത്

0: ആകാശവാണി FM വാർത്തകൾ.
1: വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുറേനിയം ഇറക്കുമതി, നിർണായക ധാതു ഇടനാഴി തുടങ്ങിയ മേഖലകളിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാക്കി. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എംപിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന എംപിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ നടന്ന പ്രദേശത്ത് നിന്നും ഇന്ന് കണ്ടെത്തിയ മൂന്ന് മൃതദേഹങ്ങളിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞു. ഇനി രണ്ടുപേരെയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തെരച്ചിൽ നാളെയും തുടരും. ലഹരി മാഫിയയ്ക്ക് സംസ്ഥാന അതിർത്തികൾ ബാധകമല്ലെങ്കിൽ അവരെ നേരിടുന്ന നിയമപാലകർക്കും അതിരുകൾ ഉണ്ടായിരിക്കരുതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം നാളെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും മന്ത്രി. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് മലമ്പുഴ കവാ റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് ഒന്നാം പുഴ പാലത്തിന്റെ കൽവർട്ട് തകർന്ന സാഹചര്യത്തിൽ കർശന യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി റോഡ് സുരക്ഷിതമാക്കുന്നതുവരെ വിനോദസഞ്ചാരികൾക്കും ഭാരവാഹനങ്ങൾക്കുമാണ് സഞ്ചാരവിലക്ക് ഏർപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: നമ്മുടെ ജീവിതത്തിൽ മഞ്ഞളിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ആരോഗ്യക്ഷേമ രംഗത്ത് ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്ന ഒരു താരമായി മാറിയിരിക്കുന്നു മഞ്ഞൾ. നമ്മുടെ ശരീരത്തിലെ ദഹനം, ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റൽ, വിഷാംശ ദൂരീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളെ ഒക്കെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സുഗന്ധ വ്യഞ്ജനമാണ് നമ്മുടെ അടുക്കളയിൽ നാം സുലഭമായി ഉപയോഗിക്കുന്ന മഞ്ഞൾ. ആധുനിക പോഷകാഹാര ഗവേഷണങ്ങൾ ഭക്ഷണം തന്നെയാണ് മരുന്ന് എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മഞ്ഞളിൻ്റെ പ്രസക്തി.

0: കടും മഞ്ഞ നിറത്തിലുള്ള മഞ്ഞൾ ഇഞ്ചിയുടെ വർഗത്തിൽപ്പെടുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലം. ഇന്ത്യയിലും ചൈനയിലുമൊക്കെ വളരെ വർഷങ്ങളായി മഞ്ഞൾ ഭക്ഷണത്തിൽ സ്വാദിനായും കളറിനായും ഉപയോഗിച്ചു വരുന്നു. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള ക്യൂർക്യുമിൻ എന്ന ഘടകമാണ് ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്നത്. ശരീരത്തിലെ വിഷം നീക്കാനുള്ള മഞ്ഞളിൻ്റെ കഴിവ് നമ്മുടെ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമേകുന്നു. ശരീരത്തിലെ വീക്കം നീർക്കെട്ട് ഇവ കുറയ്ക്കാനുള്ള മഞ്ഞളിൻ്റെ കഴിവ് സന്ധിവാതം പോലെയുള്ള രോഗങ്ങൾക്ക് ശമനം കിട്ടാനായി ഉപകരിക്കുന്നു. രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് മുറിവ്, പൊള്ളൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് മഞ്ഞൾ ഉപകരിക്കുന്നു. ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും മഞ്ഞൾ ഉപകരിക്കും. തന്മൂലം ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ മാരക രോഗങ്ങളെ ഒരു പരിധിവരെ ചെറുക്കാൻ കാരണമാകുന്നു. പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹാനികരമായ തന്മാത്രകളെ നശിപ്പിച്ച് ശരീരകോശങ്ങളെ സംരക്ഷിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. മനുഷ്യരുടെ മാനസികാവസ്ഥയും സ്വഭാവവും ഒക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ സെറോട്ടോണിൻ, ഡോപ്പമൈൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാനുള്ള ശേഷിയും മഞ്ഞളിനുണ്ട്. അതുകൊണ്ട് വിഷാദം, അലർജി തുടങ്ങിയ രോഗങ്ങൾക്കും ക്യൂർക്യുമിൻ ഒരു പരിപൂരകമായി പരീക്ഷിച്ചു വരുന്നു. മഞ്ഞൾ ചൂടുവെള്ളവുമായി സംയോജിപ്പിച്ച് കുടിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും തുടർന്ന് ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കത്തിച്ചു കളയാനും ഭാരം കുറയ്ക്കാനും കാരണമാകും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ടീസ്പൂൺ എന്ന നിലയിൽ രാവിലെയും രാത്രിയും ഈ പാനീയം കുടിക്കാവുന്നതാണ്. ശരീരത്തിന് അനുയോജ്യമായ മറ്റൊരു പാനീയമാണ് മഞ്ഞൾ പാൽ അഥവാ ഗോൾഡൻ മിൽക്ക്. ഇത് പാലിൽ മഞ്ഞളും കറുത്ത കുരുമുളകും കറുവപ്പട്ട അല്ലെങ്കിൽ ഇഞ്ചി എന്നിവയും ഇട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ്. ഈ ചൂടുപാനീയം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നീർവീക്കം തടയാനും ഹാനികരമായ തന്മാത്രകളെ നിർവീര്യമാക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ 1 ഗ്രാം മഞ്ഞളിൽ 30 മുതൽ 90 മില്ലിഗ്രാം വരെ മാത്രമേ ക്യൂർക്യുമിൻ അടങ്ങിയിട്ടുള്ളൂ. അതായത് 3 മുതൽ 9% വരെ. അതുകൊണ്ട് സാധാരണയായി ക്യൂർക്യുമിൻ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നത് കുറവായിരിക്കും. ആഗിരണശേഷി കൂട്ടാനായി ക്യൂർക്യുമിൻ്റെ കൂടെ കുരുമുളക് പോലെ മറ്റു ചില വസ്തുക്കൾ ചേർക്കുകയോ അല്ലെങ്കിൽ ക്യൂർക്യുമിൻ്റെ രൂപമാറ്റം വരുത്തുകയോ വേണം. ആധുനിക ശാസ്ത്രത്തിൽ നാനോ ബയോടെക്നോളജി രീതികൾ ഉപയോഗിച്ച് ക്യൂർക്യുമിൻ്റെ നാനോ കണികകൾക്ക് ശരീരത്തിലെ രക്തത്തിൽ കൂടുതൽ ആഗിരണം ചെയ്യപ്പെടാനും തലച്ചോറിലെ തടസ്സത്തെ മറികടന്ന് മരുന്ന് ഉള്ളിലെത്തിക്കാനും അവിടുത്തെ കോശങ്ങളെ സംരക്ഷിക്കാനും കഴിയുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഈ കോശ സംരക്ഷണം അൽഷിമസ് പോലുള്ള മറവി രോഗങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നു. കേരളത്തിലെ വയോധികരുടെ ജനസംഖ്യാ വർധനവിനനുസരിച്ച് ഉണ്ടാകാനിടയുള്ള മറവി രോഗത്തെ ചെറുക്കാൻ ഈ ദിശയിലുള്ള ഗവേഷണം തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കുസാറ്റിലും വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നത് ആശ്വാസകരമാണ്.
1: ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ TL രമാദേവി. ശാസ്ത്രദീപ്തി.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കൊങ്കണി ഗാനങ്ങളാണ് ഇന്ന് യുവവാണിയിൽ ആദ്യം. ആലപിക്കുന്നവർ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി.
1: ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യലീലകളും മഹത്വവും ഭക്തിപൂർവം സ്തുതിക്കുന്നതും കൃഷ്ണഭക്തിയുടെ ഭാവസാന്ദ്രത ഉണർത്തുന്ന മനോഹര ഭജൻ നമുക്ക് ആസ്വദിക്കാം. ആലപിക്കുന്നത് നവനീത, വൈഷ്ണവി, വിഷ്ണുപ്രിയ എന്നിവർ.

അടുത്ത ഗാനം ദേവിയെ വാഴ്ത്തി സ്തുതിക്കുകയും ജീവിതത്തിലെ സകല ദുഃഖങ്ങളും നീക്കി അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തിഗാനമാണ്. ആലപിക്കുന്നത് വൈഷ്ണവി പി നായിക്.

0: അടുത്തത് ഒരു കുട്ടിക്കഥ. ഒരു കാക്കയും കുരുവിയും തമ്മിലുള്ള ഒരു സാങ്കല്പിക സംഭാഷണ കഥയാണിത്. കനത്ത മഴയിൽ അഭയം തേടി കുരുവിയുടെ കൂട്ടിലെത്തുന്ന കാക്ക പിന്നീട് രാത്രിയിൽ കുരുവിക്കുഞ്ഞുങ്ങളെ വിഴുങ്ങുന്നു. എന്നാൽ ബുദ്ധിമതിയായ കുരുവിയമ്മ തന്റെ കുഞ്ഞുങ്ങളെ കാക്കയുടെ വയറ്റിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതാണ് ഈ രസകരമായ കഥയുടെ ഇതിവൃത്തം. കഥ പറയുന്നത് വൈഷ്ണവി പി നായിക്.
1: ഗുർബജ് മയ്യയിലെ കക്കു മമ്മാൽ ഘറ സേനയാ ഘറ ഗുർബജ് മയ്യൽ ഘറ മേണയാ ഘറ ഏകു ദിവസം രാത്രി ഹൊള്ളോ പാവസയിലോ കക്കു മമ്മാൽ ഘറ ഹോണു ഗെല്ലെ ഗുർബജ് മയ്യൽ ഘറ തസീറബിലെ തെസ്യസിലെ പൗസാന്തു കക്കോ മാമു തിമ്മുനു ഗുർബജ് മയ്യൽ ഘർ കടയിലോ മയ്യേ മയ്യേ ഗുർബജ് മയ്യേ ഏക കവർക്കാട് ഗുർബജ് മയ്യൻ സംഗീലെ രാബ കക്കു മമ്മ ആ മിഗിൽ ചെറുടുവാങ്ക് നാണോ നെത്ത കക്കോ മാമു ഭൈര റബീലോ ഉണേഗടി ജാന്നു കക്കോ മാമു ദുസ്സേരി ഉദ്ദീലെ ഗുർബജേ ഗുർബജേ കവട് കട് രാബ കക്കോ മമ്മ ആ ചെറുടുവാങ്ക് ഖാവോ നെത്ത തിസ്സേരി കക്കോ മമ്മനുദ്ദീലെ ഗുർബജേ ഗുർബജേ കവട് കട് രാബ കക്കോ മമ്മ ആ ചെറുടുവാ നിദ്ദാ നെത്ത നിദ്ദാന്നു ഗുർബജ് മയ്യൻ കവട് കളെ തിമ്മുൺ തപ്പുനെയിലേൽ കക്കോ മമ്മ ദിക്കുനു ഗുർബജ് മയ്യേക്ക് പാപ്പതിസലെ ആവാജ് രാത്തി ഗുർബജ് മയ്യേൽ ഗർ കടപ്പെടുത്തവേ മിഗ്യൽ സേനയാഗർ ഹോൾണു ഗെല്ലെ പേടമുൺ ഗുർബജ് മയ്യനെ സംഗീലെ തൂജലാരി ജന്നർലാലകി പേടമുണു കക്കോ മമ്മാലകി സംഗീലെ നാനാ തങ്ക സേളോ വാരത്തലെ ജലർത്തു വസരേന്തു നിദ്ദേ നാനാ തങ്ക ഹൂ

0: നവാറത്തല്ലേ ജലാർത്തു പള്ളി അലകിപ്പാട നാനാ പള്ളയങ്കാരി പള്ളാരി തേവളേർ കക്കോമ്മക്ക് ഖത്തി നിദ്ദായി തൽമോണു ഗുർബജ്മയ്യെ ചൊയ്ലി തവളി കക്കോമ്മൻ സംഗീലെ ആന്തു ഗേൽ ചെറുഡുവാലെ പള്ളിയാന്തു പോണു തങ്കായി നിദ്ദാവി ഗുർബജ്മയ്യെ നക്കമുൺ സംഗുച്ചെ പൂടെ കക്കോമാമു പൊളോ രാത്രി ജംചാനിക്ക് കക്കോമ്മക്ക് ഭൂകലെ ഗലി ഗുർബജ്മയ്യെ ഏക പില്ലാക്ക് ഗുളും കെലെ ദുസ്സേരി കക്കുമ്മക്ക് ഭൂകല ഗലി ദുസ്സേർ പിള്ളാക്കെ ഗുളും കെലെ തിസ്സേരി ഭൂകല ഗലി തിസ്സേർ പിള്ളാക്കെ ഗുളും കെലെ സക്കാണി ഗുർബജ്മയ്യൻ ചൊംചാനിക്ക് പള്ളിയാന്തു പില്ല നൈ കക്കുമ്മ മികൽ പില്ല ഹൈ കക്കുമ്മൻ സംഗീനെ തന്നി സക്കണീ ഉട്ടാൻ ഖേളുകെ നിമു ഫട്ടി സംഗിൽ മുൻ ഗുർബജ്മയ്യെ മനാഞ്ചലെ കക്കോമ്മക്ക് ബുദ്ധി സിക്കും കമുൺ ഗുർബജ്മയ്യൻ ലിക്കിനെ ഗുർബജ്മയ്യൻ കക്കോമ്മക്ക് പോളോ ദിവിൻ മുൻ സംഗുനു ലൊക്കണ്ടാ കൈലാത്തു ഹൂനു കെലോ കക്കോമ്മു പോളയച്ച പൊർമോൾഗെന്നു വസ്രിയും തേലോ ഹായ് ഹുനു ഹുനു പോളയച്ച പൊർമോളെത്തുമു രാബ അത്ത ഹുനു ഹുനു ദിവിൻ മുൻ ഗുർബജ്മയ്യനെ സംഗീലെ ഗുർബജ്മയ്യന് ഹൂനു കെലോൽ ലൊക്കണ്ടാ കൈലാത്തോ കക്കോമ്മ പൊട്ടാരിതുപോലോ ഈ കോർണു കക്കോമ്മുറുള്ളോ കക്കോമ്മാൽ പോട്ട ജോളു ഗെല്ലെ തവളി കക്കോമ്മാൽ തൊണ്ണാസുക്കുനു ഗുർബജ്മയ്യൽ തിന്നി പിള്ളേ ഭാര്യനി തിന്നി പിള്ളാങ്കേ ദിക്കുനു ഗുർബജ്മയ്യക്ക് ഉള്ളോ ആനന്ദ ജലോ.
1: അടുത്തത് ഒരു കൊങ്കണി ഭജനയാണ്. വിഷ്ണു ഭഗവാനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും മനസ്സിനുള്ളിൽ താമസിക്കാനായി അപേക്ഷിക്കുന്നതുമാണ് ഇതിന്റെ ഉള്ളടക്കം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി എന്നിവർ അവതരിപ്പിച്ച വിവിധ കൊങ്കണി പരിപാടികൾ.
1: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9444-56-22-12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9444-56-22-12. 9447-56-22-12. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.

0: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
1: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
0: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
1: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. FM ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി കേൾക്കാം. ചിത്രം പിൻഗാമി. പാടിയത് ചിത്ര. ഗാനരചന കൈതപ്രം. സംഗീതം ജോൺസൺ.

0: ഒരറിയിപ്പ്. നാളെ ഉച്ചകഴിഞ്ഞ് 3:05 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിംഗ് പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ, ആദായനികുതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ CB സുരേഷ് കുമാർ മറുപടി പറയുന്നു. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗിന്റെ അവസാന തീയതി ഈ മാസം 31-ന്. ആരൊക്കെയാണ് ആദായനികുതി അടയ്ക്കേണ്ടത്? ഫോം 16 കിട്ടി പക്ഷേ ടാക്സ് ഇല്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണോ? ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾ നാളെ ഉച്ചകഴിഞ്ഞ് 3:05-4 ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 9446455888. മറ്റൊരു നമ്പർ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3:05-4 ഇടയ്ക്ക്.
1: एक प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
1: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapalliagencies.com മെയിൽ അയക്കൂ.
2: എറണാകുളം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വിജ്ഞാൻ വാർഡുകളിലേക്ക് കോർഡിനേറ്റർമാരുടെ താൽക്കാലിക നിയമനത്തിനായി ഒരു വർഷത്തേക്ക് പ്രതിമാസം 8,000 രൂപ ഓണറേറിയം വ്യവസ്ഥയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ബിരുദധാരികളായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷകൾ ഈ മാസം 14 രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാക്കണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0484-2952-235. നമ്പർ ആവർത്തിക്കാം, 0484-2952-235.
3: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
4: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
3: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
4: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
2: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡിലുള്ള ITI NTCയുമാണ് യോഗ്യത. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, www.cochinshipyard.in. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 22.
3: കൊച്ചി
4: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
1: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapalliagencies.com മെയിൽ അയക്കൂ.
2: തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ SC ST വിഭാഗത്തിൽ നിന്നും ഏതാനും സീറ്റൊഴിവുണ്ട്. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 99-46-88-31-90. നമ്പർ ആവർത്തിക്കാം, 99-46-88-31-90.
3: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
8: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
3: കൊച്ചിയിൽ ആദ്യമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
4: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
3: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
4: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
3: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
4: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും.

0: ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈജി ഫ്യൂച്ചർ എപിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ പെൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് സർക്കാർ എയ്ഡഡ് പോസ്റ്റ് മെട്രിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, ഒബിസി, മറ്റ് സമുദായങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0491 25 0505.
3: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോഡ് ഇടപ്പള്ളി.
1: കൊച്ചി
0: മൈജി ഫ്യൂച്ചർ എപിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈജി ഫ്യൂച്ചർ എപിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
6: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
7: ഗുരുവായൂർ അമ്പലക്കാര്യത്തിൽ സാമൂതിരി എടുത്ത അതേ നിലപാടായിരിക്കും കീഴൂർ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ വാഴുന്നവരും എടുക്കുക എന്ന് കുഞ്ഞിക്കേളുവിന് തോന്നിയിരുന്നു. എന്നാൽ അതയാൾ പറയുകയുണ്ടായില്ല. കീഴൂർ ക്ഷേത്രത്തിൽ അയിത്തജാതിക്കാർക്ക് പ്രവേശനം കൊടുക്കുന്നത് വലിയ കാര്യമാണ്. ചിലപ്പോൾ ഉത്സവത്തിന് മുമ്പ് തന്നെ കേളപ്പൻ എന്തെങ്കിലും ചെയ്തേക്കുമെന്നും അയാൾ വിചാരിച്ചു. മൈനറേയും കൂട്ടി രാമർ കിഴക്കോട്ടേക്ക് പോയപ്പോൾ കുഞ്ഞിക്കേളു ആലോചിച്ചത് മെറ്റിൽഡയെക്കുറിച്ചായിരുന്നു. കേളപ്പന് പിറകെ വളരെ മമതയോടെ മെറ്റിൽഡ ടീച്ചർ നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവരുടെ നിശബ്ദ പ്രണയത്തിന്റെ ഭാവിയെക്കുറിച്ചും അയാൾ ഓർത്തുപോയി. എന്തായിരിക്കും ഗാന്ധിജിയുടെ മറുപടി? ഗാന്ധിജി എതിർത്താൽ ഇവർ എന്ത് നിലപാടായിരിക്കും എടുക്കുക? ഗാന്ധിജി സ്വീകരിക്കുന്ന ഏത് തീരുമാനവും രണ്ടുപേരും അംഗീകരിക്കുമെന്ന് കുഞ്ഞിക്കേളുവിന് ഉറപ്പുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കട്ടെ അതെന്നും അയാൾ മോഹിച്ചു. ബാങ്കിൽ 10 മണിയുടെ സൈറൺ മുഴങ്ങുന്നതുവരെ കുഞ്ഞിക്കേളു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അത് പതിവില്ലാത്തതായിരുന്നു. പിറ്റേന്ന് വൈകിട്ടോടെ തക്ഷൻകുന്നിൽ പരന്ന പ്രധാന വാർത്ത കേളപ്പൻ വാഴുന്നവരെ കാണാൻ പോയതിനെക്കുറിച്ചായിരുന്നു. അന്ന് കാലത്തു മുതൽ എല്ലായിടത്തും അതുതന്നെയായിരുന്നു സംസാര വിഷയം. കേളപ്പനെ വാഴുന്നവരുടെ ആളുകൾ അകത്തേക്ക് കടത്തിവിടുമോ എന്നും ചിലർക്ക് സംശയമുണ്ടായിരുന്നു. വളരെ മുമ്പ് നാട്ടിൽ നിന്നും പോകുമ്പോൾ അദ്ദേഹം കേളപ്പൻ നായരായിരുന്നു. ഇപ്പോൾ വെറും കേളപ്പനാണ്. ഏതോ ഒരിടത്ത് വെച്ച് തന്റെ പേരിനൊപ്പമുള്ള ജാതിപ്പേര് അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. തന്റെ പേരിനൊപ്പം ജാതിപ്പേര് ഒരിക്കലും ചേർത്ത് പോകരുതെന്ന് മറ്റുള്ളവർക്ക് അദ്ദേഹം കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേളപ്പൻ ജാതിപ്പേര് എടുത്തു കളയുകയാണെന്ന വിവരം അദ്ദേഹത്തിന്റെ തറവാട്ടിലെത്തിയപ്പോൾ കാരണവരുടെ വളരെ നിസ്സംഗമായ മറുപടി ഇങ്ങനെയായിരുന്നു: അയാള് ജനിച്ചപ്പോ ജ്യോത്സ്യൻ ജാതകം ഗണിച്ച് പറഞ്ഞത് നാട് നീള യാചിച്ച് നടക്കാനുള്ള യോഗം കലശലായി കാണുന്നുണ്ട് എന്നായിരുന്നു. അതിപ്പോ ശരിയാന്ന് തെളിഞ്ഞു വരികയാണ്. ജാതി ഇല്ലാണ്ടായാല് ഇക്കാലത്ത് തെണ്ടുന്നതിന് തുല്യമല്ലേ? കേളപ്പൻ ജാതിപ്പേര് ഉപേക്ഷിച്ചതിൽ വാഴുന്നോർക്കും വലിയ നീരസമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അപ്പോൾ തന്നെ അദ്ദേഹം തന്റെ അനന്തരവന്മാരോട് പ്രതികരിക്കുകയും ചെയ്തു: പുലിയുടെ പുറത്തുള്ള പുള്ളി തുടച്ചാ പോകുമോ? അതുപോലെ തന്നെയാ ജാതിയും. അത് തുടച്ചാലും ഇല്ലാണ്ടാക്കിയാലും ഒന്നും പോവൂല. അതുകൊണ്ട് തന്നെ വാഴുന്നോർ കേളപ്പനോട് ഒരിക്കലും ഹൃദ്യമായി പെരുമാറുകയില്ല. കേളപ്പനോടൊപ്പം ശ്രീധരൻ ഡോക്ടറും രാമുണ്ണിക്കിടാവും ഗോവിന്ദൻ അടിയോടിയും വാഴുന്നോരെ കാണാനെത്തിയിരുന്നു. പടിപ്പുരയിൽ വെച്ച് തന്നെ വാഴുന്നോരുടെ ആളുകൾ അവരെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു: കേളപ്പൻ നായരും രാമുണ്ണിക്കിടാവും ഗോവിന്ദൻ അടിയോടിയും അകത്തേക്ക് വരിക. കേളപ്പൻ പറഞ്ഞു: ഞാൻ കേളപ്പൻ. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് മൂന്നാൾക്കും അകത്തേക്ക് വരാം. കേളപ്പൻ അകത്തേക്ക് കയറാതെ അവിടെ തറഞ്ഞു നിന്നു. ശ്രീധരൻ ഡോക്ടറെ പടിപ്പുരയ്ക്ക് പുറത്തു നിർത്തിയതിൽ കേളപ്പന് യോജിപ്പില്ലായിരുന്നു. ഡോക്ടറില്ലാതെ വാഴുന്നവരെ കാണാൻ പോവില്ലെന്ന തീരുമാനത്തിലായിരുന്നു അദ്ദേഹം. കേളപ്പന്റെ മനോഭാവം മനസ്സിലാക്കി ഡോക്ടർ പറഞ്ഞു: കേളപ്പജി പൊയ്ക്കോളൂ, ഇക്കാര്യത്തെ ചൊല്ലി ഒരു ചർച്ച മുടങ്ങരുത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടും സ്വീകാര്യമാവാത്ത മനോഭാവത്തോടെ കോവിലകത്തെ ഉൾവശത്തേക്ക് നോക്കി കേളപ്പൻ അങ്ങനെ നിന്നു. വാഴുന്നോർ അവിടെ എവിടെയോ. മുന്നോട്ട് കാലെടുത്ത് വെക്കുവാൻ കേളപ്പന് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. ജാതിയുടെ പേരിലാണ് ശ്രീധരൻ ഡോക്ടറെ പടിപ്പുരയ്ക്ക് പുറത്ത് നിർത്തിയത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കുവാനും കേളപ്പന് കഴിയുമായിരുന്നില്ല. അപ്പോഴും ശ്രീധരൻ ഡോക്ടർ പറഞ്ഞു: കേളപ്പജി പൊയ്ക്കോളൂ, ഞാനിവിടെ നിന്നോളാം. കേളപ്പൻ വീണ്ടും ചിന്താധീനനായി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ തന്നെ അധീരനാക്കുകയാണോ?

0: എന്ന് കേളപ്പൻ ഭയന്നു. വർഷങ്ങൾക്ക് മുമ്പും ഇത്തരത്തിലുള്ള ഒരവസ്ഥയെ താൻ അഭിമുഖീകരിച്ചിരുന്നു. സ്കൂൾ കെട്ടിടം പൂർത്തിയായെന്നുള്ള ഒരു രേഖയിൽ പ്രധാന അധ്യാപകനായ താൻ ഒപ്പിട്ട് കൊടുക്കണമെന്ന് മന്നത്ത് പത്മനാഭൻ ആവശ്യപ്പെടുന്നു. മന്നത്തിന്റെ സ്നേഹം തന്നെ എപ്പോഴും കീഴ്പ്പെടുത്തിയിരുന്നു. തറയിൽ നിന്നും ഉയരാത്ത സ്കൂൾ കെട്ടിടം പൂർത്തിയായെന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഒപ്പിട്ട് കൊടുക്കുക? ഒടുവിൽ മന്നത്തിന്റെ സ്നേഹത്തിന് വഴങ്ങുന്നു. മൂന്നാമത്തെ ദിവസം വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും മറുപടി. പൂർത്തിയായ കെട്ടിടം പരിശോധിക്കുവാൻ അധികൃതർ വരുന്നു. പ്രധാന അധ്യാപകൻ എങ്ങനെയാണ് അവരെ അഭിമുഖീകരിക്കുക? ജോലി ഉപേക്ഷിച്ച് അന്നു രാത്രി അവിടെ നിന്നും മുങ്ങിയതാണ്. ശ്രീധരൻ ഡോക്ടർ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്നു, കേളപ്പജി പൊയ്ക്കോളൂ. പോകാതെ നിർവാഹമില്ല, ചർച്ച മുടങ്ങുവാൻ പാടില്ലാത്തതാണ്. ഒടുവിൽ കേളപ്പൻ മുന്നോട്ട് നീങ്ങുന്നു. അന്ന് വൈകിട്ട് ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ കേളപ്പൻ പറയുന്നു, വാഴുന്നവർക്ക് കാലം മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ചുമതല. നാളെ തന്നെ അയിത്തജാതിക്കാർ കീഴൂർ ക്ഷേത്രത്തിലേക്ക് ആരാധന നടത്താൻ പോവുകയാണ്. പതിവ് പോലെ വളരെ പതിഞ്ഞ സ്വരത്തിലാണ് കേളപ്പൻ സംസാരിച്ചിരുന്നത്. എന്നാൽ അത് ഉച്ചത്തിലായിരുന്നുവെന്ന് കേൾവിക്കാർക്ക് തോന്നി. അതിന്റെ ശബ്ദം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
3: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
4: വാക്കറിവും നാട്ടറിവും പൊട്ടിയാട്ടുക എന്ന ശൈലി പ്രാചീനമായ നാട്ടുവഴക്കങ്ങളിലൊന്നാണ് പുരാവൃത്തം. മിത്ത് എന്നാണ് ഇപ്പോൾ നാം അതിനെ വ്യവഹരിച്ചു പോരുന്നത്. കാലാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വംശ കഥകളാണ് അവ. സാധാരണ ജീവിതത്തിൽ കഴിയാത്തത് സങ്കല്പത്തിലൂടെയും ഭാവനയിലൂടെയും മനുഷ്യൻ സാക്ഷാത്കരിക്കുന്നു. വിവിധ ശക്തികളുടെ ദേവന്മാരും ദേവിമാരും നന്മതിന്മകളുടെ മൂർത്തികളും എല്ലാം അതത് പുരാവൃത്തവുമായി ബന്ധപ്പെട്ടവയാണ്. അവയാണ് നമ്മൾ ആദിപ്രരൂപങ്ങൾ എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ സ്വപ്നമാണ് പുരാവൃത്തം. മലയാള മിഥോളജിയിൽ ഐശ്വര്യത്തിൻ്റെ ദേവതയായി ലക്ഷ്മിയെ വാഴ്ത്തുന്നു. ലക്ഷ്മി തന്നെയാണ് ശ്രീഭഗവതി എന്ന ശിവോദി. ജീർണതയുടെ ദുർദേവതയാണ് അലക്ഷ്മി അഥവാ ജ്യേഷ്ഠ എന്ന ചേട്ട. നന്മതിന്മകളെ കണ്ടുകൊണ്ടുള്ള ഒരു മൂല്യസംഘർഷമാണ് പൊട്ടിപ്പുറത്ത് ശിവോദിയകത്ത് എന്ന വാങ്മയത്തിലുള്ളത്. ഒരു പുരാവൃത്തത്തിൻ്റെ ആധാര വാങ്മയമാണ് അവ. ഇടിയലിനും പൊടിയലിനും തകർച്ചയ്ക്കും കാരണം മനുഷ്യൻ്റെ ഉദാസീനതയും ആലസ്യവും അശ്രദ്ധയുമാണ്. ആ അവസ്ഥകളെ മൂർത്തീകരിച്ചതാണ് പൊട്ടി. പൊടിയിൽ നിന്നാണ് പൊട്ടി എന്ന പദം പിറക്കുന്നത്. പൊട്ടിച്ചൂട്ടിൻ്റെ വെട്ടം നേർവഴി കാട്ടിത്തരുന്നതല്ല, വഴിതെറ്റിക്കുന്നതാണ് എന്നാകുന്നു നമ്മുടെ നാട്ടറിവ്. പൊട്ടിയിൽ നിന്ന്, പൊട്ടിച്ചിതറലിൽ നിന്ന്, ശൈഥില്യത്തിൽ നിന്ന് സമഗ്രതയിലേക്ക്, സമ്പൂർണമായ ഉത്ഗ്രഥനത്തിലേക്കുള്ള സംക്രമണം, അതാണ് മലയാളക്കരയിലെ കർക്കടക സംക്രാന്തി നാളിലെ പൊട്ടിയാട്ടലും ശിവോദിയെ കുടിയിരുത്തലും കൊണ്ട് പ്രതീകാത്മകമായി സാധിക്കുന്നത്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അസത്തിൽ നിന്ന് സത്തിലേക്ക് നിരന്തരമായ ഉച്ചാടന പ്രക്രിയ വേണം എന്ന് ബോധിപ്പിക്കുന്ന ഒരു ആചാര അനുഷ്ഠാനമാണ് പൊട്ടിയാട്ടൽ. ഇത് മലയാളിയുടെ സാംസ്കാരികമായ ഉന്മേഷത്തിൻ്റെ പദമാകുന്നു. ആശയം എത്ര നല്ലതായാലും അത് ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എങ്കിൽ ജഡമാവും ജീർണമാവും. അപ്പോൾ ആ ജീർണതയെ തുരത്താൻ നാം പുതിയൊരു ഉണർവിൻ്റെ വാങ്മയ മന്ത്രം കൈക്കൊള്ളേണ്ടതാകുന്നു. നിരന്തരം പൊട്ടിയാട്ടിക്കൊണ്ടിരിക്കുക, അതാണ് നിരന്തര വിപ്ലവം. അതിനുള്ള മലയാള സംഭാവനയാകുന്നു ഈ പദം. ഇടശ്ശേരിയുടെ കവിതയിലെ വരികൾ തന്നെ ഓർക്കാം. വെളിച്ചം തൂകിടുന്നോളം പൂജാർഹം താനൊരാശയം, അത് ഇരുണ്ട് അഴൽചാ

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: Try Underdog Waves. Let's play football.
3: FIFA World Cup 2026 updates. It's the World Cup time.
4: ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശം ഇനി വാനോളം. ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജൂലൈ 10 വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ടൂർണമെന്റ് ഫേവറേറ്റുകളും മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഫ്രാൻസ് ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെ ഈ വേൾഡ് കപ്പിലും ഡ്രീം റൺ തുടരുന്ന മൊറോക്കോയുമായി ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ 10th July 1:30 AM.
5: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: FM ഈവനിംഗിൽ ഇനി FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന വില്യം എസ് ഗൌഡാണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. വില്യം ഗൌഡാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചതെങ്കിലും ആഗോളതലത്തിൽ കാർഷിക ശാസ്ത്രജ്ഞനായ നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനായിരുന്ന എം എസ് സ്വാമിനാഥനാണ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം
3: പ്രകൃതിയുടെ രുചി.
4: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
5: അതിരപ്പള്ളിയിൽ പോയി വരും വഴി അതിനൂതനമൊരു ഹോട്ടലിനരികെ കാറു നിറുത്തി ചെറു ചൂടുള്ളൊരു ചായ കുടിക്കാമെന്നു നിനച്ചേൻ.
4: കെ ആർ ടോണിയുടെ കവിതകൾ.
6: നന്ദയുടെ മുറിയിൽ എങ്ങനെ ഇരിക്കുമ്പോൾ മാളുവിന്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നതെന്ന് എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല.
4: സി എസ് ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ ആ പുളിമരം.
7: പ്രതിഭ അഥവാ ജീനിയസ് ആണ് കലാസൃഷ്ടിയുടെ ഉറവിടമെന്നതിൽ ബാലകൃഷ്ണന് ഒട്ടും സംശയമില്ല.
4: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നു. 6:10 പ്രഭാതഗീതം. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, യൂസഫ് അലി കേച്ചേരിയുടെ 1000 നാവുള്ള മൗനം എന്ന കവിത. എട്ടഞ്ചിന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഹൃദയാഘാതം കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർജിയുമായി അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ ഇതേ സമയത്ത്.

0: FM Evening.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 8 മണി കഴിഞ്ഞ് 59:45. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: the first quarterfinal at Boston in US tonight. That is all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 കഴിഞ്ഞ് 15:08. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഇന്ദിര എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, ശിർഖഴി ജി ശിവ ചിദംബരം. ഗാനരചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.
2: കുടുംബം.

0: വാക്യമാ.
1: മനോ, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം ഉള്ളത്തൈ അള്ളിത്ത. ഗാനരചന പളനി ഭാരതി, സംഗീതം സിർപ്പി.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ് 29:40. ഇനി 9:30 കഥകളിപ്പദങ്ങൾ, തിരുവനന്തപുരം റിലേ.

കഥകളി പദങ്ങൾ കോട്ടിക്കൽ മധുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കോട്ടിക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടിക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടിക്കൽ രാധാകൃഷ്ണൻ മദ്ദളം. ബാലകവി രാമശാസ്ത്രികൾ രചിച്ച ബാണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബാണാസുരന്റെ പുത്രി ഉഷയ്ക്ക് താൻ കാണാനിടയായ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം, അതാണ് ഈ കഥാഭാഗത്തിന്റെ രത്നചുരുക്കം. സംഗീതപരമായി ഏറെ സാധ്യതകളുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്.

ഉഷ മന്ത്രിപുത്രി ചിത്രലേഖയ്ക്കും മറ്റ് സഖിമാർക്കും ഒപ്പം വിഹരിക്കുന്ന വേള. ഇടയ്ക്ക് വല്ലാതെ തളർന്നുപോയ ഉഷ ചിത്രലേഖയുടെ നിർദ്ദേശാനുസരണം വിശ്രമിക്കുകയും ക്രമേണ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. യദുകുല കാംബോജി, വൃന്ദാവന സാരംഗം, നീലാംബരി, ഷഹാന എന്നീ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

ഉറക്കത്തിൽ അത്ഭുതകരവും ആനന്ദപ്രദവുമായ ഒരു സ്വപ്നം കണ്ട ഉഷ ഞെട്ടി ഉണരുന്നു. വിവരം ആരായുന്ന ചിത്രലേഖയോട് ഉഷ സ്വപ്നം വിവരിക്കുകയാണ്. ശ്യാമവർണ്ണമുള്ള ഒരു യുവാവിൻ്റെ സാമീപ്യം, അതായിരുന്നു ആ സ്വപ്നം. ഉഷ നൽകിയ സൂചനകൾ വച്ച് കൃഷ്ണൻ ഉൾപ്പെടെയുള്ള യാദവ പ്രമുഖരുടെ ചിത്രങ്ങൾ ചിത്രലേഖ വരയ്ക്കുകയും കൃഷ്ണന്റെ പൗത്രൻ അനിരുദ്ധനെയാണ് സ്വപ്നത്തിൽ കണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് അമാനുഷ സിദ്ധികളുള്ള ചിത്രലേഖ ദ്വാരകയിലെത്തി അവിടെ ഉറങ്ങുകയായിരുന്ന അനിരുദ്ധനെ ബാണാസുരന്റെ കൊട്ടാരത്തിലെ അന്തപുരത്തിൽ എത്തിക്കുന്നു. ജോൺപുരി, ചാരുകേശി, രീതിഗൌള, ദുർഗ, കാംബോജി, ദർബാറി കാനഡ, ഖരഹരപ്രിയ, യമുനാ കല്യാണി തുടങ്ങിയ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

0: അനിരുദ്ധനെ ചിത്രലേഖ ഉഷയുടെ സമീപം എത്തിക്കുന്നയിടത്ത് ബാലകവി രാമശാസ്ത്രികൾ രചിച്ച ബാണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗത്തിന്റെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കോട്ടയ്ക്കൽ മധു, കോട്ടയ്ക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടയ്ക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടയ്ക്കൽ രാധാകൃഷ്ണൻ മദ്ദളം.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10:28 17 സെക്കൻഡ്.

0: Play Underdog Vapes.
1: Let's play football.
2: FIFA World Cup 2026 updates. FIFA World Cup 2026-ന്റെ ആവേശം ഇനി വാനോളം. ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജൂലൈ 10-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ടൂർണമെന്റ് ഫേവറേറ്റുകളും മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഫ്രാൻസ് ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെ ഈ വേൾഡ് കപ്പിലും ഡ്രീം റൺ തുടരുന്ന മൊറോക്കോയുമായി ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ 10th July 1:30 AM.
3: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പുണ്യം എന്ന ചിത്രത്തിൽ എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: അതിരപ്പള്ളിയിൽ പോയി വരും വഴി അതിനൂതനമൊരു ഹോട്ടലിനരികെ കാറു നിറുത്തി ചെറു ചൂടുള്ളൊരു ചായ കുടിക്കാമെന്നു നിനച്ചേൻ.
0: കെ ആർ ടോണിയുടെ കവിതകൾ.
2: നന്ദയുടെ മുറിയിൽ എങ്ങനെ ഇരിക്കുമ്പോൾ മാളുവിന്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നതെന്ന് എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല.
0: സി എസ് ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ ആ പുളിമരം.
3: പ്രതിഭ അഥവാ ജീനിയസ് ആണ് കലാസൃഷ്ടിയുടെ ഉറവിടമെന്നതിൽ ബാലകൃഷ്ണന് ഒട്ടും സംശയമില്ല.
0: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി. എം ജി ശ്രീകുമാർ, മോഹൻ സിത്താര, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം കുബേരൻ.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ഗിരീഷ് പുതഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ടിലെ ഒരു ഗാനം. ചിത്രം മീശ മാധവൻ. പാടിയത് വി. ദേവാനന്ദ്, സുജാത.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതിയ മറ്റൊരു ഗാനം യേശുദാസും ആശാജി മേനോനും പാടിയത്. ചിത്രം ഒന്നാമൻ, സംഗീതം എസ് പി വെങ്കടേഷ്.